ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതകളെ. 102.3 MHz എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 വൈശാഖം 27, കൊല്ലവർഷം 1201 എടവും 3, 2026 മെയ് 17 തീയതി ഞായറാഴ്ച. സമയം 5 കഴിഞ്ഞ 53 മിനിറ്റും 45 സെക്കൻഡും. പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ലോകത്തിലെ ഏറ്റവും ഏകാന്തമായ സ്ഥലം ഏതാണ്? ദ ലോൺലിയസ്റ്റ് പ്ലേസ് എന്നറിയപ്പെടുന്നത് നേമോ പോയിന്റ് എന്ന ഒരു ഇടമാണ്. പസഫിക് ഓഷനിലെ ഒരിടം. ഏറ്റവും സമീപത്തുള്ള കര 2688 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇവിടെ നാസ പോലുള്ള കേന്ദ്രങ്ങൾ അവരുടെ സ്പേസ് ക്രാഫ്റ്റുകൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതുകൊണ്ട് സ്പേസ് ക്രാഫ്റ്റ് സിമിട്രി എന്നതിനെ വിളിക്കാറുണ്ട്. ജൈവ വൈവിധ്യങ്ങളൊന്നുമില്ല, ജീവനില്ല. നേമോ എന്ന് ഈ സ്ഥലത്തെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നേമോ എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം നോ വൺ എന്നാണ്. അതായത് നേമോ പോയിന്റ് ഒന്നുമില്ലായ്മയുടെ പോയിന്റാണ്. അവിടെ ജീവനില്ല, അവിടെ പച്ചപ്പില്ല, അവിടെ വൈവിധ്യങ്ങളില്ല, അവിടെ ഒന്നുമില്ല. അവിടെ കൊടും ശൂന്യതയാണ്, ശ്മശാന മൂകതയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, എല്ലാവരുടെയും ജീവിതത്തിൽ ചില നേരങ്ങളിൽ ശ്മശാന മൂകത വന്നു ചേരാം. തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ

0: പെട്ടെന്നൊരാൾ നോവണ്ണായി മാറുകയാണ്, നോബഡിയായി മാറുകയാണ്. തോമസ് ബക്കറ്റിൻ്റെ കഥാപാത്രം പറയുന്നത് പോലെ ഞാൻ പെട്ടെന്ന് ആരുമല്ലാതായി മാറി. ആരും വാതിൽ തുറന്ന് കടന്നു വരുന്നില്ല, ആരും കാത്തിരിക്കുന്നില്ല, ഞാൻ വെറും വട്ടപൂജ്യമായി മാറ്റം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാം. അങ്ങനെ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ ജീവിതം അപ്പോഴും നമ്മെ എന്തൊക്കെയാകാൻ ക്ഷണിക്കുന്നുണ്ടല്ലോ. വീട് വിട്ടു പോയ ഒരു കുഞ്ഞ്, അവളെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി. ആരോ കരുണയോടുകൂടി ചോദിച്ചു, മോളെ വീട് വിട്ടു പോകണമായിരുന്നോ? കനപ്പിച്ചൊരു നോട്ടത്തിന് ശേഷം അവൾ ചോദിക്കുന്നു, അതിനെയൊക്കെ ആരെങ്കിലും വീടെന്ന് വിളിക്കോ? ആ കുഞ്ഞ് വീടിനകത്ത് തീർത്തും ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് വീടെന്ന് വിളിക്കാൻ കുഞ്ഞിന് സാധിക്കുന്നില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഹോംലെസ്നെസ് വിതിൻ ദ ഹോംസ്. വീടിനകത്തൊരു വീടില്ല, അതാണ് പ്രശ്നം. വീടിനകത്ത് വീടില്ലാത്തതുകൊണ്ടാണ് വീടിനകത്ത് പലരും ഒറ്റപ്പെട്ട തുരുത്തുപോലെയായി മാറുക. കേട്ടിരിക്കുന്നയാൾ സ്വയം ഒന്ന് ചോദിക്കണം, എൻ്റെ വീടിനകത്ത് ആരെങ്കിലും ഒറ്റപ്പെട്ട തുരുത്തുപോലെയായി മാറിയിട്ടുണ്ടോ? അയാളിലേക്ക് ഒരു പാലമായി മാറാനല്ലേ എൻ്റെ ദൗത്യം? ഉത്തരം സ്വയം ഒന്ന് കണ്ടെത്തുക. വൃദ്ധനായ ഒരാൾ പള്ളിയിൽ ഇങ്ങനെ വ്യാകുല പിതാവിനെ പോലെ കരഞ്ഞ് വിതുമ്പി ഇരിക്കുന്നു. അയാൾ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തു പറ്റി? ആൾ പറഞ്ഞൊരു വാചകം ഒരു ജീവിതകാലം മുഴുവനും ഉള്ള ധ്യാന വിഷയമായി മാറുന്നുണ്ട്. എൻ്റെ വീട്ടിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കമോഡിറ്റി പോലെയാണ് ഞാനും എൻ്റെ ഭാര്യയും. പണ്ടത്തെ വലിയ ഉദ്യോഗസ്ഥനാണ്. അയാളിപ്പോൾ പറയുകയാണ്, മക്കൾക്കും മരുമക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ആർക്കും വിലയില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കമോഡിറ്റി, ആ പദപ്രയോഗത്തിന് എന്തൊരു ആഴമാണുള്ളത്! പല വീടുകളിലും വൃദ്ധരൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കമോഡിറ്റി പോലെ എന്നാണോ വലിച്ചെറിയപ്പെടുക എന്ന് കാത്തുകാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. മനിലയിലെ എൻ്റെ താമസക്കാലത്തിനിടയിൽ ഒരു ചൈനീസ് വിധവ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അവരുടെ പേഴ്സണൽ ബൈബിളിൻ്റെ അവസാന താളുകളിൽ അവർ നിറച്ച് എഴുതി വെച്ചത് അവരുടെ ദുഃഖങ്ങളാണ്. വീട്ടിൽ നല്ല വാക്ക് പറയാൻ ഒരാളുമില്ല. നല്ല വാക്ക് കേൾക്കാൻ സാധ്യതയുള്ളൊരിടം തേടി പോകുന്നു. അവർ ആത്മഹത്യ ചെയ്തു. അവരുടെയും ഫ്യൂണർ പാർലറിൽ സുന്ദരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്ന അവരുടെ ഡെഡ് ബോഡി കോഫിനരികിലേക്ക് അവരുടെ മകൻ കടന്നു വന്നു. അവൻ്റെ കയ്യിൽ ഒരു കടലാസുണ്ട്. വിറയാർന്ന കരങ്ങളിൽ ആ കടലാസ് അവൻ മെല്ലെ നിവർത്തി അമ്മയ്ക്ക് വേണ്ടി അത് വായിച്ചു കേൾപ്പിക്കാൻ തുടങ്ങി. നല്ല സ്വരത്തിൽ, അമ്മ നല്ല കുക്കായിരുന്നു, നല്ല ഫ്രണ്ടായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. വാക്കുകൾ ഇടക്ക് നിന്നുപോകുന്നു, അവൻ വിതുമ്പുന്നു, കണ്ണീരുപ്പുപാവ് പോലെ അവൻ അലിയുന്നു, പിന്നെ വീണ്ടും വായിക്കുന്നു. എൻ്റെ അടുത്തേക്ക് വന്ന് അവൻ എന്നോട് ചോദിച്ചു, അച്ഛന് അമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. ഡ്യു കോൾ ഹർ? അമ്മയെ വിളിക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു, യെസ്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇന്നൊന്നും വിളിക്കോ? ഞാൻ പറഞ്ഞു, അങ്ങനെ വിളിക്കുന്ന പതിവില്ല. അവൻ പറയുന്നു, എനിക്ക് വേണ്ടി ഇന്നൊന്ന് വിളിക്കണം, എന്നിട്ട് അമ്മയോട് പറയണം അമ്മ ഇഷ്ടമാണ്, സ്നേഹമാണ്. ഇനി അങ്ങനെ പ്രതിധ്വനിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും അമ്മയോടൊന്ന് പറയണം. പിന്നെ അവൻ ഒരു പൊള്ളുന്ന നിശബ്ദതയ്ക്ക് ശേഷം പറയുന്നു, പറയേണ്ടത് പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എന്നെ പോലെ കുറ്റബോധത്തിൻ്റെ ഭാരം ചുമ നടക്കേണ്ടി വരും. വീട് നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ്റെ വിലാപമാണത്. പണ്ടത്തെ കവി എഴുതിയിട്ടുണ്ട്, പറയാത്ത പ്രിയവാക്ക് കെട്ടിക്കിടന്നെൻ്റെ നെഞ്ച് കൈക്കുന്നു. ഈ അവസ്ഥ നമുക്കുണ്ടാകാം. ടർക്കിയിലൊരു വിചിത്ര പേരുള്ള ലൈബ്രറി ഉണ്ട്, ദ ലൈബ്രറി ഓഫ് ദ അബാൻഡൻഡ് ബുക്സ്. വലിച്ചെറിയപ്പെട്ട പുസ്തകങ്ങൾ ചേർത്ത് വെച്ച ഒരു ലൈബ്രറി. ഈ ഉപേക്ഷിക്കപ്പെട്ട പുസ്തകങ്ങളെ ലൈബ്രറി പോലെ ഒരാളായി മാറുന്നത് വളരെ നല്ലതാണ്. ഇനി ഒരിക്കലും വിളമ്പിത്തീരാത്ത ഊട്ടുപുര പോലെയായി മാറുക. അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഒരാൾക്ക് വിരുന്ന് കിട്ടും, സ്വീകാര്യത കിട്ടും, അയാൾക്ക് ജീവിതം തിരികെ എടുക്കാനുള്ള പ്രേരണ കിട്ടും. അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണല്ലോ ജീവിതം ജീവിതമായി മാറുക. നല്ല യാത്ര നേരുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് റെവറൻഡ് ഫാദർ വിൻസെന്റ് വാരിയത്ത്.
3: സമയം 6 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിനായി ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. സിന്ധു നദീജല കരാർ സംബന്ധിച്ച നിയമവിരുദ്ധമായി രൂപീകരിച്ച കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവ് അംഗീകരിക്കുന്നില്ലെന്ന് ഇന്ത്യ. അവരുടെ ഉത്തരവിന് ഒരു പ്രസക്തിയുമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഡൽഹിയിൽ വ്യക്തമാക്കി.

0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന പി വി കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിൽ സി ബി ഐ പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് സി ബി ഐ കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് സി ബി ഐ അറിയിച്ചിരുന്നു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കവിയും ബാലസാഹിത്യകാരനുമായിരുന്ന സി എം കേശവന്റെ സ്മരണാർത്ഥം അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് സാംസ്കാരിക പ്രവർത്തകൻ കോഴിക്കോട്ടെ ടി പി മമ്മു മാസ്റ്റർ അർഹനായി. സാഹിത്യ സാംസ്കാരിക സംഘടനകളുടെ മുൻനിര പ്രവർത്തകനാണ് അദ്ദേഹം. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ടു നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. ഐ പി എൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിന് 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോണ്ട് സ്പൈസസ് കാവ്യധാര, രാമപുരത്ത് വാര്യരുടെ കുചേരവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്ന് ഒരു ഭാഗം, 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റീലെ 6:55 മുതൽ 8:30 വരെ എഫ് എം ഡയറി, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, തുടർന്ന് 7:00 മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോണ്ട് സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 എഫ് എം ഡയറി തുടരും, ഇതിൽ സമകാലികം, ഇനി ടെലഫോൺ ഇല്ലാതൊരു ജീവിതം സാധ്യമോ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് സേവന വാർത്തകൾ, എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേസ്, 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. ഇന്ന് ഇന്നലേതിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 9:15 അഭിപ്രായവേദി, 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും, 10:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സ്മൃതിരാഗം. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, ലളിത ഗാനങ്ങൾ, 12:40 പ്രകാശധാര, വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ, ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ, 2:00 ഓർമ്മചിന്ത്, 4:00 വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 4:00 പൂക്കൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, വീട്ടാവശ്യത്തിനുള്ള വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചൂടുള്ള ദേവേശൻ നായർ സി ജിയെ പരിചയപ്പെടുത്തുന്നു, തുടർന്ന് സമ്മിശ്ര വിളകളും പരിചരണ രീതികളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന അങ്കമാലി പുല്ലാനി സ്വദേശി സുബ്രൻ. രാത്രി 7:35 മുതൽ 9:00 എഫ് എം ഈവനിംഗ്. ശ്രോതകൾ കേട്ടത് അറിയിപ്പുകൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ

സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 18 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രഭാതഗീതം. ഇന്ന് പ്രഭാതഗീതത്തിൽ ബിജു നാരായണൻ, പി ഉണ്ണികൃഷ്ണൻ, വിൽസൺ എബ്രഹാം എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ കേൾക്കാം. അജപാലകൻ അലിവുള്ളവൻ, ഈ ഗാനം ബിജു നാരായണൻ പാടിയത്. രചന മാങ്ങാനം, സംഗീതം പീറ്റർ ചേരാനല്ലൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതമാണ് ശ്രോതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കരഞ്ഞാൽ കണ്ണീരൊപ്പും കരുണാമയൻ, പി ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം. രചന ഫാദർ ജോഷി കണ്ണൂക്കടൻ. സംഗീതം ടിറ്റോ വള്ളുവന്തറ, CMI.

0: സ്വർണവില.
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി, നന്മ മാത്രമേ എന്നാരംഭിക്കുന്ന ഈ ഗാനം വിൽസൺ എബ്രഹാം പാടിയത്. ഗാനരചന ഗ്രഹാം വർഗീസ്, സംഗീതം സൈമൺ അഗസ്റ്റിൻ സാന്റി.

പ്രഭാതഗീതത്തിൽ ശ്രോതകൾ ഇതുവരെ കേട്ടത് ബിജു നാരായണൻ, പി ഉണ്ണികൃഷ്ണൻ, വിൽസൺ എബ്രഹാം എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങൾ പ്രഭാതഗീതം സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:27:08. കാർഷിക വാർത്തകൾ. PDMC പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്ക് PDMC.DA.GOV.IN/KeralaMIS എന്ന വെബ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായ രേഖകൾ. ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ടോൾ ഫ്രീ നമ്പർ പറയാം. 1800-4252-2512 നമ്പർ ആവർത്തിക്കാം. 1800-4252-2512 വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ നാളെ മുതൽ ഈ മാസം 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാളെ ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും. 21-ാം തീയതി ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ. 23-ന് നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. 26-ന് കുരുമുളക് കൃഷി എന്നതിലും 30-ന് ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി. വിളിക്കേണ്ട നമ്പർ 8891-54-07-78 88-91-54-07-78 തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ BV380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ 175 രൂപ നിരക്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. 94-00-48-34 എന്ന നമ്പറിൽ രാവിലെ 10 മുതൽ 4 വരെയുള്ള സമയങ്ങളിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. 94-00-48-34 റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിൻ്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പ്രത്യേക പരിശീലനം നാളെ മുതൽ ഈ മാസം 22 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. കേരളത്തിൽ നിന്നുള്ളവർക്കും കേരളത്തിന് പുറത്തുനിന്നുള്ളവർക്കും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 62-38-09-21-75 62-38-09-21-75 മണർകാട് റീജിയണൽ പോട്ടറി ഫാമിൽ ഒരു ദിവസം പ്രായമായ നല്ലയിനം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് പൊതുജനങ്ങൾക്കും അംഗീകൃത എഗർ നഴ്സറികൾക്കും മുൻകൂർ ബുക്കിംഗ് അടിസ്ഥാനത്തിൽ ലഭ്യത അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും ഒരു ദിവസം പ്രായമായ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഫാമിലെ കൗണ്ടറിൽ വിൽക്കപ്പെടുന്നതാണ്. ബുക്ക് ചെയ്യുവാനായി 04-81-2-37-37-10 എന്ന ഫോൺ നമ്പർ വഴിയോ നേരിട്ടോ ബന്ധപ്പെടാം. മണർകാട് റീജിയണൽ പോൾട്രി ഫാമിലെ നമ്പർ പറയാം. 04-81-2-37-37-10 വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന് കീഴിൽ ആഞ്ഞിലി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 99-95-15-53-46 ഈ നമ്പറിൽ ബന്ധപ്പെടുക. 99-95-15-53-46

നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപ്പാദനക്ഷമത വർധനവിലുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക coconutboard.gov.in. coconutboard.gov.in. വിപണി: വെളിച്ചെണ്ണ ക്വിൻ്റലിന് 24,600 രൂപ, കൊപ്ര ക്വിൻ്റലിന് 14,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,700 രൂപ, അൺഗാർബിൾഡ് 70,700 രൂപ, റബ്ബർ RSS 4 26,200 രൂപ, RSS 5 25,800 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 6:32 7 സെക്കൻഡ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ, UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നാളെ. വൈറ്റില ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനായി 1.5 കോടി രൂപ ചെലവിൽ ആവിഷ്കരിച്ച പദ്ധതി 30 ജൂലൈ പൂർത്തിയാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്കു ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം ഇന്ന് കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് June 5 മടങ്ങിയെത്തും. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികരംഗം, IPL ക്രിക്കറ്റിൽ ഗുജറാത്തിനെതിരെ കൊൽക്കത്തയ്ക്ക് 29 റൺസ് ജയം. തായ്ലാന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
7: ആരോഗ്യ കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
6: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
7: ഫോൺ 94 97 45 79 70.
0: നൂറ്റി രണ്ട് .3 കൊച്ചി FM പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
9: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് രാമപുരത്ത് വാര്യർ എഴുതിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്ന് ഒരു ഭാഗം. ആലാപനം ജെസ്സി ബെന്നി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഇന്ന് രാവിലെ 7:35 എഫ് എം ഡയറുടെ തുടർ ഭാഗത്ത് സമകാലികത്തിൽ ഇനി ടെലഫോണില്ലാതൊരു ജീവിതം സാധ്യമോ? ഇന്ന് രാവിലെ 7:35 സമകാലികത്തിൽ.
9: വേറൊന്നിനും വന്നിട്ടുണ്ടാവില്ല. മൊബൈലിനോടും അതുപോലെയുള്ള സാങ്കേതിക വിദ്യനോടും കുറ്റം പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ല. ഇങ്ങനെയുള്ള ടെക്നോളജിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ മൊബൈല് കോളിങ്ങിന് മാത്രമല്ലല്ലോ, നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം.
10: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:05 വിടരുന്ന മുട്ടുകളിൽ
11: കിണറ്റിലേക്ക് പാളപ്പായിച്ച് മെല്ലെ വെള്ളമെടുത്ത് തന്റെ മുൻകുടം നിറയ്ക്കുകയാണ് അവൾ.

0: എറണാകുളം ഗവൺമെന്റ് യു പി എസ് ഫോർ ഗേൾസിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക ഇന്ന് രാവിലെ 8:05.
1: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ അരയൻ കാവ്
2: എന്ന് പറയുമ്പോൾ ഇവിടെ തോട്ട നിവാസികൾ എല്ലാവരും കർഷകരാണ്. തോട്ടപ്പുഞ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് തോട്ടപ്പുഞ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, തോട്ടപ്പുഞ്ച കൊച്ചിയുടെ നെല്ലറയാണ്. അപ്പോൾ ആ അവിടെ കൃഷി ചെയ്ത് അതാണ് ആ തോട്ട പുഞ്ചയും തോട്ടപ്പള്ളി.
1: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവിതത്തിൽ വീട്ടാവശ്യത്തിനുള്ള വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചൂടുള്ള ദേവേശൻ നായർ സി ജിയെ പരിചയപ്പെടുത്തുന്നു. വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ
3: വളം കൂടിയാണത്, അതിൽ മെഡിസിനും ഉണ്ട്, വേപ്പിൻ പിണ്ണാക്ക് ഉള്ളത് കൊണ്ട് മെഡിസിനും ഉണ്ട്, പിന്നെ എല്ലുപടി അതുപോലെ ചാരം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുറേ ദിവസം സൂക്ഷിച്ച് വെക്കും.
1: തുടർന്ന് സമ്മിശ്ര വിളകളും പരിചരണ രീതികളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു അങ്കമാലി പുലാനി സ്വദേശി സുബ്രൻ. ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.
4: പിന്നെ കൊള്ളി നടുമ്പോ കൊള്ളിയുടെ സൈഡിൽ ഞാൻ വെക്കും, അങ്ങനെ നടും നടാറുണ്ട്, അപ്പോഴും നല്ലോണം കൂർക്കി കിട്ടാറുണ്ട്.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:42:30. പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ. തുടർന്ന് വിവിധ ഇനങ്ങളുമായി നിങ്ങൾ കാത്തിരുന്ന FM ഡയറി 6:55.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലിയ
7: വാലി. ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
9: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
10: നോ സിഗ്നൽ.
7: ഇനി എന്ത് ചെയ്യും?
9: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
10: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
11: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
12: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും.

0: രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് ഒരു മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
0: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. CBSE 9-ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. July 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10-ാം ക്ലാസിൽ 3-ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും PIB അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ

വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റ് വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആറുവരിപ്പാത തകർന്ന് ഒരു വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ രണ്ട്

0: ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. ആറുവരിപ്പാത തകർന്ന് ഒരു വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചിലും ആറുവരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൻസ് ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈദൺ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5:00 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർകോട് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. June 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം ബി പി സുഹൈബ് മൌലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 മിനിറ്റും 7 സെക്കൻഡും.

0: ചിന്താശകലം, പൊതുജനാഭിപ്രായത്തെ മാനിക്കാത്ത ഭരണാധികാരി, എന്നെ സംബന്ധിച്ച് ദുരാചാരിയാണ് ഗാന്ധിജി. പൊതുജനാഭിപ്രായത്തെ മാനിക്കാത്ത ഭരണാധികാരി, എന്നെ സംബന്ധിച്ച് ദുരാചാരിയാണ് ഗാന്ധിജിയുടെ ഈ വാക്കുകളോടെ നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ഇനി ശ്രോതാക്കൾ കാത്തിരുന്ന ഇന്നത്തെ ചോദ്യം ഇതാണ്. 1999 ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധൻ ആരാണ്? ചോദ്യം ആവർത്തിക്കാം. 1999 ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധൻ ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ മനസ്സിൽ കുറിച്ചിടുക. ഉത്തരത്തിനായി കാത്തിരിക്കൂ. പതിവ് പോലെ FM ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: നാട്ടുവിശേഷം. ക്യാൻസർ പോരാട്ട ജേതാക്കളുടെ കുടുംബ സംഗമം ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ PV ഗംഗാധരന്റെയും കൊച്ചി ക്യാൻസർ സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ തൃപ്പൂണിത്തുറ NSS ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ സൗഹൃദ ഗംഗ എന്ന ഈ പരിപാടി രാവിലെ 9 ആരംഭിക്കും. എടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ സ്വാതി തിരുനാൾ ദിനം സംഗീത കച്ചേരി വൈകിട്ട് 6:00. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. FM ഡയറി തുടരുന്നു. സേവന വാർത്തകളിലൂടെ. കൊച്ചി No. 1 നേവൽ ബേസ് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 6, 8, 9, 10, 11 ഹ്യൂമാനിറ്റീസ്, 12 സയൻസ്, 12 ഹ്യൂമാനിറ്റീസ് ക്ലാസുകളിൽ ഒഴിവുകളുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04842668472 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04842668472. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR പ്രൊജക്റ്റിലേക്ക് കരാറടിസ്ഥാനത്തിൽ പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 9:30 സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് SHASRC.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. SHASRC.kerala.gov.in. തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള പരിശീലന ക്ലാസും ഈ മാസം 20-23 തീയതികളിൽ യഥാക്രമം തൊടുപുഴ കോഓപ്പറേറ്റീവ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ പെരുമ്പിളിച്ചിറ അല്ലസർ കോളേജ് എന്നിവിടങ്ങളിൽ രാവിലെ 8:00 മുതൽ നടക്കുമെന്ന് തൊടുപുഴ ജോയിന്റ് RTO അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04862 22 55 64 04862 22 55 64. പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. സമയം 7:18.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
5: സ്പോർട്സ് മലയാളം കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങളും വിവരങ്ങളും എല്ലാം ചേർന്ന ഭാഷാമേഖലയാണ് സ്പോർട്സ് മലയാളത്തിൻ്റേത്. സാർവത്രിക സ്വീകാര്യതയുള്ള പ്രയോഗങ്ങളെ മലയാളീകരിക്കാതെയിരിക്കുക എന്നത് സ്പോർട്സ് മലയാളത്തിൻ്റെ പ്രത്യേകതയാണ്. പെനാൽറ്റി കിക്കിനെ പിഴ തൊഴി എന്നൊക്കെ മലയാളീകരിച്ചാൽ അത് വികൃതമാകുമെന്നതിൽ സംശയമില്ല. കോർണർ കിക്ക്, ഫ്രീ കിക്ക്, ഹാട്രിക്ക്, LBW, നോബോൾ, സ്മാഷ്, വിക്കറ്റ്, ബാറ്റിംഗ്, ബൗളിംഗ്, ഇന്നിങ്സ് തുടങ്ങിയവയൊക്കെ അങ്ങനെ

പുതിയ പുലരി, പുതിയ ചിന്തകൾ, പുതിയ പ്രതീക്ഷകൾ. ഏറെ പുതുമയുടെ പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി സ്വാഗതം FM ഡയറിയിലേക്ക്.

0: തന്നെ പ്രയോഗിക്കുന്നതാണ് ഉചിതം. കായിക വാർത്തകൾ നൽകാൻ പാകപ്പെട്ട രീതിയിൽ വിനിമയശേഷിയുള്ള ധാരാളം പ്രയോഗങ്ങൾ ഇന്ന് മലയാളത്തിലുണ്ട്. സമനില, കളിക്കളം, പ്രതിരോധ നിര, ആദ്യ പകുതി, വിലക്ക്, കിരീടം ചൂടുക, പൊരിഞ്ഞ പോരാട്ടം, തകർപ്പൻ വിജയം, അട്ടിമറി, നായകൻ, വഴുതിപ്പോവുക, ആർപ്പുവിളി, ആവേശം, മുന്നേറ്റം, ആകാംക്ഷയുടെ മുൾമുന, അടിപതറുക, ഇരച്ചെത്തുക, സമ്മാനിക്കുക, നിലംപരിശാവുക, ആദ്യപാദ മത്സരം, ലക്ഷ്യം കാണുക, പുറത്താവുക, ആരാധകർ, ഒറ്റയാൾ പോരാട്ടം, കരകയറുക, വാശിയേറിയ മത്സരം, പരിശീലനം തുടങ്ങി പ്രയോഗസജ്ജമായ പദസമ്പത്തുണ്ടെങ്കിലും കായിക വാർത്തയുടെ ഭാഷാവിശകലനത്തിൽ അത് മികവിൻ്റെ അടിസ്ഥാനമാകുന്നില്ല. വിനിമയശേഷിയാണ് അവിടെ പ്രസക്തമാകുന്നത്. കോഹ്ലിയുടെ ഔട്ട്സൈഡ് എഡ്ജിൽ തട്ടിയ പന്ത് വിക്കറ്റ് കീപ്പർക്കും സെക്കൻഡ് സ്ലിപ്പിനും ഇടയിലൂടെ ബൗണ്ടറിയിലേക്ക് പോയി എന്ന മട്ടിലുള്ള ഭാഷയാണ് ചില സാഹചര്യത്തിൽ വായനക്കാരനെ തൃപ്തിപ്പെടുത്തുന്നത്. ക്രിക്കറ്റിൽ നാലടിച്ചു ആറടിച്ചു എന്നൊക്കെ മലയാളീകരിച്ചാൽ സ്പോർട്സ് മലയാളം തളരാനാണ് സാധ്യത. അവിടെയൊക്കെ സ്വകീയ പരകീയ പദ സമ്മിശ്രമായ പ്രയോഗങ്ങളാണ് ഉചിതമാകുന്നത്. ഓപ്പൺ വിഭാഗം, അർത്ഥ സെഞ്ചുറി, ക്യാച്ച് വിവാദം, ഗ്രൂപ്പ് മത്സരം, പുരുഷ ഫൈനൽ, ബാറ്റ് ചെയ്യുക, ഗോൾ അടിക്കുക തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. കായിക മലയാളം പൊതുമലയാളത്തെ തിരിച്ചും ശക്തിപ്പെടുത്താറുണ്ട്. 100 വയസ്സ് തികയ്ക്കുന്നതിനെ സെഞ്ചുറി അടിക്കുക എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അവശ്യ സാധന വില 100 കടന്നാലും അങ്ങനെ പറയാറുണ്ട്. ബോഡി ഷെയ്മിങ്ങിന്റെ ഭാഗമായി തലയിലെ മുടിയില്ലായ്മയെ സൂചിപ്പിക്കാൻ ക്ലീൻ ബൗൾഡ് എന്ന് പ്രയോഗിക്കുന്നതും സാധാരണമായി കഴിഞ്ഞു. രാഷ്ട്രീയ രംഗത്തെ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ കളരിപ്പയറ്റിലെ പദാവലികൾ കടന്നു വരാറുണ്ട്. ചുവടുറപ്പിക്കുക, അടവുനയം, ഒഴിഞ്ഞുമാറൽ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതുമായി ബന്ധപ്പെട്ട് ഗോൾ അടിച്ചു എന്ന ശൈലിയും സാമാന്യ വ്യവഹാരത്തിലുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ കാഷ്വൽ സ്വീപ്പർ തസ്തിയിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് നാളെ പകൽ 11:30 എറണാകുളം ഡിവിഷൻ ഓഫീസിൽ വോക്ക് ഇന്റർവ്യൂ നടത്തുന്നു. എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിലോ എറണാകുളം ബോട്ട് ജെട്ടിക്ക് സമീപമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0484239059. 0484239059. ഇമെയിൽ വിലാസം eekm@kshb.in eekm@kshb.in. FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7:05:12.
4: ഉപഭോക്താക്കൾ അറിയാൻ.
5: യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിന്റെ സേവന ന്യൂനതയ്ക്കും അനുചിത വ്യാപാര രീതിക്കും എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതി നഷ്ടപരിഹാരം വിധിച്ചു. എറണാകുളം കടവന്ത്രയിൽ ദ ഇൻസൈഡ് എന്ന ആർക്കിടെക്ചറൽ ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനം നടത്തുന്ന ജബീൻ എൽ സക്കറിയാസ് തന്റെ ഓഫീസ് കെട്ടിടത്തിനും ഫർണിച്ചറിനും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു കോമ്പാക്ട് പോളിസി എടുത്തിരുന്നു. 2009 മുതൽ പോളിസിയുടെ പ്രീമിയം മുടങ്ങാതെ അടയ്ക്കുകയും ചെയ്തു. 2010 ഫെബ്രുവരിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലം ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇക്കാര്യം ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം കേടായ സാധനങ്ങൾ പരിശോധനയ്ക്കായി മാറ്റിയിടുകയും ചെയ്തു. പിന്നീട് ഓഫീസ് അടച്ചിട്ട സമയത്ത് അവിടെ മോഷണവും നടന്നു. ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതിപ്പെട്ടു. ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള നാശനഷ്ടങ്ങൾ, AC റിപ്പയർ, ഗ്ലാസ്

0: ഡോർ തകർന്നത്, മോഷണം എന്നിങ്ങനെ നാല് ക്ലെയിമുകൾ 2010 ഏപ്രിൽ 19 സമർപ്പിച്ചു. ഇൻഷുറൻസ് കമ്പനിയുടെ സർവേയർമാർ സ്ഥലം സന്ദർശിച്ചു. എന്നാൽ മോഷണ ക്ലെയിം നിഷേധിച്ചതല്ലാതെ മറ്റ് ക്ലെയിമുകളിൽ ഇൻഷുറൻസ് കമ്പനി തീരുമാനമെടുക്കുകയോ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്തില്ല. തുടർന്ന് പരാതിക്കാരി ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം അനുവദിച്ച് ഉത്തരവാകണമെന്ന് അപേക്ഷിച്ചു. ഇൻഷുറൻസ് കമ്പനി കോടതിയിൽ തങ്ങളുടെ വാദങ്ങൾ നിരത്തി. ഉപഭോക്താവിന്റെ പരാതി നിലനിൽക്കുന്നതല്ലെന്നും പോളിസി നിബന്ധനകൾക്ക് വിധേയമായാണ് കമ്പനിയുടെ ബാധ്യതയെന്നും അവർ വിശദീകരിച്ചു. ഷോർട്ട് സർക്യൂട്ട് മൂലം കേടായ സാധനങ്ങൾ സർവീസ് സെന്ററിലേക്ക് മാറ്റാൻ സർവേയർമാർ നിർദ്ദേശിച്ചിട്ടും പരാതിക്കാരി അത് ചെയ്തില്ല. അതിനാൽ ക്ലെയിമുകൾ നോ ക്ലെയിമായി ക്ലോസ് ചെയ്തു. മോഷണകാര്യം കൃത്യസമയത്ത് അറിയിക്കുകയോ പോലീസിൽ FIR രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തില്ല. അതിനാൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്നും സേവന ന്യൂനതയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും കമ്പനി വാദിച്ചു. പരാതിക്കാരി രേഖകൾ ഹാജരാക്കി. കോടതി സർവേയറെ വിസ്തരിച്ച് മൊഴി രേഖപ്പെടുത്തി. വിശദവാദം കേട്ട കോടതി സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷന്റെ ഉത്തരവിലെ പ്രസക്ത ഭാഗം ഉദ്ധരിച്ചു. റിസ്ക് കവർ ചെയ്യുന്നതിനായി ഇൻഷുറൻസ് എടുക്കുന്നത് ലാഭമുണ്ടാക്കുന്നതിനല്ലെന്നും അതിനാൽ പരാതിക്കാരി ഒരു ഉപഭോക്താവാണെന്നും പരാതി നിലനിൽക്കുന്നതാണെന്നും നിരീക്ഷിച്ചു. ഇൻഷുറൻസ് കമ്പനി തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി അറിയിച്ചതായി കാണുന്നില്ല. വ്യക്തമായ കാരണമില്ലാതെ ക്ലെയിം നിരസിച്ചത് സേവന ന്യൂനതയും അനുചിത വ്യാപാര രീതിയുമാണ്. മോഷണ ക്ലെയിമിന് പോലീസിന് നൽകിയ പരാതിയോ FIRഓ മറ്റു രേഖകളോ പരാതിക്കാരി കോടതിയിൽ ഹാജരാക്കിയില്ല. ഇത് പരാതിക്കാരിയുടെ ഭാഗത്തെ വീഴ്ചയായി കോടതി നിരീക്ഷിച്ചു. എന്നാൽ ഇൻഷുറൻസ് കമ്പനിയുടെ സേവനത്തിൽ ന്യൂനതയും അനാസ്ഥയും ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതി വിലയിരുത്തി. അതുകൊണ്ട് സേവന ന്യൂനതയ്ക്കും അനുചിത വ്യാപാര രീതിക്കും നഷ്ടപരിഹാരമായി ഇൻഷുറൻസ് കമ്പനി 25,000 രൂപ പരാതിക്കാരിക്ക് നൽകണം. കൂടാതെ മാനസിക വിഷമത്തിനും കോടതി ചെലവുകൾക്കുമായി 10,000 രൂപയും പരാതിക്കാരിക്ക് നൽകണമെന്ന് DB ബിനു അധ്യക്ഷനും വി രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ ഉത്തരവിട്ടു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.

0: കോട്ടയം കോരത്തോട് ഗ്രാമപഞ്ചായത്ത് ദിവസ വേതനാടിസ്ഥാനത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കുന്നു. അപേക്ഷകൾ നാളെ വൈകുന്നേരം 4 മണിവരെ ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കോരത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഓഫീസ് സന്ദർശിക്കുക. അട്ടപ്പാടി അഗളി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ആദിവാസി ഹൈസ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. HST, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, ഗണിതശാസ്ത്രം, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രക്ടർ എന്നിവയിൽ ഓരോ ഒഴിവും പ്രൈമറി വിഭാഗം ടീച്ചർ തസ്തികയിൽ 3 ഒഴിവുമാണുള്ളത്. PSC അംഗീകൃത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പട്ടികവർഗ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ ഇന്ന് തന്നെ സെക്രട്ടറി അടപ്പാടി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റി അഗളി പാലക്കാട് 67 85 81 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. വിളിക്കേണ്ട നമ്പർ 90 61 54 05 41 90 61 54 05 41. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരുകയാണ്. ഇപ്പോൾ സമയം 7:10:26.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറി മസാലകൾ.
2: ഗ്രീൻ മോൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: പാട്ടോർമയിൽ ഇന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗായകൻ കൃഷ്ണചന്ദ്രൻ.
5: ഞങ്ങളെ തലമുറയ്ക്കുന്ന വലിയ വലിയ ആളുകളെ ഒന്നും കാണാനോ കേൾക്കാനോ എന്നുള്ള ഭാഗ്യം അധികം ഉണ്ടായിട്ടില്ല. ഞാൻ ബാബുക്കെ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ കരംഗത്ത് വരും. വയലാറിനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഭാസ്കര മാഷെ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് മദ്രാസിൽ നിന്നൊക്കെ. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാൻ എനിക്ക് വളരെ കുറച്ച് അവസരം കിട്ടിയിട്ടുള്ളൂ. പ്രതാപ് പോത്തൻ സംവിധാനം ചെയ്ത ഡെയ്സി എന്നുള്ള സിനിമയിൽ ശ്യാം സാറിന്റെ തേൻമഴയോ പൂമഴയോ എന്നുള്ള ഒരു കുറച്ച് ചമ്പിങ് ആയിട്ടുള്ള ഒരു കഥ, നമ്മളിപ്പോ ഭാസ്കര മാഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു അങ്ങനത്തെ ഒരു പാട്ടല്ല. അദ്ദേഹം ഗ്രാമത്തിന്റെ ഛായ എന്നല്ലാതെ വളരെ മോഡേൺ ആയിട്ട് അതിലെ പിള്ളേർ അങ്ങനെയുള്ളൂ.

ഒരു ഊട്ടിയിൽ കോൺവെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ കഥയാണ്. വെസ്റ്റേൺ മ്യൂസിക് ഒക്കെ കലർന്നിട്ടുള്ള ഹെവി ഓർക്കസ്ട്രയും അത് മറക്കാൻ പറ്റില്ല. അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ ഫുൾ ഓർക്കസ്ട്ര ബ്രാ സെക്ഷൻ ഒക്കെ ഇരിക്കുന്നതും ഇതൊന്നും മറക്കാൻ പറ്റില്ല. ഇനിയൊക്കെ അങ്ങനത്തെ ലൈവ് ഓർക്കസ്ട്ര ഒക്കെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് തന്നെ അറിയില്ല. ഇതെല്ലാം ഒരു കൊച്ചു കൊച്ചു കൊച്ചു റൂമിൽ വെച്ചിട്ടില്ല റെക്കോർഡിംഗ്. നമുക്ക് കിട്ടിയ ചില ഭാഗ്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ അതൊക്കെ. ശ്യാം സാറിന്റെ പാട്ടുകൾ വേറെ കുറെ ഞാൻ പാടിയതിൽ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. ആകാശ കെൻകയിൽ എന്ന് പറഞ്ഞിട്ട് സിന്ദൂര സന്ധ്യയ്ക്ക് മൗനത്തിലെ ജാനകിയമ്മയുടെ കൂടെ, പിന്നെ കാണാമറയത്തിലെ കസ്തൂരി മാൻ പുരുന്ന എന്നുള്ള പാട്ട് ജാനകിയമ്മയുടെ വേർഷനാണ് സിനിമയിലെങ്കിലും അതിന്റെ റെക്കോർഡിൽ ഞാൻ പാടിയൊരു വേർഷൻ, അത് നല്ലൊരു പാട്ടാണ്. ഞങ്ങളുടെ ഒക്കെ എന്താ പറയുക ഫാദർ ഫിഗർ ആയിരുന്നു ശ്യാം സാർ എനിക്ക് ഉണ്ണിമേനോനൊക്കെ. ആ സമയത്തുള്ള മദ്രാസിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന പാട്ടുകാർക്കൊക്കെ ഒരു ഫാദർ ഫിഗർ തന്നെയായിരുന്നു. ഡെയ്സി എന്നുള്ള സിനിമയിൽ ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള പാട്ടാണുള്ളത് അത്. അതെ, ആ ലവ് സ്റ്റോറി ആ ടീനേജർക്ക് വോയിസ് കൊടുത്തതും ഞാൻ തന്നെയായിരുന്നു. ഞാൻ ശബ്ദം കൊടുത്തിരുന്ന പടങ്ങളിലൊക്കെ ഞാൻ ചെറിയ പാട്ടുകൾ എന്തെങ്കിലും പാടും എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു. കുറെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട്.

0: ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് ഗായകൻ കൃഷ്ണചന്ദ്രൻ.
1: ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മോൺ സ്പൈസസ്.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മോൺ കറിമസാലകൾ.
2: ഗ്രീൻ മോൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കോട്ടയത്ത് പഠന ഉപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ പ്രവർത്തിക്കുന്ന വിപണി അടുത്ത മാസം 15 വരെ തുടരും.
1: ആരോഗ്യക്കുറിപ്പുകൾ.
5: നോർമലി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് രക്തം രക്തക്കൊള്ളുകളിലേക്ക് പമ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രഷർ, ഈ രക്തക്കൊള്ളിൽ ഉണ്ടാവുന്ന പ്രഷറാണ് സിസ്റ്റോളിക് ബി പിയും. അത് പമ്പ് ചെയ്ത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുമ്പോൾ ആ രക്തക്കൊള്ളിൽ റിമെയിൻ ചെയ്യുന്ന ബാക്കി നിൽക്കുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അപ്പോൾ അത് 120-80 താഴെ നിൽക്കുന്നതാണ് നോർമൽ ബി പി. പിന്നെ അതിൻ്റെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ടുള്ള സ്റ്റേജസിൽ വരുമ്പോൾ എലിവേറ്റഡ് ബി പി എന്നൊരു സ്റ്റേജ് ഉണ്ട്. അതാണ് 120 to 130, 80 താഴെയും. പിന്നെ ഉള്ള സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ, അത് ഇപ്പോൾ പഴയ ക്ലാസിഫിക്കേഷൻ 140-190 ആണെങ്കിൽ ഇപ്പോഴത്തതിൽ 130 കൂടുതൽ വന്നാലേ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ 130 to 140, 80 to 89 ഡയസ്റ്റോളിയും വന്നാൽ അതിനെ സ്റ്റേജ് 1 ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ 140-90 കൂടുതൽ വന്നാലേ സ്റ്റേജ് 2 ഹൈപ്പർ ടെൻഷനായി. അപ്പോൾ ഈ ഒരു വ്യത്യാസം വന്നത് 2018 ആ സമയത്തുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. അതുവരെ നമ്മൾ 140-90 കൂടുതൽ വന്നാൽ മാത്രമേ ഒരാളെ ബി പി രോഗിയായിട്ട് പറയുള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചേഞ്ച് വന്നതോടെയാണ് ശരിക്കും പറഞ്ഞാൽ ബി പി രോഗികളുടെ എണ്ണം കൂടി. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും എന്തിനാ ഇങ്ങനെ ഇത്രയും താത്തി താത്തി പോകുന്നത്, ശരിയല്ലല്ലോ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ശാസ്ത്രീയ പഠനത്തിൻ്റെ ബേസിസ് ആയിട്ട് വന്നതാണ്. ആ ഒരു പഠനത്തിൽ അവർ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ 130-80 താഴെ കീപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 130-ന് മുകളിൽ ബി പി ഉള്ളവർക്കും 140-ൻ്റെ ഇടയ്ക്കുള്ളവർക്കും ഹാർട്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, എന്ന് പറഞ്ഞാൽ സ്ട്രോക്കും അറ്റാക്കും ഹാർട്ട് ഫെയിലിയറും. പക്ഷേ 130 താഴെയുള്ളവർക്ക് അതിൻ്റെ എണ്ണം വളരെ കുറവായിട്ട് കണ്ടിരുന്നു. അപ്പോൾ ഈ 130-140 വരെയുള്ള ഒരു ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ, തിരിച്ചറിയുകയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ ആക്ച്വലി ഇവർ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നില്ല. 130-140 ഉള്ളവർക്ക് ഹൃദ്രോഗം ഉണ്ടെങ്കിലോ കിഡ്നി രോഗം ഉണ്ടെങ്കിലോ സ്ട്രോക്ക് ഉണ്ടെങ്കിലോ മാത്രമേ ശരിക്കും ഗുളികൾ പ്രിസ്ക്രിപ്ഷൻ പറയുന്നുള്ളൂ. 140-90 കൂടുതൽ തന്നെയാണ് ശരിക്കും മരുന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള ലെവൽ. പക്ഷേ ഈ 130 തുടങ്ങിയുള്ള ആ ലെവലുള്ളവർക്കാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റിൻ്റെ ചേഞ്ച്, എക്സസൈസ്, അല്ലെങ്കിൽ അമിതമായ ആൽക്കഹോളോ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് നിർത്തുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്ക് ആക്ച്വലി ആ ബ്ലഡ് പ്രഷർ ആ ലെവലിൽ കീപ്പ് ചെയ്യാനും പറ്റും, അവരെ അടുത്ത സ്റ്റേജിലേക്ക് പോകാണ്ട് നമുക്ക് തടയാനും പറ്റും.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് ആർ.

0: പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി എഫ്എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ്എം ഡയറി. സമയം 7:20. ഇനി ചിരിയും ചിന്തയും.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: തങ്കമ്മേ, ഒന്ന് വന്നേ.
3: എന്നാ എന്നാ പറ്റി?
2: ഒരു ബാധ കേറിയോ എന്നൊരു സംശയം.
3: ബോധമില്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ ബാധ കേറും മനുഷ്യ?
2: അല്ലല്ലല്ല, എന്നതോ കേറിയിട്ടുണ്ട്.
3: അഹംഭാവമാണോ?
2: ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല.
3: കോഴിക്കോടിന്റെ ജില്ലാ മൃഗം മീനാമ്പേച്ചിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ വർഗിച്ചായൻ?
2: ഒരിക്കലും. സത്യമാണോ?
3: ആണ്. ഈ മൃഗത്തിനെ സംരക്ഷിക്കാനും കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്.
2: അല്ല, ഇതിനെ എവിടെയെങ്കിലും കാണാൻ പറ്റൂ?
3: കോഴിക്കോട് ജില്ലയിൽ പലയിടത്തുതന്നെ കാണാൻ പറ്റൂന്ന്.
2: അത് ശരി.
3: കഴിഞ്ഞ 10 വർഷത്തിനിടയിലേ 6000 എണ്ണത്തെ കൊന്നു എന്നാണ് റിപ്പോർട്ട്.
2: ഓ, അത് കഷ്ടം തന്നെ.
3: അല്ല, നിങ്ങളല്ലേ എന്നതോ കേറിയെന്നൊക്കെ പറഞ്ഞേ.
2: ആ ബാധ
3: എന്നാ ബാധയാ?
2: ഏതോ നർത്തകന്റെ ബാധയാന്നാ തോന്നുന്നേ. പാട്ട് കേട്ട അപ്പ് ഡാൻസ് കളിക്കാൻ തോന്നും.
3: പാട്ട് കേട്ടാ ആർക്കും ഡാൻസ് കളിക്കാൻ തോന്നില്ലേ?
2: ഇതല്ലാന്നേ ശാസ്ത്രീയ നൃത്തം.
3: രാമനാഥൻ ആണോ?
2: ഏതാണ്ട്.

0: ഉള്ളതാണെന്നാ തോന്നുന്നു. തോം തോം തോം എന്ന് കേട്ട പ്രശ്നമാ.
1: അയ്യോ, അപ്പൊ ഈ തോം തോം തോം ആണ് പ്രശ്നം.
0: ശരീരം അങ്ങ് വളയുക, തജം തജം തജം ഒക്കെ വരുമ്പോ ഉണ്ടല്ലോ, അങ്ങ് തകർക്കാൻ തോന്നുക.
1: പ്രശ്നമാണ്, പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്.
0: എന്നാ ചെയ്യും?
1: അരങ്ങേറ്റം വെക്കാം.
0: അരങ്ങേറ്റോ?
1: കവലയില് രാമനാഥൻ തകർത്തങ്ങ് ആടി തീർക്ക്.
0: അവസാനം
1: ആരേലും കഴുത്തങ്ങ് വെട്ടിക്കോളും.
2: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമന്ത്.

ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പി വി ഗംഗാധരന്റെയും കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗഹൃദ ഗംഗ. പ്രിയപ്പെട്ടവരെ വീണ്ടും കാണാനും സൊറ പറഞ്ഞിരിക്കാനും പാട്ട് കേട്ടും നൃത്തമാടിയും ആർപ്പ് വിളിച്ചൊന്നാകാനും അതിനൊപ്പുറം സ്നേഹത്തിന്റെ ഗംഗയിൽ നീന്തി കുളിച്ച് ആസ്വദിക്കാനും സൗഹൃദ ഗംഗ തൃപ്പൂണിത്തുറ NSS ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ വെച്ച്. ക്യാൻസർ പോരാട്ട ജേതാക്കളുടെ കുടുംബ സംഗമം ഇന്ന് രാവിലെ 9 മണിക്ക് തൃപ്പൂണിത്തുറ NSS ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പർ 96 45 20 98 40 96 45 20 98 40. മറ്റൊരു നമ്പർ 99 61 20 63 36 99 61 20 63 36. ക്യാൻസർ പോരാട്ട ജേതാക്കളുടെ കുടുംബ സംഗമം സൗഹൃദ ഗംഗ തൃപ്പൂണിത്തുറ NSS ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണിക്ക്.

ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2-4 സെമസ്റ്റർ FY UGP 2-7-8 BFA പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 7:24. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രി

0: യുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
1: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്നിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യാവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യയ്ക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML മായി ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകളിൽ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായം ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിലെ പ്രതികളായ PV കുൽക്കർണിയെയും മനീഷ വാഗ്മറിയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചു. നീറ്റ് UG പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ PV കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും CBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21 മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 പേരെ ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10 ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ

0: കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 റൺസിനാണ് ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി. ഇന്ത്യയുടെ സഞ്ജന സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആന്റ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ സെമിഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫെയ് നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമായി 3 ഭാഷകളിൽ 2 എണ്ണമെങ്കിലും ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 25% നിന്ന് 7% കുറയ്ക്കാൻ തീരുമാനമെടുത്ത് ഡൽഹി സർക്കാർ. ടൂറിസം, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 20 സെക്കൻഡും.

0: സമകാലികം.
1: ആവിർഭവിച്ച കാലം മുതൽ പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമെടുത്താൽ അതിലൊന്ന് ടെലിഫോൺ തന്നെയായിരിക്കും. പ്രാരംഭകാലത്ത് ശബ്ദ സന്ദേശങ്ങൾ കൈമാറിയിരുന്നിടത്തു നിന്ന് നിർമ്മിത ബുദ്ധിയുമായി ചേർന്ന് കൈവെള്ളയിലൊതുങ്ങുന്ന കമ്പ്യൂട്ടറിന്റെ തലത്തിലേക്ക് അതെത്തി നിൽക്കുന്നു. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ലോകം സങ്കല്പിക്കാത്ത നവഭാവം കൈവരിച്ച ഈ സന്ദേശ കൈമാറ്റ ഉപകരണം ഇനിയും കാലങ്ങൾക്കപ്പുറം ഏത് തലത്തിലേക്കാകും വളരുക എന്ന ചിന്ത നമ്മളിൽ അത്ഭുതം ജനിപ്പിക്കുന്നതാകാം. എന്നാൽ ഈ വളർച്ചയ്ക്കൊപ്പം

0: മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പ്രത്യേകിച്ചും സ്വകാര്യതയിലേക്കും കടന്നുകയറുന്ന ഒരു വില്ലൻ എന്ന പരിവേഷവും നമ്മൾ മൊബൈൽ ഫോണിന് ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാകണം ഇന്ന് മെയ് 17 ഡിജിറ്റൽ ലൈഫ് ലൈനുകൾ ശക്തിപ്പെടുത്തുക എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് ലോക ടെലികമ്യൂണിക്കേഷൻ ദിനമായി ആചരിക്കപ്പെടുന്നത്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.
1: നമ്മള് ടെലിഫോണുകളെ കുറിച്ച് ആലോചിച്ചാല് അവ ശരിക്കും പറഞ്ഞ ബന്ധനസ്ഥരായിരുന്നു. അത് ഒരു കേബിളിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു വയറിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയായിരുന്നു. അതിൽ നിന്ന് മോചനം കിട്ടിയിട്ട് ഏകദേശം 25 വർഷമായി മൊബൈലായിട്ട്.
0: ടെലിഫോൺ മാറ്റങ്ങൾക്ക് വിധേയമായി കൈവെള്ളയിൽ ഒതുങ്ങുന്ന കമ്പ്യൂട്ടർ എന്ന തലത്തിലാണ് എത്തി നിൽക്കുന്നത് ഡോക്ടർ അച്യുത് ശങ്കർ.
1: അപ്പൊ ആ ഫോണ് യഥാർത്ഥത്തിൽ അത്ഭുതകരമായിട്ടുള്ള പരിണാമത്തിലൂടെയാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് കടന്നുപോയിട്ടുള്ളത്. അത് ബന്ധനം മോചിക്കപ്പെട്ടതോടുകൂടി അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ ഒരു അവയവം പോലെ നമ്മുടെ കൂടെ നടക്കുകയാണ്. നമ്മൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും പോയാൽ ഈ ഫോൺ എടുത്തുകൊണ്ട് പോവുകയാണ്. അതിന് പുറമെ സാധാരണ അതിൽ കൂടെ ഒരു സംഭാഷണം, ദൂര സംഭാഷണം നടത്താനുള്ള ഒരു ഉപകരണം എന്നുള്ള ആ നിർവചനം പൂർണ്ണമായിട്ട് മാറ്റിമറിച്ചുകൊണ്ട് അത് 100 കണക്കിന് സേവനങ്ങൾ നൽകുന്ന, 100 കണക്കിന് ഉപയോഗങ്ങളുള്ള ഒരു സന്തത സഹചാരിയായിട്ട് മാറി എന്നുള്ളതാണ്. അതിൽ കൂടെ സിനിമ കാണാൻ സാധിക്കും, പാട്ട് കേൾക്കാൻ സാധിക്കും, ഫോട്ടോ എടുക്കാൻ സാധിക്കും, അതൊരു ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കാത്ത തരം കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനൊക്കുന്നു. അതോടൊപ്പം ഫോണിനകത്തോട്ട് കമ്പ്യൂട്ടർ പതുക്കെ പ്രവേശിച്ച് അതിലെ ഇരിപ്പിടം പിടിച്ചു എന്നുള്ളതാണ്. നമ്മൾ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഫോണും കമ്പ്യൂട്ടറും കൂടെ ചേർന്ന് ഒരു ചെറിയ ഉപകരണമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വികാസം ഉണ്ടായതോടുകൂടി ഫോണിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ കമ്പ്യൂട്ടർ രംഗത്ത് എന്ത് സംഭവിക്കുന്നു അതെല്ലാം ഫോണിനകത്തോട്ട് വരാൻ തുടങ്ങി. ഇപ്പൊ ഏറ്റവും മികച്ച ഉദാഹരണം നമുക്ക് പറയാനൊക്കുന്നതാണ് നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സേവനം നമുക്കിപ്പോ ഇതിനകത്തോട്ട് വന്നിരിക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് വേറൊരാളുടെ ശബ്ദത്തിൽ ഇതിൽ കൂടെ സംസാരിക്കണമെങ്കിൽ നമ്മളെ AI സഹായിക്കും. നമുക്കൊരാൾക്ക് സന്ദേശം ടൈപ്പ് ചെയ്തിട്ടുള്ള സന്ദേശം അയക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അക്ഷരങ്ങളായിട്ട് ടൈപ്പ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നിർമ്മിത ബുദ്ധി ഇതിനകത്ത് ചേക്കേറിയതോടുകൂടി ഇതിനെ സത്യം പറഞ്ഞാൽ ഒരു ഫോണെന്ന് വിളിക്കുന്നത് വളരെ അരസികമായിരിക്കും. കാരണം ശരിക്കും ഒരു നമ്മളെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പാതി മനുഷ്യനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഈ ഫോൺ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
0: വരും കാലത്ത് ഇന്നത്തെ സങ്കല്പത്തിനും അപ്പുറമുള്ള മാറ്റങ്ങളാകാം മൊബൈൽ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്നത്.
1: അപ്പൊ ഇനിയത്തെ കാലത്ത് വരാൻ പോകുന്ന പുതിയ വികാസങ്ങൾ രണ്ട് വിധത്തിലാകാം ഈ ഫോണിനെ സ്വാധീനിക്കുക. ഒന്ന്, ഫോണിലേക്ക് തന്നെ ഇനിയും സേവനങ്ങൾ കൂടുതൽ കൂടുതൽ വന്നു ചേരും. നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഫോണിനകത്തോട്ട് വരും. സുപ്രധാനമായിട്ട് സാധാരണ മനുഷ്യർക്ക് ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിലെ ആൾക്കാരുടെ പേര് തിരഞ്ഞെടുത്ത് നമ്പർ കണ്ടുപിടിക്കുക, അതൊരു നിരന്തര ഒരു പ്രശ്നമാണല്ലോ. നമ്മൾ എപ്പോഴും ഫോൺ എടുക്കുമ്പോൾ നമ്മളൊരാളെ പേര് സെർച്ച് ചെയ്ത് എടുത്തിട്ടാണ് പിന്നെ സംസാരിക്കാനോ ചിത്രങ്ങൾ അയക്കാനോ ഒക്കെ സാധിക്കുന്നത്. അതെല്ലാം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുക. അതിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ തന്നെ ആ ആളുടെ ഫോണിലോട്ട് കോള് പോകുന്ന ഒരു സമ്പ്രദായം, അതായത് ഒരു മനുഷ്യന്റെ മനസ്സ് വായിക്കുന്ന സാങ്കേതിക വിദ്യയിലോട്ടാണ് ഭാവിയിൽ നമ്മൾ നീങ്ങാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ഇനിയാളുടെ പേര് ആലോചിക്കുമ്പോൾ തന്നെ ആ ഫോൺ കോള് ഇനിയാളെ വിളിക്കട്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമ്പ്രദായത്തിലോട്ട് പോയി എന്ന് വരാം. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇത് പോകാവുന്ന ഒരു സാധ്യത എന്താന്ന് വെച്ചാൽ, ഏകദേശം മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യ, ഒരു സന്തത സഹചാരിയായ ഒരു സേവകന്റെ സ്വഭാവം വരുമ്പോൾ അത് എന്തുകൊണ്ട് ഫോണിന്റെ രൂപത്തിൽ ഇരിക്കുന്നു എന്നൊരു ചോദ്യം കൂടെ വരും. അതൊരു മനുഷ്യ രൂപത്തിൽ തന്നെ ആയിക്കൂടെ? അപ്പൊ ഒരു ചെറിയ യന്ത്രം പോലെ, മനുഷ്യനെ പോലെ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്നൊരു യന്ത്രം പോലെ, അതിനോട് നമ്മൾ പറഞ്ഞാൽ അത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോൾ ഈ ഫോൺ ചെയ്യുന്ന സേവനങ്ങളെല്ലാം അത് ചെയ്യുകയും അതിന് ചലനശേഷിയും കൂടെ വരുന്നതോടുകൂടി അത് നമ്മുടെ ഒരു, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ അടിമയെ കൊണ്ട് നടക്കുന്ന പോലെ, വേണേൽ നമുക്ക് നൈതിക അടിമ എന്ന് പറയാം, ഒരു സർവ്വശേഷിയുമുള്ള ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ നടക്കുന്നത് പോലെ ഈ യന്ത്രത്തിന് പരിണാമം വന്നു എന്ന് വരാം. ഇതൊരു നീണ്ട ഭാവിയിലേക്ക് ഞാൻ പറയുകയാണ്. ഒന്ന്, നമുക്ക് ഉറപ്പിച്ച് പറയാം, ഫോൺ എന്ന തുടക്കത്തിലുണ്ടായിരുന്ന, നമ്മുടെ പഴയകാലത്തുണ്ടായിരുന്ന ആ യന്ത്രത്തിന്റെ സ്വഭാവങ്ങളെ വളരെ പരിമിതമായിട്ട് മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു യന്ത്രമായിട്ട് ഇപ്പോ സ്മാർട്ട് ഫോൺ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇനിയും മാറും എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം.
0: പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്?
2: എന്റെ പേര് കാശ്നാഥൻ. ഞാൻ +2 റിസൾട്ട് കാത്തുകയാണ്. ഇപ്പൊ വെക്കേഷൻ ആണ്. ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ ടർഫിൽ കളിക്കണം, അല്ലെങ്കിൽ വേറെ സമയങ്ങളും എല്ലാ പരിപാടിയും നോക്കണം, അല്ലെങ്കിൽ പിന്നെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ റീലൊക്കെ കണ്ടിരിക്കും. മൊബൈലിൽ 4 മണിക്കൂർ 5 അത്രയൊക്കെ ഒരു ദിവസം എടുക്കുമായിരിക്കും. കൂടുതലും സിനിമയാണ് കാണുന്നത്. പിന്നെ ഇൻസ്റ്റയില് റീല്, പിന്നെ ഇടക്ക് സ്നാപ്പൊക്കെ ഇടും. ആ ഇപ്പോഴത്തെ വിഷം, പിന്നെ എന്ത് സംഭവിച്ചാലും ഇൻസ്റ്റയില് റീലും അതൊക്കെ ഇടുമല്ലേ. സ്നാപ്പിലൊക്കെ സ്ഥിരം ഉണ്ടാവും എല്ലാരും. വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഇത്രയും സമയം മൊബൈൽ നോക്കിക്കണം. ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇത്രയും പോലും കിട്ടൂലോ, ഇല്ല 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ മൊബൈൽ വേണ്ടി വരും. പിന്നെ ഇപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് മൊബൈൽ എടുക്കാം, പർച്ചേസ് ചെയ്യണമെങ്കിലും അതിനൊക്കെ മൊബൈൽ ആവശ്യമാണ്. ഇപ്പൊ ഞാൻ മാത്രം മാറി നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ, എല്ലാ യങ്സ്റ്റേഴ്സും മൊബൈലാണ്. അവരെ കാണണമെങ്കിൽ

0: ഞാൻ ഈ സ്നാപ്പിലേക്കും ഇൻസ്റ്റയിലും തന്നെ വരണം.
1: എന്റെ പേര് രമ്യ ഗോപിനാഥ്. ഞാനിപ്പോ ഒരു ബാങ്കിങ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മൊബൈലിൽ വന്നിട്ടുള്ള പോലെ ഒരു പരിവർത്തനം വേറെ ഒന്നിനും വന്നിട്ടുണ്ടാവില്ല. മൊബൈലിനോടും അതുപോലെയുള്ള സാങ്കേതിക വിദ്യനോടും കുറ്റം പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ല. ഇങ്ങനെയുള്ള ടെക്നോളജിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ മൊബൈല് കോളിങ്ങിന് മാത്രമല്ലല്ലോ, നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നോളജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പിന്നെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഒരു 20 വർഷം മുമ്പ് ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? പണ്ട് കാലത്ത് ലാൻഡ് ഫോൺ ആയിരുന്നു, പിന്നീട് മൊബൈൽ ഫോൺ ആയി. ഇനി കുറെ നാൾ കൂടി കഴിയുമ്പോ ടെലികമ്മ്യൂണിക്കേഷൻ ഏത് ലെവലിലേക്ക് തന്നെ മാറും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
2: ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലുണ്ടായ മാറ്റം സാമൂഹ്യ ബന്ധങ്ങളെയും വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ.
3: ടെലിഫോൺ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ അപൂർവ വസ്തുവായിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അന്യ പട്ടണങ്ങളിലേക്കൊക്കെ വിളിക്കണമെങ്കിൽ റംഗോള് ബുക്ക് ചെയ്യുകയും കാത്തിരിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാലഘട്ടങ്ങളെ കുറിച്ച് പലർക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്നും മാറി ഇപ്പോൾ ഓരോരുത്തർക്കും ഫോണാകുന്ന കാലമാണ്. സ്മാർട്ട് ഫോണിന്റെ കാലം വന്നു. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലിരിക്കുന്ന ആളെ വിളിക്കാൻ പോലും ഫോൺ എടുത്ത് വിളിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമേൽ ടെലികമ്മ്യൂണിക്കേഷൻ പുരോഗമിച്ചിരിക്കുന്നു. അന്യദേശങ്ങളിൽ ഉള്ള ആളുകളെ നമ്മൾ വീഡിയോ കോളുകൾ വിളിക്കാൻ തുടങ്ങി, അങ്ങനെ മുഖാമുഖം സംസാരിക്കാൻ തുടങ്ങി. മാറ്റങ്ങൾ അപാരമാണ്. പക്ഷേ ഈ മാറ്റങ്ങൾക്കിടയിൽ നമ്മുടെ സാമൂഹികവൽക്കരണം പ്രശ്നത്തിലാവുകയാണോ എന്നുള്ള സംശയം ബാക്കിയാണ്. മൊബൈൽ ഫോൺ വ്യക്തികളുടെ ഒരു ശരീരഭാഗം എന്ന മട്ടിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മൊബൈൽ ഫോൺ കയ്യിലില്ലെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് മറന്നെങ്കിൽ ആധിയോടെ വെപ്രാളത്തോടെ പോകുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ സാമൂഹികവൽക്കരണത്തിലും ആളുകളുമായിട്ടുള്ള മുഖാമുഖമുള്ള സംഭാഷണങ്ങളിലും എല്ലാം മൊബൈൽ ഫോൺ കടന്നു കയറുന്നു എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആശയത്തിന് അതേക്കുറിച്ചുള്ള വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ നേരവും ഫോണിൽ ചെലവഴിക്കുക, ഫോണിൽ ടെക്സ്റ്റ് ചെയ്യുക, ഫോണിൽ റീലുകൾ കാണുക, യൂട്യൂബ് വീഡിയോകൾ കാണുക, ഈ തരത്തിൽ നമ്മുടെ സാമൂഹിക ഇടപെടലുകളെ ചുരുക്കുന്ന രീതിയിൽ നമ്മൾ ഈ ആശയവിനിമയ ഉപാധിയെ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്വയം വിമർശനം ചെയ്യേണ്ടതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ നമുക്ക് നൽകിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തണം. അതുവഴി നമ്മുടെ അറിവിന്റെ ചക്രവാളങ്ങൾ, ആളുകളുമായിട്ടുള്ള അടുപ്പം സൃഷ്ടിക്കുന്നതിന്റെ സൗകര്യങ്ങൾ, ഇതെല്ലാം സമർത്ഥമായി വിനിയോഗിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് സമൂഹ ജീവി എന്നുള്ള നിലയിൽ ഉള്ള നമ്മുടെ ആ ഒരു സ്ഥാനത്തെ ഇല്ലാതാക്കുന്നുണ്ടോ എന്നുള്ളത് വിമർശനാത്മകമായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്.
2: മൊബൈൽ സാങ്കേതിക വിദ്യ നമ്മുടെ സാമൂഹ്യ പരിസരങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുണ്ട്.
3: മൊബൈൽ ഫോൺ ഉപയോഗം ഒരു അഡിക്ഷൻ പോലെ പടർന്നു കയറുന്ന ഒരു കാലഘട്ടമാണ്. കൗമാരപ്രായക്കാരിൽ നിന്നെല്ലാം ഫോൺ പിടിച്ചു വാങ്ങി അവരെ പഠനത്തിലേക്ക് ഉള്ള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സങ്കടപ്പെടുന്ന എത്രയോ മാതാപിതാക്കളാണ്. ആശയവിനിമയം കൂടാനുള്ള സൗകര്യങ്ങൾ സാമൂഹികവൽക്കരണത്തിന് വിനയാകരുത് എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ ഈ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ദിനത്തിൽ ഓർത്തുവെക്കേണ്ട സന്ദേശം. കൂടുതൽ നേരം മൊബൈലിൽ ചെലവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കായികമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് അതവരെ അകറ്റുന്നുണ്ട്. ഒരുപക്ഷെ വണ്ണ കൂടുതലും അതുപോലുള്ള ജീവിതശൈലി അവസ്ഥകളിലേക്കെല്ലാം മൊബൈലുമായി ഇലക്ട്രോണിക് സ്ക്രീനുമായി ചടഞ്ഞുകൂടുന്ന പ്രവണത ആളുകളെ നയിച്ചേക്കാം. പുതിയ കൗമാരത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, അവർ ഗ്ലോ ജനറേഷൻ ആണ്. ഗ്ലോ എന്ന് പറഞ്ഞാൽ തിളക്കം. ഈ തിളക്കം വരുന്നത് ഇലക്ട്രോണിക് സ്ക്രീനിൽ നിന്ന് വരുന്ന ആ വെളിച്ചത്തിന്റെ തിളക്കമാണ്. കൂടുതൽ നേരം ആ തിളക്കത്തിൽ മുങ്ങിപ്പോയാൽ മനസ്സിന്റെ തിളക്കം ചിലപ്പോൾ നഷ്ടമായേക്കാം. കാരണം മനസ്സിന് തിളക്കം കിട്ടണമെങ്കിൽ ആളുകളുമായിട്ടുള്ള മുഖാമുഖമായിട്ടുള്ള ഇടപെടലുകൾ വേണം, കായികമായിട്ടുള്ള വിനോദങ്ങൾ വേണം, പ്രകൃതിയുമായിട്ട് ഇഴചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ വേണം, പുസ്തക വായന വേണം. ഇതെല്ലാം ചേരുമ്പോഴാണ് മനസ്സിലെ വെളിച്ചം തെളിയുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മുടെ മനസ്സിന്റെ വെളിച്ചം കെടുത്താതിരിക്കട്ടെ. സമർത്ഥമായിട്ട് വിനിയോഗിക്കുക, എന്നാൽ അത് നമ്മുടെ വ്യക്തിത്വത്തിനെ പരിമിതപ്പെടുത്തുന്ന രീതിയിൽ, ജീവിതത്തിൽ ആവശ്യം വേണ്ടിയിട്ടുള്ള വൈഭവങ്ങളെ ഇല്ലാതാക്കും വിധത്തിൽ അത് നമ്മളെ കീഴടക്കാതിരിക്കാനും നമ്മളെ പരിമിതപ്പെടുത്താതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. പുതിയ കാലഘട്ടത്തിൽ ഈ തരം ഒരു മുന്നറിയിപ്പ് അത്യാവശ്യമാണ്.
2: കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. സൈബർ സുരക്ഷാ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനോൻ.
4: സുരക്ഷാ പ്രശ്നങ്ങൾ 100%, 1000% കുട്ടികളെ സംബന്ധിച്ചോളം. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള മറുവശത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അനുഭവിച്ച് പഠിക്കുന്നതാണ് ഇപ്പത്തെ നമ്മുടെ കുട്ടികളെല്ലാവരും. അപ്പോഴേക്കും തന്നെ ഒരുപാട് കാലം അവരുടെ ലൈഫിലൊക്കെ ഒരുപാട് വേണ്ടാത്ത ഇമ്പാക്റ്റുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ഒരു NGO ഉണ്ട്, ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല പല രീതിയിൽ നമ്മൾ കുട്ടികളുടെ സുരക്ഷിതത്വം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് അവയർനെസ് ക്ലാസ്സസ്, ഒരുപാട് സെഷൻ ഓപ്ഷൻസ് എസ് സൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു

0: പ്രോഗ്രാം ഓൺലൈനിൽ തന്നെ ഇപ്പൊ എല്ലാവർക്കും എത്തിപ്പെടണമെങ്കിൽ തന്നെ അങ്ങനെയും ഒരു കാര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഈ വെക്കേഷനിൽ ചില ബൂട്ട് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാൻ ഇതെല്ലാം ഞങ്ങളുടെ എൻ ജി ഒ വഴി ശ്രമിക്കുന്നുണ്ട്. പല പല രീതിയിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട് കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട്. കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കുട്ടികളുടെ അടുത്തും പിന്നെ ജീരിയാട്രിക് സൊസൈറ്റി എന്ന് പറയുന്ന ഇത്തിരി പ്രായമായ ആൾക്കാർക്ക് ആണ് കൂടുതലും ഇമ്പാക്ട് വരുന്നത്. കുട്ടികളുടെ ഇമ്പാക്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് വരുന്നത്. കാരണം അവര് ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടതും ഇനിയും ഒരുപാട് കാലം ഈ മേഖലയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടും അതിന്റെ ഉപഭോക്താവായിട്ടും കൂടിയും ജീവിക്കേണ്ട ആൾക്കാരാണ്. സോ ദേ ഹാവ് ടു ബി മോർ അവെയർ, ദേ ഹാവ് ടു ബി മോർ അലേർട്ട്, ആൻഡ് ദേ ഹാവ് ടു ബി ടോട്ട് അബൌട്ട് ദ ഹോൾ തിങ്. നമ്മൾ കേൾക്കുന്നത് വെറും ഒരു നിസ്സാര ശതമാനം കേസ് മാത്രമാണ് പുറത്തു കേൾക്കുന്നത്. എത്രയോ കേസുകൾ അല്ലെങ്കിൽ നടക്കുന്നുണ്ട് ഈ കുട്ടികളുടെ ഇഷ്യൂസ് വന്നിട്ട്. ഒരു വല്ലാത്തൊരു ഡിനായലിലാണ് ഈ പേരന്റ്ഹുഡ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വല്ലാത്തൊരു ഡിനായലിലാണ്. എന്റെ മക്കളൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ എന്റെ മക്കൾ വളരെ ഹാപ്പിയാണ്, വളരെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സെൽഫ് ക്രിയേറ്റഡ് ഒരു പാരലൽ വേൾഡിലാണ് പേരന്റ്സ് എല്ലാവരും ജീവിക്കുന്നത്.
1: കുട്ടികളുടെ നവമാധ്യമ ഉപയോഗവും മൊബൈൽ ഫോൺ ഉപയോഗവും നിയന്ത്രിക്കാൻ നിയമനിർമ്മാണവും ആവശ്യമായി വന്നേക്കാം.
0: എന്റെ മക്കളും ബാക്കിയുള്ളവരുടെ മക്കളെ പോലെ തന്നെ വൾണറബിൾ ആണെന്നും എന്റെ മക്കളും ഞാൻ എത്രത്തോളം എന്റെ കുട്ടിക്കാലത്ത് കാര്യങ്ങൾ വികൃതികൾ കാണിച്ചിരുന്നു അതേപോലെ തന്നെ വികൃതികൾ കാണിക്കും എന്റെ മക്കൾ എന്നുള്ളത് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ലാത്ത പാരന്റ്ഹുഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇൻ എ വെരി ബിഗ് സ്റ്റേറ്റ് ഓഫ് ഡിനയൽ. അവർക്ക് ഇതൊന്നും ആവശ്യമില്ലാത്ത പോലെയാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇതിനെ ട്രെയിൻ ചെയ്യണം. ഇതിനെ കാരണം ഇതില്ലാത്തൊരു ലോകത്ത് അവർക്ക് ഇനി പറ്റില്ല. അത് നമ്മൾ തന്നെ അവരെ ഇതിനകത്ത് അഡിക്റ്റഡ് ആക്കുകയും ചെയ്തു. നമ്മൾ തന്നെ നമ്മുടെ മക്കളെ ഇതിനകത്ത് ഒരുപാട് അഡിക്റ്റഡ് ആക്കി. അപ്പൊ ഡെഫിനറ്റ്ലി അപ്പൊ ഇതിനകത്ത് അവർക്ക് ഇനി ഇതിനകത്ത് സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ടും ഇതില് തന്നെ ജീവിച്ചിട്ടും ഒക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ പഠിപ്പിക്കുക തന്നെ വേണം. ഇനിയിപ്പത് എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ അത്ര പ്രോബ്ലം ഇല്ല എന്നും മൊബൈലാണ് ഏറ്റവും ഡേഞ്ചറസ് എന്നു കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫെസിലിറ്റീസും തന്നെയാണ് മൊബൈലിലും ഉള്ളൂ. പക്ഷെ മൊബൈൽ കുറച്ചും കൂടി ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഒരു കമ്പ്യൂട്ടർ കൊണ്ടുപോയിട്ട് ബ്ലാങ്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് വർക്ക് ചെയ്തു നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷെ മൊബൈൽ അതല്ല. കുട്ടികൾ രാത്രി രക്ഷകർത്താക്കൾ ഉറങ്ങിയതിന് ശേഷം പോലും ഈ മൊബൈൽ എടുത്തിട്ട് ബ്ലാങ്കറ്റിന്റെ അടിയിലൊക്കെ ഇരുന്നിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത്ര അഡിക്ഷൻ ആണ് നമ്മൾ നോക്കുമ്പോൾ. അത് വളരെ വലിയ കുട്ടികളൊന്നും അല്ല, വളരെ ചെറിയ കുട്ടികൾ തന്നെ ഇതൊക്കെ കാണിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഇഷ്യൂസ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. ഇനി നിയമം വന്നു, അപ്പൊ യൂറോപ്യൻ യൂണിയൻ ലോ കൊണ്ടുവരുന്നു, നല്ല കാര്യം. വളരെ എന്താ പറയുക, എന്നെ പോലത്തെ പ്രൊഫഷണൽസിനൊക്കെ ഇതുപോലത്തെ നിയമങ്ങൾ വരുന്നതിന് നോക്കി കാത്തിരിക്കുകയാണെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഞാനടക്കം കാത്തിരിക്കുകയാണ് ഇത്തരം നിയമങ്ങളെ ഓരോ രാജ്യത്തിൽ വരാനും അതിന്റെ പേരിലെങ്കിലും ഇതിന്റെ ഇമ്പാക്ട് ഒന്ന് കുറഞ്ഞു കിട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ അതിനകത്തും പേരൻസിന് ഒരുപാട് റോൾ ഉണ്ട് ഇതിനകത്ത് കളിക്കാനായിട്ട്. കാരണം ഒരു നിയമം വന്നു എന്നുള്ളതിന് അതുകൊണ്ട് ഇതെല്ലാം മാറി മറിയാൻ സാധ്യതകൾ വളരെ കുറവാണ്. നിയമം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഭയമൊക്കെ ഉണ്ടാവും, അത്ര തന്നെയുള്ളൂ. പക്ഷെ ആ നിയമത്തിൽ നിന്ന് ബൈപ്പാസ് ചെയ്യാൻ ഈ കുട്ടികളെയും വളരെ ചെറുപ്പത്തിൽ ഈ പേരൻസ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരം. നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. നിയമങ്ങൾ പാലിക്കാനോ അത് പാലിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ അടുത്ത ജനറേഷനിൽ പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ്.
1: വിവര സാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും പ്രാധാന്യം ജനങ്ങളിലേക്കെത്തിക്കുക എന്നതാണ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം ലക്ഷ്യം വെക്കുന്നത്. ഈയൊരു വിവരവിനിമയ കാര്യത്തിൽ മനുഷ്യജീവിതവുമായി ഏറ്റവുമധികം ഇഴചേർന്നു നിൽക്കുന്നത് മൊബൈൽ ഫോണാണെന്നതും എടുത്തു പറയേണ്ടതാണ്. ടോർച്ച്, കാൽക്കുലേറ്റർ, റേഡിയോ എന്നതിനുപരി നിർമ്മിത ബുദ്ധിയുമായി ചേർന്ന് ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരു ഉപകരണമായി അത് മാറിയിരിക്കുന്നു. മൊബൈൽ ഫോൺ ഇത്രയേറെ സ്വീകാര്യത നേടിയിട്ട് 25 വർഷങ്ങളോളമായപ്പോൾ സംഭവിച്ച പരിവർത്തനം ഇനിയും 25 വർഷങ്ങൾക്കപ്പുറം ഏതു തരത്തിലാകും എന്നതും ചിന്തനീയമാണ്. അതുകൊണ്ടുതന്നെ പരസ്പരബന്ധിതമായ ലോകത്ത് പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ആശയം ഈയൊരർത്ഥത്തിൽ ടെലികമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ പ്രധാനവുമാണ്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 51 സെക്കൻഡും FM ഡയറി തുടരുകയാണ് നോവൽ പാരായണത്തിലൂടെ.
1: തക്ഷൻ കുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: താൻ എടുത്ത തീരുമാനങ്ങൾ ഒരിക്കൽ കൂടി അയവിറക്കിയതിനു ശേഷം രാമർ ചോദിച്ചു, എനിക്ക് ആടെ എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ ചങ്ങായിമാരെ? പെട്ടെന്നവ

സൂചനകളൊന്നും തരില്ലെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ചോദ്യം കേട്ടപാടെ കുതിരകൾ രണ്ടും കഴുത്ത് മുന്നോട്ട് നീട്ടുകയും ചോദ്യത്തിൻ്റെ പ്രതികരണമായിട്ടെന്നോണം തലയാട്ടുകയും ചെയ്തു. അത് നിഷേധരൂപത്തിലുള്ള മറുപടിയായിട്ടാണ് രാമറിന് തോന്നിയത്. അവനതിൽ സന്തോഷിച്ചു. അന്നേരമാണ് മറ്റൊരു സംശയം രാമറിൽ ഉണർന്നത്. താൻ പോകാനുദ്ദേശിച്ച സ്ഥലത്തെക്കുറിച്ചോ അവിടെ ചെന്നുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചോ ഒന്നും ചങ്ങാതിമാരുമായി സംസാരിച്ചിട്ടില്ല. അതുകൂടി ചോദിച്ചറിയേണ്ടതല്ലേ? കുതിരകളുടെ കൂർത്ത മുഖം കൈകളിലേന്തി രാമർ ചോദിച്ചു,

0: അതവനെ ഒരുപാട് ആശ്വസിപ്പിച്ചു. നിലാവപ്പോൾ ചൊവ്വ വയലിലാകെ നിറഞ്ഞിരുന്നു. കുതിരപ്പന്തിയുടെ മേൽക്കൂരയിൽ നിന്നും താഴോട്ട് നീണ്ടുവന്ന നിലാവിൻ്റെ കനം കുറഞ്ഞ നൂലുകൾ കുതിരകളെ ഭംഗിയോടെ ആവരണം ചെയ്യുന്നത് രാമർ അരുമയോടെ നോക്കി നിന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു സംശയം കൂടി രാമർക്ക് തീർക്കാനുണ്ടായിരുന്നു. കറുകപ്പുല്ലുകൾ കുതിരയുടെ മുമ്പിലേക്ക് നീക്കിവെച്ചു. അവയുടെ നാക്കുകൾ കൊതിയോടെ നീണ്ടുവന്നു. തെല്ലു നേരത്തെ ഇടവേളയ്ക്ക് ശേഷം രാമർ ചോദിച്ചു, എന്റെ അമ്മ കിടക്കുന്ന സ്ഥലം എനിക്ക് കിട്ടുക? ചോദ്യം തീരുന്നതിന് മുമ്പായി കുതിരകൾ തലയാട്ടിയതായി രാമറിന് തോന്നി. ഏറ്റവും സന്തോഷം തോന്നിയ അവസരമായിരുന്നു അത്. അവൻ പുറത്തേക്ക് നോക്കി. മഞ്ഞപ്പൂക്കൾ വിരിച്ച വിസ്തൃതമായ ഒരു ഭൂപ്രദേശം. അപ്പോൾ ചരൽക്കല്ലുകൾ ചിതറുന്ന ഒച്ച കേട്ടു. പതിഞ്ഞ ശബ്ദത്തിൽ ആരോ പാടുന്നു, നീട്ടിത്തുപ്പുന്നു. ഇമ്പിച്ചൻ വരുന്നു. കുതിരകൾ ഒരുപാട് മെനക്കെട്ട ദിവസമെന്ന് എനിക്ക് പേരാമ്പ്രക്കും ചന്തപ്പന് കൊയിലാണ്ടിക്കും രണ്ട് പ്രാവശ്യം പോവേണ്ടി വന്നു. ചന്തപ്പൻ എടുത്തു. പതിവ് പോലെ കുതിരയെ പന്തിയിലാക്കിയ ശേഷം ചന്തപ്പൻ പോയിരുന്നു. അയാൾക്ക് മണിയൂർക്ക് പോകാനുള്ളതാണ്. വൈകിയാൽ കടവത്ത് തോണിയുണ്ടാവില്ല. അതുകൊണ്ട് പന്തിയിലെത്തിയാൽ ഉടൻ അയാൾ ഓടും. ഇമ്പിച്ചനും അതറിയാം. രാമർ ഒന്നും പറഞ്ഞില്ല. ഇമ്പിച്ചൻ വായ തുറക്കുമ്പോഴൊക്കെ കള്ളിന്റെ പുളിച്ച നാറ്റം പുറത്തേക്ക് വരുന്നു. കുതിരച്ചാണകത്തിന്റെ വാടയും കള്ളിന്റെ നാറ്റവും കൂടിച്ചേർന്ന് ഓക്കാനിക്കാൻ തോന്നുന്ന ഒരന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. കഴിയുന്നതും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് രാമർ ആഗ്രഹിച്ചു. പക്ഷേ ഇമ്പിച്ചനോട് പറഞ്ഞിട്ട് വേണം പോകാൻ. വലതുകൈയിൽ പിടിച്ച തോർത്ത് എന്തു ചെയ്യണമെന്നറിയാതെ ഇമ്പിച്ചൻ ആട്ടിക്കൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് ബോധം വന്നിട്ടെന്നോണം തലയിൽ വലിച്ചു കെട്ടി. കള്ള് തലയിൽ നിന്നും ഇറങ്ങുകയാണെന്ന് രാമറിന് തോന്നി. അവൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഒന്നല്ല, എത്ര കാര്യവും മോനെന്നോട് പറയാലോ? ഇമ്പിച്ചന്റെ വാക്കുകളിൽ സ്നേഹം നിറഞ്ഞുകിടന്നു. അയാൾ രാമറെ കൗതുകത്തോടെ നോക്കി. നിലാവെളിച്ചത്തിൽ രാമറെ അയാൾ ചുറ്റിപ്പിടിച്ചു. രാമർ പെട്ടെന്ന് പിന്മാറി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ തെല്ലിടെ നിന്നു. പിന്നെ കൈകൾ നീട്ടി കുതിരകളെ തൊട്ടു. എന്റെ കുതിരകൾക്ക് നിന്നെ വലിയ ഇഷ്ട. ആ ചന്തപ്പനെ ഒട്ടും ഇഷ്ടമല്ല. ഓനെ കാണുമ്പോൾ രണ്ട് കുതിരകളും മുഖം തിരിക്കും. ബുദ്ധിയില്ലാത്തവരെ കാണുമ്പോൾ നമ്മൾ കുതിരയെ എന്ന് വിളിക്കും. എന്നാൽ മനുഷ്യനേക്കാളും കുതിരകൾക്ക് ബുദ്ധിയുണ്ടെന്നാ എന്റെ പക്ഷം. അതുകൊണ്ടല്ലേ കുതിരകൾ എന്നെ ഇഷ്ടപ്പെടുന്നത്? എന്താ ഇനി പറയാൻ വിചാരിച്ച കാര്യോ? അത് പറ. പുല്ലുകൾ കൂട്ടിയിട്ട മൂലയിൽ ഇമ്പിച്ചൻ ചമ്രം പടിഞ്ഞിരുന്നു. രാമറേയും തൊട്ടടുത്ത് പിടിച്ചിരുത്തി. അപ്പോൾ കുതിരകൾ ചെനച്ചു. അവയുടെ ശബ്ദം കേട്ടയുടനെ സന്തോഷത്തോടെ ഇമ്പിച്ചൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ മനുഷ്യനേക്കാൾ ബുദ്ധി കുതിരകൾക്കുണ്ടെന്ന്? നെന്നെങ്ങോട്ട് പിടിച്ചിരുത്തിയത് ഐറ്റിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി പറ നിനക്ക് പറയാനുള്ളത്. അവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്ന കാര്യം രാമർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇമ്പിച്ചന്റെ മുഖത്തിന് മീതെ ഒരു കറുത്ത നിഴൽ കയറിയിറങ്ങി പോകുന്നത് രാമർ കണ്ടു. ഇനി പറയുന്നതിലും കാര്യമുണ്ട്. ഒരണ കൊണ്ട് നിനക്ക് എത്ര കാലാ കഴിഞ്ഞുകൂടാൻ പറ്റുക? അതിൽ കൂടുതൽ തരുവായി ഞാൻ കൂട്ടിയാൽ കൂടൂല. ഇനി പോയിക്കോ. എവിടെ പോയാലും നന്നായിട്ട് വരണോ. ഇനി നന്നാവും. കുതിരകളെ ഒരിക്കൽ കൂടി തടവി പന്തിയിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ രാമറിന്റെ മനസ്സിൽ നഷ്ടബോധമുണ്ടായിരുന്നു. കുതിരകളെ ഉപേക്ഷിച്ചു വരുന്നതിലായിരുന്നു ദുഃഖം. എന്തെങ്കിലും ഒരു കുതിരവണ്ടി സ്വന്തമാക്കണമെന്ന് അവൻ സ്വകാര്യമായി ആഗ്രഹിക്കുകയും ചെയ്തു. കുതിരക്കാരനായിട്ടല്ല, വണ്ടിയിലിരുന്നു കൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് ഓടുന്ന കുതിരയെ ഉറ്റുനോക്കി പിറകിലേക്ക് തെന്നിമാറുന്ന വഴിയോര കാഴ്ചകളുടെ ഭംഗി ആസ്വദിക്കുക. കോടതിയും ബാങ്കും രജിസ്റ്റർ ഓഫീസും കഴിഞ്ഞ് മുന്നോട്ട്. തക്ഷൻ കുന്നങ്ങാടിയുടെ കണ്ണുകൾ തന്നെ പിന്തുടരുന്നുണ്ടാകണം. സന്ധ്യയിലെ നാട്ടുകാര്യ ചർച്ചകളിൽ രാമറിന്റെ കുതിരവണ്ടിയും ഉണ്ടാകണം.
1: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: വെഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
3: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പർ 96 45 20 98 40 96 45 20 98 40. മറ്റൊരു നമ്പർ 99 61 20 63 36 99 61 20 63 36. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് ഡയറി.
1: എന്ത് പഠിക്കണം, എന്താകണം?
2: കരിയർ ഗൈഡൻസ്.
1: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
3: ഹലോ,
4: ഹലോ, ഞാൻ മനോജ് കുണുത്തുവാ. ആർക്ക് വേണ്ടിട്ടാ? മകള് ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഫോർത്ത് സെമസ്റ്റർ. ഇന്റേൺഷിപ്പ് പോലും ചെയ്യാൻ പറ്റും?
3: ഇന്റേൺഷിപ്പിന് പോണം, അല്ലെങ്കിൽ ജോലി കിട്ടില്ല കേട്ടോ. ഏത് കോളേജിലാണ് പഠിക്കുന്നത്?
4: മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി.
3: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇതുണ്ട്, പ്ലേസ്മെന്റ് ഉണ്ട്, ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉണ്ട്. എന്നാലും നമുക്ക് ഏതെങ്കിലും വഴിക്ക് നല്ല ജോലി കിട്ടാനും പ്ലേസ്മെന്റ് ക്യാമ്പസിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, ഇന്റേൺഷിപ്പ്. അപ്പൊ ഇന്റേൺഷിപ്പ് വേണോ എന്നല്ല ചോദിക്കേണ്ടത്, ഇന്റേൺഷിപ്പിന് പോയിരിക്കണം. അപ്പൊ 4 സെമസ്റ്റർ ആയി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ഇയർ പോകണ്ട, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കോളേജും അവിടുത്തെ സബ്ജക്റ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടുപോലും. പക്ഷേ തേർഡ് സെമസ്റ്റർ മുതൽ ആ 8ാമത്തെ സെമസ്റ്ററും പോകാൻ പറ്റില്ല, വെച്ചാൽ അവർക്ക് പ്രോജക്ട് ആണ്. അപ്പൊ 3rd, 4th, 5th, 6th, 7th 5 ഇന്റേൺഷിപ്പ് ചെയ്യണം. മോളുടെ 2 ചാൻസ് പോയി, ചിലപ്പോൾ 3rd ഇയർ ആയില്ലേ, സെക്കൻഡ് ഇയർ കഴിഞ്ഞു. അപ്പൊ നമ്മൾക്കുള്ളത് 4, 5, 6, 7 4 സെമസ്റ്റർ ബ്രേക്കിനും ഇന്റേൺഷിപ്പിനും പോകണം. നിങ്ങൾക്ക് ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കുറെ IT ബേസ്ഡ് ഇന്റേൺഷിപ്പ് ഒക്കെ ഓൺലൈൻ ചെയ്യാം. ആ കുട്ടിക്ക് നല്ലൊരു ഓൺലൈൻ ലാപ്ടോപ്പ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് സൈറ്റിൽ പോയി ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടോപ്പ് ലെവൽ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം ഓൺലൈൻ. ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി തന്നെ നമുക്ക് ജോലി തരും. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ക്യാമ്പസിന് പോകുമ്പോൾ എന്ത് വെച്ചാൽ, ക്യാമ്പസിൽ വരുമ്പോൾ അവർ അണ്ടർ റേറ്റ് ചെയ്യും, സാലറി ഒക്കെ കുറയ്ക്കും, മനസ്സിലാകണ്ടോ? ഓപ്പൺ ജോബിന് പോയാൽ എപ്പോഴും സാലറി കൂടുതൽ കിട്ടും. അപ്പൊ ഏറ്റവും നല്ലത് നമ്മുടെ സ്വന്തം കഴിവിന് ജോലി മേടിക്കാനാണ്. ഇന്റേൺഷിപ്പ് ആണ് സ്കില്ല് പ്രൊവൈഡ് ചെയ്യണത്. അതാ സാധാരണ എല്ലാ കോളേജുകാരും, ഈ മണിപ്പാലൊക്കെ വളരെ മോഡേൺ ആയിട്ടുള്ള കോളേജാണ്, സെമസ്റ്റർ ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. 10 ദിവസം 15 ദിവസം കൊടുക്കും അവര്. IT 15 ദിവസം ചെയ്യാൻ മതി ഇന്റേൺഷിപ്പ്, 6 മാസം ചെയ്യണ്ട. ഇത്തിരി ബുദ്ധിമുട്ടിയാ കുട്ടിക്ക് ഓൺലൈൻ ചെയ്യാ പറഞ്ഞില്ലേ, ദിവസം 3 മണിക്കൂർ രാത്രി ചെയ്താൽ മതി.
4: നന്നായിട്ട്
3: പ്ലാൻ ചെയ്യൂ കേട്ടോ.
0: സമയം 8 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
5: ആകാശവാണി FM വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം. ജൂലൈ 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുത അന്വേഷണ യൂണിറ്റ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ്പ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്ന് PIB അറിയിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് തീർത്ഥാടകരുമായി അവസാന വിമാനം 108 തീർത്ഥാടകരുമായി പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്.
5: ആകാശവാണി FM വാർത്തകൾ.

ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ പി വി ഗംഗാധരന്റെയും കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗഹൃദ ഗംഗ, ക്യാൻസർ പോരാട്ട ജേതാക്കളുടെ കുടുംബ സംഗമം. പ്രിയപ്പെട്ടവരെ വീണ്ടും കാണാനും സ്വർ പറഞ്ഞിരിക്കാനും പാട്ടുകേട്ടും നൃത്തമാടിയും ആർപ്പ് വിളിച്ചൊന്നാകാനും അതിനപ്പുറം സ്നേഹത്തിന്റെ ഗംഗയിൽ നീന്തിക്കുളിച്ച് ആസ്വദിക്കാനും ഒരു ദിവസം സൗഹൃദ ഗംഗ തൃപ്പൂണിത്തുറ NSS ശ്രീപൂർണ ഓഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ.

0: നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളോടൊപ്പം ചേർക്കാൻ ഒരു പുതുവാക്ക് കിട്ടുമ്പോൾ ചിലപ്പോഴെങ്കിലും ഭാഷയോടൊപ്പം അത് ജീവിതത്തെ ആകെ പുനരാവിഷ്കരിക്കുന്നതായി കാണാം. അത്തരമൊരു വാക്കാണ് കോൺഫെലിസിറ്റി, CONFELICITY. കോൺഫെലിസിറ്റി ഇസ് എ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് വി ഫീൽ അറ്റ് അനദർ പേഴ്സൺസ് ഹാപ്പിനെസ് ഓർ ഗുഡ് ഫോർച്യൂൺ. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുക, അവർക്ക് സുഖവും സമൃദ്ധിയും ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തെ ഒരു വിധത്തിലും മെച്ചപ്പെടുത്തുന്നതല്ലെങ്കിലും അവരുടെ സൗഭാഗ്യത്തിൽ ആഹ്ലാദമുണ്ടാവുക. തികച്ചും നിസ്വാർത്ഥമായ ഈ ആനന്ദമാണ് കോൺഫെലിസിറ്റി. ജീവിതത്തെ ഏറ്റവും ലളിതമായും മനോഹരമായും അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു വാക്ക്, വിത്ത് ഹാപ്പിനെസ് എന്ന് ഇംഗ്ലീഷിൽ അർത്ഥം വരുന്ന കോൺ ഫെലിസിറ്റാസ് എന്ന ലാറ്റിൻ പദങ്ങളാണ് കോൺഫെലിസിറ്റിയുടെ ഉറവിടം. ദി ന്യൂസ് ഓഫ് എ ഫ്രണ്ട്സ് അവാർഡ് ഫിൽഡ് ഹർ വിത്ത് കോൺഫെലിസിറ്റി. സീയിങ് ലിറ്റിൽ ചിൽഡ്രൻ പ്ലേ വിത്തൗട്ട് എ കെയർ ഇൻ ദ വേൾഡ് എൻവലപ്ഡ് ഹർ വിത്ത് എ സെൻസ് ഓഫ് കോൺഫെലിസിറ്റി. എന്നാൽ സന്തോഷത്തിന്റെ ഉറവിടം മറ്റുള്ളവന്റെ സൗഭാഗ്യത്തിൽ എന്ന പോലെ മറ്റുള്ളവന്റെ ദൗർഭാഗ്യത്തിലുമാവാം. ഈ കുനിഷ്ട സന്തോഷത്തിനുമുണ്ടൊരു വാക്ക്, ഷാഡൻഫ്രോയ്ഡേ, SHADENFRUDE. ജർമ്മനിൽ നിന്ന് 19th century ഇംഗ്ലീഷിൽ എത്തിയ വാക്കാണ്. ഷാഡൻഫ്രോയ്ഡേ ഇസ് എ ഫീലിംഗ് ഓഫ് പ്ലഷർ ഓർ സാറ്റിസ്ഫാക്ഷൻ വെൻ സംതിങ് ബാഡ് ഹാപ്പൻസ് ടു സമൺ എൽസ്. ദ ഡാർക്ക് ഗ്ലീ വി ഫീൽ അറ്റ് ദ മിസ് ഫോർച്യൂൺ ഓഫ് അനദർ. ഷാഡൻഫ്രോയ്ഡേ ഇസ് ഡാമേജ് ജോയ്. ഒരാൾ തെന്നി അടിച്ച് താഴെ വീണുന്നത് കാണുമ്പോൾ ചിരിയടക്കാൻ പാടുപെടുന്ന നമ്മൾ അനുഭവിക്കുന്ന ആഹ്ലാദമുണ്ടല്ലോ, അതാണ് ഷാഡൻഫ്രോയ്ഡേ. പോവാൻ കൊതിച്ചിരുന്ന യാത്ര നമുക്ക് പോവാൻ കഴിയാതെ വരികയും മറ്റൊരാൾക്ക് പോവാൻ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ആ കുശുമ്പ്. പിന്നെ മഴ കാരണം അയാൾക്ക് എങ്ങും ചുറ്റിക്കാണാൻ കഴിയാതെ മുറിയിൽ തന്നെ ഇരിക്കേണ്ടി വന്ന് കഴിയുമ്പോൾ ആശ്വാസമായി പരിവർത്തനം ചെയ്യുന്ന ഒട്ടുമേ വിചിത്രമല്ലാത്ത ആ അനുഭവമാണ് ഷാഡൻഫ്രോയ്ഡേ. എതിർ ടീമിന്റെ തോൽവി തരുന്ന ആനന്ദം, അതും ഷാഡൻഫ്രോയ്ഡേ. ദ മിസ് ഫോർച്യൂൺ ഓഫ് അതേഴ്സ് ടേസ്റ്റ് ലൈക്ക് ഹണി എന്ന ജാപ്പനീസ് പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന വാക്ക്. ഷാഡൻഫ്രോയ്ഡേ ഇസ് റെയർലി അക്നോളജ്ഡ് ബട്ട് അൺമിസ്റ്റേക്കബ്ലി ഫെമിലിയർ ടു അസ് ഓൾ.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English Matters.
3: നൂറ്റി 2.3 കൊച്ചി FM ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞയാഴ്ച എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ആദ്യം ഒരു ലളിതഗാനമാണ് പാടുന്നത്, ചിലങ്ക S.

0: ഇനി കഥാപ്രസംഗം. അവതരണം ആരാധ്യ എസ്, തബല അനഖ വിജി, ഹാർമോണിയം ശ്രീനന്ദ കെ എസ്, തമ്പൂരിൻ ദേവനന്ദ രാധാകൃഷ്ണൻ, സിംബൽ രക്ഷ രാകേഷ്, കഥാരചന ചിഞ്ചു ബി കൃഷ്ണ.
1: സദസ്സിന് വന്ദനം. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന കഥ ശ്രീ കുമാരൻ ആശാന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കവിതയുടെ സ്വതന്ത്രാവിഷ്കാരം. ഈ കഥ നടക്കുന്നത് അങ്ങ് ഉത്തര ഹിന്ദുസ്ഥാനിലെ ശ്രാവസ്തിക്കടുത്തുള്ളൊരു ഊരിലാണ്. വേനലിൽ ചുട്ടുപഴുത്തു നിൽക്കുന്ന ഒരു ഉച്ചസമയം. സമസ്ത ജീവജാലങ്ങളെയും ആ കൊടും വേനൽ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതാ ആ ഗ്രാമപാതയിലൂടെ അവശനായ ഒരാൾ നടന്നു വരികയാണ്. തലമുണ്ടനം ചെയ്ത് കയ്യിൽ ഭിക്ഷാപാത്രവുമേന്തി ഒരു മഞ്ഞ വസ്ത്രധാരി. ആകെ രൂപം ബുദ്ധ ഭിക്ഷു തന്നെ. അതാ ഒരു ചണ്ഡാല സ്ത്രീ പൊള്ളുന്ന വെയിലിൽ തിളങ്ങി അരയിൽ മൺകുട

കാലത്തും വറ്റാത്തൊരു ജലാശയം അതുമാത്രമാണ്. കിണറ്റിലേക്ക് പാള പായിച്ച് മെല്ലെ വെള്ളമെടുത്ത് തൻ്റെ മൺകുടം നിറയ്ക്കുകയാണവൾ.

തൊണ്ട വരണ്ടു നിന്ന ആ ബുദ്ധഭിക്ഷു തികഞ്ഞ പ്രതീക്ഷയോടെ അവൾക്കരികിലേക്ക് ചെന്നു. തന്റെ കൈക്കുമ്പിൾ അവൾക്കു നേരെ നീട്ടി. ചണ്ഡാല സ്ത്രീയായ മാതംഗിക്ക് ആ നിമിഷം വിശ്വസിക്കാനേ കഴിഞ്ഞതില്ല. കാരണം തൊട്ടുകൂടായ്മയിലും തീണ്ടിക്കൂടായ്മയിലും മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ ഭയം നോടിയൊളിക്കേണ്ടി വന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു അവളും. ആ ബുദ്ധഭിക്ഷുവിന്റെ ചോദ്യത്തിന് മുന്നിൽ നടുങ്ങി നിന്നതിൽ ആശ്ചര്യം തെല്ലും തോന്നാനില്ല. അവൾ പറഞ്ഞു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? കൊടിയ ദാഹം കൊണ്ട് അങ്ങ് ജാതി മറന്നു പോയോ? ഞാനൊരു ചണ്ടാല സ്ത്രീയാണ്, ഗ്രാമത്തിന് പുറത്ത് താമസിക്കുന്ന ചാമ്പർ നായകന്റെ മകൾ. ഞാൻ എന്റെ കൈകൊണ്ട് അങ്ങക്ക് എങ്ങനെയാണ് വെള്ളം തരിക? അത് കൊടിയ പാപമല്ലേ? ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. പിന്നെ ഒന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞതേയില്ല. ആ സുന്ദരനായ ബുദ്ധഭിക്ഷുവിന്റെ പൂവുകൾ പോലത്തെ കൈകളിലേക്ക് അവൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു. അവളുടെ ഉള്ളിലെ മാറ്റത്തെ അദ്ദേഹം സ്നേഹത്തോടെ നോക്കി നിന്നു. ദാഹമകറ്റിയ ബുദ്ധഭിക്ഷു അവളെ ആശീർവദിച്ച് ആ പേരാലിൻ ചുവട്ടിൽ ധ്യാന നിമഗ്നനായിരുന്നു. മാതംഗത്തിന്റെ നിറകുടവുമെടുത്ത് പോകാനൊരുങ്ങി. എന്തോ അവൾക്ക് ആ നിമിഷത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിഞ്ഞതേയില്ല.

0: തന്റെ കുടിലെത്തിയിട്ടും സുന്ദരനായ ആ ബുദ്ധഭിക്ഷുവിന്റെ ഓർമ്മകൾ അവൾക്കുള്ളിൽ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നു. ആ രാത്രി അവൾ ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഒടുവിൽ പുലർക്കാല രശ്മികൾ ഭൂമിയിലേക്ക് ഇറങ്ങി.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്.

അവൾ വീട് വിട്ടിറങ്ങി. ആദ്യം ചെന്നത് ആ പേരാലിൻ ചുവട്ടിലേക്കാണ്. വഴിപോക്കർ പറഞ്ഞുകൊടുത്ത മാർക്കേണ അവൾ പരിശുദ്ധമായ ബുദ്ധ സന്നിധിയിലേക്കാണ് എത്തിച്ചേർന്നത്.

ദിവസങ്ങൾ പോലും അലിഞ്ഞു പോകുന്ന ബുദ്ധസന്നിധിയിലേക്കാണ് അവൾ എത്തിച്ചേർന്നത്. മന്ദിരത്തിനുള്ളിലെ ഭിക്ഷുക്കളിൽ നിന്ന് അവൾ തിരിച്ചറിഞ്ഞ സത്യങ്ങൾ വിശ്വസിക്കാനാകാതെ ചലനമില്ലാതെ നിന്നുപോയി. അവളുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ഭിക്ഷുക്കൾ സർവഗുരുവായ ശ്രീബുദ്ധന്റെ മന്ദിരത്തിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. മണിമണ്ഡപത്തിന്റെ മുന്നിൽ തേജസ്വരൂപൻ ശ്രീബുദ്ധനെ കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. ശ്രീബുദ്ധൻ അവളോട് പറഞ്ഞു, മകളെ, നീ വന്നത് നന്നായി. ബുദ്ധന്റെ വിലപ്പെട്ട ധർമ്മോപദേശം സ്വീകരിച്ച് മാതംഗി മന്ദിരത്തിൽ ഭിക്ഷുകിയായി താമസിച്ചു.

നിറഞ്ഞ ധർമാശ്രമത്തിൽ സൗഖ്യത്തോടെ അവൾ താമസിച്ചു. ഏവർക്കും പ്രിയപ്പെട്ടവളായി അവൾ മാറി. തെളിഞ്ഞ ആകാശത്ത് കാർമേഘങ്ങൾ കൂടിച്ചേരുന്നത് പോലെ ചിലരിൽ ചില വർത്തമാനങ്ങൾ ഉയർന്നു. ഇത്രയും നാൾ ഇതെങ്ങനെ സാധ്യമാകും? അതും ഒരു നീച സ്ത്രീ, ഒരു ചണ്ടാല പെണ്ണെ, ഉന്നതകുല ജാതരായവർ താമസിക്കുന്ന ഈ ബുദ്ധാശ്രമത്തിൽ, അതും ഇത്രയും നാൾ നീച ജാതി.

തന്നെ. ആ ജാതി വർത്തമാനങ്ങൾ നാടാകെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. സങ്കുചിത മനോഭാവമുള്ളവർ ആ ആശ്രമത്തിൽ വന്നു പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ നമുക്കിടയിലുള്ളതുപോലെ അവളെ ആശ്രമത്തിൽ നിന്നും പുറത്താക്കണം. അന്നും ഇന്നും അറിയേണ്ടത് ഇത് തന്നെ. ജാതി വിവരം നാടു ഭരിക്കുന്ന രാജാവിൻ്റെ ചെവിയിലുമെത്തി. പ്രശ്നം പരിഹരിക്കപ്പെടണം. ശരിയാണ്, പ്രശ്നം പരിഹരിക്കപ്പെടണം. രാജാവ് ബുദ്ധൻ രാജാവിനെ ആശ്രമാങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഏവരും സദസ്സിൽ നിരന്നിരുന്നു. പ്രസേനജിത്ത രാജാവ് മൗനം പൂണ്ടു നിന്നു. ബുദ്ധൻ പറഞ്ഞു, മാതംഗിയല്ലേ നമ്മുടെ വിഷയം? ജാതി എന്നത് വെറും മിഥ്യയല്ലേ രാജാവേ? രാജാവിനോട് ചോദിച്ച അടുത്ത ചോദ്യം കേട്ടാൽ ഇന്നത്തെ ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി ഞാൻ പറയുന്ന കഥ അവസാനിപ്പിച്ചേക്കാം. ഒരു പക്ഷേ എന്റെയും നെൽച്ചെടിയുടെ ചുവട്ടിൽ മുളയ്ക്കുന്ന കാട്ടു പുല്ലല്ല സാധു പുലേ. ഒന്നായി പുലർന്നാൽ അതും പൊൻ കതിരിടുന്ന ചെടി തന്നെ. അതിനുദാഹരണം മാതംഗി തന്നെ. ഇന്നലെ ചെയ്ത അബദ്ധം മൂഢന്മാർ ഇന്നത്തെ ആചാരമാക്കും. നാളത്തെ ശാസ്ത്രം അതായി മാറും. അതിന് സമ്മതം മൂളരുത് രാജാവേ. ആഹാ, എത്ര കൃത്യമായാണ് ബുദ്ധഭിക്ഷുവിലൂടെ ആശാൻ ജാതി വ്യവസ്ഥയെ നിർവീര്യമാക്കിയത്. ജാതി കുടുംബത്തെ പിരിക്കും, ബന്ധങ്ങളെ വിഭജിക്കും, വർഗത്തെ തിരിക്കും, ലോകം മുടിക്കും. അതിന് സമ്മതം മൂളരുത് രാജാവേ. മോഹങ്ങൾ കളഞ്ഞ് ജനങ്ങളോട് പരസ്പരം സ്നേഹിക്കാൻ പറയൂ രാജാവേ. അമ്മയുടെ മാറിലെ ചോരെ അമ്മിഞ്ഞാക്കുന്നത് സ്നേഹമാണ്. മനുഷ്യന് ജാതിയില്ലെന്ന് ജനങ്ങളോട് പറയൂ രാജാവേ. രാജാവ് ബുദ്ധനെ തൊഴുതു വണങ്ങി.

0: ഏവരെയും ആശീർവദിച്ച് അകത്തേക്ക് നടന്നു മറിഞ്ഞു. ആഹാ, എത്ര മനോഹരമായാണ് ചണ്ഡാല ഭിക്ഷുകിയിലൂടെ ആശാൻ ജാതി വ്യവസ്ഥയെ നിർവീര്യമാക്കിയത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. ശ്രീ കുമാരൻ ആശാന്റെ ചണ്ഡാല ഭിക്ഷുകി. നന്ദി, നമസ്കാരം.
1: ഇനി അനഘ വിജി ചൊല്ലുന്ന ഒരു സംസ്കൃത പദ്യം കേൾക്കാം.
2: നമസഭായേ ശ്രീ വേദവ്യാസ വിരചിതാത് ശ്രീമദ് ഭാഗവതാത് ചതുർത്ഥ സ്കന്ധഃ.

വസ്ത്രാക് തത് ബ്രാഹ്മണാൻ പരമ സർവവിപത്സുപാസി പാല പശൂനിവ വിഭോ പ്രഗൃഹീതദണ്ഡ യോ

അസ്യ കമ്പബ്ജചക്രശരചാഭഗദാസി ചർമ്മ വിക്രൈർഹിരണ്മയഭുജൈരിവ കർണികാര വക്ഷസ്യധിശ്രിതവധൂർ വനമാലുദാരഹാസാവലോകകലയാ രമയം സ്ഥവിശ്വം പാർശ്വഭ്രമദ്വ്യചനചാമരരാജഹംസ ശ്വേതാദപത്രശശിനോപരി രജ്യമാന ദക്ഷോ ഗൃഹീതാർഹണസാധനോത്തമം യജ്ഞ

ചരം ഗുരും സുനന്ദ നന്ദാദ്യനുഗൈർവൃതം മുദാ ഗൃണൻ പ്രപേദേ പ്രയത കൃതാഞ്ജലി ശുദ്ധം സദാമ്യുപരതാഖില ബുദ്ധ്യവസ്തം ചിന്മാത്രമേകമഭയം പ്രതിഷിദ്ധ്യമായാം തിഷ്ഠം സ്തയൈവ പുരുഷത്വമുപേത്യ തസ്യാം ആസ്തേ ഭവാന പരിശുദ്ധ ഇവാത്മതന്ത്ര.

ആത്മബന്ധു നൈതത്സ്വരൂപം ഭവതോസൗ പദാർത്ഥഭേദഗ്രഹൈ പുരുഷോ യാവധീക്ഷേത് ജ്ഞാനസ്യ ചാർത്ഥസ്യ ഗുണസ്യ ചാശ്രയോ മായാമയാത് വ്യതിരിക്തോ യതസ്ത്വം നൈതത്സ്വരൂപം ഭവതോസൗ പദാർത്ഥഭേദഗ്രഹൈ പുരുഷോ യാവധീക്ഷേത് ജ്ഞാ

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് എറണാകുളം ഗവൺമെന്റ് UPS ഫോർ ഗേൾസിലെ കൂട്ടുകാരാണ്. പരിപാടി നിങ്ങൾക്കിഷ്ടമായോ തീർച്ചയായും അഭിപ്രായങ്ങൾ അറിയിക്കണം. വിലാസം: വിടരുന്ന മുട്ടുകൾ കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ക്ഷേമാശംസകൾ. നിർവഹണം: ലൗലി. സഹായം: അംബിക ഷിബു.

കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിൽ 40 സീറ്റുകളിൽ ഒഴിവുണ്ട്. യോഗ്യത 8-ാം ക്ലാസ് പാസ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18-നും 23-നും മധ്യേ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30-ാണ്. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ സമർപ്പിക്കാം. www.cochinshipyard.in. FM ഡയറി തുടരുന്നു. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് രാവിലെ 8:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 അഭിപ്രായവേദി, 10:30 റീഗൽ ജ്വലേഴ്സ് എടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവിലയെ തുടർന്ന് സ്മൃതിരാഗം, ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ, ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു, 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം, വൈകിട്ട് 4:00 4 മണിപ്പുകൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, ഇതിൽ അരയൻകാവ്. വൈകിട്ട് 6:50 കാർഷിക ജീവനം, വീട്ടാവശ്യത്തിനുള്ള വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചൂടുള്ള ദേവേശൻ നായർ CG പരിചയപ്പെടുത്തുന്നു. തുടർന്ന് സമ്മിശ്ര വിളകളും പരിചരണ രീതികളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുല്ലാനി സ്വദേശി സുബ്രൻ. രാത്രി 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം, ഇനി ടെലിഫോണില്ലാത്തൊരു ജീവിതം സാധ്യമോ. തുടർന്ന് ഒരിടത്തൊരിടത്ത് P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരു.

കൊല്ലം. രാത്രി 8:05 യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു അവസാന ഭാഗം. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് മഹിതം മലയാളം. രാത്രി 9:15 അഭിപ്രായവേദി. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി എന്നിവർ. രാത്രി 10:30 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.

ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, 1999 ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധൻ ആരാണ്? ഉത്തരം, സിതാർ വാദകനായ പണ്ഡിറ്റ് രവിശങ്കർ. 1999 ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധൻ സിതാർ വാദകനായ പണ്ഡിറ്റ് രവിശങ്കർ. പൊതുജന അഭിപ്രായത്തെ മാനിക്കാത്ത ഭരണാധികാരി എന്നെ സംബന്ധിച്ച് ദുരാചാരിയാണ്. ഗാന്ധിജി. പൊതുജന അഭിപ്രായത്തെ മാനിക്കാത്ത ഭരണാധികാരി എന്നെ സംബന്ധിച്ച് ദുരാചാരിയാണ്. ഗാന്ധിജി. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ഇനങ്ങളുമായി എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു.

പ്രഭാത പ്രക്ഷേപണത്തിൽ 102.3 കൊച്ചി FM-ൽ നിന്നുള്ള പരിപാടികളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 8 സെക്കൻഡും.

FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ശ്രേയ ഘോഷാൽ പാടിയത്, ഗാനമെഴുതിയത് രാജീവ് വാലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം ചട്ടക്കാരി.

0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ കേൾക്കാം അരയൻകാവിലെ വിശേഷങ്ങൾ.
1: തൻ്റെ ദൈവത്തിനെ കാണാനോ ദൈവത്തിനോട് സംവദിക്കാൻ കിട്ടാനോ കിട്ടുന്ന ഒരു അവസരത്തെ അവൻ പ്രയോജനപ്പെടുത്തുന്നതോ പ്രതികരിക്കുന്നതോ ഏത് രീതിയിലാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. തൻ്റെ ഉള്ളിലുള്ള ദുഃഖം മുഴുവൻ ഒരുപക്ഷെ പുറത്തേക്ക് വന്നേക്കാം, സന്തോഷം മുഴുവൻ പുറത്തേക്ക് വന്നേക്കാം.
0: ഇന്ന് വൈകിട്ട് പാട്ടിന്റെ നാട്ടുവഴിയിൽ അരയൻകാവ്.

അടുത്ത ഗാനം പാടിയത് കാർത്തിക്കും ജോത്സ്നയും, ചിത്രം റെയിൻ റെയിൻ കം അഗൈൻ. ഗാനം എഴുതിയത് താര തോമസ്, സംഗീതം ജാസി ഗിഫ്റ്റ്.

റഫീഖ് അഹമ്മദ് വരികളെഴുതി വിദ്യാസാഗർ സംഗീതം നൽകി. നജീം അർഷാദും സുജാത മോഹനും പാടിയ ഗാനമാണ് ഇനി ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ.

0: അതോ
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് എഴുതാനുണ്ട്.
2: എന്ത്?
3: ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
4: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
1: കൂളാകൂ.
5: അടുത്ത ഗാനം പ്രണവം ശശിയും പുഷ്പവതിയും പാടിയത്. ചിത്രം പ്രകമ്പനം. ഗാനമെഴുതിയത് വിനായക് ശശികുമാർ. ഈണം നൽകിയത് ബിബിൻ അശോക്.

0: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ചിത്രം ആർട്ടിസ്റ്റ് ഗായിക ചിത്ര, റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജി ബാലന്റെ സംഗീതം.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറ് വാങ്ങിക്കാം. അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: FM മോർണിംഗ് സെലക്ഷൻസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രപാടിയ ഗാനം, ചിത്രം ആർട്ടിസ്റ്റ്, റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജി ബാലിന്റെ സംഗീതം.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട,
0: ആദ്യം സേവിങ്സ്.
1: ആദ്യം ജിമിക്കി
0: ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
1: എന്നാലും ആ ജിമിക്കി
0: പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
2: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ഒരിടത്തൊരിടത്ത്
4: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകളും,
3: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി, നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സു മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
4: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
3: എല്ലാ ദിവസവും രാത്രി 7:55
4: പറയിപ്പെറ്റ പന്തിരുകുലം.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 9:15.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് ധാരാളം കത്തുകളും സന്ദേശങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ കത്ത് ജബ്ബാർ ആലങ്ങാട് അയച്ചിട്ടുള്ളതാണ്. 7 പ്രക്ഷേപണം ചെയ്ത FM ഹെൽത്ത് ലൈൻ ഹൃദയമന്ത്രം കൊളസ്ട്രോൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി നൽകിയ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി പങ്കെടുത്ത പരിപാടി ഏറെ ഇഷ്ടമായി എന്നാണ് ജബ്ബാർ എഴുതിയിട്ടുള്ളത്. അടുത്ത കത്തിൽ അദ്ദേഹം എഴുതുന്നു, വെള്ളിത്തിര ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് അസലായിരുന്നു. അന്നത്തെ 4 പൂക്കളും അതിഗംഭീരമായിരുന്നു. 7 കാര്യമാണ് ജബ്ബാർ സൂചിപ്പിച്ചിട്ടുള്ളത്. പരിപാടികളെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി.
3: ഈ കത്തെഴുതിയത് KP മോഹനൻ പെരുമ്പളമാണ്. ഈ മാസം 5 രാത്രി 10 കേൾപ്പിച്ച സ്മൃതിരാഗം നല്ല ഒന്നാന്തരം ഗാനങ്ങളായിരുന്നു. സെലക്ട് ചെയ്ത് കേൾപ്പിച്ച നിലയത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു KP മോഹനൻ.
2: പഴയ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന കൊച്ചി FM പരിപാടിയാണ് സ്മൃതിരാഗം. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
3: ഈ കത്ത് PV സത്യൻ പെരിങ്ങോട്ടുകരയച്ചതാണ്. ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം ഉജ്ജ്വലമായിരുന്നു. അതുപോലെ തന്നെ ആത്മസഖി ആകാശവാണിയിൽ സുധാബി മേനോനുമായി നടത്തിയ അഭിമുഖം ലളിതവും മനോഹരവുമായിരുന്നു എന്നാണ് PV സത്യൻ എഴുതിയിരിക്കുന്നത്. 1 ഫ്രാങ്കോ പാടിയ ലളിതഗാനം കേൾപ്പിച്ചു, ചെമ്പകമേ എന്ന ഗാനം. രചനയിലും സംഗീതത്തിലും ആലാപനത്തിലും മികച്ച ഒരു ഗാനമായിരുന്നു അത് എന്നും സത്യൻ എഴുതിയിട്ടുണ്ട്.
2: സുഭാഷിതം, ലളിതഗാനം എന്നിവ ഇഷ്ടമായി സത്യന എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി. സുഭാഷിതത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള മറ്റൊരു കത്താണ് ഇത്. ഈ കത്തയച്ചിട്ടുള്ളത് TV ഹരികുമാർ കണിച്ചുളങ്ങരയാണ്. റവറന്റ് ഫാദർ വിൻസെന്റ് വാര്യത്ത് അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥവത്തും ഗരിമയുള്ളതുമായിരുന്നു എന്നാണ് TV ഹരികുമാർ ഈ കത്തിലൂടെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം 9, 10, 11 തീയതികളിൽ പ്രക്ഷേപണം ചെയ്ത കാവ്യധാര കേൾക്കുകയുണ്ടായി എന്നും അറിയിച്ചിട്ടുണ്ട്. TP വിവേക്, മുട്ടറ BN രവീന്ദ്രൻ, അജിത സുരേഷ് എന്നിവരായിരുന്നു ആ കാവ്യധാരകൾ യഥാക്രമം ആലപിച്ചത്. വളരെ മെച്ചമായിരുന്നു 3 എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഈ കത്ത് അയച്ചിരിക്കുന്നത് MS രാജനാണ്, സൗത്ത് വാഴക്കുളത്ത് നിന്ന്. 1 പ്രക്ഷേപണം ചെയ്ത ചില്ല ജാലകം നല്ലതായിരുന്നു. പാട്ടിന്റെ നാട്ടുവഴി ഇത്തവണ ബീച്ചുകളിലൂടെയുള്ള യാത്രയായിരുന്നു, അത് ശ്രദ്ധേയമായിരുന്നു എന്നാണ് രാജൻ അഭിപ്രായപ്പെടുന്നത്. അന്നത്തെ കാർഷിക ജീവനം ഇഷ്ടമാണ്.

0: ആയി. 5-ാം തീയതിയിലെ വിടരുന്ന മുട്ടുകളും നന്നായിരുന്നു. 6-ാം തീയതിയിലെ സഹയാത്രിക, പിന്നെ സമകാലികം, എല്ലാം നല്ല പരിപാടികളായിരുന്നു. ഓരോ ദിവസവും ശാസ്ത്രദീപ്തിയിൽ കേൾപ്പിക്കുന്ന വിവരങ്ങൾ, അഭേഷ് രഘുവരൻ, കൊച്ചുബേബി മാഞ്ഞുരാൻ, സുധീഷ് ഷേണ എന്നിവരുടെ കൊച്ചു കൊച്ചു അറിവുകൾ നൽകുന്ന ആ പരിപാടി ശ്രോതാക്കൾക്ക് പ്രചോദനമാകുന്നുണ്ട്. 7-ാം തീയതി ഇടപ്പള്ളി മാരിയമ്മൻ കലാസമിതിയുടെ ഉടുക്കുപാട്ട് നന്നായിരുന്നെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 8-ാം തീയതി നിലവറയിൽ ലോനപ്പൻ നമ്പാടന്റെ ശബ്ദം കേട്ടപ്പോൾ വലിയ സന്തോഷമായി എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ 9-ാം തീയതി ആത്മസഖി ആകാശവാണിയിൽ ചന്ദ്രഭാനുവുമായി ജയമോഹൻ നടത്തിയ അഭിമുഖ പരിപാടി ഇഷ്ടപ്പെട്ടു. 10-ാം തീയതിയിലെ വിടരുന്ന മുട്ടുകൾ, എറണാകുളം സ്കൂളിലെ കുട്ടികളുടെ പരിപാടി, അതും കേമമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 10-ാം തീയതി കാവ്യധാരയിൽ പി ഭാസ്കരന്റെ ആദ്യ വിദ്യാലയം എന്ന കവിത കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു. ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു കവിത മുഴുവനുമായി കേൾപ്പിച്ചുകൂടെ എന്നും രാജൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമകാലികം, ഫോൺ ഔട്ട് ഗാനോത്സവം, ജയമോഹൻ അവതരിപ്പിച്ചത് അഖിൽ റിയാസ് കൂട്ടുകെട്ടിലെ ഓർമ്മ ചിന്തും ഇഷ്ടപ്പെട്ടു. ദീപസ്തംഭ മഹാശ്ചര്യം, ശനിദശ വൈകിട്ട് കേൾപ്പിക്കുന്നത് നന്നായിരിക്കും എന്നൊരഭിപ്രായമുണ്ട് അദ്ദേഹത്തിന്. പാട്ടിന്റെ നാട്ടുവഴി 2-ാം ഭാഗം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇടിമിന്നൽ കാരണം രാത്രി പരിപാടികൾ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് പുനഃപ്രക്ഷേപണം വളരെ നന്നായി, എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ എന്നാണ് രാജൻ എഴുതിയിരിക്കുന്നത്.
1: നിരവധി പരിപാടികളെ കുറിച്ചാണ് ഇത്തവണ രാജൻ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. പാട്ടിന്റെ നാട്ടുവഴി, സഹയാത്രിക, ശാസ്ത്രദീപ്തി, സമകാലികം, ശനിദശ, ദീപസ്തംഭ മഹാശ്ചര്യം, ഇങ്ങനെ ഒട്ടും മിക്ക പരിപാടികളെ കുറിച്ചും അദ്ദേഹം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ചില പരിപാടികളുടെ പുനഃപ്രക്ഷേപണവും അദ്ദേഹം ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ആകാശവാണിയുടെ പരിപാടികളുടെ സമയക്രമം തീരുമാനിക്കുന്ന അവസരത്തിൽ ഇത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതാണ്. വിശദമായി അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് പി ടി മാധവൻ തുരുത്തിക്കരയാണ്. സഹയാത്രിയിൽ കേട്ട അഭിമുഖം, എൽ സി പ്രദീപുമായി ശ്രീമതി ലൗലി നടത്തിയ അഭിമുഖം ഏറെ ഇഷ്ടമായി. മറ്റൊന്ന് എഫ് എം ഹെൽത്ത് ലൈനിൽ വൻകുടൽ, മലാശയം എന്ന അവയവങ്ങളിലെ രോഗങ്ങളെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത തത്സമയ പരിപാടി, ശ്രീമതി രമ്യ തുളസീധരൻ പിള്ള പങ്കെടുത്ത ആ പരിപാടി അറിവ് പകരുന്നതായിരുന്നു എന്നാണ് പി ടി മാധവൻ എഴുതുന്നത്. പരസ്പരം തത്സമയ പരിപാടിയും സ്ഥിരമായി കേൾക്കുന്നു, വളരെ പ്രയോജനകരമാണ് അത്തരം പരിപാടികൾ എന്നും അദ്ദേഹം അഭിപ്രായം അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഈ കത്ത് കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറത്ത് നിന്ന് അയച്ചതാണ്. യുദ്ധത്തിൽ ആദ്യം മരിക്കുന്നത് സത്യമാണെന്നും പിന്നീട് കേൾക്കുന്നതെല്ലാം നുണകളാണെന്നും വ്യക്തമാക്കിയ ഷേർലി സോമസുന്ദരം അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകവും കാലിക പ്രസക്തി ഉള്ളതുമായിരുന്നു. ലോക തൊഴിലാളി ദിനത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ വിശദമാക്കി ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം അതും അവസരോചിതമായിരുന്നു. തൊഴിലാളികളുടെ കടമകളെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്നെ ധർമ്മരാജ് അടാട്ട് അവതരിപ്പിച്ച സുഭാഷിതം, 27-ാം തീയതിയിലെ പ്രഭാതഗീതം, അതിലെ ഗാനങ്ങൾ, കാവ്യധാരയിൽ ആറ്റൂർ രവിവർമ്മയുടെ മേഘരൂപൻ എന്ന കവിത അജിത സുരേഷ് ആലപിച്ചതും ഏറെ നന്നായിരുന്നു എന്നാണ് കെ രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നത്. സാഹിത്യസുരഭിയിൽ സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിച്ച സൈക്കിൾ എന്ന കഥ മികച്ചതായിരുന്നു. ഹൃദ്യമായ അവതരണം. സുധീഷ് കോട്ടയംപുറത്ത് അവതരിപ്പിച്ച ഒറ്റ കല്ലുമാല, ക്ഷുഭിതനായ തയ്യൽക്കാരൻ, അവസാനത്തെ ചായ എന്നീ ലഘു കവിതകളും നന്നായിരുന്നു എന്നാണ് രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നത്. ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കാതെയും നാളെയെക്കുറിച്ച് പരിഭ്രാന്തരാകാതെ ഇന്നിനെക്കുറിച്ച് ചിന്തിക്കാനും ആഹ്വാനം ചെയ്ത ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ നടത്തിയ സുഭാഷിതം ശ്രദ്ധേയമായിരുന്നു. ആൻസൺ കുറുമ്പത്തുരുത്ത്, ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ, ഡോക്ടർ എം ഹരിദാസ് എന്നിവരുടെ സുഭാഷിതങ്ങളും മികച്ചതായിരുന്നു. കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിത ലീന പീറ്റർ ആലപിച്ചത്, കടമനിട്ടയുടെ നദി ഒഴുകുന്നു എന്ന കവിത ശ്രീയുക്ത വർമ്മ ആലപിച്ചതും അതീവ ഹൃദ്യമായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
1: സാഹിത്യ പരിപാടികളെ കുറിച്ചുള്ള വിശദമായ ഒരു രേഖപ്പെടുത്തലാണ് ഈ കത്തുകൾ. സുഭാഷിതം, സാഹിത്യസുരവി, കാവ്യധാര, ഈ പരിപാടികളെല്ലാം മികച്ചതായിരുന്നു, ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: എം ജോണി ചെമ്പുക്കാവിൽ നിന്ന് അയച്ച കത്തിങ്ങനെയാണ്. 12-ാം തീയതിയിലെ മഹിതം മലയാളത്തിൽ ചുക്കിനെ കുറിച്ച് പറഞ്ഞത് വളരെ ഇഷ്ടമായി, ഒപ്പം ചുണ്ണാമ്പിനെ കുറിച്ചും. 3-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സമകാലികം മഴവെള്ളം സംഭരിക്കുന്നതിനെ കുറിച്ച് ആ പരിപാടിയും ഇഷ്ടമായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: കേരളം വരൾച്ചയിലേക്ക് വന്ന വിഷയത്തിൽ പ്രക്ഷേപണം ചെയ്ത സമകാലികത്തെക്കുറിച്ചാണ് ശ്രോതാവ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് കരുതുന്നു. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ മഹിതം മലയാളം അദ്ദേഹത്തിന് ഇഷ്ടമായെന്ന് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും തൃശൂർ ചെമ്പുകാവിൽ നിന്ന് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് ജോണി അയമ്മനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് പി ടി ജയൻ കടുത്തുരുത്തിയാണ്. മെയ് 4-ാം തീയതി രാത്രി 10 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അവതരിപ്പിച്ച കച്ചേരി ഗംഭീരമായിരുന്നു. ആ പുനഃപ്രക്ഷേപണം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നാണ് പറയുന്നത്. മനോഹരമായ ആ കച്ചേരി കേട്ടപ്പോൾ അടപ്രഥമൻ കൂട്ടിയ ഒരു സദ്യ ഉണ്ട പ്രതീതി ഉണ്ടായി എന്നാണ് അദ്ദേഹം എഴുതുന്നത്. മെയ് 5 രാത്രി 9:30 മാവേലിക്കര ചന്ദ്രദാസും സംഘവും അവതരിപ്പിച്ച പർണ്ണ

0: പാഠശാല എന്ന കഥാപ്രസംഗം തരക്കേടില്ലായിരുന്നു എന്നേ ഉള്ളൂ. തുടർന്ന് കേട്ട സ്മൃതിരാഗം പഴയ ഒരു പിടി ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു എന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. വർക്കിച്ചായനും തങ്കമ്മയും എത്തിയാൽ പിന്നെ ചിരിയുടെ പൊടിപൂരമാണ്. കാസനോവയുടെ പുതിയ അർത്ഥവുമായി എത്തിയ മെയ് 8-ാം തീയതിയിലെ ദീപസ്തംഭ മഹാശ്ചര്യം സൂപ്പറായിരുന്നു, ആശംസകൾ എന്നും പി ടി ജയൻ അറിയിക്കുന്നുണ്ട്. ഒരു പിടി മനോഹര സിനിമകളുടെ സംവിധായകൻ ഹരികുമാറിന്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരു ഗാനം തന്നെ ഈ ഗാനം ഇന്നത്തെ ഗാനത്തിലൂടെ കേൾപ്പിച്ച കൊച്ചി നിലയത്തിന് നന്ദി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആകാശവാണി കൊച്ചി നിലയത്തിന്റെ പരിപാടികളുടെ സമയമാറ്റം ഉടൻ പ്രതീക്ഷിക്കാമോ എന്നാണ് മറ്റൊരു കത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്. മെയ് 7-ാം തീയതിയിലെ പ്രഭാതഗീതത്തിൽ പി ലീല, സുദീപ് കുമാർ, രമേശ്, മുരളി എന്നിവർ പാടിയ ഗാനങ്ങൾ ഭക്തിസാന്ദ്രമാക്കി ആ പ്രഭാതത്തെ എന്നും പി ടി ജയൻ കത്തിലൂടെ അറിയിക്കുന്നുണ്ട്. നിരവധി പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പി ടി ജയൻ തന്റെ കത്തുകളിലൂടെ അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. സാധാരണയായി 6 മാസം കൂടുമ്പോഴാണ് ഇത്തരം സമയമാറ്റങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടക്കാറുള്ളത്. എന്തായാലും ഏത് പരിപാടിയെക്കുറിച്ചാണ്, ഏത് സമയത്തേക്കാണ് മാറ്റേണ്ടത് എന്നീ വിവരങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം അവസരത്തിൽ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
1: ഈ കത്ത് അയച്ചിരിക്കുന്നത് വെട്ടിമറ്റത്ത് നിന്ന് സിബി പൗലോസ് ആണ്, ഇടുക്കിയിൽ നിന്ന്. ഈ മാസം 9-ാം തീയതി പ്രക്ഷേപണം ചെയ്ത നാടകഗാനങ്ങൾ, അതായത് രാത്രി 9:15 കേൾപ്പിച്ച നാടകഗാനങ്ങൾ, വളരെ മികച്ചതായിരുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ നാടകഗാനങ്ങളുടെ സമയം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ചൊവ്വാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്തു വരുന്ന കഥാപ്രസംഗം, അതിന്റെ സമയം 1 മണിക്കൂറായി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്.
0: മുൻപ് വായിച്ച ഒരു ശ്രോതാവിന്റെ കത്തിന് മറുപടിയായി പറയുകയുണ്ടായി, സമയമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്ന വേളയിൽ ഇത്തരം അഭിപ്രായങ്ങൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. തീർച്ചയായും എല്ലാ ശ്രോതാക്കളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് തന്നെയാണ് പരിപാടികളിൽ സമയമാറ്റം വരുത്തുന്നത്. ദയവായി കാത്തിരിക്കുക. അടുത്ത കത്ത് അയച്ചിട്ടുള്ളത് മരട് നിന്ന് കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹം തക്ഷംകുന്ന് സ്വരൂപം എന്ന യു കെ കുമാരന്റെ നോവലിനെ കുറിച്ചാണ് അഭിപ്രായം അറിയിക്കുന്നത്. ആ നോവൽ പാരായണം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമാകുന്നു എന്ന കത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അഭിപ്രായം അറിയിച്ചതിന് പ്രത്യേകം നന്ദി.
1: ഈ നോവൽ വായനയെ കുറിച്ചാണ് വാട്സാപ്പിൽ വന്ന അഭിപ്രായം. ഇത് എഴുതിയിരിക്കുന്നത് NK വിജയൻ കിഴക്കമ്പലമാണ്. യു കെ കുമാരന്റെ വിഖ്യാത നോവൽ തക്ഷൻകുന്ന് സ്വരൂപം ശ്രോതാക്കൾക്കായി വായിക്കുന്നത് ബോബി സി മാത്യു ആണെന്ന് അഭിപ്രായ വേദിയിൽ പറയുന്നത് കേട്ടു. എന്നാൽ വായന അവസാനിക്കുമ്പോൾ വായിച്ചത് ബാബു എന്നും പറയുന്നു. മെയ് 11 തിങ്കളാഴ്ച രാവിലെയും 7:55 അങ്ങനെയാണ് പറഞ്ഞത്. ബാബു എന്ന് മാത്രം കേൾക്കുന്നതും അരോചകം. ആർ ദാമോദർ, അഖിൽ സുകുമാരൻ, പ്രീതി ജോസഫ് എന്നിങ്ങനെയല്ലേ പറയാറ്? എന്തോ എവിടെയോ ഒരു തകരാർ.
0: ഒരുപക്ഷെ ശ്രോതാവ് അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ബാബു എന്ന് കേൾക്കുന്നതായിരിക്കാം. ബോബി എന്നാണ് ആ നോവൽ വായിച്ച വ്യക്തിയുടെ പേര്. കോഴിക്കോട് നിലയത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശബ്ദലേഖനമാണ് തക്ഷംകുന്ന് സ്വരൂപം എന്ന നോവൽ പാരായണം. അവിടെ അവതരിപ്പിച്ച വ്യക്തി ബോബി എന്നുള്ളത് ഒരുപക്ഷെ വേഗത്തിൽ പറഞ്ഞപ്പോൾ ശ്രോതാക്കൾ ബാബു എന്ന് കേൾക്കുന്നതായിരിക്കാം. എന്തായാലും ആ നോവൽ അവതരിപ്പിച്ച വ്യക്തിയുടെ പൂർണ്ണമായ പേര് ബോബി സി മാത്യു എന്ന് തന്നെയാണ്. സന്ദേശത്തിലൂടെ നോവൽ വായനയെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
1: ഗീത അരുകുറ്റിയുടെ അഭിപ്രായം ഇങ്ങനെയാണ്: കൊച്ചി FM-ലെ പരിപാടികൾ സൂപ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടികൾ നോവൽ വായന, ബാലസാഹിത്യ കൃതികൾ, കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന വായന, ഗാനോത്സവം, ആരോഗ്യ പരിപാടി എന്നിങ്ങനെ. പ്രീതി എത്ര ഭംഗിയായിട്ടാണ് പറയപ്പെട്ട പന്തിരുകുലം എന്ന നോവൽ അവതരിപ്പിക്കുന്നത്. ശ്രോതാവിന്റെ ഭാവനയിൽ ആ രംഗങ്ങൾ ഓരോന്നായി കടന്നുപോകുന്നത് പ്രീതിയുടെ വായനയിലുള്ള മികവാണ്. ഇടയ്ക്ക് റിയാസും അഖിലും കൂടിയുള്ള ഇംഗ്ലീഷ് മാറ്റേഴ്സിന്റെ അവതരണം രസകരമാകുന്നുണ്ട്. ആരോഗ്യവേദിയിൽ കടന്നുവരുന്ന ഇംഗ്ലീഷ് വാക്കുകൾ, മെഡിക്കൽ ടേംസ് ഒഴികെ മലയാളത്തിൽ വിശദീകരിക്കാൻ ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുക്കാവുന്നതാണ്. വെളിത്തിര, പഴയതുപോലെ തിരിച്ചെത്തിയിൽ സന്തോഷം എന്നും ഗീത എഴുതിയിരിക്കുന്നു.
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്, ആരോഗ്യ പരിപാടികൾ, വെള്ളിത്തിര എന്നീ പരിപാടികളെ കുറിച്ചെല്ലാമാണ് ഗീത തന്റെ സന്ദേശത്തിലൂടെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി. തീർച്ചയായും ആരോഗ്യ പരിപാടികളിൽ കൂടുതൽ ഇംഗ്ലീഷ് വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്.
1: കൊച്ചി FM പരിപാടികൾ ഒട്ടുമിക്കതും സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ഇത് എഴുതിയത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സതീശനാണ്. എല്ലാം ഒന്നിനൊന്ന് നല്ലത്. ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത ചില്ല് ജാലകം ഒരുപാട് ഇഷ്ടമായി. നല്ല അവതരണം, ഹൃദ്യമായ ഗാനങ്ങൾ. അത് കഴിഞ്ഞ് കേട്ട വില്ലടിച്ചം പാട്ട് രസകരമായിരുന്നു. കലാകാരന്മാർക്കും കൊച്ചി FM-നും അഭിനന്ദനങ്ങൾ.
0: ചില്ലുജാലകം, വില്ലടി ചമ്പാട്ട എന്നീ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. സന്ദേശത്തിന് നന്ദി.
1: സുരഭിയിലെ കവിതകൾ, കവികളെ പറ്റിയുള്ള അവതരണം എല്ലാം നന്നായിരുന്നു. അത് 1-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സാഹിത്യ സുരഭി. 9-ാം തീയതി ജെയ്സൺ തോമസിന്റെ നേർവഴി ഇഷ്ടപ്പെട്ടു. ചന്ദ്രബാബുവിന്റെ ആത്മസഖി ആകാശവാണി നല്ല ഗാനങ്ങളും അവതരണവുമായിരുന്നു. 11-ാം തീയതി നാടകോത്സവം വീണ്ടും തുടങ്ങിയതിൽ സന്തോഷം അറിയിക്കുന്നു. ദൈവത്തിന്റെ മനം ആര് കണ്ടു മോഹൻലാലിന്റെ സംഭാഷണം കൊണ്ടും കൊടുങ്ങല്ലൂരമ്മ കഥ ഉൾപ്പെടുത്തിയതും നന്നായിരുന്നു. 13-ാം തീയതിയിലെ മടക്കം നാടകം ഇഷ്ടപ്പെട്ടു. ജീവിതോത്സവം

0: ഉത്സവം നാടകം കൊള്ളാം. ഇന്ന് ആർക്കും ആരെയും നോക്കാൻ നേരമില്ലല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നാടകം കേൾക്കാറ്. ഇത് എഴുതിയത് ഗിരിജ പണിക്കരാണ്, മാണിക്യമംഗലത്ത് നിന്ന്.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവം ശ്രോതാവ് കേൾക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. രാത്രി 9:30 ഉച്ചയ്ക്ക് 1 മണിക്കുമാണ് അഖില കേരള റേഡിയോ നാടകോത്സവം പ്രക്ഷേപണം ചെയ്തത്. എന്തായാലും ആ നാടകങ്ങൾ ഇഷ്ടമായി ശ്രോതാവിന് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം സാഹിത്യസ്വരൂപിയിൽ പ്രക്ഷേപണം ചെയ്ത കവിതകൾ ഇഷ്ടമായി എന്നും ശ്രോതാവ് അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിയിച്ചുള്ള കൂടുതൽ കത്തുകളും സന്ദേശങ്ങളും നമുക്ക് അടുത്ത അഭിപ്രായവേദിയിൽ വായിക്കാവുന്നതാണ്. ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇന്ന് രാത്രി 9:30 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇന്ന് രാത്രി 9:30 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. സമയം 9:30 9 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. വിനീത് ശ്രീനിവാസനും സുജാത മോഹനയും പാടിയ ഗാനം ചിത്രം ചക്കരമുത്ത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം MJ ജയചന്ദ്രൻ.

0: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
0: വല്ലതും ബാക്കിയുണ്ടോ?
2: ആ
0: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
1: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
0: ഒന്നുകൂടി
1: വേണ്ട,
0: ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
1: അടിപൊളി, എന്നാ വേഗം വിട്ടോ.
3: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ലിനി നിഖിൽ മാത്യു പാടിയ ഗാനം ചിത്രം ബി ടെക്. വരികൾ എഴുതിയത് ബി കെ ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. വീട്ടാവശ്യത്തിനുള്ള വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചൂടുള്ള ദേവേശൻ നായർ CG പരിചയപ്പെടുത്തുന്നു.
1: ഒരു മിശ്രിതം കിട്ടും, ആ മിശ്രിതത്തിനകത്ത് നട്ട് പിടിപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി തണലിൽ വെച്ച് പിടിപ്പിച്ചെടുക്കും. അതിനുശേഷമാണ് അതിനെ ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നത്. ഞാനിവിടെ
0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം വീട്ടാവശ്യത്തിനുള്ള വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചൂടുള്ള ദേവേശൻ നായർ CG പരിചയപ്പെടുത്തുന്നു. തുടർന്ന് സമ്മിശ്ര വിളകളും പരിചരണ രീതികളും അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അങ്കമാലി പുല്ലാനി സ്വദേശി സുബ്രൻ.
2: 10-15 വർഷത്തിൽ കൂടുതലായി കൃഷി മാത്രമാണ്, വേറെ ഒരു പണിക്ക് ഞാൻ സ്വന്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
3: എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങാനൊക്കെ ഉണ്ടായ കാരണം?
2: എന്താ പറയാ, മറ്റുള്ള
0: അടുത്ത ഗാനം ഫ്രാങ്കോ പാടിയത് ചിത്രം പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്. ഗാനരചന ഷിബു ചക്രവർത്തി, ഈണം ഔസേപ്പച്ചൻ.

ഇനി ഗോൾ എന്ന ചിത്രത്തിൽ ദേവാനന്ദും ശ്വേതാ മോഹനും പാടിയത്. ഗാനമെഴുതിയത് വയലാർ ശരത് ചന്ദ്രവർമ്മ, ഈണം വിദ്യാസാഗർ.

0: ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന അവസാന ഭാഗം ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
1: എല്ലാവരും പേയ്മെൻറ്റുകൾ ഈസിലി പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരെയും പേയ്മെൻറ്റ് കൊടുത്താൽ ജയിക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും വലുത് ആദ്യമേ ഒന്നും ഉണ്ടായിരുന്നില്ല, പേയ്മെൻറ്റ് ഒന്നും കൊടുക്കില്ലായിരുന്നു. പഠിക്കുന്ന കുട്ടികളായതുകൊണ്ടിട്ട് ഇപ്പം ഡിഗ്രിക്കാരൊക്കെ ആയ പിന്നെ
2: വലിയ
1: കുട്ടികളായ പിന്നെ ചേട്ടനെല്ലാവർക്കും പേയ്മെൻറ്റുകൾ അത്യാവശ്യം നല്ലൊരു പേയ്മെൻറ്റ് മാസം ഒരു കിട്ടുന്നുള്ള രീതിയിൽ ഇപ്പം ആയിട്ടുണ്ട്.
0: സമയം 9 കഴിഞ്ഞ് 50:04 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ്. അടുത്ത ഗാനം യൂസഫ് അലി കേച്ചേരി എഴുതിയത്, ഗായിക ചിത്ര, രവീന്ദ്രൻ്റെ സംഗീതം, ചിത്രം മഴ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. ആകാശവാണി എഫ് എം വാർത്തകൾക്ക് ശേഷം ഇപ്പോൾ സമയം 10:17.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രണ്ടായിരത്തി സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഭേദഗതി ഓർഡിനൻസിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 33-ൽ നിന്ന് 37 ഉയർത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധന പരിധി 500 മീറ്ററായി ഉയർത്തണമെന്ന നിർദ്ദേശത്തിൽ നയപരമായ നിലപാട് വ്യക്തമാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് CNG വില 1 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 80.09 രൂപയായി വർദ്ധിച്ചു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ നാളെ മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട്ട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. ഇന്ന് കുടുംബശ്രീ ദിനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് 1998 May 17 സംസ്ഥാനത്ത് കുടുംബശ്രീ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം ദ്രുതഗതിയിൽ. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 കിലോഗ്രാം വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 കിലോയും ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 കിലോയും ആകെ 220 കിലോ ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: കൂടുതൽ ഗാനങ്ങളുമായി FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. വിനീത് ശ്രീനിവാസനും ജോത്സനയും പാടിയ ഗാനം. ചിത്രം നോട്ട് ബുക്ക്. വയലാർ ശരത്ചന്ദ്ര വർമ്മ എഴുതിയ ഗാനത്തിന് മെജോ ജോസഫിൻ്റെ സംഗീതം.

അടുത്ത ഗാനം മാമി എന്ന ചിത്രത്തിൽ നിന്ന്, പാടിയത് ശ്രേയ ഘോഷാലും അർണാബ് ദത്തയും. വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, ഈണം എം ജയചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഗാനങ്ങളുമായി എഫ് എം മോർണിംഗ് സെലക്ഷൻസ് വീണ്ടും നാളെ രാവിലെ 9 മണിക്ക്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10:25, 39:39. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനിൽ അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04842576030. 04842576030.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രേറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 62-38-59-96-60. 62-38-59-96-60.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഈ അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 രാവിലെ 10 മുതൽ അടുത്ത മാസം 8 വൈകിട്ട് 4 വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 85-47-00-50-00. 85-47-00-50-00. എറണാകുളം ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡ്രൈവർ ഉൾപ്പെടെയുള്ള വാഹനം 1 വർഷത്തേക്ക് വാടകയ്ക്ക് ലഭ്യമാക്കാൻ താല്പര്യമുള്ളവരിൽ നിന്നും ക്വട്ടേഷൻ ക്ഷണിച്ചു. താല്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 19 വൈകിട്ട് 5 മുൻപായി ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ ശുചിത്വ മിഷൻ, 3-ം നില സിവിൽ സ്റ്റേഷൻ, കാക്കനാട് എന്ന വിലാസത്തിൽ ക്വട്ടേഷൻ സമർപ്പിക്കേണ്ടതാണ്. വിളിക്കേണ്ട നമ്പർ 04842 40

2 82 87 01 04 84 2 42 87 01. ആലപ്പുഴ ചെറിയ കലവൂരിലെ കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സംരംഭമായ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് പദ്ധതിയിൽ OBC വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെ സൗജന്യ പരിശീലനത്തിന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കോഴ്സ് ദൈർഘ്യം 6 മാസമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 94 95 99 96 82, 9495 99 96 82. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻ ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ മാസം 20 വരെ അപേക്ഷ സമർപ്പിക്കാം. വിളിക്കേണ്ട നമ്പർ 04 84 2 42 22 75 04 84 2 42 75. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 10:30
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,350 രൂപ നിരക്കിലും പവന് 114,800 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിരാഗം, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം താര. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ശ്രോതാക്കൾ കേട്ടത് യൂസഫ് അലി കേച്ചേരി എഴുതിയ ഗാനം ചിത്രം ഖദീജ. ഗായിക ബി വസന്ത, ഈണം നൽകിയത് എം എസ് ബാബുരാജ്. സ്മൃതിരാഗത്തിൽ ഇനി പി സുശീല പാടിയ ഗാനം ചിത്രം സൂസി. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ ഈണം.

ചിത്രം സുജാത, ഹേമലത പാടിയ ഗാനം, ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രവീന്ദ്ര ജെയിൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്മൃതിരാഗം. സ്മൃതിരാഗം തുടർന്ന് കേൾക്കാം നാട്ടുവിശേഷത്തിനും ആകാശവാണി എഫ് എം വാർത്തകൾക്കും ശേഷം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയരെ, ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ സ്വാതി തിരുനാൾ ദിനം സംഗീത കച്ചേരി വൈകിട്ട് 6 മണിക്ക്.
1: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
2: ബുദ്ധു, നിർത്ത്!
1: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്അപ്സിൽ നിന്നും ജാഗ്രത പുലർത്തൂ. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
2: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
1: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
3: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
1: കൂൾ ആകൂ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11:12.
6: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇന്ത്യ നെതർലൻഡ്സ് ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്ത തലത്തിലേക്ക് ഉയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും ഹേഗിൽ നടത്തിയ ചർച്ചകളിൽ തീരുമാനമായി. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-ന്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ് MyGOV.in വെബ്സൈറ്റ് വഴി ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മാനവീയം വീഥി പാളയം ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100-ഓളം പേർ പങ്കെടുത്തു. മന്ത്രിമാരുടെ പട്ടിക ഉച്ചയോടെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പ്രഖ്യാപനത്തിന് ശേഷം മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർക്ക് മുഖ്യമന്ത്രി കൈമാറുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് ലോക ഹൈപ്പർ ടെൻഷൻ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, കണ്ടെത്തൽ, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘം മുൻ മാനേജരും കോൺഗ്രസ് പ്രവർത്തകനുമായ അത്തായി ബാലകൃഷ്ണ പൊതുവാൾ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട് 5 ഗ്രാമം സ്മൃതിയിൽ നടത്തും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം.
6: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:46. പ്രിയ ശ്രോതാക്കളെ, സ്മൃതിരാഗം തുടരുന്നു. ചിത്രം ഗായത്രി, യേശുദാസും സംഘവും പാടിയ ഗാനം, വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ ഈണം.

ചിത്രം ഉമ്മാച്ചു, പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ ഇണം പകർന്ന ഗാനം, പാടിയത് പി ജയചന്ദ്രൻ.

യേശുദാസ് പാടിയ ഗാനം ചിത്രം സതി. ഗാനരചന പി. ഭാസ്കരൻ, സംഗീതം വി. ദക്ഷിണാമൂർത്തി.

ചിത്രം പാർവതി, പി ജയചന്ദ്രൻ, വാണി ജയറാം എന്നിവർ പാടിയ ഗാനം. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ജോൺസൺ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്മൃതിരാഗം, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഒരിടത്തൊരിടത്ത്
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപെറ്റ പന്തിരുകളും,
1: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി, നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സു മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
1: എല്ലാ ദിവസവും രാത്രി 7:55
2: പറയിപെറ്റ പന്തിരുകളും.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 കഴിഞ്ഞ് 30:05. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം തെരി എന്ന ചിത്രത്തിൽ വിജയ്, നീതിമോഹൻ എന്നിവർ പാടിയത്. ഗാനരചന കപിലൻ, സംഗീതം GV പ്രകാശ് കുമാർ.

ധനുഷ് വരികൾ എഴുതി ആലപിച്ച ഗാനം, ഒപ്പം ദി ചിത്രം മാരി 2, സംഗീതം യുവൻ ശങ്കർ രാജാ.

ചിത്രം തനിയൊരുവൻ, കൗശിക് റിഷ്, പത്മലത എന്നിവർ പാടിയ ഗാനം, ഗാനരചനാ സംഗീതം ഹിപ്ഹോപ്പ് തമിഴ ആദി ജീവ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടത് ഡ്രാഗൺ എന്ന ചിത്രത്തിൽ പ്രദീപ് കുമാർ പാടിയ ഗാനം. ഗാനരചന കോശേഷ, സംഗീതം ലിയോൺ ജെയിംസ്. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ഇരുവർ എന്ന ചിത്രത്തിൽ രാജഗോപാൽ, ഹരിണി എന്നിവർ പാടിയത്. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം.

എസ് പി ബാലസുബ്രഹ്മണ്യം, ഉദിത് നാരായൺ, പല്ലവി എസ് എന്നിവർ പാടിയ ഗാനം ചിത്രം കാതലൻ. വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ ഈണം.

ചിത്രം വിക്രം വേദ, അനിരുദ്ധ് രവിചന്ദർ, ശക്തിശ്രീ ഗോപാലൻ എന്നിവർ പാടിയ ഗാനം, മോഹൻരാജിന്റെ വരികൾ, സാം സി എസിന്റെ സംഗീതം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നടപടി സമുദ്രയാത്രാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. തമിഴ്നാട്ടിൽ MGR ആന്ധ്രയിൽ NTR നേടിയ വിജയത്തിലും വലുതാണ് വിജയിന്റേതെന്ന് പ്രശസ്ത നടൻ രജനീകാന്ത്. രണ്ട് ദ്രാവിഡ പാർട്ടികളെയും BJPയെയും പരാജയപ്പെടുത്തിയാണ് വിജയുടെ പാർട്ടി ഭരണത്തിലെത്തിയതെന്ന് അദ്ദേഹം ചെന്നൈയിൽ പറഞ്ഞു. 5-ാം മന്ത്രിക്കായി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. മന്ത്രിമാരെ നിയോഗിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് മലങ്കര കത്തോലിക്ക മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് ക്ലീമിസുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷപ്പ് ഹൌസിലെത്തിയാണ് സതീശൻ സഭാധ്യക്ഷനെ കണ്ടത്. വയനാടൻ കാപ്പി കൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേരള കാലാവസ്ഥാ പ്രതിരോധ കാർഷിക നവീകരണ പദ്ധതിക്ക് തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 110,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. ഇന്ന് ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൌലവി. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപ്പെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 2:45. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ, ഡോക്ടർ ഇന്ദു PS സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. നിർവഹണ സഹകരണം BOBC MATHEW. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത്. 3 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി അരയൻകാവ്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
0: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം. വീട്ടാവശ്യത്തിനുള്ള വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള ദേവേശൻ നായർ സി ജിയെ പരിചയപ്പെടുത്തുന്നു. സമ്മിശ്ര വിളകളും പരിചരണ രീതികളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുല്ലാനി സ്വദേശി സുബ്രൻ. 7:20 വിപണി വാരാന്തവലോകനം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ഇനി ടെലിഫോൺ ഇല്ലാതൊരു ജീവിതം സാധ്യമോ? തുടർന്ന് ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയപ്പെട്ട പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: 8:05 യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
1: എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി എന്നിവർ. 10:30 ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:00 കഴിഞ്ഞ് 7:32. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പി ജയചന്ദ്രൻ പാടിയത്, ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം MG രാധാകൃഷ്ണൻ.

ലളിതഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ബിന്ദു ശ്രീജിത്ത് പാടിയത്. ഗാനരചന അജീഷ് ദാസൻ, സംഗീതം അനൂപ് ജി കൃഷ്ണൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 മണി കഴിഞ്ഞ് 25:10. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 വകുപ്പുകളിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484257630. നമ്പർ ആവർത്തിക്കാം, 0484257630.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കൊച്ചി നമ്പർ 1 നേവൽ ബേസ് PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ 6, 8, 9, 10 +1 ഹ്യൂമാനിറ്റീസ്, +2 സയൻസ്, +2 ഹ്യൂമാനിറ്റീസ് ക്ലാസുകളിൽ ഒഴിവുകളുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നാളെ. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക, 0484264672, 0484268472.
3: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഓ ലവ്ലി, വെൽ ഡൺ.
3: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തൂ, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ വർക്കിംഗ് വുമൺസ് ഹോസ്റ്റലിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് നാളെ 11:30 എറണാകുളം ഡിവിഷൻ ഓഫീസിൽ വെച്ച് ഇന്റർവ്യൂ നടത്തപ്പെടുന്നു. എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്, 0484236959, 0484236959.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
7: ഗാനം.
0: ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ 2-4 സെമസ്റ്റർ FY UGP 2-7-8 BFA പരീക്ഷകളുടെ പുതുക്കിയ തീയതികൾ പ്രഖ്യാപിച്ചു. വിശദ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
7: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് സെന്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR പ്രോജക്ടിലേക്ക് കരാറടിസ്ഥാനത്തിൽ പ്രോജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 9:30 സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് shsrc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ആവർത്തിക്കാം, shsrc.kerala.gov.in. സഹകരണ വകുപ്പിന് കീഴിലുള്ള IMT പുന്നപ്ര MBA കോളേജിൽ 2026-28 അധ്യയന വർഷത്തെ KMAT 2ാം ഘട്ട പ്രവേശന പരീക്ഷയ്ക്കായുള്ള ഓൺലൈൻ പരിശീലനം ഈ മാസം 20 മുതൽ ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0477226602 ഫോൺ നമ്പർ ആവർത്തിക്കാം, 0477226602.

0: 96.2 സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:29 29:49. പ്രിയ ശ്രോതാക്കളെ, ഇനി 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിച്ചേക്കും. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കൂടിയായ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ ക്യാബിനറ്റിലെത്തിയേക്കും. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിൽ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 12,000 പേർക്ക് ഇരിപ്പിട സൌകര്യമുള്ള പന്തൽ തയ്യാറാക്കാനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ തിരക്ക് പരിഗണിച്ച് മറ്റൊരു പന്തൽ കൂടി നിർമ്മിക്കാൻ ഇന്നലെ രാത്രി തീരുമാനമായിട്ടുണ്ട്. ഇതിനു പുറമെ മഴ കണക്കിലെടുത്ത് ഗ്യാലറിയിൽ താൽക്കാലിക മേൽക്കൂരയും നിർമ്മിക്കും. സ്റ്റേഡിയത്തിന്റെ 3 ഗേറ്റുകൾ വഴിയാകും പാസ് ഉള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. ഒരു ഗേറ്റ് VIP കളുടെ പ്രവേശനത്തിനായി മാറ്റിവെക്കും. മറ്റൊരു ഗേറ്റ് അടിയന്തര ആവശ്യങ്ങൾക്കായി ഒഴിച്ചിടും. രാവിലെ 8 മുതൽക്കായിരിക്കും പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം അനുവദിക്കുക. 10 സത്യപ്രതിജ്ഞാ ചടങ്ങ്. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ചടങ്ങിന് എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി പ്രത്യേക സ്ഥലങ്ങളും ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും യാത്ര ചെയ്യുന്നവർ തങ്ങളുടെ യാത്രകൾ അതനുസരിച്ച് ക്രമീകരിക്കണം എന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
0: മുസ്ലിം ലീഗിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. 5 മന്ത്രിമാരുടെ പട്ടികയാണ് ലീഗ് തയ്യാറാക്കുന്നതെന്നാണ് സൂചന. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി തുടങ്ങിയവർ മന്ത്രിമാരായേക്കും. PK ബഷീർ, പാറക്കൽ അബ്ദുള്ള, എൻ ഷംസുദ്ദീൻ, VE ഗഫൂർ എന്നിവരുടെ പേരുകളും ചർച്ചകളിൽ ഉയർന്നുവന്നിട്ടുണ്ട്. മന്ത്രിസഭയിൽ കേരള കോൺഗ്രസിന് 2 മന്ത്രിമാർ ഉണ്ടാകില്ലെന്ന് സൂചന. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും നൽകിയേക്കും. പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് ശ്രീ മോൻസ് ജോസഫ് രാവിലെ വ്യക്തമാക്കിയിരുന്നു. ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ ശ്രീ മോൻസ് ജോസഫ് മന്ത്രിയാകാനാണ് സാധ്യത. RSPയിൽ നിന്ന് ശ്രീ ഷിബു ബേബി ജോണും CMPയിൽ നിന്ന് ശ്രീ CP ജോണും മന്ത്രിമാരാകും. ഏക MLA മാത്രമുള്ള പാർട്ടികളിൽ ശ്രീ അനൂപ് ജേക്കബും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനാണ് ആലോചന. നിർദ്ദേശം ഇരുവരും അംഗീകരിക്കുമെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ AG ബൈജു, പ്രോഗ്രാം മേധാവി PA ബിജു, വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം JM എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രതികൂല കാലാവസ്ഥയിലും മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്ര

0: മോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാടൻ കാപ്പിക്കൃഷിക്ക് പുതുജീവനേകി. 25 കോടി രൂപയുടെ കേരപദ്ധതിക്ക് വയനാട്ടിൽ തുടക്കമാകുന്നു. കാപ്പി കർഷകർക്ക് ഹെക്ടറിന് 1,10,000 രൂപയുടെ ധനസഹായമാണ് പദ്ധതി ഭാഗമായി നടപ്പിലാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ വയനാടൻ കാപ്പി ദേശീയ രാജ്യാന്തര തലത്തിലേക്ക് ഉയരും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: കൃഷിവകുപ്പ് ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ ജില്ലയിലെ കാപ്പിക്കൃഷി മേഖലയിലെ ആധുനികവൽക്കരണവും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി സമഗ്ര പദ്ധതിക്കാണ് രൂപം നൽകിയത്. 25 സെന്റ് മുതൽ 10 ഹെക്ടർ വരെ കാപ്പിക്കൃഷി ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇതുകൂടാതെ കാപ്പിക്കൃഷിക്ക് ശാസ്ത്രീയ ജലസേചന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനായി ധനസഹായം നൽകും. ഗുണമേന്മയുള്ള സർട്ടിഫൈഡ് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് 30 നഴ്സറികൾക്ക് ധനസഹായം നൽകി കാപ്പിത്തൈകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും പദ്ധതിയുണ്ട്. വയനാടൻ കാപ്പിയുടെ വിപണി മൂല്യം ഉയർത്തുന്നതിനായി ദേശീയ രാജ്യാന്തര സർട്ടിഫിക്കേഷൻ, ജിഐ ടാഗിംഗ് എന്നിവയ്ക്കായി ചെലവിന്റെ 75% രൂപയും കർഷകർക്കും FBOകൾക്കും ചെലവഴിച്ച ശേഷം തിരിച്ചു നൽകും.
0: തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വെള്ളിയാഴ്ച പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾക്ക് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയിൽ വെച്ച് പുലർച്ചെ 5:15 സംഭവം. അവസാനത്തെ 2 ബോഗികൾക്കാണ് തീപിടിച്ചത്. ട്രെയിനിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. എല്ലാവരെയും സുരക്ഷിതമായി പുറത്ത് എത്തിച്ചതിനാൽ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് ഡെങ്കി സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ, മേല്ല, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളാണ്. ഇത്തവണ വലിയ വ്യാപനം ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. 4 വർഷം കൂടുമ്പോഴാണ് ഡെങ്കിപ്പനി തീവ്രമായി വ്യാപിക്കുന്നത്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം, വ്യക്തിഗത സമൂഹ ആരോഗ്യ സംവിധാന തലങ്ങളിൽ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധർമ്മശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസിന് വിജയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ സ്പോർട്ടിംഗ് ഡൽഹി ഇന്റർകാശി പോരാട്ടം. വൈകുന്നേരം 5 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എഫ്സിയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്ക് ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയുമാണ് ലക്ഷ്യം. താമരശ്ശേരി ചുരം വീതി കൂട്ടുന്ന പണി നടക്കുന്നതിനാൽ നാളെ മുതൽ ഭാരമേറിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടും. കോഴിക്കോട് ഭാഗത്തുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് ബാലുശ്ശേരി കുറ്റിയാടി വഴിയും, കൽപ്പറ്റ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് പടിഞ്ഞാറത്തര തരുവണ കുറ്റിയാടി വഴിയും പോകണം. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്ന് അധികൃതർ അറിയിച്ചു. ഇക്കഴിഞ്ഞ SSLC, THSLC പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർ മൂല്യനിർണ്ണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമ അധ്യാപകർക്ക് മെയ് 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.parikshabhavan.kerala.gov.in സന്ദർശിക്കുക. കേരള മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടൻ. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിപുലമായ ഒരുക്കങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റസനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. രക്താതിമർദ്ദം നിയന്ത്രിക്കുക, പതിവായി പരിശോധിക്കുക.

ചെയ്യുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്ന പ്രമേയവുമായി ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. പഞ്ചാബ് ബംഗളൂരുവിനെയും ഡൽഹി രാജസ്ഥാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു.
2: രക്തക്കുഴലുകളിലൂടെയാണ് ഹൃദയം രക്തം പമ്പ് ചെയ്ത് ആ രക്തത്തിലൂടെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ലഭിക്കുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ആ രക്തക്കുഴലിന്റെ ഭിത്തികളിൽ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം ഒരു മർദ്ദം കൊടുക്കുന്നുണ്ട്, ഒരു സമ്മർദ്ദം. അതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഈ ബ്ലഡ് പ്രഷർ സാധാരണ നിലയിൽ 120 മില്ലിമീറ്റർ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് ആ പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും ഉയർന്ന മർദ്ദം അതാണ്. ഡയസ്ട്രോളിക് 80 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി, അതായത് 120-80 എന്നതാണ് സാധാരണ രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചില സാഹചര്യങ്ങളിൽ ഈ ബ്ലഡ് പ്രഷർ ഉയരും. ഇത് 130-90 മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ടെൻഷന്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് സങ്കീർണതകൾക്ക് കാരണമാകും എന്നതാണ്. ഈ സങ്കീർണതകളാകട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രിമച്വർ ഡെത്സ്, അതായത് പ്രായമെത്തുന്നതിന് മുൻപെയുള്ള മരണം, ചെറുപ്പക്കാരുടെ മരണം, അങ്ങനെയുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവെന്റബിൾ കോസ്, തടയാൻ കഴിയുന്ന കാരണമാണ്. അതായത് നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ എന്ന ഒറ്റ ഒരു കാരണത്തെ നിയന്ത്രിക്കുകയാണെങ്കിൽ, അതിനെ പ്രതിരോധിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മരണങ്ങളെ തടയാൻ പറ്റും. മരണങ്ങളെ തടയാം എന്നതിലേക്കാൾ ഉപരി ഒരുപാട് സങ്കീർണതകളെ തടയാൻ പറ്റും. ഈ രക്താതിസമ്മർദ്ദത്തിന്റെ സങ്കീർണതകളാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, കിഡ്നിയുടെ പ്രശ്നങ്ങൾ, കാഴ്ചയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഈ ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്താതിസമ്മർദ്ദം. ഇതിനെ സാധാരണമായി പറയുന്നത് സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനഃപൂർവം ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ പരിശോധിച്ചാൽ മാത്രമേ നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമലാണോ, കൂടുതലാണോ, ചികിത്സ വേണോ, അങ്ങനെയാണെങ്കിൽ ചികിത്സിച്ച് അതിനെ നിയന്ത്രിക്കാനും നമുക്ക് പറ്റൂ. May 17 ലോകാരോഗ്യ സംഘടന ലോക ഹൈപ്പർ ടെൻഷൻ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട വിഷയം നമുക്ക് ഒരുമിച്ച് രക്താതിസമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, രക്തസമ്മർദ്ദം കൂടെ കൂടെ പരിശോധിക്കാം, അങ്ങനെ ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്താം എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലും സബ് സെന്ററിലും ഏറ്റവും ചെറിയ ക്ലിനിക്കുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കാനുള്ള സൗകര്യം നിലവിലുണ്ട്. പലരുടെയും വീടുകളിൽ പോലും ഈ രക്തസമ്മർദ്ദം പരിശോധിക്കുന്ന സ്ഫിഗ്മോമാനോമീറ്റർ ലഭ്യമാണ്. അപ്പൊ നമ്മള് കൂടെ കൂടെ ഏത് പ്രായക്കാരും, അത് കുട്ടിയാവട്ടെ, കൗമാരപ്രായക്കാരോ, യുവാക്കളോ, മധ്യവയസ്കരോ ആരുമാകട്ടെ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നത് മറ്റ് സങ്കീർണതകൾക്ക് കാരണമാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനെ നിസ്സാരമായി കാണരുത് എന്നുള്ളതാണ്. ഇനി നമുക്ക് രക്താതിസമ്മർദ്ദം എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് നോക്കാം. നമ്മുടെ രക്തസമ്മർദ്ദം കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം. പ്രായപൂർത്തിയായ ആളുകൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും രക്തസമ്മർദ്ദം നോർമലാണ്, പക്ഷെ വീണ്ടും പരിശോധിക്കണം. നമ്മുടെ നമ്പറുകൾ നമ്മൾ അറിയണം. നമ്മുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. അതുപോലെ നമ്മുടെ രക്തസമ്മർദ്ദം എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ കഴിയണം. രണ്ടാമത്തെ കാര്യം, ഇത് നമുക്ക് തടയാൻ പറ്റും, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? ആരോഗ്യകരമായ ഭക്ഷണം, ആവശ്യത്തിന് വ്യായാമം, പുകവലി ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കുക,

0: മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. ഈ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട സന്ദേശം, നേരത്തെ ഇത് കണ്ടുപിടിച്ചാൽ ജീവൻ രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ലക്ഷണവും ഇല്ലാതെയാണ് ഉയർന്ന രക്തസമ്മർദ്ദം സങ്കീർണതകളിലേക്ക് എത്തുന്നത്. ഉദാഹരണത്തിന്, ഒരാളിനെ ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരികയാണ്. ബ്ലഡ് പ്രഷർ പരിശോധിക്കുമ്പോൾ വളരെ ഉയർന്ന നിലയിലാണ്. പക്ഷെ അതുവരെ അദ്ദേഹത്തിന് മറ്റൊരു ലക്ഷണവുമില്ല. ഒരു സങ്കീർണത അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷനുമായിട്ടാണ് ആദ്യമായിട്ട് ആശുപത്രിയിൽ വരുന്നത്. അത് ഹാർട്ട് അറ്റാക്ക് ആകാം, സ്ട്രോക്ക് ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ്. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ബ്ലഡ് പ്രഷർ അല്ലേ, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ചിന്ത തെറ്റാണ്. തീർച്ചയായിട്ടും ഏറ്റവും ഫലപ്രദമായ ചികിത്സ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് നമുക്കുണ്ട്. ബ്ലഡ് പ്രഷർ അഥവാ കണ്ടുപിടിച്ചാൽ അത് നിസ്സാരമായി കളയാതെ ചികിത്സിച്ചു മാറ്റണം. മൂന്നാമത്തെ കാര്യം, ഇതിന് കുറെ നാള് ചികിത്സ വേണ്ടി വരും. കൃത്യമായിട്ട് നമ്മൾ ഇത് ചികിത്സിച്ചുകൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഭക്ഷണത്തിനും വ്യായാമത്തിനും കുറിച്ച് പറഞ്ഞല്ലോ. ആരോഗ്യകരമായ ഭക്ഷണം രക്തസമ്മർദ്ദത്തെ സാധാരണ നിലയിൽ നിയന്ത്രിക്കും. ഉദാഹരണത്തിന്, നമ്മൾ അച്ചാർ, ഉപ്പേരി, പപ്പടം തുടങ്ങി ഉപ്പ് കൂടുതലുള്ള അച്ചാറുകളിൽ ധാരാളം ഉപ്പടങ്ങിയിട്ടുണ്ട്. പപ്പടവും ഒക്കെ വല്ലപ്പോഴും കഴിക്കാമെന്നല്ലാതെ സ്ഥിരമായിട്ട് അച്ചാറും പപ്പടവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് ബേക്കറി പലഹാരങ്ങൾ. ബേക്കറി പലഹാരങ്ങളിൽ ഉപ്പ് അഥവാ സോഡിയത്തിന്റെ പല ഭേദങ്ങളുണ്ട്, അത് ബേക്കിംഗ് സോഡയായിട്ടും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ നിയന്ത്രണം അത്യാവശ്യമാണ്. അതേസമയം പൊട്ടാസ്യം കൂടിയ ഭക്ഷണങ്ങൾ നമുക്ക് നല്ലതുമാണ്. ഉദാഹരണത്തിന്, പച്ചക്കറികളും പഴങ്ങളും. ഒരു ദിവസം പ്രായപൂർത്തിയായ ഒരാൾ 450 ഗ്രാം പച്ചക്കറികളും 150 ഗ്രാം പഴങ്ങളും കഴിക്കണം. അതുപോലെ തന്നെ ചീര തുടങ്ങിയ ഇലക്കറികളും പ്രധാനമാണ്. അപ്പൊ ഈ പൊട്ടാസ്യം കൂടിയ ഭക്ഷണം കഴിക്കുക. അതുപോലെ ഈ നമ്മുടെ ധാന്യങ്ങളുടെ അളവും പൊതുവിൽ കേരളത്തിലെ ഭക്ഷണത്തിൽ കൂടുതലാണ്. അപ്പൊ അത്തരം ഈ ചോറൊക്കെ കുറച്ചിട്ട് പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്. പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മദ്യപാനവും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ഇത് രണ്ടും പ്രതിരോധത്തില് അത്യാവശ്യമാണ്. പിന്നെ നടക്കുന്ന കാര്യം, വ്യായാമം നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും വ്യായാമം വേണം, കുട്ടികൾക്കും വേണം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും കുട്ടികൾ ഓടിക്കളിക്കണം. മുതിർന്നവരൊക്കെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസം 1/2 മണിക്കൂർ വെച്ച് നടക്കണം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടുജോലി മാത്രമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും വ്യായാമം വേണം. എയറോബിക് എക്സസൈസ് എന്ന് പറയുന്നതാണ് ഈ നടപ്പ്, ഡാൻസ്, ഓട്ടം ഒക്കെ. അതുപോലെ തന്നെ പ്രധാനമാണ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അനറോബിക് അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ്. നമ്മൾ ഒന്നിനും ജിമ്മിൽ പോയി ചെയ്യുക അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യുക, അതല്ലെങ്കിൽ വീട്ടിലെ ചെറിയ ഇപ്പൊ ഈ പുഷപ്പ് പോലെയുള്ള എക്സസൈസുകളൊക്കെ അത്യാവശ്യമാണ്. ഇത് പ്രമേഹത്തെ പ്രതിരോധിക്കാൻ കൂടി നമ്മൾക്ക് സഹായിക്കും. അമിതവണ്ണം ഒക്കെ കുറയ്ക്കുക എന്നുള്ളതും ഇതിന്റെയൊക്കെ പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. അതുപോലെ മാനസിക സമ്മർദ്ദം രക്താതി സമ്മർദ്ദത്തിന് കാരണമാകും. നമുക്ക് മനപ്രയാസവും അത് പല കാരണങ്ങളാകാം. അപ്പൊ ഇതിൽ ഏത് കാരണങ്ങളാണെങ്കിലും അതിന് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തി അത് കുറയ്ക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക. ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ 7 മുതൽ 9 മണിക്കൂർ വരെ ഒരു ദിവസം ഉറങ്ങണം. പൊതുവിൽ ഉറക്കത്തിന്റെ അളവ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇപ്പോൾ കുറവാണ്. പല കാരണങ്ങളുണ്ട്. ജോലിയുടെ കാരണങ്ങളാകാം. അതിൽ കൂടുതലായിട്ട് ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഉപയോഗം, സോഷ്യൽ മീഡിയ ഉപയോഗം കൂടി അതിന് കാരണമാണ്. പക്ഷെ ഉറക്കം ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് മുഴുവൻ റെസ്റ്റ് കിട്ടുന്ന, ഓരോ ടിഷ്യൂവിനും റെസ്റ്റ് കിട്ടുന്ന, ഒരുപാട് റിപ്പയർ ശരീരത്തിൽ നടക്കുന്നതും നമ്മൾ ഉറങ്ങുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ഇടപെടലുകളിലൂടെ, ഭക്ഷണം, വ്യായാമം, ഉറക്കം, സ്ട്രെസ് കുറയ്ക്കുക, പുകവലിയുടെയും മദ്യപാനവും ഒഴിവാക്കുക തുടങ്ങിയ ഇടപെടലുകളിലൂടെ രക്താതി സമ്മർദ്ദത്തെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും പറ്റും. രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനും ബി പി കൂടുന്നതിന് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ ഇടവേളകൾ ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് നടത്തുകയും മരുന്നിന്റെ ഡോസിൽ ഉള്ള വ്യത്യാസം വരുത്തുകയും ഒക്കെ ചെയ്യണം. ഇപ്പൊ നോർമൽ ബി പി ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ ബ്ലഡ് പ്രഷർ പരിശോധിച്ച് എപ്പോഴെങ്കിലും ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനുള്ള നടപടികൾ. ഈ ചികിത്സ എന്ന് പറയുന്നത് മരുന്നും ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങളുമാണ്. ഇത്തരം ഇടപെടലുകളിലൂടെ നമ്മൾക്ക് രക്താതി സമ്മർദ്ദത്തെ നിയന്ത്രിക്കാം, അതിനെ പ്രതിരോധിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട സങ്കീർണതകളെ നമുക്ക് ഒഴിവാക്കാം.
1: ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു പി എസ്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 കഴിഞ്ഞ് 49:50 സെക്കൻഡ്. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന സ്വീഡൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതികവിദ്യ, സ്റ്റാർട്ടപ്പുകൾ, വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ എന്നിവ സംബന്ധിച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം ഇരു നേതാക്കളും യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. 2025 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 7.75 ബില്യൺ US എന്ന റെക്കോർഡ് നേട്ടത്തിലെത്തിയിരുന്നു. 2 നെതർലൻഡ്സ് സന്ദർശന ശേഷമാണ് ശ്രീ മോദി സ്വീഡനിലെത്തിയത്. ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ചോളകാലഘട്ടത്തിലെ ചെമ്പ് ഭരകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് നെതർലൻഡ്സ് പ്രധാനമന്ത്രിയോടൊപ്പം സാക്ഷ്യം വഹിച്ചു. കൂടാതെ വ്യാപാരം, പ്രതിരോധം, സാങ്കേതികവിദ്യ, ഊർജ്ജം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയിലെ സഹകരണത്തിനും ധാരണയായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 വർദ്ധിപ്പിക്കുന്നതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകി. സുപ്രീംകോടതി നമ്പർ ഓഫ് ജഡ്ജസ് ഭേദഗതി ഓർഡിനൻസ് 2026 പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ നടപടി. ഈ ഭേദഗതിയോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ പരമോന്നത കോടതിയിലെ ആകെ ജഡ്ജിമാരുടെ എണ്ണം 38 ഉയരും. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ ആരൊക്കെ എന്നതിൽ അന്തിമ തീരുമാനം ഉടനുണ്ടാകുമെന്നാണ് സൂചന. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് തന്നെ കൈമാറാനാണ് സാധ്യത. സത്യപ്രതിജ്ഞാ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ തലസ്ഥാനത്ത് അവസാനഘട്ടത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കുന്ന പന്തലിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാകും. തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1100 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90 വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സംഘടിപ്പിച്ച സൈക്കിളത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു.

0: ും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ സൈക്ലത്തോണിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ പ്രദേശങ്ങളിൽ ഈ മാസം 20 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനൊരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
0: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ

0: നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി.
1: ഇന്ന് ലോക രക്താതിമർദ്ദ ദിനമായി ആചരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുക, പ്രതിരോധം, നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള രക്താതിമർദ്ദ അവബോധ മാസത്തിന്റെ ഭാഗമാണ് ഈ ദിനം. രക്താതിമർദ്ദത്തെ ഒരുമിച്ച് നിയന്ത്രിക്കാം. നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക. ഈ നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ ഏകദേശം 140 കോടി പേർ രക്താതിമർദ്ദത്തോടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ലോക ടെലികമ്യൂണിക്കേഷൻ ആന്റ് ഇൻഫർമേഷൻ സൊസൈറ്റി ദിനം. 1865 പാരീസിൽ വെച്ച് ഇന്റർനാഷണൽ ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിന് കീഴിലുള്ള ഭവന സെൻസസ്, ഭവനങ്ങളുടെ പട്ടികപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്ന ഫീൽഡ് പ്രവർത്തനങ്ങൾ 5 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
2: രാജസ്ഥാൻ, മേഘാലയ, മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് കൂടാതെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതേസമയം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ബീഹാർ, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ദാദ്ര ആന്റ് നഗർ ഹവേലി, ദാമൻ ആന്റ് ദിയു, ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ എന്യൂമറേറ്റർമാരുടെ വീട് വീടാന്തരമുള്ള ഭവന പട്ടികപ്പെടുത്തൽ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് സെൻസസ് 2027 നടത്തുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫീൽഡ് സന്ദർശന വേളയിൽ വിജ്ഞാപനം ചെയ്ത 33 ചോദ്യങ്ങളടങ്ങിയ ചോദ്യാവലിയിലൂടെ പാർപ്പിട അവസ്ഥകൾ, കുടുംബ വിവരങ്ങൾ, ലഭ്യമായ സൌകര്യങ്ങൾ, കുടുംബങ്ങളുടെ ആസ്തികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. 25 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 1,44,00,000 കുടുംബങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ നീക്കം സെൻസസ് നടപടികളുടെ ഡിജിറ്റൽ വൽക്കരണത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ധരംശാലയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 29 റൺസ് ജയം നേടി. ഹോർമുസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സിവിലിയൻ ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് പറഞ്ഞു. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലകൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് ശ്രീ ഹരീഷിന്റെ പരാമർശം. കോംഗോയിലെ ഇറ്റൂരിയിൽ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കുള്ള ഈ വകഭേദം പടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പുതിയ വകഭേദത്തിന് നിലവിൽ വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. 300-ലധികം സംശയാസ്പദമായ കേസുകളും 88 മരണങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ സ്വീഡൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെയും മത്സ്യബന്ധന മേഖലയിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: അഖില കേരള റേഡിയോ നാടകോത്സവം

0: 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയായി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടു മാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പണി പിന്മാറുന്നില്ല. രാവും മഴക്കാറും കൂടി പകലിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച് അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷീണിച്ച സ്വരം. എന്തേ?
1: രാത്രിയായോ?
0: ആ ആവുന്നു.
1: എന്തൊരിട്ട് ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ. അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒളിവിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ കിതപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്ത് നേർത്ത് വരുന്ന കിടപ്പ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മകൻ ഒന്നുമറിയാതെ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ കിടക്കയിൽ ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
2: എന്റെ അച്ഛൻ പി കുഞ്ഞാനന്ദൻ നായർ എന്ന ഡിക്കോടിയന്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ ഡിക്കോടിയന്റെ മകൾ. എന്റെ പേര് പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛന്റെ തോളിൽ ഒന്നുമറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ടു വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എന്റെ അമ്മയുടേതായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് അച്ഛനായിരുന്നു എന്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം. എല്ലാമെല്ലാം അച്ഛനായിരുന്നു.
0: പുഷ്പേ, പുഷ്പേ,
3: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
0: നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
3: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
0: ഓ അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
3: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
0: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലി വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
3: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
0: പിന്നെ
3: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
0: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയുള്ളെങ്കിലും നല്ല കനമാണ്.
3: അച്ഛനല്ലേ എപ്പോ പറയില്, ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
0: വാ മോളെ, ഇവിടെ വന്നിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാം.
3: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
0: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയൂ.
3: എങ്ങനെയാ
0: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ ഇരിക്കേ.
3: ഇരുന്നു.
0: ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് വിളിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ.
3: ശരി,
0: നോക്കിയല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ.
3: അടച്ചു.
0: സുഹൃത്തക്കാരി, അച്ഛനെ പറ്റിക്കാൻ നോക്കണ്ട നീയോ.

0: നിങ്ങൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂ ട്ടോ.
1: ശരി,
0: കാര്യങ്ങൾ അടച്ചല്ലേ.
1: അടച്ചു.
0: ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ, അതായത് ശ്രദ്ധിച്ചൊന്ന് കേപ്പേ.
1: ശരി.
0: തന്നെ തുറക്കരുത് ട്ടോ.
1: ഇല്ല, തുറക്കില്ല.
0: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
1: ഉണ്ട്.
0: ഇനി പറ, മോൾ എന്താ കേൾക്കുന്നത്?
1: അത് കടലിന്റെ ശബ്ദം.
0: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
1: തിരയുടെ ശബ്ദം.
0: പിന്നെ?
1: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
0: പിന്നെ?
1: കടൽ കാക്കയുടെ.
0: പിന്നെയോ?
1: നുരയുടെ, പതയുടെ.
0: എന്നാ കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
1: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
1: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
2: കാണുക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
1: 680
0: അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പിസിമാമൻ. പിസിമാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
2: അപ്പൊ പിസിക്കാരെ അറിഞ്ഞില്ലേ? ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
3: ഡോ തിക്കു, എന്താ പ്രശ്നം? എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
4: എന്താ പറയ, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
3: എന്താ അങ്ങനെ വരാൻ?
4: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
3: മനസ്സിലായില്ല.
4: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കോഴഞ്ഞു മറിഞ്ഞ കഥ. ആ അലമ്പ് കഥയിൽ 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്, എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
2: പീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
4: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക, പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
2: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
3: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
5: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
3: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, പിസി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനിലെ?
6: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
2: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്ക? അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ?
5: അയ്യോ പോകണം ചേച്ചി, മാഷ് എഴുത്ത് തലയിൽ പിടിച്ചിരിക്കും.

0: ശരിക്കല്ലേ? മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
1: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. വാ മോള്, വാ പോവാ.
2: എടോ, ആ ഇണ്ടാസും കൈ പിടിച്ച് താനിത് എത്ര നേരായടോ ഇരിക്കണു. ഏ, എന്തേലും എഴുതി കൊടുക്ക.
3: മാഷ കണ്ടോ?
2: മാഷോ? എനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചുവിട്ടില്ലേ പി ഭാസ്കര മാഷനെ? ഹാ, പിന്നൊരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള ഒന്ന് രണ്ട് മാഷന്മാര് ഇന്ന്
3: അവധിയിലാണ്.
4: എന്താടോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
3: അല്ല മാഷേ, താഴത്തൊരാളെ മാഷെ കാണണമെന്ന് പറഞ്ഞ് കുറെ നേരമായി.
4: ആരാത്? എന്തേലും പറഞ്ഞോ.
3: ഒരു ബാലൻ എന്നാ പറഞ്ഞത്, കൊടുവള്ളി.
4: ഓ, ആ കൊടും ഭീകരൻ വന്നോ? ആ ദിശയൻ തന്നെ. ഞാനിതാ വരുന്നു പറ.
2: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
4: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കരം വാങ്ങിയിട്ടില്ല. എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി ആറുമാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. കയ്യിലാണേൽ എണ്ണിച്ചുട്ട അപ്പങ്ങള് പോലെയുള്ളൂ കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
2: ഹലയോ കുമാരിയുമായ നാരായണൻ, ഭവതിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ?
0: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ആകെ മൊത്തം തിരക്കായി പോയി.
2: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യമാണ് കഷ്ടം. നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകമാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലരോഗാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്ലേ.
0: ആ മാഷെ സമ്മതിക്കന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നത്തെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു രണ്ടാം കല്യാണത്തിന്.
2: ആരേ? ചിക്കുനിയോ? ഭാഷ്ട, ഇങ്ങനെ ഒരാവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായേ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
0: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
2: മായക്ക് എന്തറിയാ അയാളെ കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6 വയസ്സിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
0: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവളെന്നോട് ചോദിക്കുക, മായച്ചി അച്ഛനാണോ എന്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
4: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
0: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
2: എന്തായടോ കാശ് തിരിച്ചിരുട്ടിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്?
4: അല്ല, ഞാൻ ആലോചിക്ക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
2: എന്തേ?
4: അല്ല, ഞാനാ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
2: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
4: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ഞെരുക്കം വന്ന്.
2: ഓഹോഹോ,
4: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
2: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കടം തീർത്ത് തന്നൂലോ.
4: അത് തീർത്തിട്ടൊന്നുമില്ല.
2: പിന്നെ
4: അയാളിപ്പൊ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാന.
2: അതായത് ടിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
4: അതെ.
2: എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും തിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
4: ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു. അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാള് പിന്നെ കാശിന് ചരിക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങെടുത്ത് കൊടുത്തു.
2: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. ഇവിടുന്ന് പേരയുന്തി കിട്ടണമെന്ന് അക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വരുന്ന പാട് നമുക്കല്ലേ അറിയൂ.
4: അപ്പറഞ്ഞത് ശരിയാണേൽ PC ഒരു ഉപകാരം ചെയ്യണം. കയ്യിരുള്ള

0: ഉള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
1: ഒലക്ക 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
2: മാഷവിടെ
0: എന്താണോടോ?
2: ഇപ്പൊ ഒരു അംസ മാഷെ കാണണം പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
1: കടഞ്ചോദിപ്പുകാരനാണെങ്കിൽ ഇമ്മാസം ഇരി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കെ. ഒരു കൊടുവള്ളി ബാലം വന്ന് കയ്യിൽ നിന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങോട്ട് പറയൂ.
0: പേരെന്തെന്നാ പറഞ്ഞ?
2: ഹംസ. തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
0: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
1: ആരാടോ അത്? എന്താ പ്രശ്നം?
0: ഇതൊരു ശുപാർശ.
1: ആരോടാ ശുപാർശ പറയണ്ടേ?
0: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയിൽ
1: നടക്കട കാര്യം വല്ലതും ആണോടോ? തിക്കു
0: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
1: അത് താൻ പറഞ്ഞത് ശരിയാ.
0: എടോ ശങ്കര,
2: ഓ
0: ഹംസയോട് രാഘവൻ മാഷിന്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും.
2: ഓ
0: പിന്നെ പി സി, ഞാനൊന്ന് മാഷെ കണ്ടുവരാം.

0: എടോ തോമസേ, മഹാശ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാശ ഒന്ന് കിട്ടണമല്ലോ, എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണം.
2: അമ്മവന്നറവാതിൽ
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്, കാത്തു നിൽക്ക, അതാ നല്ലത്.

0: ഞങ്ങൾക്ക് ഭാഗ്യണ്ടെന്ന് തോന്നുന്നു. ദേ മാഷിങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്?
1: ഓ ഭാഗ്യം, പോയി കണ്ടിട്ട് വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു, തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്.
2: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആള് വല്യ പുള്ളിയെ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
2: തിക്കു, സമയം കളയാണ്ട് വേഗം പറ. ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്ന
1: ഹംസ എന്നാണ് പേര്.
2: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്? ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
2: തന്റെ ഒരു കാര്യം, അത് പോട്ടെ. അയാൾ എവിടെ?
1: അയാള് പുറത്ത് മാഷെ കാത്തിരിക്കുന്നുണ്ട്.
2: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷെ.
2: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ. അല്ല മാഷേ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എഴുതി തുടങ്ങാം.
2: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
2: ഓ, തന്നെപ്പോലൊരു ഭൂലോകം അടിയറയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി? ഏ, ആ ഞാൻ ആ പാട്ടിനൊന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: തീരണ്ടടോ പണി.
1: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലാക്കിന്റെ പണി.
0: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലടോ.
1: അത് മാഷ് പറഞ്ഞത് നേര്. എനിക്കവിടെ നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ ഒരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെയും ഞമ്മള് കാണുന്നുണ്ട്.
0: അന്ത്രു ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ടു മൂന്ന് കെട്ട് വേണം.
1: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
0: അതെ, ഒരു നാടകം നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
1: ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കമുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്.
0: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ബീഡി എടുക്കാൻ പറഞ്ഞത്.
2: തിക്കോടിയ മാഷല്ലേ?
0: അതെ. ആരാ?
2: എന്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
0: ഓ, എന്താ ഞാൻ വേണ്ടത്?
2: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ച് വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം.
0: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
2: അല്ല മാഷെ, അതല്ല.
0: ഡാ, ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങള്, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകള്, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതി?
2: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
0: പിന്നെ
2: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്,
0: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങള് ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാള് മാത്രം. അതൊക്കെ അത്രയുള്ളൂ.
2: ഞാൻ ആ കാലത്ത് മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
0: അങ്ങനെയാണേല് എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
2: രേഖപ്പെടുത്തിയ ചരിത്രം ചില ഇടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപ്പോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷെ?
0: ചരിത്ര പുരുഷനോ ഈ ഞാനോ? ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
2: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിലും മാഷ് തിരുത്തി തന്നാ മതി.
0: ഓ,
2: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ?
0: ഹാ, ഗോവിന്ദട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
2: പിന്നെ തിക്കോടി എന്ന ഗ്രാമം കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
0: ഇല്ലാന്ന് പറയുന്നില്ല.
2: പിന്നെ മൊയ്യാരത്തെ ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
0: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, വി ആർ നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാര്. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവര് നയിച്ച ജാഥകളിൽ അണിനിരന്നു, അവര് പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികൾ അല്ലടോ.
2: മാഷയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷയുടെ ഈ സ്വഭാവം.
0: ഓഹോ, പിന്നെന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
2: മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ മാഷയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലർക്ക് മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: മനസ്സിലായില്ല.
2: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
0: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
2: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
0: താനെന്താ കേട്ടത്?
2: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
0: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്. പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
2: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
0: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്. അത് തുടരട്ടെ. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിന്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
2: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എന്നെക്കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
2: അതെ.
0: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ

0: ഇതാരി? അല്ല മാഷേ, നമ്മളെ കൊച്ചൂറിയെ കൂട്ടിയില്ലെന്ന്.
1: ഇല്ല ധ്രു.
0: അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്ത്രു.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്.
2: അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട അന്ത്രു.

0: ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയനെന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
1: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ കെ ബി മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്.
2: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിന്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിന്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.
3: കൈകൾ കോർത്തു കാൽ നടച്ചു പോകണം.

0: ഇങ്ങനെയുള്ളവരെല്ലാം ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട് കൊറേ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ട് എത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്, പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാ മതിയെന്നാണോ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
2: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
1: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
2: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
1: വിശ്വസിക്കാം, വിശ്വസിക്കാം.
2: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
1: അതാ എല്ലാരും വരിക, എല്ലാരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക, വരിക.
2: ഈ വരുന്ന നവംബർ മാസം 9-ന് വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
0: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
2: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം.
1: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
2: എനിക്കറിയാം കുറെ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ.
0: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
2: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
1: ശരിയാ, ശരിയാ, അത് ശരിയാ.
2: പിന്നെ മാവട്ടമല കീഴരിയൂരിനടുത്താണല്ലോ. അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ

0: മേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം.
1: ആ
0: ഒരു കാര്യം
1: എന്തേ,
0: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം, നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
2: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിലെ അന്നവിടെ. ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ.
3: എന്നിട്ട്
2: ഗോവിന്ദേട്ടനും കേളപ്പജിയുടെ മകൻ കുഞ്ഞിരാമക്കിടാവുമായിരുന്നു എന്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
3: എന്നിട്ട് പിന്നീട് എന്തുണ്ടായി?
2: വടക്ക് കണ്ണൂര് മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
3: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവോ അവര്?
2: എവിടെ അടങ്ങിയിരിക്കെ. കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും കങ്കാണി പോലീസിന്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനെ എന്നെയും തെരഞ്ഞ് അവർ തറവാട്ടിലും എത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കൊന്ന് വാഴുതതിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനടുപ്പ് ആരെങ്കിലും ഉണ്ടായിട്ടുവല്ലേ?
2: തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
2: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. ഓൻ ഇവിടെയല്ലേ താമസം?
1: ആ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
2: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
2: വായ്മൂട് തള്ളേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടിയാപ്പീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ പറവാടെന്ന് അറിയോ തനിക്ക്?
2: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
1: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
2: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ളേ അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞു കളിക്കുന്നത്.
3: ഇല്ല സർ, ആരുമില്ല.
2: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരുമില്ലേ? താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
3: ആണുങ്ങളായിട്ട് അകത്ത് ആരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
2: ഓഹോ, താൻ അവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
3: ദേ ഏമാൻ വിളിക്കുന്നു.
2: ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
3: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
2: കൊള്ളാലോ മുതല്. മുഖമൊന്ന് ശരിക്ക് കാണട്ടെ. മൊഞ്ചത്തിയാണല്ലോ. ഇതേതാ തള്ളേ ഈ കൊച്ച്?
1: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
2: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
3: ശരിക്കും നോക്കിയിരുന്നു സർ, അവിടെ ആരുമില്ല.
1: ഞാൻ

0: ഇപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്.
1: മിണ്ടിപ്പോകരുത്, നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാനീ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യല്ല അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും അല്ലേടോ.
2: അങ്ങനെ അങ്ങനെ
1: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനം തന്നെ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി താൻ വാടോ.
3: പിറ്റേന്നുച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയേ. പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ണടയ്ക്കാതെ എന്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെട്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
4: എന്നിട്ട് താനെന്താ ചെയ്തത്?
3: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതു വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
4: എന്താ ഒരു പക്ഷേ,
3: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
4: താനെന്താ മൊഴി കൊടുത്തത്?
3: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിന്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
4: എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്റെ വിഷമം.
3: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്ന പാർവതിയുടെ മാനപ്പിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി.
4: അതെ, തന്നെ പോലൊരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
3: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
4: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
3: എന്നാലും
4: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
3: ശരിയായിരിക്ക. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
4: അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
3: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
4: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
3: അതെന്ത് ചോദ്യമാണ് വി സി, അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
4: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, കാലുവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തന്റെ യോഗം. താനായി തന്നെ അതങ്ങട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തന്റെ പരിപാടി?
3: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ അങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. അടുത്താഴ്ച ഒരു നാടകേറ്റെടുത്തിട്ടുണ്ടേ, മനസ്സിൽ ഒന്നങ്ങോട്ട് വരുന്നില്ല. ഇവിടെ അങ്ങനെ തനിയെ ഇരുന്നാലേ ചിലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകള് ഈ കടലിൽ.

എനിക്കിപ്പോഴറിയാം. അച്ഛനാ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്ന് വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരുപക്ഷേ അച്ഛൻ

0: ബോധ്യപ്പെട്ടത് എന്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എന്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
2: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യമോ?
2: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവൂടോ?
2: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ?
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
2: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്, ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോള്, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവിടുന്ന് അച്ഛൻ അടുത്തൂൺ പറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടെയായിരിക്കും. അതറിയോ നിനക്ക്?
2: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന ഫലശൂന്യമായ കരാറ് ജീവിതം.
2: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
2: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
2: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
2: എന്ത് സ്വപ്നം?
1: അത് അല്ലേ വേണ്ട, മോൾക്കത് വിഷമാകും.
2: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ വെറുതെ ഒരു മോഹണ്ടായിരുന്നു, വെറുതെ ഒരു സ്വപ്നം. പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചറ്, വെറുതെ അങ്ങനെ ഒരു സ്വപ്നം.
0: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. 1.5 വർഷക്കാലം അച്ഛന്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം, ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 1976 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
3: വലിയ കുലയാനയും ഘോരസർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കയും
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
3: വലിയ ആനേനാ ഇത്ര പോരുന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്നത് കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഈ നരൻ എന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത.
0: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
1: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
2: എനിക്കെന്താ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
1: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
2: റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
1: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്?
2: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
1: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാനിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
2: സൊറ പറയൽ മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാം.
1: ബീച്ചിൽ നാളെ പോകാം മോളെ.
2: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
1: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
2: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
1: അങ്ങനെ ചോദിച്ച നീ വാ, ബീച്ചെങ്കില് ബീച്ച്.
4: ഇതാരാ വരുന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ, എന്ത് പറഞ്ഞോനെ?
2: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് 4-5 പൊതി കടലയും വാങ്ങിപ്പോയത്.

0: അതല്ലപ്പോ ഞങ്ങള് പറഞ്ഞത്. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ മാഷേ. നമ്മള് സലാം വെച്ചിക്കണേ.
1: ഓ നമസ്കാരം.
0: അല്ല മാഷേ, നമ്മൾ ആലോചിക്കുകയാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ലത്തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷേ വിശേഷങ്ങൾ?
1: ഓ അങ്ങനെ പോകുന്നെന്റെ അന്തുരോ.
0: സത്യം പറയാലോ മാഷേ, മാഷ ഇവിടുന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയ ഇവിടെ ഒന്ന് ആളാനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തു നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
1: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി, ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കൊച്ച് കാറ്റ് കൊള്ളട്ടെ.
0: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷേ. ആ പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാനായിക്കണ കേട്ടോ.
2: അങ്ങനെ പറഞ്ഞു കൊടുക്ക,
0: ഞമ്മളെയും വിളിക്കണേ മോളെ.
1: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
3: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
1: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
3: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു.
2: എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
1: ഞാൻ എങ്ങനെ അറിയാനാണോടോ.
2: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി. ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
1: അത് കൊള്ളാലോ, മള്ളൂര് മിടുക്കനാണോട്ടോ.
3: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
1: അതൊന്നും ഉണ്ടാവില്ല.
3: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
1: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
3: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
1: കാണുക കടലിനെ കൺതുറക്കാതെ.
3: മനസ്സിലായില്ല.
1: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
3: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
1: പിന്നെ മോളെ, നീ ഇന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
3: വേറെന്ത് കാര്യം?
1: ഞാനെല്ലാം പറഞ്ഞു, നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
3: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
1: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
3: അച്ഛനത് എങ്ങനെ അറിഞ്ഞു?
1: അതൊക്കെ അറിഞ്ഞു, കക്ഷി ആരാണെന്നു അറിഞ്ഞു, അയാളെക്കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
3: ജാതി വേറൊന്നാണ് അച്ഛ.
1: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ മറി. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയില് എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്രമാത്രം.
3: ഇല്ല അച്ഛ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
1: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തില് കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതല് നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
3: പേടിയായിട്ടാച്ച, അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
1: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
4: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടുനടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛന്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എന്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ

0: കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛന്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛന്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിന്റേതായിരുന്നു. 1976 സെപ്റ്റംബർ 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
1: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എന്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ്. അതിയായ ആഹ്ലാദത്തിന്റെ ദിവസം.
0: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ്, വർഷം ഓർക്കുന്നില്ല, അതിയായ സന്തോഷത്തിന്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്:
1: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
2: മാഷ് നേരത്തെ എത്തിയല്ലേ?
1: ആ, താനോ അധികം നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ? കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണില്.
2: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ.
1: ഏത് വിഷയത്തിൽ?
2: മാഷ് മറന്നോ കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം?
1: ഓഹോ, നാളെ കുറെ ആയില്ലേ? എന്തായി തന്റെ ഗവേഷണം?
2: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചു അനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്.
1: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
2: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
1: എന്ത് കാര്യങ്ങൾ?
2: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചുവച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്.
1: അത് അതെങ്ങനെ തനിക്കറിയാം?
2: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
1: എന്നിട്ട്?
2: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെക്കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേര് വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്.
1: താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
2: അതെ മാഷെ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
1: അതിലൊന്നും വലിയ കാര്യമില്ല.
2: കാര്യമില്ലാതെ പിന്നെ?
1: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിന്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
2: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും. മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
1: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
2: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
1: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസം ഉണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
2: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ ദിവസം എന്റെ ജീവിതം

0: ത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
1: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു. ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു. എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കു വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന

ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നുപോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്.

ആയാടത്തിൽ കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽസി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർയു, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. AI സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ.

0: ആകാശവാണി FM വാർത്തകൾ.
1: കോംഗോയിലെ ഇറ്റൂരിയൻ പ്രവിശ്യയിൽ എബോള വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചു. ഉയർന്ന മരണനിരക്കും വ്യാപനശേഷിയും ഈ വകഭേദത്തിനുണ്ടെന്ന് കോംഗോ ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് ധാരണാപത്രം കൈമാറും. SSLC THSSLC ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രഥമാധ്യാപകർക്ക് മെയ് 21 അപേക്ഷയുടെ പ്രിന്റൌട്ടും ഫീസും സമർപ്പിക്കണം. ഭരണഘടന അനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ സമുദായങ്ങളുടെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി വേണമെന്ന് നിയുക്ത MLA IC ബാലകൃഷ്ണൻ. അത് അനുഭവപൂർവ്വം പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു.

0: ലോക ഹൈപ്പർ ടെൻഷൻ ദിനം, ഉയർന്ന രക്തസമ്മർദ്ദത്തെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുക, പ്രതിരോധം, കണ്ടെത്തൽ, നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കൊല്ലം, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് ഈ മാസം 31-ന്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി ഡോട്ട് ഇൻ വെബ്സൈറ്റ് എന്നിവയിലൂടെ ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. ഐഎസ്എൽ ഫുട്ബോളിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5-ന് ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 മണി കഴിഞ്ഞ് 2:28. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം
2: ഓർമ്മ ചിന്ത.

0: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഓർമ്മചിന്തയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അഖിൽ.
1: ഞാൻ ഉണ്ണികൃഷ്ണൻ. ഇന്ന് ഓർമ്മചിന്ത തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ഓർമ്മയിലൂടെ കടന്നു പോവാം. സാധാരണ ഈ ബാല്യകാല ഓർമ്മകളാണ് നമ്മൾ കൂടുതലായിട്ടും രസിപ്പിക്കുക. അതിലെ ഒരു ബാല്യകാല കുതൂഹലം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംഗതികളാണ്. അപ്പോൾ ഈ മധ്യവേനൽ അവധി കാലത്ത് നമ്മളെല്ലാവരും കുടുംബ വീടുകളിൽ പോയി താമസിക്കും, തറവാടുകളിലൊക്കെ പോയി താമസിക്കും. അപ്പോൾ ഞങ്ങളും അങ്ങനെ ചെറുപ്പകാലത്ത് ഈ അമ്മയുടെ വീട്ടിലാണ് പോയി താമസിക്കുക. അപ്പോൾ അമ്മയ്ക്ക് മൂന്ന് സിസ്റ്റേഴ്സും മൂന്ന് ബ്രദേഴ്സുമുണ്ട്. അപ്പോൾ മൂന്ന് സിസ്റ്റേഴ്സ് എന്തായാലും അവിടെ വരും, ബ്രദേഴ്സൊക്കെ അവരുടെ ഭാര്യമാരുടെ വീട്ടിലായിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ പതിവ്. അവരിടയ്ക്ക് വന്ന് ഒന്ന് എല്ലാവരെയും കണ്ടുപോകും എന്നല്ലാതെ, ഈ മൂന്ന് സിസ്റ്റേഴ്സിൻ്റെയും മക്കളുണ്ട്, ഒരു 10 കസിൻസാണ് അപ്പോൾ ആകെ ഉള്ളത്. അപ്പോൾ എൻ്റെ രണ്ട് സിസ്റ്റേഴ്സും ബാക്കിയെല്ലാം കസിൻസായിട്ടുള്ള അങ്ങനെ കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. കുട്ടികൾ എന്ന് പറയുന്ന ഡിഫറെൻ്റ് ഏജുള്ള ആൾക്കാരായിരിക്കും. ഞാനാണ് അതിൽ ഏറ്റവും ഇളയത്.
0: ആ ശരി,
1: ഏറ്റവും ഇളയ കുട്ടി ഞാൻ,
0: കുട്ടിപ്പട്ടാളത്തിലെ ഏറ്റവും ഇളയ.
1: അത് മുതൽ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരൊക്കെയാണ് നമ്മളുടെ ഒരു ഗ്രൂപ്പിംഗ്. അപ്പോൾ അവരുടെ അവരുടേതായ തമാശകളും പിന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്ത തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അക്കാലത്താണ് വിഷുക്കാലം വരുമ്പോഴാണ് ഈ അന്ന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആരുടെ കയ്യിലും പൈസ ഉണ്ടാവില്ല, ഒരു കുട്ടിയുടെ കയ്യിലും കാശുണ്ടാവില്ല കയ്യിൽ. അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പാരൻസിനോട് പറഞ്ഞാൽ പാരൻസ് വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. ഇന്ന് കുട്ടികളുടെ കയ്യിലൊക്കെ കാശൊക്കെ ഉണ്ട്, ഇത് പലർക്കും ബാങ്ക് അക്കൗണ്ട് വരെയുണ്ട് എന്നുള്ള സ്ഥിതിയാണ്. ഞാനൊക്കെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് ലോ കോളേജ് തേർഡ് ഇയറൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ദൂരദർശൻ ക്യുസിന് കിട്ടുന്ന ചെക്ക് മാറാൻ വേണ്ടിയിട്ട് അന്നാണ് ഞാൻ ആദ്യമായിട്ട്
0: ദൂരദർശനിൽ
1: ക്യുസറായിരുന്നു ഞാൻ ലോ കോളേജിൽ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ദൂരദർശനിൽ അല്ലെങ്കിൽ ആകാശവാണിയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ചെക്കായിട്ട് അന്ന് എമൗണ്ട് കിട്ടും. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ഇങ്ങനെയുള്ള സമയത്ത് അന്ന് ആരെ കയ്യിലും പൈസ ഇല്ല. അന്ന് ആകെ കിട്ടുന്ന വിഷു കാലത്തുള്ള വിഷു കൈനീട്ടമാണ്.
0: അതെ,
1: അതിലാണ് എല്ലാവരും പ്രതീക്ഷ ഉറപ്പിച്ച് നിൽക്കുക. അപ്പോൾ എല്ലാവരും അന്ന് 1 രൂപ, 50 പൈസ, 2 രൂപ ഇതൊക്കെയാണ് കിട്ടുക. 2 രൂപയൊക്കെ വലിയ കൈനീട്ടമായിരുന്നു
0: അക്കാലത്ത്.
1: അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, ഗ്രാൻഡ് ഫാദർ എല്ലാവർക്കും 50 പൈസയും 1 രൂപയൊക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് 10 രൂപ തരുമായിരുന്നു. ഞാൻ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു, അന്ന് ഞാൻ VIP ആണ്.
0: അതെ അതെ.
1: അപ്പോൾ
0: 10 മടങ്ങൊക്കെയാണ് കൂടുതൽ വരുന്നത്,
1: 10 മടങ്ങാണ് കൂടുതൽ, ഏറ്റവും ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ ഇത് വിഷുവിൻ്റെ 2 ദിവസം മുന്നേ ഇതിനെ പറ്റിയിട്ട് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ തീരുമാനിക്കും. അപ്പോൾ എൻ്റെ 10 രൂപ, അവരുടെ 2 രൂപ, ഇതൊക്കെ വെച്ചിട്ട് ഓരോരുത്തർക്കും ഇൻട്രസ്റ്റുകൾ പറയാം. ചിലർക്ക് സിനിമ കാണണം, ചിലർക്ക് ഐസ്ക്രീം കഴിക്കണം, ചിലർക്ക് സൈക്കിള് വാടക എടുത്തിട്ട് പോകണം, ഇതൊക്കെയാണ് താല്പര്യങ്ങൾ. അപ്പം എല്ലാവരും പറഞ്ഞൊക്കെ ഒപ്പിച്ച് വെക്കും. അപ്പം ഞാൻ എൻ്റെ 10 രൂപ റെഡിയായി കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും. അവസാനം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോൾ അമ്മ വന്ന് ചോദിക്കും, ആ വിഷ കൈനീട്ടമൊക്കെ ഇങ്ങോട്ട് തന്നേക്കും.

0: അമ്മ കൊള്ളാലോ.
1: അമ്മമാരെ ഇവന്റെ കയ്യിൽ കൂടെ പൈസ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ.
0: അതെ,
1: അപ്പൊ അമ്മ അതങ്ങ് വാങ്ങിക്കൊണ്ടു, അതോടുകൂടി ഈ പ്ലാൻ കംപ്ലീറ്റ് പൊളിയും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ആയി. അത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ എല്ലാരും എനിക്ക് കിട്ടുന്ന 10 രൂപയില്
0: കണ്ണും വെച്ചിരിക്കും,
1: കണ്ണും വെച്ച് അതില് മോഹങ്ങളൊക്കെ കുത്തി നിറച്ച് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. പെട്ടെന്ന് ഒരു ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് അമ്മ എന്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിയിട്ട് അങ്ങ് പോകും. അതോടുകൂടി എല്ലാ പ്ലാനും ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ആ കാലത്തുള്ള. പിന്നെ അതിൽ ഒരു തവണ ഞങ്ങൾ അവസാനം, ഞാൻ കുറച്ചുകൂടെ മുതിർന്നപ്പോൾ ഒരു സിനിമക്ക് പോവാന്നൊക്കെ തീരുമാനിച്ച്, അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു ഹിന്ദി സിനിമ കാണുന്നത് ധരം വീർ എന്ന് പറഞ്ഞിട്ട്, ജിതേന്ദ്രയും ധർമ്മേന്ദ്രയും പർവീൺ ബാബി നീതു സിംഗ് ഇവരൊക്കെ അഭിനയിച്ച ആദ്യമായിട്ട് ഒരു ഹിന്ദി പടം കാണുന്നത് ആ സമയത്താണ്. എൻ്റെ ഒരു കസിൻ്റെ കൂടെ, അവന് സിനിമാ ഭ്രാന്തായിരുന്നു.
0: അക്കാലൊക്കെ ആയപ്പോഴേക്കും അമ്മ ഇങ്ങനെ ഒരു അധിനിവേശിച്ച ശക്തിയെപ്പോലെ വന്ന് പണം എടുത്തോണ്ട് വന്ന് നിർത്തിയല്ലേ.
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോ കാലം. അന്ന് കാശ് ഭയങ്കര ദുർലഭമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ് കുട്ടികൾക്ക്. അപ്പൊ അന്നത്തെ കാലത്തുള്ളൊരു കൗതുകം പറഞ്ഞു
0: തന്നെയുള്ളൂ കുട്ടികൾക്ക്. ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ തന്നെ ഒരു
1: പ്രയാസമായിരിക്കില്ല. അന്നൊരു 10 പൈസ പോലും കിട്ടണമെങ്കിൽ അമ്മയോട് ചോദിച്ചിട്ട്, ഇപ്പൊ ഒരു മുട്ടായി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഐസ് മുട്ടായി പോകുന്ന ഒരാളടുത്ത് വേണമെങ്കിൽ അമ്മയോട് ഓടിച്ചെന്നിട്ട് അമ്മയടുത്ത് പൈസ വാങ്ങിയിട്ടാണ് കൊണ്ടുപോവാറ്. ഇന്നത്തെ കാലത്ത് അത് കുട്ടികൾക്ക് തീരെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്.
0: അതെ അതെ. അപ്പൊ നേരത്തെ നമുക്കൊക്കെ സാമ്പത്തികമായ ഒരു സ്വാശ്രയത്വം എന്ന് പറഞ്ഞ സംഗതിയില്ലല്ലോ.
1: സംഗതിയില്ല അന്ന്, അത് അതിന്റെ ഒരു ആവശ്യവും അക്കാലത്ത് ഫീൽ ചെയ്യില്ല.
0: ശരിയാണ്,
1: അത് ആ കാലത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടായിരിക്കാം. ഇക്കാലത്തുള്ള ഒരാൾ ആ സമയത്ത് പോവാണെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടും,
0: പെട്ടുപോകും.
1: അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഒരു ബാല്യകാല ഒരു കൗതുകമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ.
0: അതെ, നമ്മൾ ഓർമ്മച്ചെന്ന് തുടങ്ങുമ്പോഴേക്കും എല്ലാം ഓർമ്മച്ചതിൽ ഇങ്ങനെ ഓരോരോ കൗതുകങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഇന്നിങ്ങനെ ഒരു സാമ്പത്തിക കൗതുകമായിരുന്നു. ഇനി നമുക്ക് കത്തുകളിലേക്ക് പോകാം.

0: ആദ്യ കത്ത് വായിക്കാം അല്ലേ? ഇത് മകരമാസത്തെക്കുറിച്ചാണ് കേട്ടോ ഈ കത്ത്. മകരമാസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി, നമ്മളത് ഇപ്പോൾ കാലവർഷമൊക്കെ വരവായി.
1: മേടം കഴിഞ്ഞ് മിഥുനത്തിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
0: അതെ, എങ്കിലും പക്ഷെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് മകരമാസത്തിലെ മരം കോച്ചുന്ന തണുപ്പിനെ കുറിച്ചാണ്.
1: അയ്യോ,
0: മകരമാസത്തിലെ മരം കോച്ചുന്ന തണുപ്പ്. ചുരുണ്ടുകൂടി കിടന്നുറങ്ങുമ്പോൾ അമ്മയുടെ വിളി വരും, എണീക്ക് പഠിക്കാൻ പോകണം. അപ്പോൾ പുതപ്പായി കിട്ടിയിരിക്കുന്ന അച്ഛൻ്റെ കയ്യിലുമുണ്ടിൽ അല്ലെങ്കിൽ കിടക്കുന്ന പായ പകുതി മടക്കി അതിനുള്ളിലേക്ക് ഒതുങ്ങും. ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ ഓർമ്മപ്പെടുത്തലുണ്ടാകും. എന്നിട്ടും എണീക്കാൻ ഭാവമില്ല എന്ന് കാണുമ്പോൾ അമ്മ അവസാന തടവുമായിട്ട് എത്തും. പറമ്പിൽ ചവർ അടിച്ചുകൂട്ടി തീ ഇട്ടിട്ടുണ്ട്. എല്ലാവരും എണീക്ക്, ഇത് കേൾക്കേണ്ട താമസം. ഞങ്ങൾ അഞ്ചു പേരും ആ തീക്കൂനയ്ക്ക് ചുറ്റും വട്ടമിട്ടിരിക്കും. തീക്കൂന ചാരമാകുമ്പോഴേക്കും സൂര്യപ്രകാശം വീണു തുടങ്ങിയിട്ടുണ്ടാകും. പിന്നെ ചോലയില്ലാത്ത സ്ഥലത്ത് ചെന്ന് പുറംതിരിഞ്ഞു നിന്ന് അല്പം വെയിൽ കായും. അത് കഴിഞ്ഞ് കുളിയും ഭക്ഷണവും കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക്. ഇന്ന് മകരമാസത്തിൽ മഞ്ഞില്ല. ചവറടിച്ച് തീകൂട്ടി തീയിടാൻ മരങ്ങളില്ല. അവയെല്ലാം വെട്ടിമുറിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം മലയാളിയുടെ കുളിരകറ്റാൻ കമ്പിളിയുമായി വന്ന അന്യസംസ്ഥാന കച്ചവടക്കാരനും അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം ചൂട്, സർവത്ര ചൂട് എന്നെഴുതിയിരിക്കുന്നു ബാബു കെ ഡി, ഒറവൻ ദുരത്ത്, വടക്കേക്കര.
1: വളരെ ശരിയാണ് അക്കാര്യം. പണ്ടത്തെ മകരകാലം അല്ലെ, വൃശ്ചികം, മകരം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭീകരമായ തണുപ്പുള്ളൊരു കാലമായിരുന്നു അന്ന്. പിന്നെ ഇപ്പം ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് വന്നതുകൊണ്ട് കൂടിയായിരിക്കാം. ഇപ്പം എല്ലാ കാലവും ചൂടും,
0: അതെ,
1: എല്ലാ കാലം മഴയും ഉള്ളൊരു സമയമാണ്.
0: ബാബുചേട്ടൻ ഈ പറയുന്ന രാവിലെ എഴുന്നേക്കാനുള്ള മടി എനിക്ക് വളരെ നന്നായി അറിയാം. ഞാൻ വളരെ മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ എഴുന്നേക്കാൻ നേരത്ത് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പുതച്ച് മൂടിയിട്ടൊക്കെയാണ് കിടക്കുക. അപ്പോൾ പുതപ്പുണ്ടെങ്കിൽ പോലും ഒരു തണുപ്പാണ്. രാവിലെ നമ്മൾ എഴുന്നേപ്പിക്കാൻ വേണ്ടി വന്നിട്ട് ആദ്യം ചെയ്യുന്ന പുതപ്പെടുത്ത് മാറ്റുക എന്നുള്ളതാണ്. ആ പുതപ്പെടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ കുറേ നേരം അവിടെ കൂനിക്കൂടിയിരിക്കും. അത് കഴിഞ്ഞ് പോയിട്ട് അടുപ്പിൻ്റെ അവിടെ തറയിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു കട്ടൻ ചായ തരും, അത് കുടിച്ചിങ്ങനെ ഇരിക്കും. അന്നത്തെ വലിയ വിനോദമായിരുന്നു ഈ ചായ കുടിച്ചിട്ട് നമ്മൾ വെറുതെ വായിൽ നിന്ന് ഹു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുക പോകുന്നത് കാണാൻ. അന്നത് വലിയൊരു കൗതുകമായിരുന്നു. അങ്ങനെയൊക്കെ കുറേ നേരം നിൽക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഒന്ന് ചൂടായി വരാൻ കുറെ സമയം എടുക്കുമായിരുന്നു. വല്ലാത്ത തണുപ്പ്.
1: അല്ല, അക്കാലത്തുള്ള അമ്മമാരുടെ കാര്യമാണ്. അവര് രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റ് എല്ലാം ചെയ്യുമായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ള കുട്ടികളെ എണീപ്പിക്കലാണ് അവരുടെ മെയിൻ ഒരു കടമ്പ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതാണ്. കുട്ടികള് കുറച്ചും കൂടി പല പല ആകൃതിയിൽ,
0: അതെ, ഏഴും എട്ടും ഒക്കെ ആയിട്ടൊക്കെയാണ് കിടക്കുന്നത്.
1: ആയിട്ടങ്ങനെ കിടന്ന് ഉരുണ്ട് എല്ലാവരും കൂടെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അമ്മമാരുടെ ഒരു ത്യാഗം അത് പ്രത്യേകം പറയേണ്ടതാണ്. ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലല്ലോ.
0: പല അമ്മമാരും രാവിലെ കുളിക്കുകയും ചെയ്യും. അതൊക്കെ എങ്ങനെയാണ്?
1: കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്ന അമ്മമാരാണ് അധികം പേരും ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അവർക്ക് ചിലപ്പോൾ തണുത്ത വെള്ളത്തിൽ തന്നെയായിരുന്നു കുളിക്കേണ്ടി വരിക. ഈ ചൂടുവെള്ളം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വളരെ അങ്ങനെ കിട്ടാത്ത, ഇപ്പം ഹീറ്ററും ഗീസറൊക്കെ വന്ന സ്ഥിതിക്ക് ചൂടുവെള്ളം ഒരു ലക്ഷറി അല്ലാതായി. അന്ന് ലക്ഷറി തന്നെയാണ്.
0: അന്ന് ചൂടുവെള്ളം കിട്ടുക അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും മാത്രമുള്ള ലക്ഷറി.
1: അവർക്ക് വേണ്ടത് ഇവരെ തന്നെ ചൂടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു. അവർ പക്ഷേ കുറച്ച് ഡിലേ ആയിട്ടൊക്കെ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ അമ്മമാരെന്ന് പറയുന്ന അവരുടെ ഒരു ഭയങ്കര ത്യാഗം തന്നെയാണ് കാര്യത്തിൽ.
0: അതെ, ഞാനൊക്കെ ഇങ്ങനെ ശ്രമിക്കുമായിരുന്നു അപ്പൂപ്പനൊക്കെ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കും. അതിങ്ങനെ ഈ ചൂട്ട് കത്തിച്ചിട്ടാണ് പുറത്ത് വീടിന്റെ പിന്നിലായിട്ട് മൂന്ന് അടുപ്പുകല് വെച്ച് വലിയൊരു ചരുവം വെച്ച് ഓല ചൂട്ടൊക്കെ കത്തിച്ചിട്ട്. അപ്പൊ ചോദിച്ചു നോക്കും കുറച്ച് ചൂടുള്ള എനിക്കും കൂടെ ഓടാവിടെ നിന്ന് പറയും. അതൊക്കെ അപ്പൂപ്പന്മാർക്ക് വയസ്സായി കഴിഞ്ഞതുള്ളൂ എന്ന് പറയും.
1: അന്ന് വയസ്സായവർ മാത്രമേ ചൂടുവെള്ളത്തിൽ

0: വെക്കാറുള്ളൂ. ഇപ്പം ചെറുപ്പക്കാർ വരെ, ചെറിയ കുട്ടികൾ വരെ ചൂടുവെള്ളത്തിൽ ഗീസർ ഓൺ ചെയ്ത് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന, അല്ല അങ്ങനെ ഇല്ലാത്തവരുണ്ട്, ഇല്ല എന്നല്ല, കൂടുതൽ ഭൂരിപക്ഷം പേരും അങ്ങനെയുള്ള ലക്ഷറിയിലൊക്കെ ജീവിക്കുന്നവരാണ്. ലക്ഷറി
1: അല്ലാതായി മാറി. ഇപ്പൊ അതൊരു എന്നും കിട്ടുന്ന ഒരു സൗകര്യം പോലെ. എ സിയുടെ കാര്യം പറഞ്ഞില്ല, എ സി എല്ലാ വീടുകളിലും ഉണ്ട്.
0: അതെ, ഗ്യാസിലാണ് ഈ, പിന്നെ മൂന്ന് കല്ല് അടുപ്പിന്റെ ആവശ്യമില്ല.
1: അതെ,
0: പിന്നെ ഓല വെച്ച് കത്തിക്കേണ്ട ആവശ്യമില്ല.
1: അതെ,
0: എല്ലാം ഗ്യാസിൽ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യമാണ്.
1: നമ്മുടെയൊക്കെ കുളി പോലും ഓപ്പൺ കുളിയായിരുന്നു. അതുപോലെ കുളിമുറിക്കകത്ത് ഇതുപോലെ അപ്പൂപ്പന്മാർക്ക് മാത്രം ചൂടോളം എന്ന് പറയുന്ന പോലെ കുളിമുറി മിക്കവാറും സ്ത്രീകൾക്കാണ്. നമ്മൾ മിക്കവാറും കെന്റിന്റെ കരയിലൊക്കെ പോയിട്ടാണ് കുളിക്കുക. അത് തണുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ കസിൻസ് ഒക്കെ ഉള്ളപ്പോഴേക്കും നമ്മൾ അറിയാതെ പറഞ്ഞു, ഓ എന്തൊരു തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു. പിന്നെ കെന്റിൽ നിന്ന് തൊട്ടിൽ വെള്ളം വരും, നേരെ തലവഴി ഒഴിച്ചു തരും. അങ്ങനെയാണ് തണുപ്പ് മാറ്റുന്നത്.
0: അതൊക്കെ ഒരു കാലം.
1: അതെ അതെ. എന്തായാലും നമ്മൾ ഇത്ര ഓർമ്മിപ്പിച്ച ബാബു ചേട്ടന് വേണ്ടിയിട്ട് നമുക്കൊരു ഗാനം കേൾക്കാം.

0: അടുത്ത ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് തോമസ് വഴുതല ജെട്ടി. തോമസിൻ്റെ ഓർമ്മകളിലേക്ക് പോവാം. മലയാളത്തിൻ്റെ പ്രിയ ശ്രീനിവാസൻ ഓർമ്മയായതിൻ്റെ പിറ്റേന്ന് ഫോണിൽ ശ്രീനിയുടെ ആദ്യ സിനിമയുണ്ടായിരുന്നു. ഫോണിൽ സിനിമ എന്ന് പറഞ്ഞാൽ ചിലപ്പം ടി വിയിലായിരിക്കും,
1: അല്ലെങ്കിൽ അദ്ദേഹം ഒ ടി ടിയിൽ വല്ല സിനിമ കണ്ടതായിരിക്കും
0: ആയിരിക്കാം. ഇപ്പം എല്ലാം മൊബൈലിലാണല്ലോ. ഈ സിനിമ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിരുന്നു. തട്ടാഴം ഡോൺ ബോസ്കോയിലെ ലൂയിസ് അച്ഛനാണ് ഞങ്ങളെ ഈ സിനിമ കാണിച്ചു തന്നത്. അന്ന് ഒന്നും മനസ്സിലായില്ലെങ്കിലും അനാഥാലയത്തിലെ കഥയാണെന്ന് മനസ്സിലായിരുന്നു. ഡിസംബറിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഡോൺ ബോസ്കോ ട്രോഫിക്ക് വേണ്ടിയുള്ള പന്തുകളി നടക്കുന്നത്. പരീക്ഷ കഴിഞ്ഞാലുടൻ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കളി കാണാൻ പോകുമായിരുന്നു. കളി കഴിഞ്ഞാലുടൻ 7 മണിക്കുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ അച്ഛൻ മൈക്കിലൂടെ അറിയിക്കും ഇന്ന് സിനിമയുണ്ടാകുമെന്ന്. അച്ഛനന്ന് സ്വന്തമായി പ്രൊജക്ടർ ഉണ്ടായിരുന്നു. കൂടുതലും അച്ഛൻ കാണിച്ചിരുന്ന സിനിമകൾ ചാർലി ചാപ്ലിൻ്റെയും ബൈബിൾ കഥകളുടെയും സിനിമകളായിരുന്നു. ഈ ചാർലി ചാപ്ലിൻ സിനിമകൾ എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് തിയേറ്ററുകൾ തമ്മിൽ സമരം നടന്ന സമയത്ത് ചില തിയേറ്ററുകൾക്ക് സിനിമ കൊടുക്കില്ല എന്നുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അക്കാലത്ത് തലശ്ശേരിയിലെ ഒരു പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്ന അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ സിനിമ കൊടുത്തിരുന്നില്ല. അന്ന് അദ്ദേഹം ഇത് ചാർലി ചാപ്ലിൻ ഫെസ്റ്റിവൽ നടത്തി. അതോടുകൂടി ആ തിയേറ്ററിൽ എല്ലാ ഷോയിലും ആൾക്കാർ ഇടിച്ചു കയറാൻ തുടങ്ങി. അങ്ങനെ അക്കാലത്ത് എല്ലാ ചാർലി ചാപ്ലിൻ സിനിമകളും കാണാനുള്ളൊരു അവസരം എനിക്കുണ്ടായി ആ സമയത്ത്. അതൊരു ഭയങ്കര നീക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ.
1: ചാപ്ലിന് ലോകമെമ്പാട് അത്രയും ജനപ്രീതി ഉണ്ടായിരുന്നു.
0: ചാപ്ലിൻ സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അത് പ്രത്യേകിച്ച് ചാർലി ചാപ്ലിൻ ഫെസ്റ്റിവൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇടിച്ചു കയറും. കാരണം ഇക്കാലത്തും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സിനിമകളാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അതിന്റെ കൂടെ തമാശയുണ്ട്. തമാശയുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്തിരുന്ന സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മോഡേൺ ടൈംസ് ഒക്കെ ഇന്ന് കണ്ടാലും അത് വളരെയധികം സോഷ്യലി റെലവെന്റ് ആണ്.
1: ഏത് കാലത്തും
0: പ്രസക്തമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ കാണിക്കുമായിരുന്നു. ഇടയ്ക്ക് സിനിമ നിർത്തി അച്ഛൻ സിനിമയുടെ കഥ പറഞ്ഞു തരും. കാരണം കുട്ടികൾക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. നല്ല അച്ഛനായിരിക്കും,
1: വിശദീകരിച്ചൊക്കെ
0: കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ മൈക്കിലൂടെ അറിയിച്ചു ഇന്നത്തെ സിനിമ മണിമുഴക്കം എന്ന മലയാള സിനിമയാണെന്ന്. പിന്നീട് ഞാൻ പഠിച്ചിരുന്ന സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ മുന്നിലായിരുന്നു മണിമുഴക്കത്തിന്റെ സംവിധായകനായ പി എ ബക്കറിന്റെ വീട്. ഇന്ന് ആ വീടില്ല, അവിടെ ഒരു പള്ളിയാണ്, ഹിലാൽ മസ്ജിദ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബക്കർ സാറിന്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. പ്രേംനസീർ അഭിനയിച്ച ചാരം എന്ന സിനിമയാണ് കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയതായി ഓർക്കുന്നു. പെരുമ്പാവിലിൽ നിന്ന് കുറുപ്പമ്പടി വഴി കോതമംഗലത്തേക്ക് പോകുമ്പോൾ നെടുങ്ങപ്ര എന്ന സ്ഥലമുണ്ട്. അവിടെ നീണ്ട താടിയുള്ള തലയിൽ തൊപ്പിവെച്ച ഒരു വൈദികൻ നടത്തുന്ന ആശ്രമമുണ്ട്. കുറച്ചു കാലം നല്ല നടപ്പിന് വിധിക്കപ്പെട്ട് ഞാൻ ആശ്രമത്തിലുണ്ടായിരുന്നു. ഈ നല്ല നടപ്പ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വികൃതിയും കുസൃതിയൊക്കെ ഉള്ള ആളായിരിക്കും.
1: അതെ അതെ അതെ, അതുകൊണ്ടാണല്ലോ
0: തോമസ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അച്ഛനെ കൂടാതെ 3 അന്തേവാസികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിലൊരാൾക്ക് അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു. എറണാകുളത്ത് പത്മ തിയേറ്ററിനടുത്തായിരുന്നു വീടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ മറ്റ് 2 അന്തേവാസികൾ സാറേ എന്നാണ് വിളിച്ചിരുന്നത്. പ്രായമുള്ള ഒരാളല്ലേ, അതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ കുറച്ച് എന്നോട് പറഞ്ഞു. പി എ ബക്കർ എന്ന സംവിധായകൻ്റെ കൂടെ പൂനെയിൽ പഠിച്ച അയാളാണ്. ബക്കറിൻ്റെ കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയും സഹായിയുമായിരുന്നു. ചിത്രം അനവധി അവാർഡുകൾ നേടി. എം ടിയുടേതായിരുന്നു തിരക്കഥ. ലാഭം ലഭിച്ചില്ലെങ്കിലും നഷ്ടമുണ്ടായില്ല. പിന്നീട് അദ്ദേഹം ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്തു. ജനപ്രിയ വാരികയിൽ പ്രസിദ്ധീകരിച്ച പുഴയൊഴുകും വഴി എന്ന നോവലായിരുന്നു ചലച്ചിത്രത്തിന് ആധാരം. അത് ഞാൻ കണ്ട പടമാണ്. അത് മമ്മൂട്ടി ആക്ട് ചെയ്ത പടമാണ് പുഴയൊഴുകും വഴി.
1: അതേ പേരിൽ തന്നെയായിരുന്നു.
0: അതേ അതേ പേരിൽ തന്നെയായിരുന്നു ആ ചിത്രത്തിൽ.

0: നായകനെ അറിയണ്ടേ? ഇന്നത്തെ മെഗാസ്റ്റാർ, മലയാളികളുടെ മമ്മൂക്കയായിരുന്നു നായകൻ. പലവട്ടം ഷൂട്ടിംഗ് മുടങ്ങി. കുറച്ചു കാലം സിനിമ പെട്ടിയിലുമായിരുന്നു. റിലീസായപ്പോൾ ചിത്രം 8 നിലയിൽ പൊട്ടി. പത്മ തിയേറ്ററിനടുത്തുള്ള വീട് വിറ്റു. സാമ്പത്തികമായി തകർന്നു. വീട്ടുകാർ ഉപേക്ഷിച്ചു. അയാൾ ആശ്രമത്തിൽ എത്തി. അച്ഛൻ്റെ സ്വന്തക്കാരനായി അവിടെ കൂടി. കൃഷിയാണ് അവിടെ വരുന്ന അന്തേവാസികൾക്കുള്ള തൊഴിൽ. എനിക്ക് കൃഷിപ്പണി അറിയില്ലല്ലോ. ഞാൻ തയ്യൽക്കാരനായി അവിടെ കൂടി. അച്ഛൻ പഴയൊരു തയ്യൽ മെഷീൻ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. അവിടെ നിൽക്കുവാൻ വന്നവർ ഉപേക്ഷിച്ചു പോയ പാൻറ്റും ഷർട്ടും മറ്റും 3 പേരുടെയും അളവിൽ ഞാൻ തയ്ച്ചു കൊടുത്തു. പാൻറ്റ് വെട്ടി ബെർമുഡയാക്കി, ഷർട്ടുകൾ സ്ലീവ് വെട്ടി ഹാഫ് സ്ലീവ് ആക്കി. ഷർട്ടിൻ്റെ ബാക്കി വരുന്ന തുണി കൊണ്ട് ഷർട്ടിന് 2 പോക്കറ്റും തയ്ച്ചു. സെക്യൂരിറ്റിക്കാരുടേതുപോലെ ഷോൾഡറിന് ഫ്ലാപ്പും തയ്ച്ചു. 3 പേരും അതിട്ടു വന്നപ്പോൾ ചിരിക്കാത്ത അച്ഛൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ ടൈലർ അല്ലടാ, ടൈഗറാണ്, ടൈഗറാണ് എന്ന് പറഞ്ഞു. ശ്രീനിവാസിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഡോൺ ബോസ്കോ യുവജന കേന്ദ്രത്തിൽ നിന്നും തോമസ്. അപ്പോൾ ഇത്രയും ഓർമ്മകൾ ഇവിടെ പങ്കുവച്ച തോമസിന് വേണ്ടിയിട്ട് ഒരു ഗാനം നമുക്ക് കൊടുക്കാം.
1: പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ കത്ത് വായിച്ചപ്പോൾ നമുക്ക് തോന്നിയില്ല സാർ, നമ്മൾ പൊതുവേ ഈ സിനിമാക്കാരുടെ വിജയഗാഥകളാണ് കൂടുതൽ കേൾക്കുന്നത്.
0: പക്ഷെ
1: സിനിമ കൊണ്ട് സിനിമ എടുക്കാൻ അതിൽ ഒരു വീക്ഷണമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പിഴവുകൾ വരുത്തുന്നതുകൊണ്ടോ എല്ലാം സാമ്പത്തികമായിട്ടും എല്ലാം തകർന്നു പോകുന്ന ഒരുപാട് ആളുകൾ,
0: അത് വിജയികളെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ.
1: അതെ,
0: ആ വിജയത്തിന്റെ പിന്നിൽ എത്രയോ പേരുടെ കണ്ണീരും ജീവിതവും
1: അതെ
0: നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് വിജയിക്കുന്നവർ 1% ഉണ്ടാവുള്ളൂ, ബാക്കി 99 പേരും സിനിമ എന്ന മോഹ വലയത്തിൽപ്പെട്ട് അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ടവരാണ്.
1: അതെ, സിനിമയ്ക്ക് ആ ഒരു ആകർഷണ വലയുണ്ടല്ലേ അന്നും ഇന്നും, ഒരു മാറ്റവും
0: ഒരിക്കൽ പരാജയപ്പെട്ടാലും കുറച്ച് കഴിഞ്ഞ് കുറച്ച് സാമ്പത്തികമായി നന്നായി വരുമ്പോൾ വീണ്ടും സിനിമയിലേക്ക് തന്നെ പോകുന്നവർ ഇഷ്ടംപോലെ പേര് കാണുന്നുണ്ട്. അതൊരു തരം ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം, അതിനോടുള്ളൊരു ഭയങ്കര ഒരു അട്രാക്ഷനൊക്കെ തന്നെയാണ് സിനിമ. അങ്ങനെ കുറേ പേരുടെ പരാജയത്തിൽ നിന്നാണ് വിജയ സിനിമകൾ ഉണ്ടാകുന്നത് എന്നതും വാസ്തവമാണ്.
1: ശരിയാണ്, എത്രയോ ആളുകൾ അങ്ങനെ ജീവിതം ഹോമിച്ച് പോയിട്ടുണ്ട്.
0: അപ്പോൾ തോമസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൊമ്മൻ്റെ മക്കൾ എന്ന സിനിമയിലെ ഒരു ഗാനമാണ്, അത് നമുക്ക് വെച്ചു കൊടുക്കാം.
1: ഓക്കെ.

0: യുമായി ഇഴുകിച്ചേർന്ന് മേൽക്കൂരയില്ലാതെ വെയിലും മഴയുമേറ്റ് ഭക്തരിൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് ശിവഭഗവാൻ വസിക്കുന്നിടമാണ് ഓച്ചിറ ക്ഷേത്രം. കൊല്ലം ജില്ലയെന്ന് അദ്ദേഹം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. പ്രശസ്തമാണ്, എല്ലാവർക്കും അറിയായിരിക്കും ഓച്ചിറ അമ്പലം. ഓച്ചിറ ക്ഷേത്ര മൈതാനത്തിന് വടക്കുഭാഗത്ത് മരക്കൂട്ടങ്ങൾക്ക് നടുവിൽ പ്രത്യേക തറകെട്ടി വിളക്ക് വയ്ക്കുന്ന ഇടമാണ് ഒണ്ടിക്കാവ്. ഇവിടെ എത്തി ഈ തറയിൽ ഭക്തർ ഏറെ നേരം ഇരിക്കാറുണ്ട്. തങ്ങളുടെ വിഷമങ്ങൾക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനഃശാന്തി കിട്ടുന്നത് സത്യം തന്നെയാണ്. അങ്ങനെ ഒരു അനുഗ്രഹ സഫലീകരണത്തിനായി കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ പോയിരുന്നു. വീണ്ടും ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് താൻ പാതി ദൈവം പാതി എന്ന് എഴുതിയിട്ടുണ്ട്. നല്ലൊരു വിശ്വാസമാണ്. എൻ്റെ മകൾ നീറ്റ് എൻട്രൻസ് എഴുതി ഫസ്റ്റ് അലോട്ട്മെൻ്റ് വന്നപ്പോൾ പേരില്ല. കുറച്ച് വിഷമത്തോടെ ഒണ്ടിക്കാവിലെ മണൽപ്പരപ്പിൽ ഇരിക്കുകയാണ്. നിറഞ്ഞ ശാന്തത. പെട്ടെന്ന് എനിക്കൊരു ഫോൺ വന്നു. ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്നറിയാൻ ഫോൺ എടുത്ത് സംസാരിച്ചു. ഫോൺ താഴെ വച്ചതും ഒരു സെക്യൂരിറ്റി ഗാർഡ് ഓടി വന്ന് ഉറക്കെ ഒരു പറച്ചിൽ. എന്തായാലും വന്ന കാര്യം നടക്കില്ല, ഇനി ഒന്നുകൂടെ വരേണ്ടി വരും. അവിടെ ഇരുന്ന് ഫോൺ എടുത്തത് തെറ്റായി എന്ന് തോന്നി. സെക്യൂരിറ്റി ഗാർഡ് കേട്ട് നിൽക്കുകയായിരുന്നെന്ന് തോന്നി ഇദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നത്.
1: അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ?
0: എന്താണെന്നറിയില്ല, അദ്ദേഹം കേട്ട് നിന്നിട്ട് ഇത് പറഞ്ഞു, എന്തായാലും നിങ്ങൾ വന്ന കാര്യം ഇപ്പം നടക്കില്ലെന്ന്, ഒരു വരവൂടെ വേണ്ടി വരുമെന്ന്. ആർക്കാണെങ്കിലും കേൾക്കുമ്പോൾ ഒരു വിഷമം വരുമല്ലോ. തിരികെ വന്നപ്പോൾ ഞാൻ സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞു, അതെ, ആരോടും ഇത്ര കടുപ്പിച്ച് പറയല്ലേ, പലവിധ ആഗ്രഹങ്ങളുമായാണ് പലരും ഇവിടെ എത്തുന്നത്. ഇങ്ങനെ ഞാൻ വിഷമത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെയും അയാൾ വാചാലനായി. പോസിറ്റീവ് വൈബിന് വേണ്ടി ചെന്ന ഞാൻ നെഗറ്റീവ് വൈബായ നിമിഷം, ഇവിടം നാമജപത്തിന് മാത്രമെന്നോ മറ്റോ ഒരു അറിയിപ്പ് ബോർഡ് വച്ചാൽ ഭക്തരെ മുഷിപ്പിക്കാതെ തീർക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് ഓർത്തു. എന്തായാലും ഭഗവാൻ എന്നെ കൈവിട്ടില്ല. മകൾക്ക് അഡ്മിഷൻ കിട്ടി. ഏതെങ്കിലും ചിത്രത്തിലെ ഒരു നല്ല ശിവഭക്തി ഗാനം കേൾപ്പിക്കുമോ എന്നെഴുതി നിർത്തിയിരിക്കുന്നു ശ്രീകുമാർ പുതിയിടം. ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, മനോഹരമായ അനുഭവങ്ങൾ? അല്ല, പല സ്ഥലത്തും ഈ സെക്യൂരിറ്റി ഗാർഡുമാർ വളരെ ജാഗ്രതയോടെ ജോലിയെടുക്കുന്ന ഒരു കൂട്ടരാണ്. അപ്പോൾ അവർക്ക് അവരുടെ മേലുദ്യോഗസ്ഥർ ഇങ്ങനെ പല നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ മിക്കവാറും ഈ പാവങ്ങൾ വഴക്ക് കേൾക്കുകയും ചെയ്യും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ വരുന്ന ആളുകളോട് കുറച്ച് കടുപ്പത്തിലൊക്കെ സംസാരിക്കുന്നത്.
1: അതെ അതെ, അവർക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നത് ബാക്കിയുള്ളവരെ കൈമാറുക എന്നുള്ളതായിരിക്കും. പലപ്പോഴും നമ്മളിപ്പോൾ ഒരു കാറോ മറ്റോ പാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുന്നവരെ അവരൊന്നും മിണ്ടില്ല. പാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങാൻ പോകുമ്പോൾ അവർ വന്നിട്ട് പറയും മാറ്റിയിടണം എന്ന് പറയും.
0: അതെ, എനിക്ക് പലപ്പോഴും
1: അത് പലരുടെയും അനുഭവമാണ്. അത് ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രം, അല്ലെങ്കിൽ അവരോട് ചിലപ്പോൾ മറന്നുപോയതുകൊണ്ട് എനിക്ക് മാത്രം. പക്ഷെ പലരോട് സംസാരിക്കും. ഇപ്പോൾ അഖിലേനെ പറഞ്ഞില്ലേ എനിക്കുണ്ടായ അനുഭവം എന്ന്? ഈ അനുഭവം പലർക്കും ഉണ്ട്. അതെന്താണത് എനിക്കറിയില്ല. ഇവർ നമ്മൾ കാറിടുന്നതൊക്കെ അവർ നോക്കി കാണും. ഇറങ്ങാൻ പോകുമ്പോൾ ഇവർ പറയും ഇവിടെയല്ല, കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടും എന്ന് പറയുന്ന.
0: അതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയത് പല സ്ഥലത്തും പാർക്കിംഗിലോട്ടിലും ഇവർ ഒരു വണ്ടിയല്ല ഒരു സമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശ്രദ്ധ പലയിടത്തായിട്ട് ഡിവൈഡഡ് ആണ്. ഒരു പക്ഷേ
1: അതുകൊണ്ടായിരിക്കും.
0: ഞാനൊരിക്കൽ പോയിട്ട് ഒരു സിനിമാ തിയേറ്ററിന്റെ പാർക്കിംഗിൽ ഞാനാണ് പാർക്ക് ചെയ്യാൻ വളരെ മോശമായിട്ടുള്ള ഒരാൾ. വളരെ കഷ്ടപ്പെട്ടാണ് പാർക്ക് ചെയ്യുന്നത്. ഒരിക്കലും വണ്ടി ഇങ്ങനെ നേരെ ഇടാൻ പറ്റില്ല. ഞാൻ എങ്ങനെ ഇട്ടാലും ഒന്ന് ചെരിഞ്ഞ വണ്ടി കിടക്കും. അപ്പൊ ഇങ്ങനെ രണ്ട് കാറുകളുടെ ഇടയിലിടുന്ന ഈ അഭ്യാസം എനിക്ക് അത്ര വശമില്ല. ഞാൻ കുറേ നേരം കൊണ്ട് ശ്രമിച്ച് ഇതിങ്ങനെ ഇടുന്നു. അപ്പൊ അവിടെ ഇന്ന് ചേട്ടൻ കൈകൊണ്ട് ഇങ്ങനെ എന്തോ കാണിക്കുന്നുണ്ട്, ആ ആയിക്കോ ആയിക്കോ എന്നുള്ള രീതിക്ക് എന്തോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കാറൊക്കെ അങ്ങനെ പാർക്ക് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ വിജയശ്രീലാണ് ഇതിനായി പുറത്തിറങ്ങിയ നിമിഷം ഇദ്ദേഹം ഓടി വന്നുണ്ട്. ആരോട് വെച്ചിട്ട് ഇവിടെ വണ്ടി ഇട്ടേ, ഇവിടെ വണ്ടി ഇടാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, അല്ല ചേട്ടൻ കൈകൊണ്ട് ഇങ്ങനെ, അത് അവിടെ ഇടല്ലേന്നാണ്, ഇടല്ലേ ഇടല്ലേന്നാണ് പറഞ്ഞത്, ഇടാനല്ല പറഞ്ഞത്. എന്ത് ചെയ്യാനാ, പിന്നെടുത്ത് മാറ്റി.
1: ഓരോ ജോലിക്കും അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ടാവും.
0: തീർച്ചയായിട്ടും
1: പലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ എന്നിരുന്നാലും ഇതൊരു കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് പറഞ്ഞു തന്നെയാണ്.
0: അതെ,
1: സെക്യൂരിറ്റിക്കാർ അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം.
0: അതെ, ഒന്നാമത് വളരെ പ്രയാസമുള്ള ഒരു ജോലിയാണ്. രാത്രി ഉറങ്ങുന്നുണ്ടാവില്ല.
1: കാരണം മുതലാളിയാണെങ്കിൽ ഇവരെ വഴക്കു പറയും, കാർ അങ്ങനെ ശരിക്കും പാർക്ക് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട്. ഈ പാർക്ക് ചെയ്യാൻ വരുന്നവർക്കും ഇവരോട് നീരസായിരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമായിരിക്കും.
0: അതാണ്, ആരും അവരോട് നന്ദിയോടെയോ സ്നേഹത്തോടെയോ സംസാരിക്കാറോ നോക്കാറൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരുപാട് ശ്രോതാക്കളുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ്, വെള്ളിത്തിരയിലൊക്കെ എപ്പോഴും
1: അതെ അതെ
0: നമുക്ക് കോൾ വരാറുണ്ട്.
1: നമുക്കിപ്പം അങ്ങനെ അവരെല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അവരുടെ ജോലിയിലുള്ള ചാലഞ്ചസ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ.
0: അതെ അതെ,
1: പലപ്പോഴും അതും കൂടെ മനസ്സിലാക്കുമ്പോഴാണ്, അവരുടെ വിഷമങ്ങളും കൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായി മനസ്സിലാവുക.
0: തീർച്ചയായിട്ടും. എന്തായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ നമുക്ക് ഒരു ഗാനം വെച്ചു കൊടുക്കാം. അമ്പലമില്ലാതെ ആൽത്തറയിൽ എന്ന ഗാനം തന്നെ ആയിക്കോട്ടെ.

0: അടുത്ത ഓർമ്മകളുമായി വരുന്നത് തുറവൂർ ഉദയഭാനു പി കെ ഉഷാനിവാസ്. പണ്ടത്തെ കാര്യം, നമ്മളിപ്പോൾ എല്ലാം പണ്ടത്തെ കാര്യങ്ങൾ തന്നെയാണ്
1: ഈ പരിപാടിയിൽ, നമ്മൾ പണ്ടത്തെ കാര്യങ്ങളേ പറയുന്നു,
0: പണ്ടത്തെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ഓർക്കുകയാണെങ്കിൽ തെളിഞ്ഞ പറമ്പുകളും തെളിഞ്ഞ തോടുകളും മരങ്ങളൊക്കെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ ഇവിടെ നിന്ന്

0: നോക്കിയാൽ അങ്ങ് അകലെ വരെ കാഴ്ചകൾ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ നല്ല മണലുള്ള ഭൂമികളും ആയിരുന്നു. മണ്ണായിരിക്കും ഉദ്ദേശിച്ചത്. മണൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്.
1: അതെ അതെ
0: ഇപ്പോൾ നമ്മുടെ പറമ്പ് മാലിന്യം നിറഞ്ഞതും നല്ല വായുസഞ്ചാരമില്ലാത്തതും കുറ്റിക്കാടുകളും കാട്ടുചെടികളും പറമ്പ് ഏതാണെന്ന് അറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ആയിപ്പോയി. പണ്ട് മാലിന്യം അശേഷം തോടുകളിലും കുളങ്ങളിലും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, കടലാസ് വള്ളങ്ങൾ ഒരു തോടിൻ്റെ ഏതെങ്കിലും ഒരറ്റത്ത് ഇട്ടിട്ട് ഇപ്പുറത്ത് വന്ന് നിൽക്കും. അതുപോലെ ചെറിയ മീനുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുമായിരുന്നു. ഇന്ന് അഴുക്കുമുണ്ട്, ഒഴുക്കുമില്ല. ജലാശയത്തിൻ്റെ അടിത്തട്ട് കാണുവാൻ പോലും സാധിക്കുന്നില്ല. പഴയകാല ചലച്ചിത്രങ്ങൾ കാണുകയാണെങ്കിൽ പറമ്പിൻ്റെ മനോഹാരിത ഇപ്പോഴും കാണുവാൻ സാധിക്കും. പാടങ്ങളും പറമ്പുകളും തോടുകളും നല്ല തെളിമയാർന്നതായി കാണാമായിരുന്നു. ഗ്യാസ് സിലിണ്ടർ വന്നതോടുകൂടി പറമ്പ് മുഴുവൻ കാട് പിടിച്ചു. പെരിച്ചാഴിയും പെരുമ്പാമ്പും കീരിയും ഉടുമ്പും ഒക്കെ നാട്ടിൻപുറങ്ങളിലെ പറമ്പുകളിൽ യഥേഷ്ടം വിഹരിക്കുന്നു. ഗ്യാസ് വന്നില്ലായിരുന്നെങ്കിൽ മരം വെട്ടിയും വിറക് കീറിയും വേലിപ്പത്തൽ ഒടിച്ചും തൈമടൽ വെട്ടിയും മരക്കൊമ്പൊടിച്ചും ഈ തീ കത്തിച്ച് കഴിയുമായിരുന്നു. പറമ്പ് ക്ലീനാകും, ചെറിയൊരു അധ്വാനവും. ഇങ്ങനെ പറഞ്ഞിട്ട് ഉദയഭാനു അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് പഴയകാല തൊടി ഓർമ്മ വരികയാണ്.
1: ഫുൾ നഷ്ടബോധമാണ് മനുഷ്യന്റെ ഒരു ഇടപെടൽ.
0: നഷ്ടബോധമാണ്
1: മനുഷ്യന്റെ ഇടപെടൽ മൂലം എങ്ങനെ പ്രകൃതി മാറിപ്പോയി, അതിന്റെ മനോഹാരിത എങ്ങനെ
0: നഷ്ടപ്പെട്ടു
1: അദ്ദേഹം സോദാഹരണം എഴുതിയിരിക്കുകയാണ്.
0: എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാലിന്യം, മാലിന്യ പ്രശ്നങ്ങൾ പണ്ടില്ലായിരുന്നു, എല്ലാം കത്തിച്ച് കളയുമായിരുന്നു. പിന്നെ ഗ്യാസ് സിലിണ്ടർ വന്നതോടുകൂടിയിട്ടാണ് നമ്മൾ പറമ്പിലെ ഓലയും മറ്റ് വിറകുകളൊന്നും ശേഖരിക്കാൻ പോകാത്തതും അതൊക്കെ പറമ്പിലിങ്ങനെ മാലിന്യമായി കിടക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ.
1: അതെ അതെ അതെ,
0: അതൊരു പുതിയൊരു ചിന്തിക്കാത്ത ഒരു ഒരു കാര്യമാണ്.
1: അതെ, നല്ലൊരു നിരീക്ഷണമാണ്. പക്ഷേ പ്രകൃതിയെ പഠിക്കുന്ന ശാസ്ത്രജ്ഞരൊക്കെ അതിനോട് യോജിക്കുമോ എന്ന് നമുക്ക് സംശയമുണ്ട്.
0: ഗ്യാസ് വന്നതോടുകൂടി കാർബൺ എമിഷൻ കുറഞ്ഞു.
1: അതെ,
0: അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് ശാസ്ത്രലോകം മനസ്സിലാക്കുന്നത്. ഈ മരമടുപ്പുകളൊക്കെ പോകുന്നതോടുകൂടിയിട്ട് കാർബൺ എമിഷൻ കുറയുന്നു, പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നു. ഇതൊക്കെ അതിൻ്റെ മെച്ചമാണ്. അപ്പം ഒരു കാര്യം പറയുമ്പോൾ രണ്ടു വശമുണ്ട്.
1: അതെ,
0: പക്ഷേ ഈ ഒരു കാര്യം ഇദ്ദേഹം സൂചിപ്പിച്ചത് ഒരു തരത്തിൽ ശരിയാണ്. നമ്മൾ പറമ്പുകളിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ കടന്നു പോകുന്നൊരു സ്ഥിതിവിശേഷമാണ്.
1: അതുകൊണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ പറമ്പുകളിലെല്ലാം കീരിയും ഉടുമ്പുകളെല്ലാം ധാരാളം കാണിരുന്നു. പണ്ട് പൊന്തക്കാട് പിടിച്ചു കിടന്ന സ്ഥലങ്ങൾ മാത്രം കണ്ടിരുന്നു.
0: അതെ,
1: നമ്മുടെ ഇവിടെ ഒരു പരിപാടി അവതരിപ്പിക്കാൻ ഒരു വിദഗ്ധം വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഇപ്പൊ എന്തുകൊണ്ടാണ് സാർ കീരിയൊക്കെ എല്ലായിടത്തും കാണുന്നുണ്ടല്ലോ, നേരത്തെ ഇത്രയും കീരിയും ഉടുമ്പൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ പറമ്പിലെല്ലാം ഇത്രയും കീരി ഉടുമ്പം വന്നത് എങ്ങനെയെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് കോവിഡിന്റെ ഒരു എഫക്റ്റ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോവിഡിന്റെ അടച്ചുപൂട്ടലിൽ മനുഷ്യന്റെ ഇടപെടൽ വല്ലാതെ കുറഞ്ഞു. നമ്മൾ കുറച്ചു കാലം ഉള്ളിലിരിപ്പായതോടെ നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്ന പല ജീവികളും യഥേഷ്ടം വിഹരിക്കാൻ തുടങ്ങി, അവരുടെ എണ്ണം കൂടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മുഴുവനമായും അതുകൊണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് അദ്ദേഹം പറയുകയായിരുന്നു.
0: പ്രകൃതിയുടെ എല്ലാ ഇതും ചലനങ്ങളെയും നിഷ്പ്രഭമാക്കുന്നത് നമ്മളുടെ ഇടപെടലാണ്.
1: അതെ, അതാണ് ഇതിന് മനസ്സിലാവുന്നത്.
0: ഇടപെടലാണ് എന്നുള്ളതാണ്.
1: അതെ,
0: കാണാൻ കഴിയും.
1: അദ്ദേഹത്തിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ എന്റെ മനസ്സിലൊന്ന് തട്ടി, അത് കടലാസ് വഞ്ചിയായിരുന്നു.
0: കടലാസ് വഞ്ചി
1: എല്ലാവരെയും പോലെ പണ്ട് കാലത്ത് വലിയൊരു വിനോദമായിരുന്നു ഈ കടലാസ് വഞ്ചി ഉണ്ടാക്കിയിട്ട് മഴക്കാലത്ത്.
0: മഴക്കാലത്ത് മഴ തീരാൻ വേണ്ടി കാത്തു നിൽക്കുകയും വഞ്ചി കടലാസ് വഞ്ചി ഉണ്ടാക്കി വെള്ളത്തിലേക്ക് ഇടുന്ന ഒരു നീറ്റിലിറക്കുക എന്നുള്ള.
1: അതെ അതെ, അതങ്ങനെ കടലാസ് വഞ്ചി വെറുതെ നീറ്റിലിറക്കിയിട്ടുണ്ടെങ്കിൽ അവർ സന്തോഷം കിട്ടില്ല. അതിൽ ഒരു ഉറുമ്പിനെ കൂടെ പിടിച്ചാൽ വഞ്ചിക്ക് അതേക്കാളും നല്ലതാണ്. ഉറുമ്പ് അതിന്റെ കപ്പിത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട്
0: അതിലൊരു ജീവി വേണം.
1: അതെ, ആ ഉറുമ്പിന് തിന്നാൻ രണ്ടുപേര് പഞ്ചസാര,
0: ജൈവ സാന്നിധ്യം വേണം.
1: അതെ, രണ്ടുപേര് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കാറു കേട്ടോ. ദുഷ്ടനൊന്നും വരുന്നില്ല, ഉറുമ്പിനും വിശപ്പില്ലെന്ന് വിചാരിച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടാണ് ഉറുമ്പിനെ വഞ്ചിയിൽ കയറ്റി വിടുക.
0: അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഉദയഭാനുവിന് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം.
1: അതെ.

0: നമ്മുടെ തൊഴിലാളിയാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ വീടുകൾ ഓലമേഞ്ഞ വീടും വൈക്കോൽ മേഞ്ഞ വീടുമൊക്കെ ആയിരുന്നു. കൊല്ലത്തിൽ ഞങ്ങൾ വീട് പൊളിച്ചു മേയും. അന്നേരത്ത് പാറ്റ, പഴുതാര, തേരട്ട, തേൾ, പല പുഴുക്കൾ, തവള എന്ന് വേണ്ട ചിലപ്പോൾ പാമ്പ് വരെ കാണാറുണ്ട്. ഈ ജന്തുക്കളെല്ലാം നമുക്ക് പ്രശ്നക്കാരാണ്. പേടിച്ചാണ് അന്ന് ഞങ്ങൾ ഉറങ്ങുന്നതും. അന്ന് ഇന്നത്തെ പോലുള്ള വീടൊന്നുമില്ല. വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് അന്നുള്ളത്. പണിക്ക് പോയാൽ ജീവിക്കാം, ഇല്ലെങ്കിൽ പട്ടിണി തന്നെ അന്ന് എന്ന് തീർച്ച. ഇത്ര അദ്ദേഹം എഴുതിയിട്ടുള്ളൂ ഒരു കൊച്ചു കത്തിൽ.
1: അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ
0: പറഞ്ഞിരിക്കുകയാണ്. അന്നത്തെ ആ ഒരു ജീവിതത്തിന്റെ ഒരു നേർ ചിത്രമാണ്, ഒരു വളരെ ചെറിയൊരു ചിത്രം. എങ്ങനെയാണ് പലതരം ജീവികളെ പേടിച്ചൊക്കെ അന്ന് ജീവിച്ചിരുന്നതെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: വീടുകള് പലപ്പോഴും ഇപ്പോഴൊക്കെ സെക്യൂർഡ് വീടുകൾ, സേഫ് വീടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്.
0: ഇല്ല,
1: അന്ന് ഓലമേഞ്ഞതിലൊക്കെ പലതും എളുപ്പം കയറി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള വീടുകളിലാണ് പണ്ട് പലരും താമസിച്ചിരുന്നത്.
0: എന്റെയൊക്കെ തറവാട്ട് വീട്ടിലേക്ക് ഇതുപോലെ എന്ത് ജീവി എപ്പോഴാണ് കാണുക എന്നുള്ളത് അറിഞ്ഞൂടെ. ഞാനും ഇദ്ദേഹത്തെ പോലെ എനിക്ക് അന്ന് കുട്ടിയായിരുന്നപ്പോ ചെറിയ ജീവികളൊക്കെ പേടിയാണ്. പക്ഷെ എന്തും വരാം, ചിലപ്പോ തേള്, ചിലപ്പോ വലിയ ചിലന്തി,
1: ചിലപ്പം ഉഗ്രവേഷമുള്ള പാമ്പുകൾ വരെ.
0: അതെ,
1: ഈ വെള്ളിക്കട്ടൻ അങ്ങനത്തെ ശംഖുവരയൻ പോലുള്ള, അതൊക്കെ മാരക വിഷം ഉള്ളതാണ്. അതൊക്കെ വന്നിട്ട് ഈ യുട്ടൻസിൽസ് ഉണ്ടാവും, നമ്മളെ പാത്രങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും.
0: അതെ,
1: ഒരു വളരെ ചുരുങ്ങിയ സ്ഥലത്ത് അതിങ്ങനെ കൂടി കിടക്കും. അപ്പം പാത്രം എടുക്കുമ്പോൾ ചിലപ്പം കയറി കടിക്കും. പക്ഷെ ഉഗ്രവിഷമുള്ള ഇതൊക്കെയാണ്. മൂർഖനെ പോലെ, മൂർഖനൊക്കെ ആണെങ്കിൽ പിന്നെയും അത് കുറച്ച് അജൈലാണ്, പെട്ടെന്ന് ഫാസ്റ്റായി മൂവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, ഇതിനെ കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള വൈപ്പർ ഇതൊക്കെ ഭയങ്കര പ്രശ്നമുള്ളതാണ്. പക്ഷെ അന്നും ജനങ്ങൾ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വെറും ഒരു മനസാന്നിധ്യം കൊണ്ട് ജീവിച്ചവരാണ് അന്നത്തെ ജനങ്ങൾ. ഇന്നിപ്പോ ഒരു സംഗതി വരുമ്പോഴത്തേക്ക് ആകെ വെപ്രാളമായി എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം മറ്റേ അന്നൊക്കെ തല്ലിക്കൊല്ലുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ കേസാണ്. അതിന് സ്നേക്ക് കാച്ചേഴ്സ് ഒക്കെ ഉണ്ട്, ഇപ്പോൾ അവൈലബിൾ ആണ്. ഫോറസ്റ്റിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് ക്യാച്ച് ചെയ്ത് കൊണ്ടുപോയിക്കോളും.
0: സാറ് മറികടന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഈ പ്രാണികളുടെ കാര്യമാണ്. നമ്മൾ ഈ ജീവികളെയും പ്രാണികളെയൊക്കെ മറികടക്കുന്ന പോലെ തന്നെ അവർ നമ്മളെയും മറികടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യർ ഇത്രയും നമ്മളെന്താ എന്തൊക്കെ യന്ത്രത്തോക്കും ബോംബും കുന്തവും കുറച്ചക്കറും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ, എന്നിട്ടും പലപ്പോഴും കുഞ്ഞു പ്രാണികളുടെ മുന്നിൽ നമ്മൾ തോറ്റുപോകാണ്.
1: ഇപ്പോഴും കൊതുകിന്റെ മുന്നിൽ നമ്മൾ തോറ്റിരിക്കുന്നു.
0: തീർച്ചയായിട്ടും കൊതുകിന്റെ മുന്നിൽ നമ്മൾ തോറ്റു തുന്നം പാടി. നമ്മൾ പ്രണമിച്ചു കൊതുകിനെ.
1: പലവിധത്തിലുള്ള സേഫ് ഗാർഡ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു കൊതുകിനെതിരെ. പക്ഷെ ഇന്നും കൊതുക് നല്ല വിസ്തരിച്ച് മോളിപ്പാട്ട് പാടി.
0: അതെ, ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ കുറച്ച് ദിവസമായിട്ട് പത്രത്തിലെല്ലാം കാണുന്നുണ്ട് ചില പരിസരങ്ങളിൽ, പ്രത്യേകിച്ച് റബ്ബർ തോട്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ മുപ്പ്ളി വണ്ട് എന്ന് പറഞ്ഞൊരു വണ്ട് വരും. ചെള്ളെന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ. കറുത്ത ഒരു വണ്ടാണ്. ഒരു രണ്ടോ മൂന്നോ കടുക് കൂട്ടി വെച്ചാലുള്ള ഒരു വലുപ്പം മാത്രമേ ഈ വണ്ടിനുള്ളൂ. ഇത് നമ്മൾ ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല, കടിക്കില്ല, ഒന്നുമില്ല. പക്ഷേ ഇത് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ പോരെ, പതിനായിരക്കണക്കിന് എണ്ണം വന്നിട്ട് ഒരു വീടിന്റെ ചുവര്, മച്ച്, തറ സാധന സാമഗ്രികൾ എല്ലായിടത്തും വന്നിരിക്കുന്ന ഒരു ഇതുണ്ട്. എല്ലായിടത്തും ഇതില്ലതാനും. ഒരു പക്ഷെ വടക്കോട്ടുള്ളവർക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അറിയാൻ പറ്റും. കണ്ണൂര് പിന്നെ കോഴിക്കോടിന്റെ ചില പരിസരത്തെല്ലാം ഉണ്ട്, എറണാകുളത്തിന്റെ ചില ഭാഗങ്ങളിലുണ്ട്. ഈ വലിയ പ്ലാന്റേഷൻസ് ഒക്കെ ഉള്ളതിന്റെ അടുത്താണ്, പ്രത്യേകിച്ച് റബ്ബർ തോട്ടങ്ങളുടെ അടുത്ത് ഇത് വരും. കാരണം ഇത് മുട്ടയിട്ട് പെരുകുന്നത് ഈ കരിയിലയുടെ ഇടയ്ക്കാണ്. ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെ ഇതിനെ തുരത്തിയാലും നമുക്ക് വേണമെങ്കിൽ വീട് തീ വെച്ച് കത്തിച്ചു കളയാം എന്നുള്ളതല്ലാതെ ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്താലും ഇത് വരും. അപ്പൊ അങ്ങനെ ചില ചെറു ജീവികളുടെ മുന്നിലെ മനുഷ്യർ

0: ഇന്നത്തെ ഓർമ്മച്ചെന്തിന്റെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ചെറുതും വലുതുമായ ധാരാളം കത്തുകൾ നമുക്ക് വന്നു, പലതരത്തിലുള്ള ഓർമ്മകൾ. ഇങ്ങനെ ഈ ഓർമ്മകളുടെ വൈവിധ്യമാണ് ഈ പരിപാടിയുടെ ഒരു മനോഹാരിത എന്ന് തോന്നാറുണ്ട് പലപ്പോഴും.
1: ഒരുപാട് മറന്നുപോകുന്ന പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കാനും ഈ കത്തുകൾ സഹായിച്ചു എന്ന് പറയാം.
0: അതെ,
1: അപ്പോ ഇതോടുകൂടി നമ്മൾ ഓർമ്മിച്ചപ്പ് ഇവിടെ അടക്കുകയാണ്.
0: അതെ,
1: അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും തുറക്കാം.
0: അതെ,
1: ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: കൂടെ അഖിൽ, സഹായം ബിശ്വാസ്.
2: ഓർമ്മചിന്ത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉസ്താദ് റാഷിദ് ഖാൻ പാടിയത്, ചിത്രം ജബ് വി മെറ്റ്. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം പ്രീതം.

ചിത്രം ദാമിനി, കുമാർ സാനു സാധന സർഗം എന്നിവർ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

മെഹബൂബിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണം പകർന്ന ഗാനം ചിത്രം രംഗീല. പാടിയത് ആശാ ഭോസ്ലെ, ആദിത്യനാരായൺ എന്നിവർ.

ചിത്രം ഹം സാത് സാത് ഹേ, അൽക്ക യാഗ്നിക്, കവിത കൃഷ്ണമൂർത്തി, അനുരാധ പഡ്വാൾ എന്നിവർ പാടിയ ഗാനം. ഗാനരചന കിരൺ ആർ, സംഗീതം രാം ലക്ഷ്മൺ.

ശ്രോതാക്കൾ കേട്ടത് അനിമൽ എന്ന ചിത്രത്തിൽ രാഘവ്, ചൈതന്യ, പ്രീതം എന്നിവർ പാടിയ ഗാനം. ഗാനരചന മനോജ് മുണ്ടാഷിർ, സംഗീതം പ്രീതം. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ക്യൂ ഹോ ഗയാന എന്ന ചിത്രത്തിൽ ഉദിത് നാരായൺ, ശങ്കർ മഹാദേവൻ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

ചിത്രം ഹീറോ നമ്പർ 1, ഉദിത് നാരായൺ, പൂർണിമ എന്നിവർ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം ആനന്ദ് മിലിന്ദ്.

ശ്രോതാക്കൾ കേട്ടത് ദിൽ ചാത്ത ഹേ എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ, ഷാൻ, കെ കെ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്. ജാവേദ് അക്തർ രചിച്ച മറ്റൊരു ഗാനം, സംഗീതം അനു മാലിക്, ചിത്രം വിരാസത്, കുമാർ സാനു, ചിത്ര എന്നിവർ പാടിയത്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 4 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ 2 കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർമാർക്ക് സേവനത്തിനും സമർപ്പണത്തിനും യോജിച്ച മാന്യമായ ശമ്പളവും അംഗീകാരവും ലഭിക്കേണ്ടതാണെന്ന് IMA. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും ഉഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള രോഗത്തെ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ബാറ്റ് ചെയ്യുന്നു. 7:30 ആരംഭിക്കുന്ന അടുത്ത മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 4 മണി കഴിഞ്ഞ് 2:17. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നമസ്കാരം, ഗുഡ് ഈവനിങ്. അങ്ങനെ ഇന്നത്തെ 4 മണിപ്പൂക്കളുമായി ഞാൻ എത്തിയിരിക്കുകയാണ്. സമയം 4 മണി കഴിഞ്ഞ് 2:50 ആവാണ്. എല്ലാവർക്കും അറിയാം 4:55 വരെയാണ് 4 മണിപ്പൂക്കളുടെ സമയം. 4 മണിപ്പൂക്കളിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ശ്രോതാക്കളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, പിന്നെ പ്രിയപ്പെട്ടവർക്ക് വേണ്ട ഡെഡിക്കേഷൻസ് ഒക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്: 944

9444655488 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജുകളാണ് അയക്കേണ്ടത്. വോയിസ് മെസ്സേജ് അയക്കരുത്, ടൈപ്പ് ചെയ്ത് തന്നെ അയക്കണം. അതുപോലെ മെസ്സേജ് അയക്കുമ്പോൾ അയക്കുന്ന ആളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറന്നു പോരുത്, പ്രത്യേകമായിട്ട് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം മുതൽ 4:55 വരെ ഇഷ്ടഗാനങ്ങൾ വെച്ചുതരാനായിട്ടും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടും ഞാൻ കൂടെ ഉണ്ടാവും. ഇപ്പൊ തൊട്ട് മെസ്സേജ് അയച്ചോളൂ, മെസ്സേജ് അയക്കാൻ കുറച്ച് സമയം തരാം. നല്ലൊരു അടിപൊളി ഗാനത്തോടെ നമുക്ക് തുടങ്ങാം അല്ലെ. നല്ല ഡാൻസ് കളിക്കാൻ പറ്റിയ നല്ല എനർജറ്റിക് ആയ ഒരു പാട്ടിൽ നമുക്ക് തുടങ്ങാം. നല്ലൊരു തമിഴ് ഗാനം വരുന്നുണ്ട്, കേട്ടോളൂ, ആസ്വദിച്ചോളൂ. ആകാശവാണി കൊച്ചി FM 4 മണിപ്പൂക്കൾ.

0: നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാലുമണിപ്പൂക്കളിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജുകൾ അയക്കുന്ന നമ്പർ ഇതാണ്, 9444 5588888. പതിവുപോലെ തന്നെ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഭാഗ്യശാലി ആരാണെന്ന് വെച്ചാൽ, ആദ്യത്തെ മെസ്സേജ് വായിക്കാൻ പോകുന്നത് നന്ദുവാണ്. നന്ദു കെ ഷാജി നെടുമ്പാശ്ശേരിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി നമുക്കിവിടെ അടുത്താണ് അല്ലേ. ഒത്തിരി വിമാനങ്ങളൊക്കെ ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുന്ന ആളുകളാണ്. അതിനെനിക്ക് ചെറിയൊരു അസൂയുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് എല്ലാം ഇങ്ങനെ അല്ലേ, തൊട്ടടുത്ത് വന്നിട്ട് ഇത്ര അടുത്ത് കാണാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, തിരിച്ചൊരു നല്ല നമസ്കാരം. ജന്മദിനമായ ആക്ട്രസ് ചാർമി കോറിനും പിന്നെ ഫ്രണ്ട്സായ അപർണയ്ക്ക് ആദർശിനും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നെടുമ്പാശ്ശേരിയിൽ നമുക്ക് ആ ആവശ്യം പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ ആക്ട്രസ് ചാമിക്കോറിന് എന്റെ വക ജന്മദിന ആശംസകൾ. അതുപോലെ ഫ്രണ്ട്സ് അപർണയ്ക്കും ആദർശിനും ഇന്ന് പിറന്നാളാണെന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയെല്ലാം തോന്നുന്നു അല്ലേ. അത് അവർക്ക് വേണ്ടിയിട്ടും കൂടി പാട്ട് അങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അവർക്ക് എന്റെ വക ഒരു ഹായ്. സന്ധ്യ സുരേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കടുത്തുരുത്തിയിൽ നിന്നാണ് കേട്ടോ. നല്ലൊരു പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഷ്ടപ്പെടുന്ന, അതായത് സന്ധ്യ ഇഷ്ടപ്പെടുന്ന, സന്ധ്യ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടത്തോടെ പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ന് വേൾഡ് ടെലികോം ഡേ ആണെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് BSNL വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ടെലിഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്? ചന്ദ്രിക ഷാജിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സ്ഥലം കൈപ്പമംഗലം, കലമുറി, തൃശൂർ. കലമുറി എന്ന് തന്നെയല്ലേ, അങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. തൃശൂരാണ് സ്ഥലം. അപ്പോൾ ടെലിഫോണിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ലൊരു പാട്ട്, എന്റെയൊക്കെ ഓർമ്മയിൽ നിൽക്കുന്ന നല്ല രസമായിട്ടുള്ള ഒരു പാട്ട് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. എന്തായാലും ആ പാട്ട് തന്നെ വെച്ചു തരാം. ശരിയാണെന്ന്, വേൾഡ് ടെലികോം ഡേ ആണ്. അപ്പോൾ ഇന്ന് മൊബൈൽ ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള അവസ്ഥയായിട്ടുണ്ട്. ഇനി AI കൂടി വെൽക്കം ചെയ്യുന്നു എന്നാണ്, AI കൂടി വെൽക്കം ചെയ്യുന്ന എല്ലാവരും കേൾക്കട്ടെ എന്നൊക്കെയാണ് ആശംസിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് നിർത്തിയിരിക്കുന്നത്. ശരിയാണ്, ഇന്ന് May 17 വേൾഡ് ടെലികമ്യൂണിക്കേഷൻസ് ഡേ ആണ്. അപ്പം നമുക്ക് ചന്ദ്രിക ചേച്ചിയുടെ, ആവശ്യപ്രകാരം അത്തരത്തിലുള്ള നല്ലൊരു പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരാം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

നാലുമണിപ്പൂക്കളിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 4 മണി കഴിഞ്ഞ് 14:50 ആയിട്ട്, കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. 9444545888 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ വാട്സ്ആപ്പ് മെസ്സേജുകൾ അയച്ചോളൂ. നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടഗാനം വെച്ചു തരാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷെ എല്ലാ മെസ്സേജുകളും തന്നെ വായിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ മെസ്സേജും തന്നെ എന്തായാലും വായിക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് വിശേഷം പറയാമെന്ന് വിചാരിച്ചു. എന്താണ്, മഴയൊക്കെ ഉണ്ടോ അല്ലെ? വേനൽ മഴ എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പൊ ശരിക്കും മഴക്കാലം തന്നെ അങ്ങ് തുടങ്ങി തോന്നുന്നു അല്ലെ. ഇനിയിപ്പോ ശരിക്കും അങ്ങ് ഇടവപ്പാതിയൊക്കെ ആയി, നല്ല മഴയൊക്കെ ആയി, എല്ലായിടത്തും തന്നെ മഴ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം മഴക്കാലം ആകുമ്പോൾ നമ്മൾ കുറച്ച് ക്ലീനിങ്ങും എന്താ പറയുക, വീടും പരിസരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ഒക്കെ വേണം കേട്ടോ. അതിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതിലേക്കൊക്കെ തിരിച്ചു വരാം. ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. സുനിൽ എടപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. കണ്ണൻ എന്ന് വിളിക്കുന്ന മോന് വേണ്ടിയിട്ട്, മോന്റെ സ്കൂളിലെ പേര് അനന്തകൃഷ്ണൻ കേട്ടോ. അപ്പം എന്തോരുള്ള മോനാന്ന് എനിക്കറിയില്ല, എന്തായാലും കണ്ണൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളും കണ്ണൻ എന്ന് വിളിക്കുന്നു. അപ്പം കണ്ണൻ ഒരു ഹായ്. കണ്ണന് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചി FM-ന്റെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ രണ്ടുപേരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഹാ, ഒത്തിരി ഒത്തിരി സന്തോഷം. പിന്നെ 4 മണിപ്പൂവിന്റെ വലിയൊരു ശുഭ സായാഹ്നം അറിയിച്ചുകൂടെ, ഒത്തിരി സ്മൈലി എല്ലാം ചേർത്തിട്ട് ആകെ കളർഫുൾ ആയിട്ടുള്ള, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓണത്തിന് പൂക്കൾ ഇട്ട് വെക്കില്ലേ, അതുപോലെ അത്ര സുന്ദരമായ എന്താ പറയുക, ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട് ഈ മെസ്സേജ് കാണാൻ. ഞാൻ കളിയാക്കി പറഞ്ഞല്ലോ കേട്ടോ, ചുമ്മാ പറഞ്ഞാലോ, നല്ല ഭംഗിയായിട്ടുണ്ട്, ശരിക്കും നല്ല രസമുണ്ട്. നമ്മുടെ സ്ഥിരം ശ്രോതാക്കളായ ജയങ്കർ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അങ്ങ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കർ സലിത ശ്രീനന്ദ, അങ്ങ് ഫോർട്ട് കൊച്ചി എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇവിടെ ഓടി വരാവുന്ന ദൂരമല്ലേ ഉള്ളൂ, ഇത്ര അടുത്തല്ലേ, അങ്ങ് ദൂരെയൊന്നും അല്ലല്ലോ. ശുഭസായാഹ്നം പറയുന്നു, കുറച്ച് നാളുകളായി പാട്ട് ചോദിച്ചിട്ട്, അതുകൊണ്ട് പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വെച്ചു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. മലപ്പുറത്തുള്ള പഴയ റേഡിയോ സുഹൃത്തായ കുഞ്ഞിപ്പ പന്താവൂരിന്റെ ജന്മദിനമാണ് നാളെ. ഓക്കെ, അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വക. കുഞ്ഞിപ്പ എന്ന് വിളിക്കുന്ന പേരാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവിധ ജന്മദിനാശംസകളും നന്മയും പ്രാർത്ഥനയും നേരുന്നു. അപ്പൊ നല്ല പാട്ട്, അപ്പൊ അടുത്ത പാട്ട് അദ്ദേഹത്തിനും കൂടി വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് മിനി പി പി അംഗൻവാടി ടീച്ചറാണ്. ആഹാ, അംഗൻവാടി ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹം, ഒരു പ്രത്യേക ഒരു ഇരട്ടി ബഹുമാനമാണ്. ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക, അവരെ എന്താ പറയുക, മെരുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക് അല്ല, അത് കുറച്ച് വലിയ ടാസ്ക്കാണ്, ഇമ്മിളി വലിയ ടാസ്ക്കാണ്. അപ്പൊ പാലക്കാടാണ്, പാലക്കാട് വടക്കഞ്ചേരി എന്നുള്ള സ്ഥലത്തു നിന്നാണ്, കരുവപ്പാടം. ഓക്കെ, അപ്പൊ അംഗൻവാടിയിലെ എല്ലാ പൂമൊട്ടുകളായ കുഞ്ഞുങ്ങൾക്കും ഹെൽപ്പർ രാധാമണി ചേച്ചിക്കും വേണ്ടിയിട്ട് ഒരു കുട്ടിക്കൂട്ടം ഗാനം കേൾപ്പിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നല്ലൊരു കുട്ടിക്കൂട്ട ഗാനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂമൊട്ടുകളായ കുഞ്ഞുങ്ങളെന്ന് വിളിച്ച ആ പ്രയോഗം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമുക്ക് വലിയ ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിനെ അപേക്ഷിച്ച് എന്താ പറയുക, ചെറിയ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ശരിക്കും മക്കളെ പോലെ അല്ലേ, വലിയൊരു വാത്സല്യവും സ്നേഹമൊക്കെ വരും. ആ കുഞ്ഞുങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങൾ. ടീച്ചർക്ക് അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ച ടീച്ചറാണ് മിനി ടീച്ചർ. അപ്പൊ എന്തായാലും ടീച്ചറുടെ എല്ലാ പൂമൊട്ടുകൾക്കും വേണ്ടിയിട്ട് ചിത്രചേച്ചിയും മിൻമിനിയും കൂടി പാടി അതിമനോഹരമായൊരു പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 4 മണിപ്പൂക്കൾ.

നാലുമണിപ്പൂക്കളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ കുഞ്ഞു പൂമൊട്ടുകൾക്ക് പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 23 മിനിറ്റും 23 സെക്കൻഡും ആയിരിക്കുമ്പോൾ നമ്മൾ മഴയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ മഴയായതുകൊണ്ട് തന്നെ, മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ട് കൊച്ചി എഫ്എമ്മിന്റെ വക ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് പറയാണ്. ജലാശയങ്ങളൊക്കെ ശുദ്ധീകരിച്ച് ക്ലോറിനേറ്റ് ഇതൊക്കെ ശുദ്ധമായിട്ടൊക്കെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ വെക്കേഷനാണ്, നമ്മുടെ കുരുന്നുമക്കൾ എല്ലാവരും ഓടിക്കളിച്ച് എന്താ പറയുക, പൂത്തുമ്പികളെ പോലെ ഓടിച്ചാടി കളിച്ച് നടക്കുന്ന സമയമാണ്. അപ്പോൾ പച്ചവെള്ളമൊന്നും കുടിക്കരുത്, തിളപ്പിച്ചാറ്റി ശുദ്ധമായ വെള്ളം തന്നെ കുട്ടികൾ എല്ലാവരും കുടിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും ശ്രദ്ധിക്കണം, തിളപ്പിക്കാത്ത വെള്ളം അല്ലെങ്കിൽ ശുദ്ധീകരിക്കാത്ത വെള്ളം കുട്ടികൾ ആരും കുടിക്കരുത്. അങ്ങനെ എല്ലാവരും ഹെൽത്തിയായി ആരോഗ്യത്തോടെ ഇരിക്കുക. അങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാനും മെസ്സേജ് വായിക്കാനുള്ള സമയമായി. ഹായ് സുന്ദരി പൂവേ എന്ന് പറഞ്ഞ് ലീന ഷാജി കോതാട് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മൂത്ത മകൾ ലിഷ്ണ, ലിഷ്ണ എന്ന് തന്നെയാണല്ലോ അല്ലെ, ലിഷ്ണ മെജിന്റെ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് ലിഷ്ണ മെജിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ കേൾക്കാത്താണോന്ന് അറിയില്ല. 3rd വെഡിങ് ആനിവേഴ്സറി May 29. ഓക്കെ, സമയമുണ്ട്. ഓക്കെ, ഇളയ മകളായ ലയന അഖിലിന്റെ 1st വെഡിങ് ആനിവേഴ്സറി 18th. 18th എന്ന് പറയുമ്പോൾ നാളെയാണ് അല്ലെ. ആ ഓക്കെ, അപ്പൊ നാളെ ഒരു വെഡിങ് ആനിവേഴ്സറി, ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോൾ അടുത്ത വെഡിങ് ആനിവേഴ്സറി. ആഹാ, അപ്പൊ ആഘോഷമാണ് ഈ മാസം, ആഘോഷത്തിന്റെ മാസമാണ്. അപ്പൊ മക്കൾക്ക് വേണ്ടി എന്താ പറയാ, വെഡിങ് ആനിവേഴ്സറിക്ക് വെച്ചു കൊടുക്കാൻ പറ്റിയ നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് ലീന ചേച്ചി. തീർച്ചയായും മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി, അപ്പൊ ലയനയ്ക്കും അഖിലിനും ലിഷ്ണയ്ക്കും മെജിനും എല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും വക സ്നേഹം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ്. വരുന്ന പാട്ട്, അതിന് ചേരുന്ന ഒരു പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒത്തിരി നല്ല പാട്ട് വെച്ചിരുന്നതായിരിക്കും. അപ്പൊ ആഘോഷങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. നമുക്ക് പ്രദീപ് തൃശൂർ ജില്ലയിലെ കൊരട്ടിയിലാണ് വീട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ലൊരു പാട്ട് വെച്ച് തരണം, ഭാര്യ ആതിരയ്ക്കും മകൾ ആത്മികയ്ക്കും വേണ്ടിയിട്ട്, പിന്നെ 4 മണിപ്പൂക്കൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്, പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ആകാശവാണിയുടെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും കേട്ടോ, ഈ പ്രത്യേക ആശംസകൾ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. ഡൽഹിയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറച്ച് ദൂരെ നിന്നാണ് യാമിനി. ഓക്കെ, യാമിനിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡൽഹിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം, മഴയുണ്ടോ ചൂടാണോ, അതും കൂടിയൊക്കെ ഞങ്ങളോട് പറയാമായിരുന്നു. ഡൽഹിയിലെ പ്രത്യേക വിശേഷങ്ങളൊക്കെ കേട്ടോ, അടുത്ത തവണ പറഞ്ഞാലും മതി, സാരില്ല. ഒരു പാട്ട് വെച്ച് തരണം, ഫ്രണ്ട് മുരളിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത ഗാനം. എല്ലാവരും കേട്ടോളൂ, ആസ്വദിച്ചോളൂ.

നാലുമണിപ്പൂക്കളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 4 മണി കഴിഞ്ഞ് 41:47 ആയിട്ടുണ്ട്. 4:55 വരെയാണ് നമുക്ക് സമയമുള്ളത്. പതിവ് പോലെ തന്നെ ധാരാളം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജ് എല്ലാം വായിച്ചു തീർക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. നമുക്കൊരു കുഞ്ഞുവാവയുടെ ഫോട്ടോയൊക്കെ ആയിട്ട്, വളരെ കുഞ്ഞുവാവയുടെ ഫോട്ടോയാണ് ഡി പി ആയിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. പ്രബിത ഫ്രം മണലിക്കാട്. പ്രോഗ്രാം വളരെ ഇഷ്ടമാണ്, അവതരണം വളരെ ഇഷ്ടമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. മുടങ്ങാതെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മുടങ്ങാതെ കേൾക്കുക. കുബേരനിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മണിമുഗിലേ എന്ന പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാന്ന് തോന്നുന്നില്ല. അധികം അങ്ങനെ ചോദിച്ച് കേൾക്കാത്ത, ആവശ്യപ്പെട്ട് കേൾക്കാത്ത ഒരു പാട്ടാണ്. സ്വർണ്ണലത പാടിയ പാട്ടാണ്. എന്തായാലും നമ്മൾ ഈ പാട്ട് തീർച്ചയായും വെച്ച് തരുന്നതായിരിക്കും. ഡെഡിക്കേഷൻ അമ്മ ഗീത, അച്ഛൻ ബാലൻ, മകൾ ഭാഗ്യശ്രീ എന്നിവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ മോളുടെ ഫോട്ടോയാണെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്യുവാണ് കേട്ടോ. അതുപോലെ നല്ലൊരു പാട്ട് വേണം എന്ന് പറഞ്ഞ് സ്മിത കടവന്ത്രയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാട്ട് വെച്ച് തരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ മറ്റു വിശേഷങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരേ മെസ്സേജ് എനിക്കൊരു 200-ലധികം തവണ കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ചിട്ടുള്ള ആളാരാണെന്ന് നോക്കട്ടെ. ശ്രീ പാർവതിയാണ്, പുത്തൻപള്ളി. പുത്തൻപള്ളി എവിടെയാ സ്ഥലം അറിയില്ല കേട്ടോ, നമ്മുടെ ഇവിടെ തന്നെയാണോ എന്ന് അറിയില്ല. അപ്പൊ ഒരേ മെസ്സേജ് എനിക്ക് ഇത്രയും തവണ മെസ്സേജ് അയക്കണോ എനിക്ക് കാണാം. ഞാൻ തീർച്ചയായിട്ടും ഞാൻ മെസ്സേജ് വായിച്ചിരിക്കും. ഇതാ വായിച്ചല്ലോ. ഓക്കെ, അപ്പൊ ഇനി മെസ്സേജ് അയക്കേണ്ട, സന്തോഷമായിട്ടിരിക്കൂ.

മെസ്സേജ് വായിച്ചില്ല എന്ന പരാതി ഇനി വേണ്ട. അതുപോലെ ഒരു മെസ്സേജ് കൂടിയുണ്ട്, നമുക്ക് ഫോർട്ട് കൊച്ചിൽ നിന്നാണ് ആ മെസ്സേജ് വന്നിരിക്കുന്നത്. സ്ഥിരം ശ്രോതാവാണ്, പേരെന്താണ്? ഉഷ പ്രവീൺ. ഓക്കെ, ഉഷ പ്രവീണിന്റെ ഒരു ഫാമിലി ഫോട്ടോ ഇട്ടിരിക്കുന്നത്, ഒരു കല്യാണത്തിന്റെ ആഘോഷത്തിന്റെ എന്തോ ഒരു കുടുംബ ചിത്രമാണ് ഇട്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നല്ലൊരു പാട്ട് വെച്ച് തരണം. മകന് വേണ്ടി ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, മകന്റെ പേര് വെച്ചിട്ടില്ല. അപ്പൊ മകൻ ഇത് കേട്ടുകഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അമ്മയുടെ പേര് വെച്ചു, അപ്പൊ പേര് പാട്ട് എനിക്ക് വേണ്ടി പറഞ്ഞിട്ട് എന്റെ പേര് മാത്രം പറഞ്ഞില്ല എന്ന് പറയും. എന്തായാലും നമുക്ക് സ്വർണ്ണലത പാടിയ അതിമനോഹരമായ ഗാനം ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

നാലുമണിപ്പൂക്കളുടെ സമയം ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4 മണി കഴിഞ്ഞ് 39 മിനിറ്റും 26 സെക്കൻഡും ആയിരിക്കുകയാണ്. പക്ഷേ ധാരാളം മെസ്സേജുകളുണ്ട് ഇനിയും വായിക്കാനായിട്ട്. ഒത്തിരി പേർക്ക് ഇഷ്ടഗാനങ്ങൾ വെച്ചു കൊടുക്കാനുണ്ട്, പെട്ടെന്ന് തന്നെ മെസ്സേജുകളിലേക്ക് പോവാണ്. കുഞ്ഞൂട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, പേര് കുഞ്ഞൂട്ടൻ. അപ്പൊ ശരിക്കും എന്താ പറയുക, ഒഫീഷ്യൽ നെയിമും കുഞ്ഞൂട്ടൻ തന്നെയാണോ അതോ ഇതിൽ ചെല്ലപ്പേര് വെച്ചാണോ എന്ന് എനിക്കറിയില്ല. 4 മണിപ്പൂക്കൾ പരിപാടി വളരെയധികം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഗാനം താങ്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ് വെച്ചു തരുന്നത്, അപ്പൊ കേട്ടോളൂ, ആസ്വദിച്ചോളൂ. അതുപോലെ ഷൈബു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉദയം പേരൂർ തെക്കൻ പറവൂരാണ് എന്റെ സ്ഥലം. ഉദയൻ പേരൂർ തെക്കൻ പറവൂർ അല്ലേ, അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഉദയൻ പേരൂർ കേട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇന്ന് 17-ാമത് വെഡിങ് ആനിവേഴ്സറി ആണ്. ഭാര്യയുടെ പേര് രേഷ്മ. ആഹാ, അപ്പൊ ഇന്ന് തന്നെയാണ്, അപ്പൊ ഇന്ന് സെലിബ്രേഷന്റെ ഡേ ആണ്. ഓക്കെ, അപ്പൊ രേഷ്മയോട് അന്വേഷണങ്ങൾ പറയുക. മുതൽവനിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, കുരുക്ക് സിരുത്തവള എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കല്ലേ, ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടഗാനം എന്തായാലും ഞങ്ങൾ വെച്ചു തരുന്നതായിരിക്കും. നമുക്ക് കുറച്ചധികം സമയമായിട്ട് ഒരാൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിപ്പുണ്ട്, ഒത്തിരി സങ്കടം പറഞ്ഞിട്ടുണ്ട്. ജാസ്മിൻ ആണ്, ESI വർക്ക് ചെയ്യുന്നു. എന്താണ്, നല്ലൊരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ അടുത്ത് നമ്മൾ പ്ലേ ചെയ്ത് ഇന്ന് തന്നെ പ്ലേ ചെയ്തൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, സാരില്ല. എന്തായാലും മറ്റൊരു ഗാനം വെച്ചു തരുന്നതായിരിക്കും കേട്ടോ. അടുത്തൊരു അവസരത്തിൽ ചോദിക്കുന്ന അതേ പാട്ട് തന്നെ ഞാൻ വെച്ചു തരും. ഓക്കെ, ഒട്ടും വിഷമിക്കേണ്ട. അപ്പോൾ നാളെ കൊല്ലത്തേക്ക് ഡ്യൂട്ടിക്ക് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ വീട്ടിലുണ്ട് അല്ലേ, ഇവിടെ സ്ഥലത്തുണ്ടാവും. അപ്പോൾ കുറെ നാൾ ചോദിച്ചിട്ട് പാട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാമിക്കും മമ്മിക്കുന്നതാണോ അങ്ങനെയാണോ, എനിക്ക് ടൈപ്പ് ചെയ്തിട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. മമ്മിക്കുന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും വീട്ടിൽ വരും, സൺഡേ പ്രോഗ്രാം കേൾക്കും. ഒത്തിരി സന്തോഷം അങ്ങനെയൊക്കെ പറഞ്ഞതിൽ. അപ്പോൾ തുടർന്നും കേൾക്കുക, സ്ഥിരമായിട്ട് കേൾക്കുക. തൃപ്പൂണിത്തുറയിൽ നിന്ന് വീണയുടെ മെസ്സേജ് ഉണ്ട്, നല്ലൊരു പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി വിശേഷങ്ങളൊന്നും വീണ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് അടുത്ത ഗാനം വരുന്നത്. കേട്ടോളൂ, ആസ്വദിച്ചോളൂ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗർ ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവുണ്ട്. യോഗ്യത 8-ാം ക്ലാസ് പാസ്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കുക. www.cochinshipyard.in.
1: വെഡിങ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ മാസം 19 രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 62 38 59 96 60. ഫോൺ നമ്പർ ആവർത്തിക്കാം: 62 38 59 96 60.
3: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
4: വേണ്ട, ആദ്യം സേവിങ്സ്.
3: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
4: എന്നാലും ആ ജിമിക്കി
3: പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
5: RBI പറയുന്നു,
3: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഈ അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 19 രാവിലെ 10 മുതൽ അടുത്ത മാസം 8 വൈകിട്ട് 4 വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 00 50 00. ഫോൺ നമ്പർ ആവർത്തിക്കാം: 85 47 00 50 00.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: എറണാകുളം ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡ്രൈവർ ഉൾപ്പെടെയുള്ള വാഹനം ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് ലഭ്യമാക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും കൊട്ടേഷൻ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 19 വൈകിട്ട് 5 മുൻപായി ജില്ലാ കോർഡിനേറ്റർ, ജില്ലാ ശുചിത്വ മിഷൻ, 3-ാം നില സിവിൽ സ്റ്റേഷൻ, കാക്കനാട് എന്ന വിലാസത്തിൽ കൊട്ടേഷൻ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 04842781. പുതുപ്പരിയാരം CBKMGHSS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, പൊളിറ്റിക്കൽ സയൻസ്, കെമിസ്ട്രി തുടങ്ങിയ തസ്തികകളിലേക്കുള്ള അഭിമുഖം June 2 രാവിലെ 10 നടക്കും. ഫോൺ നമ്പർ 94961530095. ഫോൺ നമ്പർ ആവർത്തിക്കാം: 94 96 15 30 95. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണ് നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകളും ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിൽ. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹ്രസ്വഹജ്ജ് സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ രണ്ട് കോച്ചുകൾക്ക് തീപിടിച്ച സംഭവത്തിൽ റെയിൽവേ മന്ത്രാലയം ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർമാർക്ക് സേവനത്തിനും സമർപ്പണത്തിനും യോജിച്ച മാന്യമായ ശമ്പളവും അംഗീകാരവും ലഭിക്കേണ്ടതാണെന്ന് ഐ എം എ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.

0: ഇപ്പോൾ സമയം 5 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യ. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി.

ശ്രോതാക്കളെ, എല്ലാവർക്കും പാട്ടിന്റെ നാട്ടുവഴിയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരയൻകാവ് ഗ്രാമത്തിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ ഗ്രാമത്തിലെ അരയൻകാവ് ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. ഹൈന്ദവ മാതൃദേവതയായ ഭദ്രകാളിയുടെ ക്ഷേത്രമാണിത്. ഗരുഡൻ തൂക്കം എന്ന കലാരൂപം നടത്തപ്പെടുന്ന സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നാനാജാതി മതവിഭാഗങ്ങളും ഏറെ സൌഹാർദ്ദത്തോടെ കഴിഞ്ഞുവരുന്ന ഒരു ഗ്രാമപ്രദേശം കൂടിയാണ് അരയൻകാവ്. അപ്പോൾ നമുക്ക് അരയൻകാവിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പായി നല്ലൊരു പാട്ട് കേൾക്കാം.

0: അരയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ വിശേഷങ്ങൾ കേട്ടുകൊണ്ട് ഇന്നത്തെ പാട്ടിന്റെ നാട്ടുവഴി ആരംഭിക്കാം.
1: സർ, പേര് പറയൂ.
2: മേശ്വരൻ പി നമ്പൂരിപ്പാടുന്നാണ്. നമ്മുടെ പുതുവാമന ട്രസ്റ്റ് ദേവസ്വം ട്രസ്റ്റിന്റെ ട്രസ്റ്റിയാണ്. പുതുവാമന കുടുംബത്തിന്റെ ഒരു നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ്. അരയങ്കാവ് അമ്പലം മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പുതുവാമന ദേവസ്വം ട്രസ്റ്റ്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പം റിട്ടയറായി കഴിഞ്ഞു. അരയങ്കാവ് എന്ന നാമം പറയുന്നത് പണ്ട് ഈ പ്രദേശം മുഴുവൻ ഒരു കുറ്റിക്കാടുകളായിരുന്നു. ഭാഗത്ത് അരയ സ്ത്രീകൾ കാടുകളൊക്കെ വൃത്തിയാക്കാൻ വന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് അവരുടെ അരിവാൾ ഒരു മരത്തിലോ കല്ലിലോ ഒറ്റോ കൊണ്ടിട്ട് ആ ഭാഗത്ത് ചോര വന്നു എന്നാണ് ഐതിഹ്യം. ആ ചോര വന്നത് നമ്മുടെ കുടുംബത്തിലൊന്നും അറിയിച്ചിട്ട് ആ നേരത്തുണ്ടായിരുന്ന കാരണം അവർ വന്ന് ആ സ്ഥലം പരിശോധിച്ചപ്പോഴേ നമ്മളിവിടെ ഒരു ഭഗവതിയുടെ വളരെ ശക്തമായിട്ടുള്ളൊരു ചൈതന്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതോടെ തന്നെ നമ്മളവിടെ ഒരു പൂജ നടത്തുകയും പിന്നീട് ആ ചൈതന്യത്തെ ഒരു ശ്രീകോവിലിന് പണിയിച്ച് അവിടെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തതാണ്. അപ്പം അങ്ങനെയാണ് ഈ അരയങ്കാവ് ഭഗവതി ക്ഷേത്രം ഉണ്ടായിട്ടുള്ളത്. ഒരു 500 ആയിട്ടുണ്ടാവണമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് രേഖകളില്ല. അതുകൊണ്ടാണ് അരയങ്കാവ് എന്ന നാമം അങ്ങനെയാണ് പിന്നീട് അറിയപ്പെട്ടത്. അതിന് മുമ്പ് എന്തെങ്കിലും നാമം ഉണ്ടായിരുന്നോ എന്നറിയില്ല. തോട്ടറ എന്ന പ്രദേശങ്ങളൊക്കെ ഈ പ്രദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അരയങ്കാവ് എന്ന നാമം വന്നിട്ടുള്ളത് ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ ഈ അരയങ്കാവ് എന്ന ഗ്രാമത്തിൻ്റെ ഒരു ഹൃദയ കേന്ദ്രമാണ് ക്ഷേത്രം എന്നുകൂടി പറയാം. എല്ലാ അർത്ഥത്തിലും പഴയ സങ്കല്പം അനുസരിച്ച് ഈ ഗ്രാമങ്ങളും നഗരങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചിട്ടാണ്. ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച ആ ഗ്രാമത്തിൻ്റെ വളർച്ചയായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രം വളരെ അപൂർവമുള്ള ഒരു ക്ഷേത്രമാണ്. അതായത്

0: കേരളത്തിലെ ഈ വടക്കേ ദിശയിലേക്ക് ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദേവി ചൈതന്യം വളരെ അനുഗ്രഹദായകവും ശക്തിമത്വമാണ്, ശാന്തസ്വരൂപമാണ് എന്നൊക്കെ പറയാറുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചോല വളരെ പഴക്കമുള്ള ഒരു ദാരിബിംബമാണ്, സാധാരണ കല്ലിൻ്റെ ബിംബമാണ് വരാറ് എല്ലാ ക്ഷേത്രങ്ങളിലും. ഇവിടെ അങ്ങനെയല്ല, ഒരു ബ്ലാവിൻ്റെ ഒരു ബിംബമാണ്. പഴയകാലത്ത് ഈ ക്ഷേത്രം ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏഴ് കരയുടെ ദേശനാഥയാണ് എന്നാണ് പഴയ ഐതിഹ്യം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ അരങ്ങാപുരി ക്ഷേത്രത്തിൻ്റെ ആ കിരീടം തൂക്കം എന്നുള്ളൊരു കലയാണ്. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങൾ, ഏറ്റവും അവസാനമായി മീനമാസത്തിലെ പൂരം നാളിലാണ് ഇവിടെ കിരീടം തൂക്കം എന്ന് പറഞ്ഞ ഒരു കലാരൂപം അരങ്ങേറുന്നത്. അത് നമ്മുടെ അതായത് ഭക്തന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് കിരീടൻ്റെ വേഷം കെട്ടിയിട്ട് അമ്പലത്തിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. പണ്ടൊക്കെ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചാടിലാണ് വന്നിരുന്നത്, ഇപ്പം പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കിരീടൻ്റെ കൂടെ ഒരു മിനിമം 10-15 പേരെങ്കിലും മേടക്കാരുണ്ടാവും. പിന്നെ ആ ഓരോ കുടുംബത്തിൽ നിന്നും ആ ഒരു കിരീടൻ്റെ കൂടെ ഒരു 200 പേരെങ്കിലും മിനിമം ഫാമിലിയുടെ ഇതായിട്ട്
1: വരും.
0: കാരണം കിരീടത്തൂക്കം നടത്തുന്നത് തന്നെ വീട്ടിൽ വലിയൊരു ആഘോഷമായിട്ടാണ്. ഭക്തജനങ്ങളെയും ബന്ധുക്കാരെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി, അതൊരു വലിയൊരു ചടങ്ങാണ്. അപ്പം അതിനാ ആ ഒരു കിരീടൻ്റെ കൂടെ ആ കര മുഴുവനും ഒഴുകി വരികയാണ്. ദശലക്ഷങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും കിരീടത്തൂക്കം മറ്റു പല അമ്പലങ്ങളിലും ഉണ്ട് കിരീടത്തൂക്കം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം കിരീടത്തൂക്കം ഒരു അമ്പലങ്ങളിലും കേരളത്തിൽ ഒരു സമ്പ്രദായങ്ങളിലും.
1: അപ്പൊ ഇതെല്ലാം ഒരേ സമയത്ത് വന്നു ചേർന്നിട്ട് ഒന്നിച്ച്
0: ഏകദേശം ഒരു 10-12 മണിയാകുമ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഈ വിശാലമായ പൂരപ്പറമ്പിൽ അത് ഒരു കുറച്ചു നേരം പായിട്ടും
1: എല്ലാ കിരീടന്മാരും
0: പലയിടത്തുനിന്ന് വരുന്നതുകൊണ്ട് ഒരേ സമയത്തായിരിക്കുന്നില്ല. മാത്രം 10 മണിക്ക് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു 4 മണി വരെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു കുറെ പേര് ഇവിടെ പയറ്റും, അത് കഴിഞ്ഞ് കുറെ പയറ്റി കഴിഞ്ഞാൽ വീണ്ടും ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തിയിട്ട് ക്ഷേത്രത്തിന് മുമ്പില് ഈ നടപ്പന്തലിൽ ഒരു പയറ്റുണ്ട്, അതിന് ചുറ്റും പ്രശ്നം വെച്ച് പിന്നെ അവിടെ ഒരു കടുത്തട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സ്റ്റേജ് പോലെ ഒരു സാധനം അവിടെയും പയറ്റുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ചടങ്ങിന്റെ ഭാഗം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും കിരീടന്മാർ വരും. അതിനുശേഷം അവസാനം ആ പുറത്തൊരു ഇടങ്കാവ് എന്ന് പറഞ്ഞ ചെറിയൊരു അമ്പലം പോലെ ഉണ്ട്, ആ അമ്പലത്തിൽ വെച്ചിട്ട് ചൂണ്ട കുത്തുകയെന്ന് പറയും, ചൂണ്ട കുത്തിയിട്ട് രക്തം എടുക്കും. അതാണ് ആ ചടങ്ങിൻ്റെ അവസാനം. മറ്റൊരു വളരെ പ്രത്യേകത ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഈ ക്ഷേത്രം ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഭക്തനും ജാതി മത ഭേദം വെക്കാതെ എല്ലാ ഭക്തനും തുറന്നു കൊടുത്തിട്ടുള്ള ഒരു അമ്പലമാണ്. അമ്പലത്തിൽ വഴിപാട് കഴിക്കാനും ഭഗവതിയെ പ്രദർശിക്കാനും ഹിന്ദു മതത്തിലുള്ളതല്ല മറ്റു മതത്തിലുള്ളവരും ഇത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മതപരമായിട്ട് ഒരു ഐക്യം ഇതിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ അരയങ്കാവിൽ ഭഗവതിഷ്ഠം. ഇത് ഈ പൂരം എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്നത്തെ കാലത്ത് ഇവിടുന്ന് മൈഗ്രേറ്റും ജോലിക്കൊക്കെ പോയിട്ടുള്ള എത്രയോ പേര് പുറത്തുണ്ടാവും, അവരൊക്കെ തിരിച്ചു വരുന്ന ഒരു കാലമാണ് ഈ രംഗാപൂരത്തിന് നാട്ടിലെത്തുക. അങ്ങനെ ഒരു അവരുടെ ഒരു ഗൃഹാതുരത്വമാണത്. ക്ഷേത്രത്തിന്റെ പരിപാലനത്തിനായിട്ട് നമ്മളിവിടെ ഒരു ഭക്തജനങ്ങളുടെ സംഘടനയും നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് 60-65 വർഷത്തോളം മുമ്പ് രൂപീകരിച്ചിട്ടുള്ളൊരു സംഘടനയാണ്. ആ സംഘടന നമ്മളെ ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷനിലും ഈ ഇത്ര വലിയ ചടങ്ങുകൾ നടത്തുന്നതിലും ഒക്കെ ദേവസ്വത്തിന്റെ പിന്നാലെ ഒട്ടക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. ജാതിയുടെ ഒരു വിലക്കോ അതിനകത്തില്ല. ഒരു കല്യാണ മണ്ഡപവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ 10-12 കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഈ ഭഗവതിയുടെ ഭക്തന്മാർ ഇവിടെ സമർപ്പിക്കുന്ന ആ കാണിക്ക അല്ലെങ്കിൽ വരുമാനം, ആ വരുമാനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവശത അനുഭവിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കും. കിഡ്നി, ഹൃദയം, ലിവർ, ഇതിനൊക്കെ ട്രാൻസ്പ്ലാന്റേഷനും അതുപോലെ ക്യാൻസർ, ഇതൊക്കെ വളരെ വളരെ കോസ്റ്റ് വരുന്ന ഇതാണ്. ഇതിനൊക്കെ നമുക്ക് ഇവിടെ നാടിൽ ഉള്ള നമ്മൾ എഴുതുന്ന ഈ ചുരുക്കത്തിൽ 4-5 പഞ്ചായത്തിലുള്ള അങ്ങനെയുള്ള അപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ വൈദ്യസഹായം നൽകാറുണ്ട്. അത് ഒരു മതവും ജാതിയോ ഒന്നും നോക്കിയിട്ടുള്ള ആവശ്യക്കാരുടെ നമ്മൾ സഹായം നൽകാറുണ്ട്. അപ്പം അങ്ങനെ നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനവും നമ്മൾ ചെയ്യാറുണ്ട്. അത് സേവാസംഘവും അവരുടെ പരിധി അനുസരിച്ച് അവരും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ അരയങ്കാവിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് തോട്ടറ. ഇപ്പോൾ തോട്ടറയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് തോട്ടറ സംസ്കൃത യു പി സ്കൂള്. അത് പുതുവാമന കുടുംബമായി എന്തായിരുന്ന പി വാസുദേവൻ നമ്പൂരിപ്പാട് 1930s സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അന്നത്തെ കാലത്ത് നമ്പൂതിരി ബ്രാഹ്മണ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ആദ്യം മുൻകൈയെടുത്ത സ്ഥാപനമാണ്. ആ പെൺകുട്ടികൾ അന്നത്തെ കാലത്ത് പല നാട്ടിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ചിരുന്നു. പിന്നീട് അത് ഒരു സംസ്കൃത യു പി സ്കൂളായിട്ട് ഡെവലപ്പ് ചെയ്തു. അത് ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറയാവുന്നത് പി വി നാരായണൻ നമ്പൂരിപ്പാട് എന്നല്ല, 90 വർഷത്തോളം പ്രായമായിട്ടുള്ള അദ്ദേഹം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ചെസ് രംഗത്തെ ഏറ്റവും അതോറിറ്റിയുള്ള വ്യക്തിയാണ്. ചെസ്സിനെ കുറിച്ച് വളരെ അതോറിറ്റീവ് ആയിട്ടുള്ള പഠന ഗ്രന്ഥങ്ങളും പരിശീലന ഗ്രന്ഥങ്ങളും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുസ്തകം ഇട്ടിട്ടുണ്ട്. ചെസ് എങ്ങനെ പഠിക്കാമെന്നുള്ളത് എ ടു സെറ്റ് പഠിപ്പിച്ചിട്ടുള്ള ഇതാണ്. പഴയ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമാണ്. അരയങ്കാവ് ബോധിക്ഷേത്രം പറഞ്ഞു. തൊട്ടപ്പുറത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള തോട്ടറപ്പള്ളി, അതുപോലെ കുറച്ചും കൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ

ലോകം മുഴുവൻ അറിയപ്പെടുന്ന കാഞ്ഞിരാട്ട് മുസ്ലിം പള്ളി. അപ്പൊ ഈ നമ്മുടെ ഈ നാട്ടിലെ സംബന്ധത്തോളം ചെറുപ്പക്കാരെ, ഞങ്ങളുടെ കാലത്തുള്ള ചെറുപ്പക്കാർക്കൊക്കെ തോട്ടപ്പള്ളിയിലും നമ്മൾ ഉത്സവത്തിനൊക്കെ പോകും. കാഞ്ഞിരാട്ടം പള്ളിയിലാണെങ്കിൽ കൊടികുത്ത് എന്ന് പറഞ്ഞാൽ വളരെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊക്കെ ഭക്തജനങ്ങൾ നമ്മളവിടെ കൊടികുത്ത് നേർച്ചയുണ്ട്, അങ്ങനെ കൊണ്ട് നമ്മൾ കഞ്ഞി നേർച്ചയുണ്ട്, അങ്ങനെ നമ്മൾ വഴിപാട് ചക്കരക്കഞ്ഞിയാണ് നമ്മൾ വഴിപാട് കഴിക്കാനൊക്കെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഹിന്ദുക്കൾ ധാരാളം പോകാറുണ്ട്. അതുപോലെ തന്നെ തോട്ടപ്പള്ളിയിലെ ഉത്സവങ്ങളിലൊക്കെ നന്നിട്ടെടുക്കും. അപ്പം ഈ മൂന്ന് മതങ്ങളിലുള്ള ഒരു തന്നെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അത് വളരെ ഐക്യത്തോടെ നാട്ടുകാരാണെങ്കിലും അത് വളരെ സൗഹൃദത്തോടെ തന്നെയാണ് ഈ ഇത് പരിപാലിച്ചുകൊണ്ട് പോകുന്നത്. വളരെ അതാണ് അരയങ്കാവിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യാധാനം ഞാൻ കാണുന്ന ഒരു സംസ്കാരം, ആ എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം ഉണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്.

0: നാടൻ കലകൾക്കും ഏറെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു നാടാണ് അരയങ്കാവ്. പരമ്പരാഗത നാടൻ പാട്ടുകളെ കണ്ടെടുത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്ന കൂട്ടം എന്നൊരു പ്രശസ്തമായ നാടൻ പാട്ട് സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘത്തിലെ ഒരു കലാകാരനാണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത്.
1: എന്റെ പേര് ബിജു എന്നാണ്, ബിജു കൂട്ടം എന്നാണ് അറിയപ്പെടുക. 2024 ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ജേതാവാണ്. നാടൻ പാട്ടിന്റെ രേഖാവിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ സാംസ്കാരികമായ വൈവിധ്യങ്ങളുള്ള ഒരു നാടായിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത് തീരദേശ മേഖലയുള്ളപ്പോൾ ഇങ്ങോട്ട് മാറി ഈ പുഞ്ചയും കൂടി ഉണ്ട്. അത് കരിനിലമുണ്ട്, പുഞ്ചനിലം ഉള്ള ഒരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ചരിത്ര പ്രധാനമായ കാര്യം കൊച്ചി തിരുവിതാംകൂറിൻ്റെ ഒരു അതിർത്തിയാണ്. ഇവിടെ നിന്ന് കഷ്ടി 1 കിലോമീറ്റർ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് കൊതിക്കല്ല് കാണാൻ പറ്റും. എറണാകുളം കോട്ടയം ജില്ലയുടെ ബോർഡറാണ്. എറണാകുളം ജില്ലയുടെ തെക്കേറ്റവും കോട്ടയം ജില്ലയുടെ വടക്കേറ്റവും തുടങ്ങുന്നത് ഇവിടെ വന്നാണ്. ഒരു വലിയൊരു പ്രദേശമായിരുന്നു. ഇപ്പോഴും കുറുക്കനങ്ങി തൊട്ടടുത്ത പ്രദേശത്ത് ഉള്ളൊരു പ്രദേശം തന്നെയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്, തീരദേശം ഉള്ളപ്പോൾ പോലെ, തൊട്ടടുത്ത് കരിനിലം ഉള്ളപ്പോൾ പോലെ തന്നെ ഇപ്പുറത്ത് പുഞ്ചനിലമുണ്ട്. അതായത് രണ്ടും രണ്ട് കാർഷിക രീതിയാണ് പിന്തുടരുന്നത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. അരങ്കാവിൻ്റെ പ്രകടമായി വരുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ വ്യത്യാസം. നിരവധിയായ കലാകാരന്മാരും ഇവിടെ നിന്നുണ്ടായി പോയിട്ടുണ്ട്. അതുപോലെ അരങ്കാവിലെ പൂരം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ ആവേശഭരിതരാക്കുന്ന ഒരു കാര്യം, ഒരു കൂട്ടായ്മ. അതായത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ നടക്കുന്ന ഒരു സ്ഥലം.
2: താങ്കൾ കൂട്ടം എന്നൊരു നാടൻ പാട്ട് സംഘടന, അതിലൊരു സജീവ പ്രവർത്തകനാണെന്ന് പറഞ്ഞു.
1: സജീവ പ്രവർത്തനം.
2: അപ്പോൾ എത്ര വർഷമായി അത് തുടങ്ങി?
1: കൂട്ടം നാട്ടുപഠന കേന്ദ്രം തുടങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞു. 25 വർഷം കഴിയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ നാടിനെ അടയാളപ്പെടുത്താൻ കഴിയും. രണ്ട് തരത്തിൽ ഒന്നിന് നാടിൻ്റെ കുറേ പാട്ടുകൾ നമ്മൾ ശേഖരിച്ചത്, നാടൻപാട്ടുകൾ അങ്ങനെയാണോ ശേഖരിക്കപ്പെടണം. ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡിങ് രീതിയല്ല, എഴുതിയ പാട്ടുകളല്ല, എഴുതാതെ വാമൊഴിയായി വന്ന പാട്ടുകൾ നമ്മൾ ശേഖരിക്കപ്പെടണം.
2: അത് ഈ നാട്ടിൽ നിന്ന് തന്നെ?
1: ഈ നാട്ടിൽ. അതായത് തൊട്ടടുത്ത് അവിടെ തങ്കമ്മ പാറപ്പുറത്ത് എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. അനവധി പാട്ടുകൾ അവർക്കറിയാം. അവരുടെ അടുത്ത് നിന്നാണ് നമ്മൾ കൂടുതൽ പാട്ടുകൾ ശേഖരിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കാളിയമ്മ ഉണ്ട്, അവരുടെ അടുത്ത് പാട്ടുകൾ ശേഖരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചോറ്റാനിക്കര അടുത്ത് എരുവേലി എന്ന് പറയുന്ന ദേശം, ഇവിടുത്തുകാരനായിരുന്നു അവിടെ പോയി താമസിക്കുന്നത്, ഇട്ടിയാലി എന്ന് പറയുന്ന ഒരപ്പൻ, അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പാട്ടുകൾ നമ്മൾ ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ശേഖരിച്ച പാട്ടുകൾ ഒരു 10-20 എണ്ണം ശേഖരിച്ച് നമ്മളൊന്നൊരു ഒരു CD കാലമായിരുന്നു, കോമ്പാറ്റിക്സിൻ്റെ കാലമായിരുന്നു. അതിനകത്ത് നമ്മൾ കൊച്ചഴകൻ എന്ന് പറഞ്ഞിട്ടൊരു CD നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പാടുന്ന രീതി ഉണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ഒരു
2: രീതിക്ക് മാറ്റം വരുത്തിയിട്ടാണോ നിങ്ങൾ പാടുന്നത്?
1: ഇല്ല, അതേ രീതിയിൽ തന്നെ. അവർ പാടുമ്പോൾ അവരുടെ ഒരു പ്രായാധികം കൊണ്ട് ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടായ, പക്ഷേ ഈ താളത്തിന് വ്യത്യാസം വരുന്നത്. ഈ തുടിയുടെ ഓൾ താളത്തിൽ പറ്റുന്ന താളത്തിനകത്ത് തന്നെ നിന്നുകൊണ്ടാണ് പാടുന്നത്. പാടാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് മനഃപൂർവ്വം ചെന്നിട്ടുണ്ട് അങ്ങോട്ട് പാടുകയല്ല ചെയ്യണം. ഏതാണോ ആ സാഹചര്യം, ആ സാഹചര്യത്തിനനുസരിച്ച് പാടി ഫലിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ആയാസം മറികടക്കുക, അതുപോലെ അത് കൃഷിപ്പാട്ടുകളുടെ രീതിയിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയായിത്തീരും. പക്ഷെ ആരാധന വയസ്സ് വരുമ്പോഴത്തേക്കും, കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രം തൻ്റെ ദൈവത്തിനെ കാണാനോ ദൈവത്തിനോട് സംവദിക്കാൻ കിട്ടാനോ കിട്ടുന്ന ഒരു അവസരത്തെ അവൻ പ്രയോജനപ്പെടുത്തുന്നതോ പ്രതികരിക്കുന്നതോ ഏത് രീതിയിലാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. തൻ്റെ ഉള്ളിലുള്ള ദുഃഖം മുഴുവൻ ഒരുപക്ഷെ പുറത്തേക്ക് വന്നേക്കാം, സന്തോഷം മുഴുവൻ പുറത്തേക്ക് വന്നേക്കാം. അപ്പോൾ വരുന്ന ആലാപന ശുദ്ധിയെക്കുറിച്ച് നമ്മൾ അവിടെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. പാട്ടിന്റെ കമ്പം എന്താണ്, അതാണ് നമ്മൾ പ്രയോഗിക്കുന്നത്.
2: പിന്നീട് എന്താണ് ഇത് ഈ ഒരു അറിയപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തിയത്? അതായത് ഇപ്പൊ നിങ്ങൾ അവാർഡ് വരെ,
1: അതായത് ഈ 25 വർഷത്തിനിടക്ക് ഏതാണ്ട് ഒരു 6000-ലധികം വേദികൾ നമ്മൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഈ സംഘം തുടങ്ങുന്ന സമയത്ത് ഒരു 20 സംഘത്തിൽ താഴെയാണ് നാടൻപാട്ട് സംഘങ്ങൾ കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പം നോക്കിയാൽ ഒരു 3000-നടുത്ത് സംഘങ്ങൾ കേരളത്തിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊരു പ്രചാരം കിട്ടിയത് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ ഒരു നാടൻപാട്ട് പ്രചാരകൻ്റെ വളരെ വലിയ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ CJ കുടുംബം എന്ന് പറയുന്ന നാടൻപാട്ടിന്റെ ചരിത്രങ്ങൾ കുറച്ച് കൂടുതൽ അറിയാവുന്ന ഒരാൾ. പക്ഷേ പൊയ്ക്കയിൽ അപ്പുച്ചന്റെ കൂട്ടത്തിനകത്ത് ഇപ്പം 20-ലധികം പേരാണ് ഉള്ളത്. അത് വിവിധ പ്രദേശത്തുള്ളതാകെ അരങ്കാവിൽ നിന്നുള്ള ഭൂരിപക്ഷം പേരുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടത്തിന്റെ കൂട്ടത്തിലേക്ക് വന്നു ചേർന്ന ഒരുപാട് കലാകാരന്മാർ. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് പാട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. സ്കൂൾ കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ട്

0: മറ്റ് വായനശാലകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അനുഷ്ഠാന വാദ്യങ്ങൾ, അനുഷ്ഠാന വാദ്യങ്ങൾ എന്ന ചെണ്ട അല്ലാതെ തുടി എന്ന് പറയുന്ന ഒരു വാദ്യമുണ്ട്, അത് പുലയൻ്റെ വാദ്യമായിട്ടാണ് പറയപ്പെടുന്നത്. തുടി എന്ന് പറയുന്ന വാദ്യം നമുക്ക് പഠിപ്പിക്കാനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഭവ സമുദായത്തിൻ്റെ ഒരു വാദ്യം, പറയ സമുദായത്തിൻ്റെ ഒരു വാദ്യമുണ്ട് മരം എന്ന് പറയുന്നത്. അത് ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വാദ്യം എന്നാണ് പറയുന്നത്. ആ വാദ്യം പ്രയോഗിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പാട്ടുകളുടെ തനിമ നഷ്ടപ്പെടാതെ, അതിൻ്റെ എന്താണോ പാട്ടിൻ്റെ കാമ്പ് നഷ്ടപ്പെടാതെ, ആശയം നഷ്ടപ്പെടാതെ അതിൻ്റെ പ്രചാരണവും കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ 2024 ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അത് അരയങ്കാവിനെ ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ തിരഞ്ഞു നോക്കിയാൽ ഗരുഡായനം എന്ന് പറഞ്ഞാൽ 198 ഗരുഡന്മാരെയും 100 മേളക്കാരെയും 100 ചമയക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വേൾഡ് റെക്കോർഡ് ഈവൻറ്റ് ഈ അരയങ്കാവിൻ്റെ അമ്പലമുറ്റത്ത് നടത്താൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ മുഖ്യ സംഘാടകൻ അല്ലെങ്കിൽ സംഘാടകർ എന്ന നിലയിൽ പ്രദർശിച്ച കൂട്ടം നാട്ടറിവ് പഠന കേന്ദ്രങ്ങളാണ്.
1: അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു നല്ല നാടൻ പാട്ട് കൂടി പാടിത്തരണം.
0: തീർച്ചയായും എന്തായാലും അരയങ്കാവ് അമ്പലത്തിന്റെ മുറ്റത്താണ് വിളിക്കണേ. അപ്പോ അരയങ്കാവിനെ സംബന്ധിച്ച് തങ്കമ്മ പാറപ്പുറത്ത് പാടിത്തന്നവര് അരയങ്കാവിൽ തന്നെ വരികയാണ്. ഈ മേടപ്പത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ആരാധനാ സമയം നമുക്ക് കിട്ടും, മേടപ്പത്തിനാണത് കിട്ടും. ആ സമയത്ത് ഈ കതിർക്കറ്റയുമായി വന്നിട്ട് കാഴ്ച വെക്കാൻ വരുന്ന സമയത്ത് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണത്.

0: ഉടത്തിൽ അടിച്ചും തളിച്ചു എങ്കിലും പാടും അന്തരങ്കിയോ അന്തരങ്കിയോ ആളും കരിന്തലേ അന്തരങ്കിയോ.
1: ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ അല്ലെങ്കിൽ എൻ്റെ സംഘത്തിനെ വിളിച്ചതിന് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. നേരത്തെ ആകാശവാണിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്, ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും നന്ദി, നമസ്കാരം.
2: ഞങ്ങൾക്കും വളരെ സന്തോഷം.
3: ഇതിൻ്റെ കൂടെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി പറയും.
1: അറുമുഖൻ വെങ്കടങ്ങ് എന്ന് പറയുന്ന ഒത്തിരി നാടൻപാട്ടുകൾ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള കലാകാരൻ, അദ്ദേഹത്തിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട്. എളവത്തൂരു കായലിൻ്റെ കരക്കലുണ്ടൊരു കൈത, ആ പാട്ട്.

0: മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പ്രദേശമാണ് അരയൻകാവ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അരയൻകാവ് ക്ഷേത്ര ഉത്സവം പോലെ തന്നെ ഇവിടുത്തെ ആളുകൾ എല്ലാവരും സന്തോഷപൂർവ്വം ഒത്തുകൂടുന്ന മറ്റൊരു ആഘോഷമാണ് തോട്ടറ സെന്റ് മേരീസ് പള്ളി പെരുന്നാൾ. പള്ളി അങ്കണത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ പള്ളിയുടെ ചരിത്രവും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കേട്ടുവരാം.
1: നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ ടോമി പറമ്പടിയിലാണ്. അദ്ദേഹം ഒരു കർഷകനായിരുന്നു, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു. തോട്ടറ

0: സെന്റ് മേരീസ് പള്ളിയുടെ മുൻ ട്രസ്റ്റി
1: ആയിരുന്നു.
0: ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പള്ളിയുടെ ചരിത്രവും പിന്നെ ഈ നാടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്.
1: എൻ്റെ പേര് ടോമി, ഞാൻ തോട്ടപ്പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്നു. തോട്ടപ്പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇത് തോട്ട എൻ്റെ പൂർവികർ ഇവിടെ പള്ളിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ കരുപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രഹ്മംഗലത്ത് ഇവിടുന്ന് 6 കിലോമീറ്റർ ദൂരെ അവിടെയാണ് പള്ളി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ ആഗ്രഹപ്രകാരം അവർക്കൊരു പള്ളി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് 1954 ഇവിടെ ഒരു വണക്കമാസപ്പുര പണിതു. അതിൽ കുർബാന ചൊല്ലി അങ്ങനെ കുറച്ച് അന്നത്തെ ആൾക്കാർ അങ്ങനെ നിന്നിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് അവർ ഇവിടെ ഒരു പള്ളി പണിയണം എന്നാഗ്രഹിച്ച ഒരു വീടുകളിൽ നിന്ന് പിരിവും നമ്മുടെ കൃഷി കഴിഞ്ഞു കൃഷിയുടെ ഉൽപ്പന്ന പിരിവൊക്കെ എടുത്ത് 1957 ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. അതിനുശേഷം ഞങ്ങൾ 2000 ആ ഈ പള്ളി പൊളിക്കുകയും 2002 പുതിയ പള്ളി പണിയും ചെയ്തത്. അപ്പോൾ ഈ പള്ളിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇവിടെ തോട്ട നിവാസികൾ എല്ലാവരും കർഷകരാണ്. തോട്ടപ്പുഞ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് തോട്ടപ്പുഞ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, തോട്ടപ്പുഞ്ച കൊച്ചിയുടെ നെല്ലറയാണ്. അപ്പോൾ ആ അവിടെ കൃഷി ചെയ്ത് അതാണ് ആ തോട്ട പുഞ്ചയും തോട്ടപ്പള്ളിയും പേരൊക്കെ ഒരുപോലെ വന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആ തോട്ടപ്പുഞ്ചയുടെ കൃഷിക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നവർ. ഇപ്പോൾ അതെല്ലാം മാറി നല്ല രീതിയിലുള്ള പള്ളിയൊക്കെ ഒരുപാട് പുരോഗമനം നമ്മുടെ പള്ളിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. നേരത്തെ അരങ്ങാവിലൊക്കെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം മാർക്കറ്റ് ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ ബിസിനസ് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ മാർക്കറ്റെല്ലാം നിന്നുപോയി, കടകളിലേക്ക് വന്നു, കടകൾക്ക് ഒരുപാട് കടകളൊക്കെ കൂടി. ഞങ്ങൾ സംഘടനയൊക്കെ ആണെങ്കിലും വളരെ വിപുലമായ രീതിയിൽ സംഘടന വ്യാപാര ഭവനമൊക്കെ പണിയുകയും വലിയ വലിയ പ്രോഗ്രാം സംഘടന നടന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം നമ്മൾ ഓൺലൈൻ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അതെല്ലാം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്. മാന്ദ്യമായി. പിന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ മാർക്കറ്റ് മാത്രമല്ല, മൂലേമേലി ഇപ്പോൾ നമ്മുടെ ഒലിപ്പുറത്തൊരു ആമ്പിൽപ്പാടമൊക്കെ ഉള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാലോ. ആ ആമ്പിൽപ്പാടത്തിന് അടുത്തൊരു മൂലേമേലി ചന്തയുണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം അവിടെ ചന്ത ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്ന് നമ്മുടെ ഇവിടെ നിന്നെല്ലാം ആളുകൾ ഉൽപ്പന്നങ്ങളെല്ലാം കോഴി മുട്ട അങ്ങനെ സർവ്വ സാധനങ്ങൾ അവിടെ കൊണ്ട് വിൽക്കുന്നതും മേടിക്കുന്നതുകൊണ്ടിരുന്നു. ഇപ്പോൾ അതെല്ലാം നിന്നുപോയി. അവിടെ അതുപോലെ വെള്ളൂരും ഉണ്ടായിരുന്നു ചന്ത, അതെല്ലാം ഇപ്പോൾ നിന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ, നാടിൻ്റെ മാറ്റമനുസരിച്ചുള്ള മാറ്റം. അതുപോലെ ഈ തോട്ടപ്പുഴ തൊട്ടടുത്താണ് പെറോം റോഡ് റെയിൽവേ സ്റ്റേഷൻ.
0: ഈ സ്ഥലത്തിന് തോട്ടറാന്നാണ് പറയുന്നത്,
1: ഈ സ്ഥലത്ത് തോട്ടറാന്ന് പറഞ്ഞ.
0: ഇതിന്റെ അപ്പുറത്ത്
1: ഇത് തോട്ടറയുടെ അറ്റം കഴിയുമ്പോൾ വെള്ളൂർ പഞ്ചായത്തിലേക്ക് മാറും. അപ്പോൾ അത് ജില്ല തന്നെ മാറും. ആര്യങ്കാവിൽ നിന്ന് 1 കിലോമീറ്റർ അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്ക് നീർപ്പാറയാവും. അവിടെ നീർപ്പാറയ്ക്ക് അപ്പുറത്തേക്ക് കോട്ടയം ജില്ലയാണ്. ഇത് ഈ തോട്ടപ്പഞ്ചായ തന്നെ 3 പഞ്ചായത്തിൽ പെട്ട കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആമ്പുള്ളി പഞ്ചായത്തിലാണ്. എടക്കാട്ടൂർ പഞ്ചായത്തും വെള്ളൂർ പഞ്ചായത്തിലും പെട്ടാണ് ഈ തോട്ടപ്പഞ്ചായ കിടക്കുന്നത്.
0: അപ്പോൾ ഈ അരയങ്കാവൊക്കെ
1: ആമ്പുള്ളി പഞ്ചായത്തിൽ നീർപ്പാറ വരെയുള്ള സ്ഥലം ആമ്പുള്ളി പഞ്ചായത്തിൽ പെടും. അതിനുശേഷം അങ്ങോട്ടും വഴിയും കൂടി. ഞാൻ ശരിക്കും കോട്ടയം ജില്ലക്കാരനായിരുന്നു, വെള്ളൂർ പഞ്ചായത്ത് താമസിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ഒരു 10-40 കൊല്ലമായിട്ടാണ് ഇങ്ങോട്ട്. ഇപ്പോൾ എനിക്കിവിടെ അച്ഛനായിട്ട് സ്ഥലമുണ്ടായിരുന്നു, ഇവിടെ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഭൂമിയിൽ ഞങ്ങൾ വന്നപ്പം ഞങ്ങളിപ്പോ ശരിക്കും എറണാകുളം ജില്ലക്കാരനായി.
0: ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ടോ?
1: ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്.
0: നെല്ല് മാത്രമാണോ?
1: നെല്ലുണ്ട്, റബ്ബറുണ്ട്, പിന്നെ പച്ചക്കറികളൊക്കെ ഞങ്ങൾ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ള പച്ചക്കറി ചെയ്യുന്നുണ്ട്. നെൽകൃഷി ഞങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. നെല്ലും കപ്പ മരച്ചീനി അതൊക്കെ ഞങ്ങൾ പണ്ട് മുതലേ കപ്പ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
0: അത് കപ്പ കൃഷിയൊക്കെ ഈ വയലിൽ തന്നെ ചെയ്യണോ? നെല്ല് കൊയ്ത് കഴിയുമ്പോൾ അവിടെ തന്നെ ചെയ്യണോ അതെയോ?
1: കരപ്രദേശത്താണ് ഇതുപോലെ നേരത്തെ. അപ്പോൾ എൻ്റെ സൈഡിലെ കുറച്ച് ചെറിയ തിട്ട ഉണ്ടാക്കിയിട്ട് ആ തിട്ടയിൽ കപ്പ ഇടുമായിരുന്നു. ഇപ്പോഴും ഇപ്പോൾ കൃഷിയൊക്കെ ഒത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ അടുത്ത് വെള്ളത്തിൻ്റെ ഇതും പിന്നെ പുല്ല് കയറി മൂടി കിടക്കുകയാണ്. ഇപ്പോൾ കണവൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ പുതിയ സിസ്റ്റമൊക്കെ വന്നുകൊണ്ട് പുല്ല് പുല്ലൊക്കെ ചെത്തി ഇപ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറേ കൃഷി പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാലാവസ്ഥ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭൂകൃഷിയേ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് കൃഷി ചെയ്ത് കൊയ്ത്താകുമ്പോഴത്തേക്കും മഴ ഒരു മിക്കവാറും. അപ്പോഴാണ് മഴ വരുമ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത കൊയ്ത്തെടുക്കാൻ കൊയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥ. പഴയ കാലത്തൊക്കെ നമുക്കെല്ലാം അറിയാമായിരുന്നു ഇങ്ങനെ വലിയ ചെയ്യുക, ഒരേ സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ സമയമൊന്നും ഇല്ലല്ലോ, കാലാവസ്ഥയൊക്കെ മാറി വന്നുകൊണ്ട് അതിൻ്റെ ദോഷമൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയെ സംബന്ധിച്ച് യാതൊരു എല്ലാ ആൾക്കാരും നമ്മുടെ പള്ളിയിലെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പള്ളി പണിതപ്പം മുതൽ ഇവിടെ എല്ലാ വർഷവും ഫെബ്രുവരി മാസം 1-ഉം 2-ഉം തീയതികളാണ് പെരുന്നാൾ. അത് വളരെ എല്ലാ ജാതി ആളുകളും ഇവിടെ വന്ന് കഴുന്നെടുക്കുകയും മാതാവിൻ്റെ നാമത്തിലുള്ള പെരുന്നാൾ ഇത് പള്ളിയാണത്. മാതാവിൻ്റെ നാമത്തിൽ സെന്റ് മേരീസ് എന്നാണ് പള്ളിയുടെ പേര്. ആ പള്ളിയിലെ പെരുന്നാൾ വളരെ ഗംഭീരം. അരയങ്കാവ് ടൗണിൽ നിന്നാണ് ഞങ്ങളെ ഇത് പ്രതിഷ്ഠം വരുന്നത്. അപ്പോൾ അരയങ്കാവ് അമ്പലത്തിൽ തൂക്കമുണ്ടല്ലോ, അതിൻ്റെ അവിടെ അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൊട്ടുകയും അവിടെ ഭയങ്കര അവിടെ ആളുകളിട്ട് വളരെ ഞങ്ങൾ മതസൗഹാർദ്ദം പറഞ്ഞാൽ അരയങ്കാവും തോട്ടയൊക്കെ വളരെ ഫേമസ് ആണ്. തൂക്കം വളരെ ഫേമസ് ഞങ്ങളിവിടെ എല്ലാവരും ഇടവക്കാരും ഒക്കെ ആളുകളെല്ലാം തൂക്കത്തിൽ സംബന്ധിക്കുകയും കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ പെരുന്നാളിന് എല്ലാ ആളുകളും വന്ന് ഇവിടെ മാതാവിനെ കഴുന്നെടുക്കാന്നൊരു ചടങ്ങുണ്ട്. ഞങ്ങളുടെ ഒരു നേർച്ചയാണത്, കഴുന്ന മുടി, മാതാവിൻ്റെ മുടി എന്ന് പറഞ്ഞ് മുടി കിട്ടും. അതുകൊണ്ട് ഒരു കുരിശടിയുണ്ട്, അതിനവിടെ ചുറ്റിക്കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കും. എടുക്കുന്ന ഒരു സിസ്റ്റം. അത് എല്ലാ ആളുകളും വന്നെടുക്കുന്നുണ്ട് അവിടെ എല്ലാ വർഷവും. അതൊക്കെ വളരെ ഗംഭീരമായ പരിപാടികളാണ് നടന്നു പോണത്. അതിനൊന്നും ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങളെ ഇവിടെ ആദ്യം വലിയ 250 ഇടവക്കാരേ ഉള്ളൂ. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ചെറിയ ഇടവകയായിരുന്നു, പക്ഷെ ആളുകളുണ്ട് ഇപ്പം. പിന്നെ മറ്റ് ഇടവയിലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്ന

0: ഇവിടെ കുർബാനയ്ക്കൊക്കെ വരുന്നതുകൊണ്ട് ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ് പള്ളിയിൽ. പള്ളി പുതിയ പള്ളി പണിതപ്പോൾ ഇപ്പോൾ പള്ളിക്ക് അടിയുണ്ട് ഇഷ്ടംപോലെ.
1: ആണല്ലോ. അപ്പോൾ പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളാണോ?
0: ആ പാട്ട് ഇഷ്ടമുള്ള ആളാണ്. റേഡിയോ
1: റേഡിയോ
0: കേൾക്കാറുണ്ട്. ഞാൻ മറ്റേ ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് വണ്ടിയിലാണെങ്കിലും കടയിലൊക്കെ വെച്ചിട്ടുണ്ടത്.
1: ആണല്ലേ. ആ അപ്പോ പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളാകുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള
0: എനിക്ക് എപ്പോഴും പഴയ പാട്ട് തന്നെയാണ് ഇഷ്ടം. പഴയ പാട്ട് നെല്ലെന്ന സിനിമയിൽ കഥളി കൺകഥളി എന്നൊരു പാട്ടുണ്ടല്ലോ, ഇട്ട് തന്നാൽ സന്തോഷമായിരിക്കും.
1: ഓക്കെ.

0: നമ്മളിപ്പോൾ അരയങ്കാവിൻ്റെ വിശേഷങ്ങളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, ഇവിടെ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവരുടെ മത സൗഹാർദ്ദത്തെക്കുറിച്ചാണ് അവർക്ക് ഒരുപാട് പറയാനുള്ളത്. അപ്പോൾ പള്ളി പെരുന്നാളായാലും അമ്പലത്തിലെ ഉത്സവമായാലും തൊട്ടടുത്തുള്ള കഞ്ഞരമറ്റം പള്ളിയിലെ കൊടികുത്തായാലും ഇതിനെക്കുറിച്ചെല്ലാം ഇവർ വളരെയധികം വാചാലരായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അരയങ്കാവ് അമ്പലത്തിന് ഒരു ഭഗവതി സേവാ സംഘമുണ്ട്. അപ്പോൾ അതിലെ ഒരാളാണ് ഇനി ഈ മത സൗഹാർദ്ദത്തെക്കുറിച്ചും ഇവിടുത്തെ ഈ ജനങ്ങളുടെ ഒത്തൊരുമയെക്കുറിച്ചും ഒക്കെ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾക്കതൊന്ന് കേട്ടുവരാം.
1: എൻ്റെ പേര് രമേശൻ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ ഈ അമ്പലവും അരയങ്കാവുമായിട്ട് വളരെയധികം കുറ്റനാളിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയ വ്യക്തിയാണ്. അമ്പലത്തിലും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം വ്യാപൃതമായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഞാൻ വീണ്ടും പ്രസിഡൻ്റായിട്ട് വന്നിപ്പോഴാണ് ഇവിടെ അമ്പലത്തിൽ. നമ്മളിപ്പോൾ ഈ നാടിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ചോളം ഈ നാടെന്ന് പറയുന്നത് വളരെയധികം ഞാനിവിടെ ജനിച്ചതിൻ്റെ ഭാഗം ചെയ്ത വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, അമ്പലത്തിൽ ക്ഷേത്രപ്രവേശനം വിളംബരത്തിന് മുമ്പ് തന്നെ എല്ലാ ജാതിക്കാർക്കും അമ്പലത്തിൽ കയറാമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അകത്ത് വരെ കയറാം, അതായത് ക്ഷേത്രം വിശ്വാസികൾക്ക് മാത്രം എന്ന് പറഞ്ഞ ഒരു അമ്പലം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു അമ്പലം. അതായത് ഹിന്ദുവിനൊന്നല്ല, അല്ലെങ്കിൽ അതല്ല, ക്ഷേത്രം വിശ്വാസികൾക്ക്

0: അപ്പൊ ഇവിടെ അമ്പലത്തിന്റെ അകത്ത് കയറി ഇപ്പോഴും പൂരം നടക്കുന്ന സമയത്ത് എൻ്റെ അകത്ത് കയറി മുസ്ലിമായിട്ടുള്ള ആളുകൾക്ക് അകത്ത് കയറി കുടുംബായസം കഴിക്കുന്ന ആളുകളുണ്ട്, ഇവിടെ തൂക്കം നടത്തുന്ന ആളുകളുണ്ട്, ക്രിസ്ത്യാനിപ്പെട്ട ആളുകൾ. അതുപോലെ തന്നെ ഇവിടെ പള്ളിയുണ്ട് അടുത്ത്, ഈ മുസ്ലിം പള്ളിയുണ്ട്. ആ പള്ളിയിലൊക്കെ ഉത്സവത്തിന് ഞങ്ങൾ ഇവിടെ ഹിന്ദു അറിയാലോ, അവിടെ ചക്കരക്കഞ്ഞി എന്നൊരു ഇതുണ്ട്. ഈ ചക്കരക്കഞ്ഞി കഴിക്കുന്നതിൽ ഒരു 80% ഹിന്ദുക്കളാണ്. അതുപോലെ ഒരേപോലെ അത്ര സ്നേഹത്തോടെ കഴിയുന്നൊരു അത്ര സൗഹാർദ്ദമുള്ള ഒരു നാടായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഹിന്ദുവിൽ തന്നെയാണ് ഒത്തിരി അധികം പലതരത്തിലുള്ള ജാതികളുണ്ട്, ആളുകളുണ്ട്. ഈ ആളുകളിൽ തന്നെ എല്ലാവർക്കും ഒരു അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുത്തൊരു അമ്പലമാണ്. അതായത് ഇവിടുത്തെ ആദ്യം കയറുന്ന താലം, അവരുടെ ആദ്യം ദേവി ഉടുക്കുന്ന വസ്ത്രം ഒരു സമൂഹത്തിന് കൊടുക്കുന്നു, നെയ്തുകൊണ്ട് കൊടുക്കണം. അവർ ഇവിടെ പത്മശാലി എന്ന് പറയുന്നത് അവരുടെ ആദ്യമായിട്ട് അവർ ചെയ്യണം. പിന്നെ അതുപോലെ ഈഴവ സമൂഹത്തിന് അവർക്കാണ് ആദ്യത്തെ ഇത് കയറാനുള്ള കാര്യങ്ങൾ. അങ്ങനെ എല്ലാ തരത്തിലും യാതൊരു വിധ പ്രശ്നങ്ങളില്ലാണ്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നാടാണ്. അതാണ് ശരിക്കും ഞങ്ങൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഈ അമ്പലത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം തന്നെ അതാണെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ ഇത്ര സൗഹാർദ്ദത്തിൽ എല്ലാവരും കൂടി പൂരം നടത്താൻ വോളണ്ടിയർ, നിങ്ങൾ അത്ഭുതപ്പെട്ട ഒരു മുസ്ലിം ക്രിസ്ത്യൻസ് ആളുകളുണ്ടാവും ഇവിടെ പൂരം നടത്തുന്ന വോളണ്ടിയേഴ്സ് ആയിട്ട്. അതിനകത്ത് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അത്രയ്ക്ക് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അസംകുട്ടി സാറിനെ നിങ്ങൾ ഒരുപാട് ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, കാരണം അസംകുട്ടി സാറിന് 6-7 പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങൾ എഴുതിയതെല്ലാം ഇവിടുത്തെ പൊതുവായ ഈ അമ്പലം പഞ്ചായത്തിൻ്റെ മൊത്തം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എഴുതിയ പുസ്തകമാണ്. അതിനകത്ത് ഈ പറഞ്ഞ പൊതുവാമ ഇല്ല, ഈ അമ്പലം, പള്ളി, ഇതെല്ലാം കടന്നു വന്നു. അമ്പലം പഞ്ചായത്തിൻ്റെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് അതിനകത്ത്. ആ പുസ്തകത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാൻ കഴിയുന്ന ഒരാൾ ബഷീർ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതുപോലെ നിങ്ങൾ പറഞ്ഞ ഇതുപോലെ സ്കൂൾ, ഇവിടെ അമ്പലത്തിൻ്റെ സ്ഥലമായിരുന്നു സ്കൂളുകൾ. ഈ ആ സ്കൂളും എല്ലാം കൂടെ പുതുവാമ അരയങ്കര എൽ പി സ്കൂൾ, അതിൽ പുതുവാമനയുടെ സ്കൂളായിരുന്നു ആദ്യം. പുതുവാമന നടത്തിക്കൊണ്ടിരുന്ന സ്കൂളാണ്. അതിനുശേഷം കാലത്തിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അതിൻ്റെ തുടക്കം തന്നെ വലിയൊരു ഇതിലാണ്. അതായത് 1950 കൈപ്പെട്ടിരുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. ഈ കൈപ്പെട്ടിരുന്ന സ്ഥലത്തിൻ്റെ ഒരു ശാഖയായിട്ട് അച്യുതമേനോൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ആ സാറ് അവിടെ ഒരു ചെറിയ സ്കൂൾ ഓലപ്പര വരെ കെട്ടിയതാന്ന് തോന്നുന്നു. അത് കെട്ടിയിട്ട് അതിൻ്റെ ശാഖയായിട്ടാണ് ഈ സ്കൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതും സാധാരണ രീതിയിൽ കെട്ടി ഉണ്ടാക്കിയൊരു സ്കൂളാണ്. ആ സ്കൂളിൽ എനിക്ക് വർഷം 1950 തോന്നുന്നു ആ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത്. 1959-60 റെക്കോർഡിക്കലായിട്ട് എനിക്ക് 1959-60 വെച്ചാണ് റെക്കോർഡിക്കലായിട്ട് സ്കൂൾ നിലവിലുള്ളതായിട്ട് കാണിക്കുന്നത്. അതിന് മുമ്പെയൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് റെക്കോർഡിക്കലൊക്കെ. അതാണ് അതിൽ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ചെറിയൊരു അന്ന് ഒരു കാലാവസ്ഥ ഭയങ്കര ഭയമാറ്റം, രണ്ട് കുട്ടികളൊക്കെ മരിക്കുന്നുണ്ട്, ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഓർമ്മയിലില്ല. എന്നാലും അതിനുശേഷം വളരെ ഇതിയായിട്ട് മനോഹരമായിട്ട് കെട്ടിപ്പെടുത്ത അവസാനം ഈ സ്കൂൾ അവർ സ്റ്റാഫിന് വിട്ടുകൊടുക്കുകയും ഈ മന അവർക്കൊന്ന് നടത്തിക്കൊള്ളാൻ പറഞ്ഞ് നടത്തി. ഇന്നിപ്പോഴും എനിക്ക് തോന്നുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ടുള്ള എല്ലാ ഒത്തിരി ഒത്തിരി അവാർഡുകൾ നേടിയ സ്കൂളാണ്. 2 ഡിവിഷൻ വെച്ച് എല്ലാ സ്കൂളിൽ LKG തൊട്ടുണ്ട്, എല്ലാത്തിലും 2 ഡിവിഷൻ വെച്ച് ഇവിടെ സ്കൂളിലുണ്ട്. അത്ര മനോഹരമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സ്കൂളാണ് അത്. അതിലൊരു 8 വർഷം എനിക്ക് എൻ്റെ PTAയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി. ഞാൻ അതിലും തീർച്ചയായിട്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അതിനുള്ളൊരു ഇത് നമുക്ക് തന്നതിന്. അതേപോലെ ബാക്കി ഇതുപോലെ ഇപ്പം 7 കരയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ. 7 കര വെച്ച് 7 കരയിലുള്ള ആളുകളും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. 7 കര എന്ന് പറയുന്നത് അത് അമ്പല പഞ്ചായത്ത് മാത്രമല്ല, ഇവിടെ അങ്ങോട്ട് പോയ വരിക്കാങ്കുന്ന് വടകര തൊട്ട് ബ്രഹ്മമംഗലം അങ്ങനെ തുരുത്തുമ്മ ചെമ്പ് ഈ ഭാഗം തൊട്ട് എല്ലായിടത്തും എല്ലാവർക്കും കൃത്യമായ അവകാശങ്ങൾ യാതൊരു കമ്മിത്തല്ലും ഇല്ലാതാക്കാൻ വേണ്ടി വളരെ വിശാല മനസ്സോടുകൂടിയാണ് ആ കാലഘട്ടത്തിൽ അത്രയ്ക്ക് ദീർഘദർശികളായ മനുഷ്യർ ഇതൊന്നും ഇല്ലാണ്ട് ഈ അമ്പലത്തിലുള്ള ഓരോ ആളുകൾക്കും വ്യക്തികൾക്കും ജാതികൾക്കുമൊക്കെ കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തിട്ട് അവർക്കൊക്കെ അവകാശങ്ങൾ വരെ. ഈ കൊയ്ത്ത് സമയത്ത് ആദ്യത്തെ നെല്ല് കൊണ്ടുവരാൻ ഇവിടുത്തെ ദളിത് വിഭാഗത്തിനായിരുന്നു അവകാശം. അവരാണ് കൊണ്ട് ഇവിടെ ഒരു നല്ല ചടങ്ങുകളൊക്കെ നടന്നിരുന്ന കാലഘട്ടം. അന്നും ഞങ്ങളുടെ ഒരു ഓർമ്മയില്ല, പറഞ്ഞു കേട്ടത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ തരത്തിലും യാതൊരു സ്പർദ്ധയില്ലാണ്ട് ഒരു പക്ഷേ നാടിൻ്റെ ഈ ഐക്യതയ്ക്കയുടെ പിന്നിൽ തീർച്ചയായിട്ടും ഇതേപോലെ ദീർഘവിഷമുള്ള ആളുകളുടെ മനോഭാവം കൊണ്ടാണ് ഇന്ന് നാട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ എത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരോടെല്ലാം ആളുകളോടെല്ലാം നന്ദി പറയുകയാണ്. കാരണം ഈ നാടിനെ ഈ നാടാക്കി ഇതിൽ അവർ വഹിച്ച പങ്ക് അത്ര കാലഘട്ടങ്ങളിൽ മുന്നേ തന്നെ മുന്നോട്ട് ചിന്തിക്കാനുള്ള അവരുടെ കഴിവിന് നന്ദി പറയുകയാണ്. ആ ഐക്യം അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇവിടെ ഞാൻ ഈ കഴിഞ്ഞതിലാണ് വളണ്ടിയർ വരെ വെക്കുന്ന പല ആളുകളാണ്. ഞങ്ങളുടെ ഇത് ഇന്ന് ഹിന്ദുക്കൾ തന്നെ വേണമെന്നില്ല, ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള ഭാഗ്യം ഇതില്ല, അവരുടെ ഇടയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ.
1: ഇനി നമ്മൾക്ക് മനോഹരമായ ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: അരയങ്കാവിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാവരും വളരെ ആകാംക്ഷാപൂർവ്വം അല്ലെ വളരെ സന്തോഷപൂർവ്വം നമ്മളോട് പങ്കുവച്ചത് അരയങ്കാവ് ക്ഷേത്രോത്സവവും അവിടുത്തെ ഗരുഡൻ തൂക്കവും ഒക്കെയാണ്. ഇത്രയും പ്രശസ്തമായിട്ടുള്ള ഈ ഗരുഡൻ തൂക്കം നടത്തുന്ന ഒരു കലാകാരനെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം.
1: എൻ്റെ പേര് സുമേഷ്, ഞാൻ ഗരുഡൻ തൂക്കം കലാകാരനാണ്. ഗരുഡൻ തൂക്കത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കലാകാരനായിരുന്നു തോട്ടറ ഭാസ്കരൻ നായർ. അദ്ദേഹം അരയങ്കാവിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരിൽ ഏറ്റവും അവസാന കാലത്തുണ്ടായ ഒരു ശിഷ്യനാണ് ഞാൻ. അരയങ്കാവ് അമ്പലത്തോട് ചേർന്ന് തന്നെ ഞാനും കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഗരുഡൻ തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരയങ്കാവിൻ്റെ ഒരു ദേശീയ ഉത്സവമാണ്. എല്ലാ സമുദായങ്ങളും ചേർന്ന് നടന്ന ഒരു വഴിപാടാണ്, ഭഗവതിക്ക് നടന്നതാണ് തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹ സാഫല്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്ക് അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ഭഗവതിക്ക് നേരുന്ന ഒരു വഴിപാടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗരുഡൻ തൂക്കത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ. ദാരികനും ദാനവേന്ദ്രനും ഭഗവതിയും തമ്മിലുള്ള യുദ്ധമാണ് ഇതിൻ്റെ ഇതിവൃത്തമായിട്ട് വരുന്നത്.
2: ഗരുഡൻ
1: തൂക്കം അത്യാവശ്യം അത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളും. ഗരുഡൻ തൂക്കത്തിന് താളവട്ടങ്ങളുണ്ട്. താളവട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 18 താളവട്ടമുണ്ട്. ഒരാശാന്റെ മുഖത്തു നിന്ന് തന്നെ നമ്മളിത് പഠിക്കണം. അത് പഠിച്ച് അരങ്ങേറ്റം കഴിക്കണം. ചെണ്ട, മദ്ദളം, പലന്തല ഇതോടുകൂടിയാണ് നമ്മൾ അരങ്ങേറ്റം നടത്തുന്നത്. അരങ്ങേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൂക്കത്തിന് പോകാം. പക്ഷെ തൂക്കത്തിന് പോകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കലാരൂപങ്ങൾ പോലെ അല്ല ഗരുഡൻ തൂക്കം. ഗരുഡൻ തൂക്കത്തിന് കുറച്ച് ശരീരശുദ്ധിയും ഇതെല്ലാം നമ്മൾ ചിട്ടവട്ടങ്ങളൊക്കെ നമുക്ക് പാലിക്കേണ്ടതുണ്ട്. അത് വഴിപാട് നടത്തുന്ന വീട്ടുകാരും പാലിക്കണം, തൂക്കക്കാരനും ഈ വ്രതമൊക്കെ എടുത്തിട്ട് വേണം

0: പോകാനായിട്ട്.
1: ആ
0: അത് ചുരുങ്ങിയത് ഒരു 7 ദിവസമെങ്കിലും രണ്ട് കൂട്ടരും അത് പാലിക്കണം എന്നുള്ളതാണ്. ചടങ്ങ് എന്നുള്ള രീതിക്ക് കിരണംതൂക്കം തുടങ്ങുന്നത് വൈകുന്നേരം കേളിയോട് കൂടിയാണ്. അത് 9 മണിയോടുകൂടി നമുക്ക് കിരണംതൂക്കം ആദ്യത്തെ താളോട്ടം തുടങ്ങും. അത് ചെറിയ ചെമ്പട അല്ലെങ്കിൽ ചെമ്പട ആയിരിക്കും ഒന്നാമത്തെ താളോട്ടമായിട്ട് വരുന്നത്. അതിനുശേഷം നമുക്ക് ഏത് താളോട്ടം വേണമെങ്കിലും കൊട്ടാമെന്നാണ് സമ്പ്രദായ പ്രകാരം പറയുന്നത്. പക്ഷേ ക്ഷേത്ര മതിൽക്കകത്ത് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടന്ത തന്നെ കൊട്ടണം. അത് അതാണ് അതിൻ്റെ രീതി വരുന്നത്. ക്ഷേത്ര മതിൽക്കകത്ത് കയറി അടന്ത കൊട്ടി, അടന്ത കൊട്ടി കലാശിച്ച് കളിത്തട്ടിലെത്തി മാല കൊത്തുക എന്നാണ് പറയുന്നത്. മാല കൊത്തുന്നതിന് ചെറിയ ലക്ഷ്മി കൂട്ടി മാല കൊത്തുക എന്നതാണ് ചടങ്ങ്. കൊത്തുന്ന മാലയാണ് ഈ വഴിപാടുകാരന് കിട്ടുന്ന ഒരു പ്രസാദം എന്ന് പറയുന്നത്. ആ പ്രസാദം അവർക്ക് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക.
1: ചെത്തിപ്പൂമാലയാണ്,
0: ചെത്തിപ്പൂമാലയാണ്. അതിനുശേഷം വരുന്നത് നമ്മുടെ ഒറ്റത്തൂക്കച്ചാടിൽ ഒരു പ്രദക്ഷിണമാണ്. ഒറ്റത്തൂക്കച്ചാടിൽ കയറി അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വേതാളത്തിന് രക്തം കൊടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഒറ്റത്തൂക്കച്ചാടിൽ കയറി പുറകിൽ രണ്ട് ചൂണ്ടക്കൊളുത്ത് ഒന്ന് കുത്തി ചെറുതായിട്ടൊരു തുള്ളി രക്തം കാണുന്ന രീതിക്ക് കുത്തി അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം. ആ പ്രദക്ഷിണത്തോടുകൂടി ചടങ്ങുകൾ കഴിയും.
1: എന്താണ് ഇതിന്റെ വേഷവിധാനം?
0: എൻ്റെ അറിവ് വെച്ചിട്ട് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആശാന്മാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തല പാണാവള്ളി, അവിടെയൊക്കെ ഇതിൻ്റെ ആചാര്യന്മാർ ഒരുപാട് പേരുണ്ട്. പാണാവള്ളി ഇപ്പം പുണ്ണിപ്പുലി ആശാൻ എന്നൊക്കെ പറഞ്ഞ് പാച്ചുള്ള ആശാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് അവിടെ നിന്നാണ് ഇതിൻ്റെ വേഷവിധാനങ്ങളുടെ ഒരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നത്. കിരണംതൂക്കത്തിൻ്റെ മേളം നമ്മൾ സാധാരണ ഉത്സവങ്ങൾക്ക് കേൾക്കുന്ന ചെമ്പട അടന്ത പഞ്ചാരി അല്ല, അതിന് വേറൊരു രീതിയാണ്. ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പുതുശ്ശേരി കുറുപ്പന്മാരും തേരോഴി കുറുപ്പന്മാരുമാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സമ്പ്രദായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വേഷവിധാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വേഷവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് കഥകളിയുടെ ഏകദേശം ഒരു സ്റ്റൈലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അതിൽ പ്രധാന വ്യത്യാസം വരുന്നത് അസ്ഥിമാല എന്ന് പറയുന്ന രണ്ട് മാലകളുണ്ട്. ഈ അസ്ഥിമാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് നാട്ടുമാവിന്റെ കമ്പ് ചിന്തയിലിട്ട് എടുത്ത് ആ അതുകൊണ്ട് കിരണം തൂക്കക്കാരൻ കഴുത്തിലിടുന്ന മാലയാണ് ഈ അസ്ഥിമാല എന്ന് പറയുന്നത്. അസ്ഥിമാല ഉണ്ടാകും, തിരി ഉണ്ടാകും, പട്ടുത്തിരി ഉണ്ടാകും, ഞൊറി ഉണ്ടാകും, കുപ്പായം ഉണ്ടാകും, കിരീടം ഉണ്ടാകും. മുഖത്തെഴുതുന്നതിന് അതിന് മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത് കഥകളിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മുഖത്തെഴുതുന്നതും മനോല വെച്ചും ചായലിനും വെച്ചും മഷിയും വെച്ച് തന്നെയാണ് നമ്മൾ മുഖത്തെഴുതുന്നത്.
1: പിന്നെ ഈ ചുണ്ട്,
0: ചുണ്ട് ആ അതൊക്കെ നമ്മൾ ഈ അരങ്ങേറ്റത്തിന് ഒരു 6 മാസം മുന്നേ തന്നെ ചുണ്ട് വെച്ചിട്ടുള്ള അഭ്യാസമൊക്കെ നമ്മൾ നേരത്തെ തന്നെ.
1: അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്?
0: തടി വെച്ച് തന്നെയാണ്. അത് പാലയുടെ തടി, പാല അല്ലെങ്കിൽ കൊത്താൻ എളുപ്പമുള്ള ഏത് മരവും വെച്ച് എടുക്കാം.
1: കട്ടി കുറഞ്ഞ മരങ്ങൾ,
0: അത് വെച്ചിട്ടാണ് നമ്മൾ ചുണ്ട് ഉണ്ടാക്കുന്നത്. ചുണ്ടുണ്ടാക്കി അതിനകത്ത് ഓട് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചുണ്ട് ഉപയോഗിക്കാനും അരങ്ങേറ്റത്തിന് മുന്നേ തന്നെ നമ്മൾ ഓരോ കുട്ടികൾക്കും പ്രാക്ടീസ് കൊടുക്കും, പരിശീലനം കൊടുക്കും.
1: ഒരു കുട്ടിക്ക് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് അത് അരങ്ങേറ്റത്തിലേക്ക് എത്താൻ പറ്റും?
0: 1.5 കൊല്ലം 2 കൊല്ലത്തോളം എടുക്കും. സമ്പ്രദായ പ്രകാരം തൂക്കം പഠിച്ച് ചൊല്ലിയാട്ടം അടക്കം കഴിഞ്ഞ് വരുവാണെങ്കിൽ, പാടക്കാലടക്കം പഠിച്ചു വരുവാണെങ്കിൽ ഏകദേശം 1.5 കൊല്ലം 2 കൊല്ലത്തോളം എടുക്കും. പെട്ടെന്ന് വേണമെങ്കിൽ പഠിക്കാം, പക്ഷെ അത് ആ ഒരു സമ്പ്രദായത്തിലേക്ക് പോവില്ല. കുട്ടികൾക്ക് എണ്ണം ഒക്കെ പറഞ്ഞു കൊടുത്ത് പഠിക്കണം.
1: ഇപ്പോൾ താങ്കളും ഈ കുറച്ച് കുട്ടികളെ ശിഷ്യയുടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ താല്പര്യമുണ്ടോ, പഠിക്കാനൊക്കെ വരുന്നുണ്ടോ
0: കുട്ടികൾക്ക്? താല്പര്യമുണ്ട്,
1: ഉണ്ടല്ലോ.
0: ഇപ്പോൾ അടുത്ത ഇത് തുടങ്ങാൻ പോവാണ്, അടുത്ത ബാച്ച് തുടങ്ങാൻ പോവാണ്, കുട്ടികൾക്ക് താല്പര്യമുണ്ട്. ഒന്നാമത് നമ്മുടെ അരയങ്കാവ് സംബന്ധിച്ചിട്ടുള്ള അരയങ്കാവിലെ ഏറ്റവും ആളുകൾ കാണുന്നത് കിരണംതൂക്കമാണ് കാണുന്നത്. ഈ വർഷം തന്നെ ഏകദേശം 86 കിരണംതൂക്കം ഉണ്ടായിരുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട അരയൻകാവിന്റെ വിശേഷങ്ങളാണ്. അരയൻകാവിന്റെ വിശേഷങ്ങൾ ഇന്ന് അവസാനിക്കുന്നില്ല. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഞങ്ങൾ വീണ്ടും എത്താം. ഇതോടെ ഇന്നത്തെ പാട്ടിന്റെ നാട്ടുവഴി പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ശ്രീദേവി എം പി, സി കെ ശ്രീകല.
1: ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 5 മണി കഴിഞ്ഞ 59:45. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാ അധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ കയർ ബോർഡിൻ്റെ പ്രാദേശിക

0: ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറിൻ്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉത്പാദന സംസ്കരണ ഘട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നത് വഴി ഈ മേഖലയാകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിൻ്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാരുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക, പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സ്കീമുകളുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായി ആണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നൽകേണ്ടത്. ഗുണഭോക്താവിൻ്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിന് മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം: യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെന്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിന്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. വീട്ടാവശ്യത്തിനുള്ള വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള ദേവേശൻ നായർ സി ജിയെ പരിചയപ്പെടുത്തുന്നു. സമ്മിശ്ര വിളകളും പരിചരണ രീതികളും. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അങ്കമാലി പുല്ലാനി സ്വദേശി സുബ്രൻ. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ഇനി ടെലഫോൺ ഇല്ലാതൊരു ജീവിതം സാധ്യമോ? തുടർന്ന് ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നു, അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിങ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം സേവന വാർത്തകൾ. FM ഡയറിയിലെ ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. ഇതേ തുടർന്ന് പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തോലേ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
3: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
4: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
3: വല്ലതും ബാക്കിയുണ്ടോ?
4: 5000
3: ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
4: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
3: ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
4: അടിപൊളി. എന്നാ വേഗം വിട്ടോ.
0: അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനിത കർത്ത. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം. എന്തുകൊണ്ട് പെട്രോൾ ഉപഭോഗം കുറയ്ക്കണം? 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. എന്ത് പഠിക്കണം, എന്താകണം? 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, കഴുത്തുവേദനയും ആയുർവേദ പരിഹാരവും. ഡോക്ടർ PK ലതികയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ.
5: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
6: പ്രകൃതിയുടെ രുചി.
0: നാളെ രാവിലെ 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ സഹയാത്രിക. സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. 11:30 NCRT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. PM സ്വനിധി, വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പുരുഷൻ

0: മാരിലെ വന്ധ്യത ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലെ 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലെ
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. 1:55 സേവന വാർത്തകൾ, 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, പാട്ടിന്റെ നാട്ടുവഴി അരയൻകാവ്. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യ കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലെ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലെ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. സമ്മിശ്ര കൃഷി ചെയ്യുന്ന നെച്ചൂർ സ്വദേശി ദീപു വർഗീസിന്റെ കൃഷിവിശേഷം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലെ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, എന്തുകൊണ്ട് പെട്രോൾ ഉപഭോഗം കുറയ്ക്കണം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം, ആദ്യ ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലെ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരവലോകനം തിരുവനന്തപുരം റിലെ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യ കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:00 കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. കല്ലറ ഗോപൻ പാടിയത്, ഗാനരചന S രമേശൻ നായർ, സംഗീതം പെരുമ്പാവൂർ G രവീന്ദ്രനാഥ്.

ശ്രോതാക്കൾ കേട്ടത് മധുരം ഗീതം ലളിതഗാനം ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും കല്ലറ ഗോപൻ പാടിയത്. രചന എസ്. രമേശൻ നായർ, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്. മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. പ്രിയ ശ്രോതാക്കളെ, രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. മറക്കാതെ കേൾക്കൂ, രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026. സേവന വാർത്തകൾ. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്റർ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR

യിലേക്ക് കരാറടിസ്ഥാനത്തിൽ പ്രോജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 9:30 സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് shsrc.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, shsrc.kerala.gov.in. കേരള വനിതാ കമ്മീഷനിൽ അസിസ്റ്റന്റ് തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിനായി സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയും നിരാക്ഷേപ പത്രവും മേലധികാരി മുഖേന മെമ്പർ സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ PMG പട്ടം PO തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ഈ മാസം 25 സമർപ്പിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 04712303659 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04712303659. സഹകരണ വകുപ്പിന് കീഴിലുള്ള IMT പുന്നപ്പുറ MBA കോളേജിൽ 2026-28 അധ്യയന വർഷത്തെ കേമാറ്റ് 2-ഘട്ട പ്രവേശന പരീക്ഷയ്ക്കായുള്ള സൗജന്യ ഓൺലൈൻ പരിശീലനം ഈ മാസം 20 ആരംഭിക്കും. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദധാരികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 91-88-06-76-01 എന്ന നമ്പറിൽ വിളിക്കാം. 91-88-06-76-01. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 4 കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കമ്പ്യൂട്ടർ സയൻസ്, മാത്തമെറ്റിക്സ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി എന്നീ വകുപ്പുകളിലാണ് ഒഴിവുകളുള്ളത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ പറയാം, 04842-57-60-30. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842-57-60-30. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സമയം 6:29:44. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ചേച്ചി ഇത് കണ്ടോ?
1: നിക്ഷേപിക്കൂ,
2: നിക്ഷേപത്തിന് പലിശ ലഭിക്കും. അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും. RBI പറയുന്നു,
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
5: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
4: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
6: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമില്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിന് ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുംതോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ.

0: പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ശ്രീ വി ഡി സതീശൻ മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദീഖ്, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: നാളെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശനും ഒപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം നഗരത്തിൽ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 ഗേറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമുള്ള പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിനായി LED വാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സ്റ്റാച്യു വഴി പോകേണ്ട വാഹനങ്ങൾ വെള്ളയമ്പലം, വഴുതക്കാട്, തൈക്കാട് വഴി പോകണം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLA മാരുടെയും MP മാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സ്വീഡനിലെ ഗോഥൻബർഗിൽ എത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യ, സ്റ്റാർട്ടപ്പുകൾ, ബഹിരാകാശം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. രാജ്യത്തെ 7 വിമാനത്താവളങ്ങൾ വഴിയാണ് ഈ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 1-ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: സ്കൂളിലെ 119 വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചത്. സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടുന്ന പൊതുവിദ്യാലയ വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംസ്ഥാനത്ത് 5-ാം സ്ഥാനവും ഈ വിദ്യാലയത്തിനാണ്. പരീക്ഷ എഴുതിയ 395 വിദ്യാർത്ഥികളിൽ മുഴുവൻ പേരും വിജയിച്ചു. ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലും സ്കൂൾ മുൻപന്തിയിലാണ്. എയർ കണ്ടീഷൻ ചെയ്ത ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഈ സർക്കാർ വിദ്യാലയം.

0: ത്തിനുള്ളത്.
1: സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയത്തിൽ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ ഇന്ന് സിബിഎസ്ഇ 12-ാം ക്ലാസ് ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളെക്കുറിച്ച് സംസാരിക്കവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജയ് കുമാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കണം. അതേസമയം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴ ശക്തമാവുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ വൻ നാശനഷ്ടമുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
3: കനത്ത മഴയിലും കാറ്റിലും ആലപ്പുഴ ജില്ലയിൽ 10 വീടുകൾ തകർന്നു. കൈനകരി, പുളിങ്കുന്ന്, അരൂർ, എഴുമുന്ന എന്നീ പഞ്ചായത്തുകളിൽ ചുഴലിക്കാറ്റ് വലിയ നാശമാണ് ഉണ്ടാക്കിയത്. കാറ്റിൽ മരമീണാണ് വീടുകൾ തകർന്നത്. എഴുമുന്നയിൽ മരമീണ ഒരു കാറും തകർന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷിക്കും കനത്ത മഴ ഭീഷണിയായിട്ടുണ്ട്. കർഷകർ ആശങ്കയിലുമാണ്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും തലപൊക്കി. അവധിക്കാലത്ത് സജീവമായ കായലോര ടൂറിസം മേഖലയ്ക്കും മഴ വില്ലനായി മാറി.
1: കൊല്ലം ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം തുടരുന്നു. ഇതുവരെ 250 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ച കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ തുടങ്ങിയ മേഖലകൾ ഹോട്ട് പോയിന്റുകളിലാണ്. ഇന്ന് ലോക രക്താതിമർദ്ദ ദിനം. ഒരുമിച്ച് രക്താതിമർദ്ദം നിയന്ത്രിക്കുക, നിങ്ങളുടെ രക്തസമ്മർദ്ദം പതിവായി പരിശോധിക്കുക, നിശബ്ദ കൊലയാളിയെ പരാജയപ്പെടുത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്താതിമർദ്ദത്തിന്റെ കാരണങ്ങളും പ്രതിരോധവും സംബന്ധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു PS ആകാശവാണി വാർത്തകളോട്.
4: അമിത രക്തസമ്മർദ്ദം ഒരു നിശബ്ദ കൊലയാളിയാകുന്നത് അത് മിക്കവാറും പേരിൽ യാതൊരു ലക്ഷണവും ഇല്ലാതെ ഉയർന്നിരിക്കാം. ഒരുപക്ഷെ ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ സങ്കീർണതകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പരിശോധിക്കുകയും തിരിച്ചറിയുകയും നേരത്തെ തന്നെ ചികിത്സിക്കുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് കൂടിയ ഭക്ഷണങ്ങളുടെ അളവ് വളരെ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക. പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക.
1: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിമാരുടെ പട്ടിക പ്രഖ്യാപിച്ചു. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നഗരത്തിൽ നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് 223 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 41 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം മൃഗയ എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശങ്കർ ഗണേശ്.

ഒരു ഗാനം കൂടി കേൾക്കാം. എസ് ജാനകി പാടിയത്, ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ. പി ഭാസ്കരൻ്റെ വരികൾ, സംഗീതം പുകഴേന്തി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3 കാലാവസ്ഥാ അറിയിപ്പ്. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിലും ലക്ഷദ്വീപിലും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റോടുകൂടിയ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുത്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:50.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

നമ്മൾ ഇന്ന് കാർഷിക ജീവിതത്തിൽ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് വീട്ടാവശ്യത്തിനുള്ള വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചൂടുള്ള ദേവേശൻ നായർ CGA. ചേട്ടൻ്റെ വീട്ടിൽ കാന്താരിമുളക്, പച്ചമുളക്, മറ്റ് പച്ചക്കറികൾ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പാലച്ചൂട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക്

0: ചേട്ടനെ പരിചയപ്പെടാം. ചേട്ടാ, ഞാൻ ആകാശവാണിയുടെ കാർഷിക ജീവനം എന്ന് പറയുന്ന പരിപാടിയിൽ നിന്നാണ് ഞാൻ ഈ ഇവിടെ കൃഷിയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വന്നതാണ്.
1: ശരി ശരി,
0: വീടിന്റെ ഒരു സൈഡിലാണ് കേട്ടോ ഈ കൃഷി. ഇപ്പൊ ഇവിടെ വെള്ളം വരുന്ന കുപ്പിയിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ ചെടികളൊക്കെ നട്ടിരിക്കുന്നത്. അപ്പൊ എത്ര വർഷമായി ഇവിടെ ഈ കൃഷിയൊക്കെ തുടങ്ങിയിട്ട്?
1: ഞാൻ ഏതാണ്ട് ഒരു 4 കൊല്ലത്തോളം ആയിട്ടുള്ള തുടങ്ങിയിട്ടാണ്. വേറെ ജോലിയൊക്കെ ഉണ്ടായിരുന്നോണ്ട് ആ രീതിയിലൊക്കെ ആയിരുന്നു.
0: അത് ശരി, 4 കൊല്ലം തുടങ്ങിയിട്ടല്ലോ. പക്ഷെ ഇവിടെ നല്ല രീതിയിലൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ.
1: ഞങ്ങൾ കാർഷിക കുടുംബം തന്നെയാണ്. അച്ഛനായിട്ട് കാർഷിക രംഗത്തുള്ള ആളാണ്. പിന്നെ എന്റെ ജ്യേഷ്ഠൻ ഇത്തവണ അവാർഡ് വാങ്ങിച്ച ആളാണ്.
0: ഇപ്പൊ ഇവിടെ ധാരാളം മുളകുകൾ നട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മുളകിന് കൂടുതൽ പ്രാധാന്യം നൽകി ചെയ്യുന്നത്?
1: കാന്താരി മുളകിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന വളത്തിനനുസരിച്ചിട്ട് നല്ലോണം കായ്ഫലം തരുന്നുണ്ട്. വെണ്ട, വഴുതന ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ അതിന് ധാരാളം കീടബാധകൾ വരും. കാരണം നമ്മൾ ജൈവ കൃഷിയാണ്, ജൈവ വളങ്ങളും അതുപോലെ തന്നെ ജൈവ മരുന്നുകളും മാത്രമേ ഉപയോഗിക്കുള്ളൂ. രാസവളങ്ങളോ രാസമരുന്നുകളോ ഉപയോഗിക്കില്ല. അപ്പം മറ്റുള്ള വിളകൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ രാസവളം ചെയ്തില്ലെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ രാസമരുന്ന് പ്രയോഗിച്ചില്ലെങ്കിൽ ഉണ്ടാവില്ല. പുഴുക്കുത്ത് വരും, കേട് വരും. ഇതൊക്കെ കാന്താരി മുളകിനും പച്ചമുളകിനും അത്ര പെട്ടെന്ന് കേടുകൾ വരില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതിന് അധ്വാനത്തിൻ്റെ ഫലം കിട്ടും. തന്നെയല്ല അതിനിപ്പോൾ നല്ല വിലയും ഉണ്ട്.
0: തീർച്ചയായിട്ടും. ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടന്ന രീതി, അതുപോലെ അതിൻ്റെ പരിചരണം, അതൊക്കെ ഒന്ന് പറഞ്ഞുതരും?
1: ആദ്യം തന്നെ നമ്മൾ നല്ല മുളക് നോക്കി തിരഞ്ഞെടുത്തിട്ട് അത് നമ്മൾ ചട്ടിക്കകത്ത് ഗ്രോ ഇതിനകത്ത് പാവി പിടിപ്പിക്കും. അപ്പം അതിനൊരു മിശ്രിതം കിട്ടും, ഒരു പൊടിയാണത്. അപ്പം അതിനകത്ത് ആണ് നമ്മളിത് പ്ലാന്റ് ചെയ്ത് പിടിപ്പിച്ചെടുക്കുന്നത്. ചകിരിച്ചോറും ചാണകവും ചാരവും കൂട്ടി മിക്സ് ചെയ്താലും ഒരു മിശ്രിതം കിട്ടും. ആ മിശ്രിതത്തിനകത്ത് നട്ട് പിടിപ്പിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്നോരോന്നെടുത്ത് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി തണലിൽ വെച്ച് പിടിപ്പിച്ചെടുക്കും. അതിനുശേഷമാണ് അതിനെ ഗ്രോ ബാഗിലേക്ക് മാറ്റുന്നത്. ഞാനിവിടെ നിലത്ത് ചെയ്യാത്ത എന്താ വെച്ചാൽ എനിക്ക് സ്ഥലം വേറെ ആവശ്യങ്ങൾക്ക് വേണം. അപ്പം അതുകൊണ്ടാണ് ഈ ഗ്രോ ബാഗിൽ ചെയ്യുന്നത്. ആ സ്ഥലത്തിൻ്റെ ആവശ്യം വരുമ്പോൾ ഇതെടുത്ത് സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ട് അവിടെയൊക്കെ കുറ്റിയിട്ട് കെട്ടി അലങ്കരിച്ച് റെഡിയാക്കി വെക്കുമ്പോൾ അതും ആ ഫങ്ഷൻ ഒരു ഭംഗിയാവും.
0: ഓ ശരി, അതായത് ഈ സ്ഥലം നമുക്ക് ഏതെങ്കിലുമൊക്കെ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാം. ആ സമയത്ത് ഇതൊരു അതിനുള്ളൊരു അലങ്കാര വസ്തുവായിട്ട് സൈഡിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യും
1: അല്ലേ? എടുക്കുകയും ചെയ്യാം, അതാണ് അതിന്റെ പ്രത്യേകത.
0: അത് കൊള്ളാം, നല്ല ഐഡിയ ആണ് കേട്ടോ. ഇവിടെ ഈ നിൽക്കുന്ന വഴുതനൊക്കെ നല്ല ഉയരത്തിൽ നിൽക്കുന്നുണ്ടല്ലോ.
1: ഞാൻ സാധാരണ ഇതൊന്നും പ്രൂൺ ചെയ്യാറില്ല. ശരിക്കും വഴുതനൊക്കെ എന്ന് പറഞ്ഞ ഒരു പാകം വരുമ്പോഴത്തേക്കും പ്രൂൺ ചെയ്താല് പൊക്കം കുറഞ്ഞ് കിട്ടുന്നതാണ് പറയണത്. പക്ഷെ എനിക്കെന്തോ ഇതിങ്ങനെ തല മുറിക്കണ കാര്യത്തിനോട് ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള കാന്താരിയും ഇവിടെയുള്ള വഴുതനയും എല്ലാം ഈ പൊങ്ങി പൊങ്ങി നിൽക്കുന്നത്.
0: ഒരാൾ പൊക്കത്തിന് മീതെ ഉണ്ടെന്നോളൂ.
1: ഉണ്ട്.
0: അപ്പൊ ഇപ്പോഴും വിളവുണ്ടല്ലോ. ഇതൊക്കെ എത്ര വർഷം മുമ്പ് നട്ടാണ്?
1: ഇതിപ്പോ 1 കൊല്ലമേ ഉള്ളൂ, 1.5 കൊല്ലം വരെയൊക്കെ നിൽക്കും. 2-3 പ്രാവശ്യം നമ്മൾ വളം കൊടുത്തോണ്ടിരിക്കുമ്പോ അത്ര കാലം വരെയൊക്കെ കിട്ടും. ഇതിപ്പോ പറിച്ചു കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്, ഇപ്പൊ അടുത്തത് പൂത്തോണ്ടിരിക്കുക.
0: എന്താണ് ഇതിന്റെ ഒരു പരിചരണം?
1: കാന്താരിയുടെ കൃഷിയിൽ വെള്ളീച്ചയുടെ രോഗമാണ് കൂടുതലും വരുന്നത്. ഈ വെള്ളീച്ചയ്ക്ക് നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുത്തിട്ട് അതിൽ ചാരവും മഞ്ഞപ്പൊടിയും കലക്കി തെളി ഊറ്റിയെടുത്തിട്ട് അത് സ്പ്രേ ചെയ്യും. വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യണം. വൈകുന്നേരമാണ് ഈ വെള്ളീച്ച കൂട്ടത്തോടെ വന്ന് ഇലയുടെ അടിയിലിരിക്കുന്നത്. അപ്പം ഇലയുടെ അടിയിൽ മൊത്തം നമ്മൾ ഈ മരുന്നടിച്ചു കൊടുക്കുക. പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക്, വേപ്പൻ പിണ്ണാക്ക്, കഞ്ഞിവെള്ളം ഇതെല്ലാം കൂടി വെള്ളത്തിട്ട് പുളിപ്പിച്ചിട്ട് 5-6 ദിവസം കഴിയുമ്പോൾ അത് ഊറ്റിയെടുത്തിട്ട് 4 ഇരട്ടി വെള്ളം ചേർത്ത് ഓരോ കപ്പ് വീതം നനയ്ക്ക് മുമ്പ് ആ ചെടിയുടെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചിട്ട് നനയ്ക്കും. അപ്പൊ അതിന് പ്രത്യേകം ഒരു സമീകൃത വളം കൂടിയാണത്. അതിന് മെഡിസിനും ഉണ്ട്, വേപ്പൻ പിണ്ണാക്ക് ഉള്ളത് കൊണ്ട് മെഡിസിനും ഉണ്ട്. പിന്നെ എല്ലുപൊടി, അതുപോലെ ചാരം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുറേ ദിവസം സൂക്ഷിച്ചു വെക്കും അതിൻ്റെ ആ പുളിപ്പ് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതും ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊരിക്കൽ ഇത് മാറ്റി മാറ്റി കൊടുത്തോണ്ടിരിക്കും.
0: ചേനയൊക്കെ ഗ്രോ ബാഗിലാണല്ലോ നട്ടിരിക്കുന്നത്, അത് എന്തുകൊണ്ടാണ്? ഇതുപോലെ തന്നെ മാറ്റി വെക്കാനുള്ള സൗകര്യമാണോ?
1: മാറ്റി വെക്കുന്നതിന്റെ ഉദ്ദേശത്തിൽ കൂടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് പറിച്ചെടുക്കാൻ എളുപ്പമാണ്. ഗ്രോ ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമെന്റ് ചാക്ക് കഴുകിയെടുത്തിട്ട് അതിനകത്താണ് നമ്മളിത് വെക്കണേ. അതാ 1 കൊല്ലത്തേക്ക് അതിന്റെ ഉപയോഗമുള്ളൂ. ആ 1 കൊല്ലം കഴിയുമ്പോൾ തനിയെ നിർമ്മിക്കും. അപ്പൊ അന്നേരം നമുക്കത് ഉടച്ച് എടുക്കാൻ എളുപ്പമുണ്ട്. മണ്ണിൽ നിന്ന് കുത്തിപ്പറിച്ച് പൊക്കണ്ട, അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. പിന്നെ സൈസ് ചെറുതായിരിക്കുമെന്നേ ഉള്ളൂ. അത് നമ്മൾ സാധാരണ ജൈവവളം കൊണ്ടുണ്ടാക്കിയാൽ നിലത്ത് വെച്ചാലും അത്രയൊക്കെ തന്നെ കിട്ടും. മെയിനായിട്ട് ഞാനിത് ഗ്രോ ബാഗ് വെക്കണേ, ഞാൻ പറഞ്ഞല്ലോ ഈ സ്ഥലം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേതാകുമ്പോൾ നിലത്ത് ഫിക്സഡായി പോകും. അപ്പം ആ സ്ഥലം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അസോസിയേഷന്റെ വാർഷികം നടക്കുന്നത്, ഓണാഘോഷം നടക്കുന്നതൊക്കെ ഈ ഗ്രൗണ്ടിലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത.
0: അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ നമ്മളിവിടെ ഇത്രയധികം കാന്താരി ചെടികളുണ്ട്, വഴുതന ചെടികളുണ്ട്, പിന്നെ ചേന ഒക്കെ ഉണ്ട്. ഏകദേശം എത്ര ചട്ടികളുണ്ട് ഇവിടെ?
1: ഏകദേശം എല്ലാം കൂടി ഒരു 100 മേലെയാണ്.
0: ഇതിപ്പോ കാന്താരി മുളകാണെങ്കിലും വഴുതന ഒക്കെ ആണെങ്കിലും നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ വിൽപ്പന.
1: കാന്താരി മുളക് മാത്രമേ ഞാൻ വിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇവിടെ ഞങ്ങളുടെ മക്കളും അപ്പുറം എല്ലാവരും ആയിട്ട് കൊടുത്തും ഒക്കെ കഴിക്കുള്ളൂ. അത്.

0: വിൽക്കില്ല. കാന്താരി മുളക് മാത്രമേ വിൽക്കുള്ളൂ. കാന്താരി മുളകാണ് കൂടുതൽ ഉണ്ടാവുന്നത്. കാന്താരി മുളക് വിറ്റാലാണ് കൂടുതൽ പൈസ കിട്ടുന്നത്.
1: കുരുമുളക് ഏതായാലും
0: കുരുമുളക് ഇത് കൃഷിഭവനിൽ നിന്ന് കഴിയാമണ കിട്ടിയതാണ്. കരിമുണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് ഏതാണെന്ന് വ്യക്തമായിട്ട് ഇപ്പോഴും മനസ്സിലാക്കാറായിട്ടില്ല. കുറ്റി കുരുമുളക് ഇത് പന്നിയൂറൊന്ന്, ഇത് നാടൻ, അല്ലാതെ കരിമുണ്ട, അത് മരത്തിലുള്ളത്. ഇതിന്റെ പരിചരണത്തിന് സൂപ്പ് ഇറക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. എന്നാലാണ് അതിന് ശരിയായ വെയില് കിട്ടുള്ളൂ. നല്ലോണം വെയില് കിട്ടിയെങ്കിൽ മാത്രമേ കുരുമുളക് ഉണ്ടാവുള്ളൂ. അപ്പൊ കുരുമുളകിന്റെ മേത്തലപ്പ് വന്നെ

0: ഞങ്ങളുടെ ഈ രണ്ട് മൂന്ന് വീടിന്റെ വളങ്ങള് ഒരു ടാങ്കുണ്ട്, ടാങ്കിനകത്ത് അലിയിച്ച് ചീച്ച് റെഡിയൊക്കെ എടുക്കും. പിന്നെ ഇതേപോലെ കത്തിച്ച് ചാരം എടുക്കും. പിന്നെ അല്പം സ്വല്പം ചാണം. പിന്നെ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി റേറ്റിൽ ജൈവവളങ്ങൾ കിട്ടും. അത് ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അത് മേടിച്ചു കൊണ്ടുവന്ന് സ്റ്റോക്ക് വയ്ക്കും. എന്നിട്ട് അതും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കും. കാരണം നമ്മളിത് വലിയ ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഉള്ള പരിപാടിയല്ലല്ലോ, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കുക. അത്രയും
1: വെള്ളിച്ച അല്ലാതെ മറ്റു തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല അല്ലേ?
0: പുഴുക്കൾ വരാറുണ്ട്. വഴുതനങ്ങ വെണ്ടയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് പുഴുവാണ്. അപ്പൊ അതിനും ഇതേപോലെ തന്നെ നമുക്ക് ഈ കൃഷിഭവന്റെ ഇതിൽ നിന്ന് മരുന്നുകൾ കിട്ടും, ജൈവ മരുന്നുകൾ. ആ മരുന്നുകളാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ചില ഇല ചുരുട്ടി പുഴുക്കളുണ്ട്, അത് അധികം വെണ്ടയിലാണ് വരുന്നത്. വെണ്ടയിൽ വരുന്നതിന് ഇല ചുരുണ്ട് കാണുമ്പോൾ തന്നെ നമ്മൾ തുറന്നു നോക്കാമെങ്കിൽ അതിനകത്ത് പുഴു ആയിട്ടുണ്ടാവും. അപ്പൊ ആ പുഴുവിനെ നമ്മൾ നശിപ്പിച്ചു കളയും. അല്ലാതെ വേറെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല.
1: കൃഷിഭവനിന്റെ ക്ലാസുകൾക്കൊക്കെ പോകാറുണ്ടോ? എങ്ങനെയാണ് വീട്ടുകാരുടെ ഒക്കെ ഒരു സപ്പോർട്ട്?
0: വീട്ടുകാരുടെ സപ്പോർട്ട് ചില കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. എന്നാലും അവർക്ക് വീട്ടുജോലികളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് അവർക്കാർക്കും സാധാരണ ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യ പോയി. പിന്നെ മക്കളാണുള്ളത്, അവര് ഇടയ്ക്കൊക്കെ വരും, അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സഹായിക്കും. എനിക്ക് ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിക്ക് രണ്ട് മക്കളുണ്ട്. ആൺകുട്ടിന് ഒരു മോനുണ്ട്. മകള് അടുത്ത് തന്നെ താമസിക്കുന്നു. മകന്റെ കൂടെയാണ് ഇപ്പൊ താമസിക്കുന്നത്. പിന്നെ വലിയ തോതിലൊന്നും അല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പുറത്തൊന്നും ആരെയും വിളിക്കില്ല, പണിക്കാരില്ല, തന്നെത്താനെ ചെയ്യുന്നു. എൻ്റെ കൊച്ചുമോനും നല്ല താല്പര്യമാണ്, അവൻ എൻ്റെ കൂടെ തന്നെ ഈ പറമ്പിലും എല്ലാതും ഉണ്ടാവും. പിന്നെ മറ്റവർക്കൊന്നും നേരമില്ല, അത് അവർക്ക് ഈ മക്കളുടെ കാര്യങ്ങൾ നോക്കാനും കൃഷിക്കും കൂടി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ കാലുവല്ലായിട്ട് ഫ്രീ ആയതിനു ശേഷമല്ലേ എനിക്ക് തുടങ്ങാൻ പറ്റിയത്. ഇതാണ് അടുത്ത പുതിയ കർഷകൻ. പേര് പറഞ്ഞേ.
2: അപ്പുണ്ണി.
0: അത് വീട്ടിൽ വിളിക്കുന്ന പേരല്ലേ മോൻ്റെ? അത് ശരിക്കും പേര് പറ.
2: ധ്യാനകൃഷ്ണ എം.
1: ധ്യാൻ കൃഷ്ണ എം, നല്ല പേരാണല്ലോ. ധ്യാൻ കൃഷിയൊക്കെ അപ്പൂപ്പന് സഹായിക്കാറുണ്ടോ?
2: ഇടയ്ക്കിടയ്ക്കൊക്കെ ചെടി നടും.
1: എന്തൊക്കെ ചെടിയാ നടാറ്?
2: ചെടി ഓരോന്നൊക്കെ നടും. ആ വലിയ ചെടി എന്തതാ?
1: ഏത് വലിയ ചെടി?
2: ധ്യാനം ഈ നിക്കുന്ന ചെടി എന്തതാ? ഞാൻ പറിച്ചു നട്ടതാ, അവിടെ ഉണ്ടായിരുന്നതാ. അവിടെ മണ്ണ് മാങ്ങുമ്പോ പോകില്ലേന്ന് ഓർത്തിട്ട് ഇവിടേക്ക് നട്ടതാ.
1: ശരി, ഞാൻ എത്രയില്ല പഠിക്കണേ.
2: അടുത്ത വർഷം ഒന്നിലോട്ടാണ്.
1: അപ്പൊ ഇതെന്നാ നട്ടേ?
2: ഇന്ന് നട്ടേ ഉള്ളു, ഇന്ന് രാവിലെ.
1: എന്ത് ചെടിയായത്?
2: ചേന.
1: അപ്പൊ ഈ ചേനയൊക്കെ വലുതായി. ചേന പറിക്കാറാവുമ്പോ എന്ത് ചെയ്യും?
2: ഞാൻ തന്നെ പറിക്കും.
1: ഇഷ്ടാണോ കൃഷി?
2: യെസ്.
1: എങ്ങനെയാ കൃഷി ചെയ്യാൻ ഇവിടെ പുറത്തിറങ്ങുമ്പോ സന്തോഷാണോ?
2: സന്തോഷമൊക്കെ തന്നെ.
1: ആണോ?
2: ഇവിടെ കളിക്കുകയും ചെയ്യാം.
1: അപ്പൊ എന്തൊക്കെ ചെയ്യും എന്നിട്ട് കൃഷിയിടത്തിൽ? പുല്ലൊക്കെ പറിക്കോ? പുല്ലൊക്കെ
2: പറിക്കും.
1: പിന്നെന്തൊക്കെ ചെയ്യും?
2: ഓരോരോ ചെടികൾ നടും. ഇടയ്ക്കൊക്കെ അടിച്ചൊക്കെ വരും, കഴിയില്ല. അവിടെയുള്ള സൈക്കിൾ ഓട്ടോ സ്ഥലം ഇല്ലാത്തോണ്ടേ അവിടെ അടിച്ചു വരി. പകുതി കുറച്ച് കഴിയില്ല അവിടെ കിടപ്പുണ്ട്, എന്നാലും സൈക്കിൾ ഓട്ടോ സ്ഥലമായി. പണ്ട് കാണാൻ പറ്റില്ലായിരുന്നു, മൊത്തം കരിയിലായിരുന്നു. അവിടെ മൊത്തം അത്രയുള്ള കരിയില നീണ്ടു തീർന്ന് കിടക്കുമായിരുന്നു. അത് ആ മൂലക്കയിലുമായിട്ട് കൂട്ടിയിട്ടു.
1: മുളകൊക്കെ പറിക്കാനായിട്ട് അപ്പൂപ്പന് സഹായിക്കാറുണ്ട്?
2: ചെയ്യാറില്ല.
1: വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ പറിക്കോ?
2: അതൊന്നും പറിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല, പക്ഷെ ചെടിയൊക്കെ പറിച്ചു നടും, അതൊക്കെ ചെയ്യും.
1: അപ്പൊ മിടുക്കനാണല്ലോ അല്ലേ? കൂട്ടുകാരോടൊക്കെ പറയാറുണ്ടോ ഇത്?
2: ചെയ്യണ്ടേ, രണ്ടുപേരും കുഞ്ഞാപ്പി കുഞ്ഞുങ്ങളി.
1: നമുക്ക് ചെയ്യിക്കണം അല്ലേ? ഇത് കേക്കണ കൂട്ടുകാരോട് എന്താ പറയാ?
2: എല്ലാരും കൃഷി ചെയ്യണം, നല്ലവരാണ്.
1: അപ്പൊ നമ്മുടെ ധ്യാൻ കൃഷ്ണനാണ് കേട്ടോ ഇപ്പൊ നമ്മളോട് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. ഇപ്പൊ കൃഷിയിടത്തിലൊരു സജീവ സാന്നിധ്യമാണ് കേട്ടോ.
2: ആന്റി, ഞാനൊരു ചിരട്ട എടുക്കാൻ പോവാ.
1: എന്തിനാ മോനെ ചിരട്ട?
2: കുരങ്ങനെ ഉണ്ടാക്കാൻ.
1: ആണോ? ചിരട്ട കൊണ്ട് കുരങ്ങനെയൊക്കെ ഉണ്ടാക്കോ?
2: ഈ രണ്ട് ഫിറ്റിങ് ചെയ്തിട്ട് മുഖം മാത്രം എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒറിജിനൽ കുരങ്ങനെ.
1: ആ, ധ്യാൻ ദേ ഓടിപ്പോയി. ഒരു ഒരു കുരങ്ങനെയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഈ ചിരട്ടയിൽ ഉണ്ടാക്കി ഇതുപോലെയാണ് ഉണ്ടാക്കാൻ
2: പോണേ. എന്റെ അച്ഛാമ്മ വെറുതെ ചിരട്ട വെച്ചിട്ട് കുരങ്ങന്റെ ഒരു മുഖം മാത്രം
1: ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? അപ്പൊ നല്ല ഭംഗി.
2: കുലുങ്ങണത് തേങ്ങ, തേങ്ങന്റെ ഒട്ടിച്ചിട്ടൊന്നുമല്ല, തേങ്ങ ഇതിനുള്ള തേങ്ങ പൊട്ടിക്കാതെ ഉണ്ടാക്കി.
1: അപ്പൊ ധ്യാൻ ഇപ്പൊ ചിരട്ട വെച്ചാണ് ഉണ്ടാക്കാൻ പോണേ അല്ലേ? എന്നാ നമുക്ക് ചിരട്ടയൊക്കെ നോക്കിയെടുക്കാം. നമ്മുടെ വരും തലമുറയ്ക്ക് വലിയൊരു പ്രചോദനമാണ് കേട്ടോ ധ്യാൻ കൃഷ്ണ. കുഞ്ഞുനാളിലെ തന്നെ കൃഷിയിൽ തൽപരനാണ്, അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരണം എന്നാണ് നമ്മുടെ കൊച്ചു ധ്യാൻ പറയുന്നത് കേട്ടോ. ചേട്ടാ, എന്താണ് നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം?
0: കിട്ടാവുന്ന സമയം അവനവന് ആവശ്യമുള്ള പച്ചക്കറികൾ മട്ടുപ്പാവിലാണെങ്കിൽ പോലും വെച്ചുപിടിപ്പിച്ച് ജൈവ രീതിയിൽ കൃഷി ചെയ്ത്

0: ഇത്തിരിയേ കിട്ടിയുള്ളെങ്കിലും അത് കഴിക്കാൻ ശീലിക്കുക, അതാണ് പറയാനുള്ളത്.
1: ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ സംശയ നിവാരണങ്ങൾക്കൊക്കെ ഏത് നമ്പറിലാണ് വിളിക്കേണ്ടത്?
0: 92 49 75 83 ഈ നമ്പറിൽ വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും കിട്ടും. എൻ്റെ നമ്പർ ഒരു പ്രാവശ്യം കൂടി പറയാം, 92 49 73 85 03.
1: അപ്പോൾ ഇത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന നമ്മുടെ ദേവേശൻ ചേട്ടനും ദേവേശൻ ചേട്ടൻ്റെ പേരക്കുട്ടി ധ്യാൻ കൃഷ്ണയ്ക്കും കാർഷിക ജീവനത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു.
0: നന്ദി, നമസ്കാരം.
2: നന്ദി, നമസ്കാരം.

വീട്ടാവശ്യത്തിനുള്ള വിവിധ ഇനം പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പാലച്ചുവടുള്ള ദേവേശൻ നായർ സി ജിയെയാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത്.

0: തുടർന്ന് കാർഷിക ജീവനത്തിൽ സമ്മിശ്ര വിളകളും പരിചരണ രീതികളും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു തുറവൂർ പുല്ലാനി സ്വദേശി സുബ്രൻ.
1: ചേട്ടനിപ്പോ എത്ര വർഷമായിട്ടാണ് ഈ കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതെന്നും ചേട്ടൻ എവിടെയാണ് താമസിക്കുന്നത്, ഏത് സ്ഥലത്താണ് ചേട്ടന്റെ കൃഷിയിടം സ്ഥിതി ചെയ്യുന്നതെന്നും ഇന്ന് നമ്മൾ കർഷക സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവാണ്. അപ്പം ചേട്ടനിലൂടെ തന്നെ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തു നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട്.
2: എന്റെ പണി കൃഷിയാണ്. വാഴയുണ്ട്, കപ്പയുണ്ട്, നെൽകൃഷിയുണ്ട് എന്ന് വേണ്ട എല്ലാ ഒരുവിധം മിക്ക കൃഷി സംഗതികളെ എല്ലാം ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ജൂൺ ആകുമ്പോഴേക്കും എല്ലാം ഒരുവിധം കൃഷികളൊക്കെ തീർന്ന മൊട്ടാക്കണം. പാടത്താണ് എന്റെ കൃഷികളൊക്കെ. നല്ല കൃഷിക്കാരൻ ഞാൻ ചെറിയ കൃഷിക്കാരൻ എന്നാണ്.
1: നമുക്കപ്പൊ ആദ്യം കൂർക്ക എങ്ങനെ കൃഷി ചെയ്യുന്നതെന്നൊന്ന് സംസാരിക്കാം.
2: ആറു മാസം കൊണ്ട് വിളവെടുക്കുന്നതാണ് കൂർക്ക. അതിന്റെ തണ്ട് വളർന്നു വന്നു കഴിയുമ്പോ അത് പറിച്ചു കൊണ്ടുപോയി നമ്മള് മുറിച്ച് നട്ട് ഒരു ആറു മാസം കൊണ്ട് ആണ് അത് കിട്ടുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമ്മൾ വളം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ആകെ ഒരു വളം, അത് രാസവളമായാലും ജൈവവളമായാലും ഒരു പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് അത് കഴിഞ്ഞ പിന്നെ അതിന്റെ തണ്ടുകൾ ശീലങ്ങളൊക്കെ പടർന്നു പിടിച്ചു കഴിഞ്ഞ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്, ആറു മാസം കഴിയുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോഴും അതിന്റെ തണ്ടൊക്കെ ഉണങ്ങി കഴിഞ്ഞിരിക്കും, മൂപ്പ് കഴിയും. അങ്ങനെയാണ് അതിന്റെ കൃഷി. അതല്ല അതിന്റെ കേടുപാടുകളൊന്നും ഉണ്ടാവാറില്ല. അതിന് കേടുപാടുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും ഒരു കേടുപാടും ഉണ്ടാവില്ല. കൂർക്കെന്ന് പറഞ്ഞാൽ വിഷമില്ലാത്ത സാധനമാണ്. എന്താ ഇതിന്റെ നമ്മുടെ ശരീരത്തിലേക്ക് കഴിക്കുമ്പോൾ വിഷമില്ല. കൂർക്കയുടെ കൃഷി
1: വിത്തിടുമ്പോ നമ്മൾ ആ മണ്ണൊരുക്ക എന്ന രീതിയിൽ കൂർക്ക കൃഷിയിൽ മണ്ണൊരുക്ക എങ്ങനെയാണ് ചെയ്യേണ്ടത്?
2: അത് അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊള്ളി നടുമ്പോഴുള്ള ആ വാരങ്ങള് ആ വാരം മാറിക്കഴിയുമ്പോ ഒരുവിധം മൂന്ന് വശത്തിൽ നിരപ്പായിട്ട് ഒന്നിലെ രണ്ട് നിര അത് നടുമ്പോ ഒരു ഏകദേശം ഒരു ഒന്നര അടി അകലം നടണം. എങ്കിലേ അത് അതിന് വളം ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നര അടി അകലം നിന്നാലേ നമുക്ക് അതിന് വളം ചെയ്ത് പറ്റുള്ളൂ. പിന്നെ ഒറ്റ വളം അതിന് ചെയ്യാൻ പാടുള്ളൂ, പറ്റുള്ളൂ നമുക്ക്. അപ്പോഴേക്കും അതിന്റെ ശിഖരങ്ങളൊക്കെ ഓടി അതിന്റെ അതിന്റെ ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു രണ്ട് നിര അല്ലെങ്കിൽ മൂന്ന് നിര നടാൻ കണക്ക് മണ്ണ് നിരപ്പില് നമ്മള് നടണം. ഒരുവിധം വെള്ളം കെട്ടാത്ത രീതിയിൽ നമ്മൾ നടണം, എങ്കിലേ അത് ശരിയാവുള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കർക്കിട മാസത്തിലെ ഇത്തിനാണ് അത് കൂടുതൽ കഴിഞ്ഞാൽ അതിന്റെ കായഫലം കൂടുതൽ കിട്ടുന്നത്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ കൂർക്കിടാറുണ്ട്, എന്നാലും അത് നല്ല കൃത്യമായിട്ട് കിട്ടാറില്ല. ഒരു പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ, ഒറ്റ പ്രാവശ്യം വളം ചെയ്യാൻ പറ്റുള്ളൂ.
1: എങ്ങനെയാണ് ഇതിന്റെ വിളവെടുപ്പൊക്കെ നടത്തുന്നത്?
2: വിളവെടുപ്പ് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് എന്താ പറയുക, ഒരു ആറിഞ്ച് ചാറ്റിലുള്ള കുഴിയിലാണ് ഇത് നമ്മള് നടണത്. അപ്പൊ നമുക്ക് കൈകൊണ്ട് വാന്തിയെടുക്കാം. അതേമാതിരിയാണ് പൊടിഞ്ഞ മണ്ണായിരിക്കും അതൊക്കെ. വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റ് സ്ഥലത്തില് മിക്കവാറും ഒരു 100 കിലോ കൂർക്ക കിട്ടും നമുക്ക്. ശരിക്കും കൂർക്ക ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കൂടുതലുണ്ടാവും.
1: ഈ കൂർക്ക കൃഷി അല്ലാതെ വേറെന്തൊക്കെയാണ് ചേട്ടൻ കൃഷിയിനത്തിൽ ചെയ്യുന്നത്?
2: ഞാനത് കൂർക്ക കൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ വാഴ നടുമ്പോ വാഴയുടെ ഇടയ്ക്ക് ഞാൻ അതിന് ഇടവിളവായിട്ടാണ് എടുക്കണത്. ഇടവിളവായിട്ടാണ് എടുത്തു കഴിയുമ്പോൾ

0: നമുക്ക് അത് കിട്ടുന്നത് നമുക്ക് ഇത് ലാഭമാണ്. അത് വേറെ ഒരു പ്രത്യേകിച്ച് പണി വന്നില്ല അതിന്. പിന്നെ കൊള്ളി നടുമ്പോ കൊള്ളിയുടെ സൈഡിൽ ഞാൻ വെക്കും, അങ്ങനെ നടും നടാറുണ്ട്. അപ്പോഴും നല്ലോണം കുറുക്ക കിട്ടാറുണ്ട്. പിന്നെ ചീര വെക്കാറുണ്ട്. ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-25 ദിവസം മതി അതിന്. ചീരക്ക് വളരെ ദിവസം വളരെ കുറവ് മതി. അതും ഇത് പറഞ്ഞോണം മരുന്നടിക്കണ്ട, അധികം വളം ചെയ്യണ്ട. അത് വളം മുന്ന് ഇട്ടാണ് നമ്മൾ ചീര പാവണേ. അത് ഒരു 20-22 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് പറിക്കാൻ പറ്റും. പച്ചമുളക്, ഇഞ്ചി, വാഴ ഇടയ്ക്ക് ഞാൻ അങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറ്റുന്ന കൃഷികളൊക്കെ ഞാൻ ഒരു കൃഷിയൊന്നും ചെയ്യാറുണ്ട്. ഞാൻ
1: എത്ര നാളായിട്ടാണ് ഇങ്ങനെ കൃഷിയിലേക്കൊക്കെ ഇറങ്ങിയിട്ട്?
0: ഞാൻ ഏകദേശം ഒരു 10-15 വർഷത്തിൽ കൂടുതലായി. കൃഷി മാത്രമാണ്, വേറെ ഒരു പണിക്ക് ഞാൻ സ്വന്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
1: എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങാനൊക്കെ ഉണ്ടായ കാരണം?
0: എന്താ പറയാ, മറ്റുള്ളവരുടെ അടുത്ത് പണിക്ക് പോണതും നമ്മളുടെ സ്വന്തമായിട്ടുള്ള പണി ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. നമ്മൾ വേറെ കൂലിപ്പണിക്ക് പോകുമ്പോ അവരുടെ ഇഷ്ടത്തിന് പണിയുണ്ട്. ഇതാവുമ്പോ നമ്മുടെ ഇഷ്ടത്തിന് പണിയാലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് അത്യാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ പോയിരിക്കും, അർജന്റ് പണിയൊക്കെ ആണെങ്കിൽ. അങ്ങനെയാണ് നമ്മുടെ ഇടപാട്. ഞാനിപ്പോ എനിക്ക് എല്ലാ ദിവസവും പണിയുണ്ട്. ഞാൻ ഒരു 16,000 കൊള്ളി വെച്ചിട്ടുണ്ട്. കൊള്ളി പണിയുമ്പോ അത് ഞാൻ തന്നെ ഒറ്റ പണിയുന്നത്. അതിനിടയ്ക്ക് വാഴയുണ്ട്, പകരിടാറുണ്ട്. അപ്പൊ അതിനൊക്കെ സമയം കണ്ടത്.
1: എങ്ങനെ സമയക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നത്?
0: അത് അങ്ങനെ രാവിലെ ഒരു 7 മണി 7 മണിക്കും ഞാൻ പാടത്തേക്ക് പോകും. പാടത്താണ് പറമ്പിലല്ല ഞാൻ കൂടുതൽ കൃഷി, എന്റെ പാടത്താണ്. പറമ്പില് ഞാൻ കാര്യമായിട്ട് ചെയ്യാറില്ല. പാടത്താവുമ്പോ ശരിക്കും തണുപ്പും കിട്ടും, വെള്ളവും കിട്ടും, എല്ലാം കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിന് ശല്യമില്ലാത്ത സ്ഥലം. പിന്നെ ജൂണൊക്കെ ആവുമ്പോ പിന്നെ ഏത് നേരം മഴയാണല്ലോ. അതിന് മുന്നേ ഏകദേശം കൃഷികളൊക്കെ ഞാൻ ചെയ്ത് അതിന്റെ കാവലെടുക്കും. ഞാൻ
1: നമ്മള് പാടത്ത് കൃഷി ചെയ്യുമ്പോ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം?
0: ശ്രദ്ധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെള്ളം കെട്ടാതെ നോക്കാം. വെള്ളത്തിന്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ മണ്ണ് നമ്മൾ ഇത്തിരി കൂടി പൊക്കി പണിയാ. അങ്ങനത്തെ ഉള്ള ഇത് ശ്രദ്ധിക്കണം. പിന്നെ ഭൂമിയിൽ നമ്മൾ പണിയെടുക്കുമ്പോൾ ഈ പുല്ലിന്റെ ശല്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളത് എന്താ വെച്ചാൽ മരുന്നടിക്കാണ്ട് നമുക്ക് പറ്റില്ല. മരുന്നടിക്കാണ്ട് രക്ഷയില്ല. അത് നമ്മൾ അങ്ങനെ നമ്മൾ വിഷമൊക്കെ അടിക്കും. നല്ല അധികം വെള്ളം കെട്ടാത്ത സ്ഥലമൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുള്ളൂ. പാട്ടത്തിന് എടുക്കണേ, അല്ലാണ്ട് സ്വന്തമായിട്ട് കാര്യമായിട്ടില്ല. 1 സെന്റ് ഭൂമിക്ക് 100 രൂപ വെച്ചാണ് പാട്ടം. 1 സെന്റിന് 100 രൂപ. അപ്പൊ 1 ഏക്കറിന് 10,000 രൂപ പാട്ടം.
1: അപ്പൊ നമ്മൾ ഈ പാടത്തൊക്കെ കൃഷി ചെയ്യുമ്പോഴേ പാടത്തൊക്കെ വെള്ളമാവുമല്ലോ. അപ്പൊ സീസൺ നോക്കിയിട്ടൊക്കെയാണോ കൃഷി ചെയ്യുന്നതൊക്കെ?
0: ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാല് വെള്ളം വന്നാലും നമ്മുടെ വിജയിക്കുള്ളൂ. കനാല് വെള്ളം കിട്ടിയാൽ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുമ്പോ കനാല് വെള്ളം കിട്ടിയാലേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. വെള്ളം കിട്ടിയില്ലെങ്കിൽ നെൽകൃഷി നടത്താൻ പറ്റില്ല.
1: നമ്മളൊരു കൃഷിയിലേക്ക് ഇറങ്ങുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്ത് കൃഷി ആവട്ടെ, പക്ഷെ നമുക്കറിയാം അതിനോടൊരു അർപ്പണ മനോഭാവം ഇല്ലാതെ ആ പണിക്ക് പോയിട്ട് കാര്യമില്ല എന്നറിയാം. അപ്പൊ നമ്മളൊരു നല്ല കൃഷിയിലേക്ക് ഇറങ്ങണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
0: കൃഷിയിലേക്ക് ഇറങ്ങുമ്പോ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ട്, പിന്നെ വേറെ നോക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് വളർച്ച ഉണ്ടാവില്ല, അതിന്റെ കായഫലം കിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ അറിഞ്ഞാലേ നമുക്കത് കാര്യമായിട്ട് നമുക്ക് അതിനെ പരിപാലിച്ച് എടുക്കാൻ പറ്റുള്ളൂ. വെള്ളം ഭൂമിയൊക്കെ നമ്മൾ നോക്കി അതിൻ്റെ മണ്ണൊക്കെ കൊത്തി ഇളക്കി ഒക്കെ റെഡിയാക്കി മുന്ന് വളമിടേണ്ടത് വളമിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങേണ്ടത്. കൃഷിയെ പറ്റി താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ അതിന് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് കൃഷി എന്ന് പറഞ്ഞാൽ നല്ല സംഗതിയാണ്, പക്ഷെ ആൾക്കാർ ചെയ്യില്ല.
1: ചേട്ടൻ ഇങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ചേട്ടന്റെ കളിക്കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പല രീതിയിൽ പല മേഖലയിലേക്ക് പോയതാണല്ലോ. ചേട്ടൻ എന്തുകൊണ്ടാണ് ഈ കാർഷിക രംഗത്തേക്ക് തിരിയാൻ കാരണം?
0: അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇപ്പൊ ഒരു സമയത്ത് എനിക്ക് തോന്നി, ഞാൻ ഇപ്പൊ ഫസ്റ്റിൽ എനിക്ക് വാഴ വയ്ക്കണം എന്ന് തോന്നി. അത് വാഴ വെച്ചു, അത് ഒരുവിധം തിരക്കേടില്ലാന്ന് തോന്നി കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ ചെയ്ത് പിന്നെ കുറച്ച് സ്ഥലം പിന്നെ പാട്ടത്തിന് കിട്ടി. പിന്നെ അത് കൊള്ളി വേറെ കൊള്ളി വെച്ചു. അങ്ങനെ എടുത്തെടുത്ത് പിന്നെ കൂടുതൽ കൂടുതൽ ഞാൻ എടുത്തു തുടങ്ങി. ഇപ്പൊ ഏകദേശം ഒരു 3 ഏക്കർ ഇത് താഴെ ഞാൻ ഇപ്പൊ ഒറ്റയ്ക്ക് കൃഷി ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക്
1: ഇപ്പൊ കൊള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ, ഏതിനാണ് കൃഷി ചെയ്യുന്നതൊക്കെ?
0: കപ്പ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് കുത്തിക്കഴിഞ്ഞ 9 മാസമാണ്. രാമൻ

0: കൊള്ളിയുടെ പേര് രാമൻ. നമുക്ക് ഇവിടെ ഒന്നിച്ചെടുക്കാനുള്ള എക്സ്പോർട്ടിങ് ഒക്കെ ഉള്ള പാർട്ടി ഉണ്ട്. അത് നമുക്ക് അവര് സൈറ്റിൽ വന്ന അത് അവര് പറിച്ച് നമുക്ക് അതിന് പൈസ തരും. അവര് അങ്ങനെയാണ് ഒന്നിച്ച് കൊണ്ടുപോകുള്ളൂ അവര്. അത് അവര് എക്സ്പോർട്ടിങ് ആയിട്ട് പോണ സാധനം. അങ്ങനെ ഒരാള് ഞങ്ങൾക്ക് ഇവിടെ ആളുണ്ട്. 9 മാസം വേണം അത്. നമ്മൾ ഓഗസ്റ്റിൽ കുത്തിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ പറിക്കാൻ പറ്റും. 9 മാസം അതൊരു ഏകദേശം കടയിൽ 6 കിലോ 7 കിലോ നല്ല ഇതാണെങ്കിൽ 10 കിലോ വരെ കിട്ടും ഒരു കടയിൽ.
1: ചേട്ടനപ്പൊ ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോഴേ പാരമ്പര്യമായിട്ട് നിങ്ങൾ കർഷകരൊക്കെ ആയിരുന്നു, അല്ലാതെ ചേട്ടന്റെ ഇഷ്ടത്തിന് തുടങ്ങിയതാണോ കൃഷിയൊക്കെ?
0: ഞാൻ എന്റെ ഇഷ്ടത്തിന് തുടങ്ങിയില്ല, പാരമ്പര്യമായിട്ടൊന്നുമില്ല, എന്റെ ഇഷ്ടത്തിന് തുടങ്ങിയില്ല.
1: അപ്പൊ ഇതിന് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നോ?
0: ഞാൻ കൃഷി തുടങ്ങും, അച്ഛനും അമ്മയും ഇല്ല.
1: വാഴയൊക്കെ വെക്കുന്ന ആളാന്ന് പറഞ്ഞു. ഏതിനും വാഴയാണ് വെക്കുന്നത്, ആ വാഴ വെക്കേണ്ട രീതികൾ, അതായത് അടിവളം ചെയ്യുന്നത്, പിണ്ടിപ്പുഴുവിന്റെ ഇത്, വെള്ളത്തിന്റെ ആവശ്യകത, ഇതൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞേ.
0: വാഴ വയ്ക്കുമ്പോ കുഴിയൊന്നും വേണ്ട, നമ്മളൊരു ചെറിയ സാധാരണ പുല്ലൊക്കെ ചെത്തി മടക്കിയിട്ട് അതിന്റെ മുകളിൽ വാഴക്കണ്ണ് വെച്ച് അപ്പൊ പൊക്കം വരാണല്ലോ, അപ്പൊ വെള്ളത്തിന്റെ ശല്യമില്ലാതെ കണ്ണ് പുല്ല് ചെത്തി കൂട്ടി അതിന്റെ മുകളിൽ വെക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏകദേശം ഒരു 7-8 അടി അകലം ആറ്റാന്തരനാണ് വാഴ. അത് ശരിക്കും കൊലക്കാണെങ്കിൽ, നല്ല കൊലക്കാണെങ്കിൽ നല്ലോണം കൊലച്ചു കഴിഞ്ഞാൽ ഒരു 30 കിലോ 35 കിലോ വരെ നല്ല ഇനം വാഴയ്ക്ക് കിട്ടാറുണ്ട്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. നമ്മളിപ്പോ ഈ മലയോരൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല നല്ല ഒരു 40 കിലോ വരെ കിട്ടും. അങ്ങനെയുള്ള വാഴയാണ് ആറ്റാന്തരൻ എന്ന് പറയും. അതാണ് വാഴ കൃഷി. പിന്നെ അതിലൊരു ഒരു വാഴയ്ക്ക് ഏകദേശം ഒരു 100-150 രൂപ ചെലവ് വരും നമ്മൾ പണിയുമ്പോൾ. വളം മാത്രം, പണിക്കാശ് വേറെ വരും. അങ്ങനെയാണ് ഒരേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 7 അടി. പിന്നെ അതിന് ഊണ് അല്ലെങ്കിൽ വള്ളി ഏതാണ്ട് ഒരു 8-9 അടി ഹൈറ്റ് വരും. അപ്പൊ കാറ്റൊക്കെ പിടിച്ചാൽ നമ്മൾ അത് ഒടിയാതിരിക്കണമെങ്കിൽ വള്ളിയിട്ടോ അല്ലെങ്കിൽ ഊണിട്ടോ തുടങ്ങും. വള്ളിയാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വള്ളി ലൂസാവണനുസരിച്ച് നമുക്ക് ഇത് വലിച്ചു കെട്ടാൻ പറ്റും. ഇത് ഊണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മോളി കയറാൻ പറ്റില്ല. അതിന് മാത്രം വേറെ ഉണ്ടാക്കി നമ്മൾ കെട്ടേണ്ടി വരും. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രത്യേകത. വാഴ കൃഷി എന്ന് പറഞ്ഞാൽ വാഴ നല്ലതാണ്. പിന്നെ അതിന്റെ ഫലം കിട്ടണമെങ്കിൽ 13 മാസം.
1: വാഴക്കൃഷി ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് അറിയേണ്ടതാണ് ചില വളങ്ങൾ. അതായത് വളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവളം മാത്രമല്ല, അവയ്ക്ക് സംഭവിക്കുന്ന ഇലകരിച്ചില്, പിണ്ടിപ്പുഴു, ഇങ്ങനെ പോളച്ചീയൽ, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ എന്താണ് ചെയ്യുന്നത് അതിനൊക്കെ?
0: പോളച്ചീയൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു പൊടിയുണ്ട്, ആ പൊടി മേടിച്ചടിച്ചു കഴിഞ്ഞാൽ പോളച്ചീയത്തിന്റെ അസുഖം മാറും. ചെല്ലിക്ക് നമ്മൾ ഹിൽവാനിന് അടിക്കുന്നത് അതിന്റെ പിണ്ടിയുടെ ഉള്ളിൽ വരെ അതിന്റെ ആ, അപ്പൊ അതിന്റെ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടെങ്കിൽ ആ പുഴു അതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ചത്തോളൂ. അങ്ങനെ ഹിൽവാനടിച്ചാൽ അതിന്റെ ഗുണം അങ്ങനെ. ഞങ്ങളങ്ങനെ ഞങ്ങൾക്ക് വളക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മരുന്ന് അടിച്ചായിരുന്നു പറഞ്ഞ് പറഞ്ഞു തരും. അപ്പൊ അവര് ഞങ്ങളത് അടിച്ചു നോക്കുമ്പോ ശരിക്കും അത് ഞങ്ങൾക്ക് ഒരു അനുഭവത്തിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ചെയ്യുന്നത്. അടിവളം ഞങ്ങൾ എല്ലുപൊടി ഇടും, ചെറാമല്, വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടി ചേർത്തുകൊണ്ട് അത് അടിവളമായിട്ട് ഇടും. പിന്നെ മാസം മാസം നമ്മൾ ഏതാണ്ട് ഒരു 300-350-500 വരെ വളം നമ്മളൊരു അതിന്റെ പ്രായാനുസരിച്ച് നമ്മൾ ഇടാറുണ്ട്. അങ്ങനെയാണ് അതിന്റെ കണക്ക്.
1: ഇത്രയും നാളത്തെ ഈ കൃഷിയൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും മടുപ്പൊക്കെ തോന്നിയിട്ടുണ്ടോ?
0: ഇന്നു വരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞാൻ ഒരു 6 മണി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞത്.
1: മാനസികമായിട്ട് സന്തോഷമുണ്ടോ?
0: സന്തോഷം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷവും നമുക്ക് ഈ അനുഭവം കിട്ടാണ്ട് വരുന്ന സങ്കടം വരും. അനുഭവം കിട്ടാണ്ട് വരുമ്പോ നമ്മുടെ നാശനാശം വന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്നും അതൊരു സങ്കടമല്ലേ മനസ്സിൽ. അത് ആർക്കും ഉണ്ടാവൂലേ. ആ ലാഭം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ പണിയുടെ പണി നഷ്ടമല്ലേ നമുക്ക്. അങ്ങനെ വരുമ്പോൾ സങ്കടമല്ലേ. ഉദ്ദേശം പറഞ്ഞ കർഷകര് ധൈര്യമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു ശരിക്കും ഫലം കിട്ടും. ഇറങ്ങണമെന്ന് ഞാൻ പറയണേ. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സാധനം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് കൊടുത്ത് നല്ല സാധനം കൊടുത്ത് ഗ്യാസ് മേടിക്കാലോ. അപ്പൊ തിന്നണ ആൾക്കാർക്കും നല്ലതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇതിന് കർഷകര് ഇറങ്ങണില്ല. കർഷകർ കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് ഇവര് കിട്ടുള്ളൂ. അവരിറങ്ങില്ല. ഇപ്പൊ മണ്ണിൽ തൊടാനുള്ള ആൾക്കാർക്ക് പേടിയാ. അറിയണ ആൾക്കാർ ഇറങ്ങിയില്ല.

0: പറയാ, അത് ഇറങ്ങണമെന്നേ ഞാൻ പറഞ്ഞോളൂ. പുതിയ കർഷകർ വന്നാലാ നമുക്ക് നാട്ടില് എന്തോരം സ്ഥലങ്ങൾ വെറുതെ കിടക്കണു, ഇഷ്ടംപോലെ സ്ഥലങ്ങൾ, കോടി കോടി ഏക്കർ സ്ഥലങ്ങള് വെറുതെ കിടക്കണ്ട്, വെറുതെ.
1: കാർഷിക ജീവനത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമ്മിശ്ര വിളകളും പരിചരണ രീതികളും. അനുഭവങ്ങൾ പങ്കുവച്ചത് തുറവൂർ പുല്ലാനി സ്വദേശി സുബ്രൻ. ഇന്നത്തെ കാർഷിക ജീവനം സമാപിക്കുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം യാമിനി ദിലീപ് കുമാർ, ശ്രീജ ഷിബു.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ആകാശവാണി കൊച്ചി FM 102.3, സമയം 7:20:08. ഇപ്പോൾ വിപണി. ഈ മാസം 15-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. കുരുമുളക്, കാപ്പിക്കുരു, റബ്ബർ, നേന്ത്രക്കായ, വാട്ടുകപ്പ, പച്ചക്കപ്പ എന്നിവയുടെ വിലയിൽ വർധനവ്. വെളിച്ചെണ്ണ, കൊപ്ര, കയർ, തേങ്ങാപ്പിണ്ണാക്ക്, ഏലം, ചുക്ക്, കശുവണ്ടി എന്നിവയുടെ വിലയിൽ കുറവ്. നാളികേരം തുണ്ടില്ലാത്തത്, അടയ്ക്ക, കോഴിമുട്ട, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കശുവണ്ടിപ്പരിപ്പ്, മഞ്ഞൾ, പുൽത്തൈലം, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 1,600 രൂപ കുറഞ്ഞ് ആലുവയിൽ 26,300, 1,300 രൂപ കുറഞ്ഞ് കൊല്ലത്ത് 25,200, 900 രൂപ കുറഞ്ഞ് കൊച്ചി റെഡി 24,600, 800 രൂപ കുറഞ്ഞ് ആലപ്പുഴ 25,300, 700 രൂപ കുറഞ്ഞ് വടക്കൻ പറവൂർ 26,200, 600 രൂപ കുറഞ്ഞ് പാലായിൽ 26,900, 500 രൂപ കുറഞ്ഞ് കോട്ടയത്ത് 28,500, 400 രൂപ കുറഞ്ഞ എറണാകുളത്ത് 24,600 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊപ്ര ക്വിൻ്റലിന് 2,000 രൂപ കുറഞ്ഞ് തിരുവനന്തപുരത്ത് 15,000, 300 രൂപ കുറഞ്ഞ് ആലപ്പുഴ പുകരാശി 14,650, ആലപ്പുഴ തെളിവ് 14,700, 200 രൂപ കുറഞ്ഞ് വടക്കൻ പറവൂർ 14,700, എറണാകുളത്ത് 14,600, കൊല്ലത്ത് 15,400, 100 രൂപ കുറഞ്ഞ് കൊച്ചി 14,900 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. കയർ ക്വിൻ്റലിന് 100 രൂപ കുറഞ്ഞ് കൊച്ചി പറവൂർ 4,900 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. തേങ്ങാപ്പിണ്ണാക്ക് ക്വിൻ്റലിന് 100 രൂപ കുറഞ്ഞ് കൊല്ലത്ത് 3,600 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. നാളികേരം തുണ്ടില്ലാത്തത് ക്വിൻ്റലിന് 200 രൂപ കുറഞ്ഞ ആലുവ 4,800, 100 രൂപ കുറഞ്ഞ വടക്കൻ പറവൂർ 4,800 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ഏലം കിലോഗ്രാമിന് 100 രൂപ കുറഞ്ഞ കൊച്ചി 3,600, തൊടുപുഴ 2,800 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കുരുമുളക് ക്വിൻ്റലിന് 200 രൂപ വർദ്ധിച്ച് പുത്തൂർ 70,000, 500

രൂപ വർദ്ധിച്ച് കട്ടപ്പനയിൽ 70,700, ആലുവയിൽ 68,000, 900 രൂപ വർദ്ധിച്ച് കൊച്ചി ഗാർബിൾഡ് 72,700, കൊച്ചി അൺഗാർബിൾഡ് 70,700, 1,500 രൂപ വർദ്ധിച്ച് അടൂർ 70,000, 2,000 രൂപ വർദ്ധിച്ച് മൂവാറ്റുപുഴയിൽ 70,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കാപ്പിക്കുരു ക്വിൻ്റലിന് 500 രൂപ വർദ്ധിച്ച് കോട്ടയത്ത് 37,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. ചുക്ക് ക്വിൻ്റലിന് 5,000 രൂപ കുറഞ്ഞ് അടൂർ 30,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തുടർന്നു. അടയ്ക്ക ക്വിൻ്റലിന് 200 രൂപ കുറഞ്ഞ് അടൂർ 4,000, 500 രൂപ വർദ്ധിച്ച് ആലപ്പുഴയിൽ 5,500 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കശുവണ്ടി ക്വിൻ്റലിന് 1,500 രൂപ കുറഞ്ഞ് നെടുമങ്ങാട് 11,500, 1,000 രൂപ കുറഞ്ഞ് പുത്തൂർ 11,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. ഇതുവരെ കേട്ടത് വിപണി. ഈ മാസം 15-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. സമയം 7:24:46. ഇനി 7:25 വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ VD സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.

0: ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. एआई और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे.
0: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപാദക യൂണിയൻ ലിമിറ്റഡിന്റെ 500,000 ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ ഏകദേശം 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ദയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശന വേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി PHARISH പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
0: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളിമെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാഗ ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും

0: അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32-ാം തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11-ാം തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35. 22 സെക്കൻഡ്.

0: FM ഈവനിംഗ്.
1: പ്രിയ ശ്രോതാക്കളെ, വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ FM ഈവനിംഗ് ആരംഭിക്കുന്നു. കൊച്ചി FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാദരവോടെ സ്വാഗതം FM ഈവനിംഗിലേക്ക്.

0: എഫ് എം ഇവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ആവിർഭവിച്ച കാലം മുതൽ പരിവർത്തനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമെടുത്താൽ അതിലൊന്ന് ടെലിഫോൺ തന്നെയായിരിക്കും. പ്രാരംഭകാലത്ത് ശബ്ദ സന്ദേശങ്ങൾ കൈമാറിയിരുന്നിടത്ത് നിന്ന് നിർമ്മിത ബുദ്ധിയുമായി ചേർന്ന് കൈവെള്ളയിലൊതുങ്ങുന്ന കമ്പ്യൂട്ടറിന്റെ തലത്തിലേക്ക് അതെത്തി നിൽക്കുന്നു. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ലോകം സങ്കല്പിക്കാത്ത നവഭാവം കൈവരിച്ച ഈ സന്ദേശ കൈമാറ്റ ഉപകരണം ഇനിയും കാലങ്ങൾക്കപ്പുറം ഏത് തലത്തിലേക്കാകും വളരുക എന്ന ചിന്ത നമ്മളിൽ അത്ഭുതം ജനിപ്പിക്കുന്നതാകാം. എന്നാൽ ഈ വളർച്ചയ്ക്കൊപ്പം മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പ്രത്യേകിച്ചും സ്വകാര്യതയിലേക്കും കടന്നുകയറുന്ന ഒരു വില്ലൻ എന്ന പരിവേഷവും നമ്മൾ മൊബൈൽ ഫോണിന് ചാർത്തിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാകണം ഇന്ന് മെയ് 17 ഡിജിറ്റൽ ലൈഫ് ലൈനുകൾ ശക്തിപ്പെടുത്തുക എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ടാണ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനമായി ആചരിക്കപ്പെടുന്നത്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ സമകാലികം.

0: നമ്മള് ടെലിഫോണുകളെ കുറിച്ച് ആലോചിച്ചാൽ അവ ശരിക്കും പറഞ്ഞാൽ ബന്ധനസ്ഥരായിരുന്നു. അത് ഒരു കേബിളിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു വയറിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയായിരുന്നു. അതിൽ നിന്ന് മോചനം കിട്ടിയിട്ട് ഏകദേശം 25 വർഷമായി മൊബൈലായിട്ട്.
1: ടെലിഫോൺ മാറ്റങ്ങൾക്ക് വിധേയമായി കൈവെള്ളയിൽ ഒതുങ്ങുന്ന കമ്പ്യൂട്ടർ എന്ന തലത്തിലാണ് എത്തി നിൽക്കുന്നത് ഡോക്ടർ അച്യുത് ശങ്കർ.
0: അപ്പൊ ആ ഫോണ് യഥാർത്ഥത്തിൽ അത്ഭുതകരമായിട്ടുള്ള പരിണാമത്തിലൂടെയാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് കടന്നുപോയിട്ടുള്ളത്. അത് ബന്ധനം മോചിക്കപ്പെട്ടതോടുകൂടി അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലെ ഒരു അവയവം പോലെ നമ്മുടെ കൂടെ നടക്കുകയാണ്. നമ്മൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടും പോയാൽ ഈ ഫോൺ എടുത്തുകൊണ്ട് പോവുകയാണ്. അതിന് പുറമെ സാധാരണ അതിൽ കൂടെ ഒരു സംഭാഷണം, ദൂര സംഭാഷണം നടത്താനുള്ള ഒരു ഉപകരണം എന്നുള്ള ആ നിർവചനം പൂർണ്ണമായിട്ട് മാറ്റിമറിച്ചുകൊണ്ട് അത് നൂറുകണക്കിന് സേവനങ്ങൾ നൽകുന്ന, നൂറുകണക്കിന് ഉപയോഗങ്ങളുള്ള ഒരു സന്തത സഹചാരിയായിട്ട് മാറി എന്നുള്ളതാണ്. അതിൽ കൂടെ സിനിമ കാണാൻ സാധിക്കും, പാട്ട് കേൾക്കാൻ സാധിക്കും, ഫോട്ടോ എടുക്കാൻ സാധിക്കും, അതൊരു ടോർച്ചായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, നമുക്ക് പറഞ്ഞറിയിക്കാനൊക്കാത്ത തരം കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനൊക്കുന്നു. അതോടൊപ്പം ഫോണിനകത്തോട്ട് കമ്പ്യൂട്ടർ പതുക്കെ പ്രവേശിച്ച് അതിലെ ഇരിപ്പിടം പിടിച്ചു എന്നുള്ളതാണ്. നമ്മൾ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഫോണും കമ്പ്യൂട്ടറും കൂടെ ചേർന്ന് ഒരു ചെറിയ ഉപകരണമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വികാസം ഉണ്ടായതോടുകൂടി ഫോണിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ കമ്പ്യൂട്ടർ രംഗത്ത് എന്ത് സംഭവിക്കുന്നോ അതെല്ലാം ഫോണിനകത്തോട്ട് വരാൻ തുടങ്ങി. ഇപ്പൊ ഏറ്റവും മികച്ച ഉദാഹരണം നമുക്ക് പറയാനൊക്കുന്നതാണ് നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സേവനം നമുക്കിപ്പോ ഇതിനകത്തോട്ട് വന്നിരിക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് വേറൊരാളുടെ ശബ്ദത്തിൽ ഇതിൽ കൂടെ സംസാരിക്കണമെങ്കിൽ നമ്മളെ AI സഹായിക്കും. നമുക്കൊരാൾക്ക് സന്ദേശം ടൈപ്പ് ചെയ്തിട്ടുള്ള സന്ദേശം അയക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അക്ഷരങ്ങളായിട്ട് ടൈപ്പ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നിർമ്മിത ബുദ്ധി ഇതിനകത്ത് ചേക്കേറിയതോട് കൂടി ഇതിനെ സത്യം പറഞ്ഞാൽ ഒരു ഫോണെന്ന് വിളിക്കുന്നത് വളരെ അരസികമായിരിക്കും. കാരണം ശരിക്കും ഒരു നമ്മളെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പാതി മനുഷ്യനായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് ഈ ഫോൺ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
1: വരും കാലത്ത് ഇന്നത്തെ സങ്കല്പത്തിനും അപ്പുറമുള്ള മാറ്റങ്ങളാകാം മൊബൈൽ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്നത്.
0: അപ്പൊ ഇനിയത്തെ കാലത്ത് വരാൻ പോകുന്ന പുതിയ വികാസങ്ങൾ രണ്ട് വിധത്തിലാകാം ഈ ഫോണിനെ സ്വാധീനിക്കുക. ഒന്ന്, ഫോണിലേക്ക് തന്നെ ഇനിയും സേവനങ്ങൾ കൂടുതൽ കൂടുതൽ വന്നു ചേരും. നിർമ്മിത ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം ഫോണിനകത്തോട്ട് വരും. സുപ്രധാനമായിട്ട് സാധാരണ മനുഷ്യർക്ക് ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിലെ ആൾക്കാരുടെ പേര് തിരഞ്ഞെടുത്ത് നമ്പർ കണ്ടുപിടിക്കുക, അതൊരു നിരന്തരം ഒരു പ്രശ്നമാണല്ലോ. നമ്മൾ എപ്പോഴും ഫോൺ എടുക്കുമ്പോൾ നമ്മൾ ഒരാളെ പേര് സെർച്ച് ചെയ്ത് എടുത്തിട്ടാണ് പിന്നെ സംസാരിക്കാനോ ചിത്രങ്ങൾ അയക്കാനോ ഒക്കെ സാധിക്കുന്നത്. അതെല്ലാം നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുക. അതിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ തന്നെ ആ ആളുടെ ഫോണിലോട്ട് കോള് പോകുന്ന ഒരു സമ്പ്രദായം, അതായത് ഒരു മനുഷ്യന്റെ മനസ്സ് വായിക്കുന്ന സാങ്കേതിക വിദ്യയിലോട്ടാണ് ഭാവിയിൽ നമ്മൾ നീങ്ങാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ഇനിയാളുടെ പേര് ആലോചിക്കുമ്പോൾ തന്നെ ആ ഫോൺ കോള് ഇനിയാളെ വിളിക്കട്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമ്പ്രദായത്തിലോട്ട് പോയി എന്ന് വരാം. വളരെ വ്യത്യസ്തമായ രീതിയിൽ ഇത് പോകാവുന്ന ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ, ഏകദേശം മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യ, ഒരു സന്തത സഹചാരിയായ ഒരു സേവകന്റെ സ്വഭാവം വരുമ്പോൾ അത് എന്തുകൊണ്ട് ഫോണിന്റെ രൂപത്തിൽ ഇരിക്കുന്നു എന്നൊരു ചോദ്യം കൂടെ വരും. അതൊരു മനുഷ്യരൂപത്തിൽ തന്നെ ആയിക്കൂടെ? അപ്പോൾ ഒരു ചെറിയ യന്ത്രം പോലെ, മനുഷ്യനെ പോലെ നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്നൊരു യന്ത്രം പോലെ, അതിനോട് നമ്മൾ പറഞ്ഞാൽ അത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പോഴീ ഫോൺ ചെയ്യുന്ന സേവനങ്ങളെല്ലാം അത് ചെയ്യുകയും അതിന് ചലനശേഷിയും കൂടെ വരുന്നതോടുകൂടി അത് നമ്മുടെ ഒരു, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ അടിമയെ കൊണ്ട് നടക്കുന്ന പോലെ, വേണമെങ്കിൽ നമുക്ക് നൈതിക അടിമ എന്ന് പറയാം, ഒരു സർവ്വശേഷിയുമുള്ള ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ നടക്കുന്നത് പോലെ ഈ യന്ത്രത്തിന് പരിണാമം വന്നു എന്ന് വരാം. ഇതൊരു നീണ്ട ഭാവിയിലേക്ക് ഞാൻ പറയുകയാണ്. ഒന്ന്, നമുക്ക് ഉറപ്പിച്ചു പറയാം, ഫോൺ എന്ന തുടക്കത്തിലുണ്ടായിരുന്ന, നമ്മുടെ പഴയകാലത്തുണ്ടായിരുന്ന ആ യന്ത്രത്തിന്റെ സ്വഭാവങ്ങളെ വളരെ പരിമിതമായിട്ട് മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു യന്ത്രമായിട്ട് ഇപ്പോ സ്മാർട്ട് ഫോൺ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇനിയും മാറും എന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം.
1: പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്?
2: എന്റെ പേര് കാശ്നാഥൻ. ഞാൻ +2 റിസൾട്ട് കാത്തുക്കണ്. ഇപ്പൊ വെക്കേഷൻ ആണ്. ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ ടർഫിൽ കളിക്കണം, അല്ലെങ്കിൽ വേറെ സമയങ്ങളും എല്ലാ പരിപാടിയും നോക്കണം, അല്ലെങ്കിൽ പിന്നെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ റീലൊക്കെ കണ്ടിരിക്കും. മൊബൈലിൽ 4 മണിക്കൂർ 5 അത്രയൊക്കെ ഒരു ദിവസം എടുക്കുമായിരിക്കും. കൂടുതലും സിനിമയാണ് കാണുന്നത്. പിന്നെ ഇൻസ്റ്റയില് റീല്, പിന്നെ ഇടക്ക് സ്നാപ്പൊക്കെ ഇടും. ആ ഇപ്പോഴത്തെ ജനറേഷൻ പിന്നെ എന്ത് സംഭവിച്ചാലും ഇൻസ്റ്റയില് റീല് അതൊക്കെ ഇടുമല്ല. സ്നാപ്പിലൊക്കെ സ്ഥിരം ഉണ്ടാവും എല്ലാരും. വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പൊ ഇത്രയും സമയം മൊബൈലിൽ നോക്കിക്കണം. ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇത്രയും പോലും കിട്ടൂല, 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ മൊബൈല് വേണ്ടി വരും. പിന്നെ ഇപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് മൊബൈലിൽ എടുക്കാം. പർച്ചേസ് ചെയ്യണമെങ്കിലും അതിനൊക്കെ മൊബൈല് ആവശ്യമാണ്. ഇപ്പൊ ഞാൻ മാത്രം മാറി നിന്നിട്ടൊരു കാര്യമില്ലല്ലോ, എല്ലാ യങ്സ്റ്റേഴ്സും മൊബൈലാണ്. അവരെ കാണണമെങ്കിൽ ഞാൻ ഈ സ്നാപ്പിലേക്ക് ഇൻസ്റ്റയിലും തന്നെ വരണം.
3: എന്റെ പേര് രമ്യ ഗോപിനാഥ്. ഞാനിപ്പോ ഒരു ബാങ്കിങ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മൊബൈലിന് വന്നിട്ടുള്ള പോലെ ഒരു പരിവർത്തനം വേറൊന്നിനും വന്നിട്ടുണ്ടാവില്ല. മൊബൈലിനോടും അതുപോലെയുള്ള സാങ്കേതിക വിദ്യനോടും കുറ്റം പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ല. ഇങ്ങനെയുള്ള ടെക്നോളജിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ മൊബൈല് കോളിങ്ങിന് മാത്രമല്ലല്ലോ, നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതുപോലെ തന്നെ നോളജിന്

0: വേണ്ടിയിട്ട് ഉപയോഗിക്കാം, പിന്നെ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഒരു 20 വർഷം മുമ്പ് ഇങ്ങനെ ഒരു മാറ്റം വരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ? പണ്ട് കാലത്ത് ലാൻഡ് ഫോൺ ആയിരുന്നു, പിന്നീട് മൊബൈൽ ഫോൺ ആയി. ഇനി കുറെ നാൾ കൂടി കഴിയുമ്പോ ടെലികമ്മ്യൂണിക്കേഷൻ ഏത് ലെവലിലേക്ക് തന്നെ മാറും നമുക്ക് പറയാൻ പറ്റില്ല.
1: ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിലുണ്ടായ മാറ്റം സാമൂഹ്യ ബന്ധങ്ങളെയും വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ.
2: ടെലിഫോൺ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ അപൂർവ വസ്തുവായിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അന്യ പട്ടണങ്ങളിലേക്കൊക്കെ വിളിക്കണമെങ്കിൽ റംഗോള് ബുക്ക് ചെയ്യും, കാത്തിരിക്കുകയും ഒക്കെ ചെയ്യേണ്ട കാലഘട്ടങ്ങളെക്കുറിച്ച് പലർക്കും ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്നും മാറി ഇപ്പോൾ ഓരോരുത്തർക്കും ഫോണാകുന്ന കാലമാണ്. സ്മാർട്ട് ഫോണിൻ്റെ കാലം വന്നു. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലിരിക്കുന്ന ആളെ വിളിക്കാൻ പോലും ഫോൺ എടുത്ത് വിളിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമേൽ ടെലികമ്മ്യൂണിക്കേഷൻ പുരോഗമിച്ചിരിക്കുന്നു. അന്യദേശങ്ങളിൽ ഉള്ള ആളുകളെ നമ്മൾ വീഡിയോ കോളുകൾ വിളിക്കാൻ തുടങ്ങി, അങ്ങനെ മുഖാമുഖം സംസാരിക്കാൻ തുടങ്ങി. മാറ്റങ്ങൾ അപാരമാണ്. പക്ഷേ ഈ മാറ്റങ്ങൾക്കിടയിൽ നമ്മുടെ സാമൂഹികവൽക്കരണം പ്രശ്നത്തിലാവുകയാണോ എന്നുള്ള സംശയം ബാക്കിയാണ്. മൊബൈൽ ഫോൺ വ്യക്തികളുടെ ഒരു ശരീരഭാഗം എന്ന മട്ടിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. മൊബൈൽ ഫോൺ കയ്യിലില്ലെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് മറന്നെങ്കിൽ ആധിയോടെ വെപ്രാളത്തോടെ പോകുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ സാമൂഹികവൽക്കരണത്തിലും ആളുകളുമായിട്ടുള്ള മുഖാമുഖമുള്ള സംഭാഷണങ്ങളിലും എല്ലാം മൊബൈൽ ഫോൺ കടന്നു കയറുന്നു എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആശയത്തിന് അതേക്കുറിച്ചുള്ള വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ നേരവും ഫോണിൽ ചെലവഴിക്കുക, ഫോണിൽ ടെക്സ്റ്റ് ചെയ്യുക, ഫോണിൽ റീലുകൾ കാണുക, യൂട്യൂബ് വീഡിയോകൾ കാണുക, ഈ തരത്തിൽ നമ്മുടെ സാമൂഹിക ഇടപെടലുകളെ ചുരുക്കുന്ന രീതിയിൽ നമ്മൾ ഈ ആശയവിനിമയ ഉപാധിയെ പ്രയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സ്വയം വിമർശനം ചെയ്യേണ്ടതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ നമുക്ക് നൽകിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തണം. അതുവഴി നമ്മുടെ അറിവിന്റെ ചക്രവാളങ്ങൾ, ആളുകളുമായിട്ടുള്ള അടുപ്പം സൃഷ്ടിക്കുന്നതിന്റെ സൗകര്യങ്ങൾ, ഇതെല്ലാം സമർത്ഥമായി വിനിയോഗിക്കണം. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് സമൂഹ ജീവി എന്നുള്ള നിലയിൽ ഉള്ള നമ്മുടെ ആ ഒരു സ്ഥാനത്തെ ഇല്ലാതാക്കുന്നുണ്ടോ എന്നുള്ളത് വിമർശനാത്മകമായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്.
1: മൊബൈൽ സാങ്കേതിക വിദ്യ നമ്മുടെ സാമൂഹ്യ പരിസരങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ അതിന് പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുണ്ട്.
2: മൊബൈൽ ഫോൺ ഉപയോഗം ഒരു അഡിക്ഷൻ പോലെ പടർന്നു കയറുന്ന ഒരു കാലഘട്ടമാണ്. കൗമാരപ്രായക്കാരിൽ നിന്നെല്ലാം ഫോൺ പിടിച്ചു വാങ്ങി അവരെ പഠനത്തിലേക്ക് ഉള്ള ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സങ്കടപ്പെടുന്ന എത്രയോ മാതാപിതാക്കളാണ്. ആശയവിനിമയം കൂടാനുള്ള സൗകര്യങ്ങൾ സാമൂഹികവൽക്കരണത്തിന് വിനയാകരുത് എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ ഈ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ദിനത്തിൽ ഓർത്തു വയ്ക്കേണ്ട സന്ദേശം. കൂടുതൽ നേരം മൊബൈൽ ചെലവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കായികമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് അത് അവരെ അകറ്റുന്നുണ്ട്. ഒരുപക്ഷെ വണ്ണക്കൂടുതലും അതുപോലുള്ള ജീവിതശൈലി അവസ്ഥകളിലേക്കെല്ലാം മൊബൈലുമായി ഇലക്ട്രോണിക് സ്ക്രീനുമായി ചടഞ്ഞുകൂടുന്ന പ്രവണത ആളുകളെ നയിച്ചേക്കാം. പുതിയ കൗമാരത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, അവർ ഗ്ലോ ജനറേഷൻ ആണ്. ഗ്ലോ എന്ന് പറഞ്ഞാൽ തിളക്കം. ഈ തിളക്കം വരുന്നത് ഇലക്ട്രോണിക് സ്ക്രീനിൽ നിന്ന് വരുന്ന ആ വെളിച്ചത്തിന്റെ തിളക്കമാണ്. കൂടുതൽ നേരം ആ തിളക്കത്തിൽ മുങ്ങിപ്പോയാൽ മനസ്സിന്റെ തിളക്കം ചിലപ്പോൾ നഷ്ടമായേക്കാം. കാരണം മനസ്സിന് തിളക്കം കിട്ടണമെങ്കിൽ ആളുകളുമായിട്ടുള്ള മുഖാമുഖമായിട്ടുള്ള ഇടപെടലുകൾ വേണം, കായികമായിട്ടുള്ള വിനോദങ്ങൾ വേണം, പ്രകൃതിയുമായിട്ട് ഇഴചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ വേണം, പുസ്തക വായന വേണം. ഇതെല്ലാം ചേരുമ്പോഴാണ് മനസ്സിലെ വെളിച്ചം തെളിയുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മുടെ മനസ്സിന്റെ വെളിച്ചം കെടുത്താതിരിക്കട്ടെ. സമർത്ഥമായിട്ട് വിനിയോഗിക്കുക, എന്നാൽ അത് നമ്മുടെ വ്യക്തിത്വത്തിനെ പരിമിതപ്പെടുത്തുന്ന രീതിയിൽ, ജീവിതത്തിൽ ആവശ്യം വേണ്ടിയിട്ടുള്ള വൈഭവങ്ങളെ ഇല്ലാതാക്കും വിധത്തിൽ അത് നമ്മളെ കീഴടക്കാതിരിക്കാനും നമ്മളെ പരിമിതപ്പെടുത്താതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. പുതിയ കാലഘട്ടത്തിൽ ഈ തരമുള്ള ഒരു മുന്നറിയിപ്പ് അത്യാവശ്യമാണ്.
1: കുട്ടികളുടെ മൊബൈൽ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. സൈബർ സുരക്ഷാ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനോൻ.
3: സുരക്ഷാ പ്രശ്നങ്ങൾ 100%, 1000% കുട്ടികളെ സംബന്ധിച്ചോളം. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള മറുവശത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അനുഭവിച്ച് പഠിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളെല്ലാവരും. അപ്പോഴേക്കും തന്നെ ഒരുപാട് കാലം അവരുടെയും ഒരു ലൈഫിലൊക്കെ ഒരുപാട് വേണ്ടാത്ത ഇമ്പാക്റ്റുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ ഒരു NGO ഉണ്ട്, ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അതുകൊണ്ട് തന്നെ പല പല രീതിയിൽ നമ്മൾ കുട്ടികളുടെ സുരക്ഷിതത്വം മുമ്പിൽ കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് അവയർനെസ് ക്ലാസ്സസ്, ഒരുപാട് സെഷൻ ക്വസ്റ്റ്യൻസ് എസ് സൈബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഓൺലൈനിൽ തന്നെ ഇപ്പൊ എല്ലാവർക്കും എത്തിപ്പെടണമെങ്കിൽ തന്നെ അങ്ങനെയും ഒരു കാര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഈ വെക്കേഷനിൽ ചില ബൂട്ട് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാൻ ഇതെല്ലാം ഞങ്ങളുടെ എൻ ജി ഒ വഴി ശ്രമിക്കുന്നുണ്ട്. പല പല രീതിയിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട് കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട്. കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കുട്ടികളുടെ അടുത്തും, പിന്നെ ജീരിയാട്രിക് സൊസൈറ്റി എന്ന് പറയുന്ന ഇത്തിരി പ്രായമായ ആൾക്കാർക്ക് ആണ് കൂടുതലും ഇമ്പാക്ട്.

0: വരുന്നത്. കുട്ടികളുടെ ഇമ്പാക്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് വരുന്നത്. കാരണം അവര് ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ടതും ഇനിയും ഒരുപാട് കാലം ഈ മേഖലയിൽ തന്നെ ഉപയോഗിച്ചുകൊണ്ടും അതിന്റെ ഉപഭോക്താവായിട്ടും കൂടിയും ജീവിക്കേണ്ട ആൾക്കാരാണ്. സോ ദേ ഹാവ് ടു ബി മോർ അവെയർ, ദേ ഹാവ് ടു ബി മോർ അലേർട്ട്, ആൻഡ് ദേ ഹാവ് ടു ബി ടോട്ട് അബൌട്ട് ദ ഹോൾ തിങ്. നമ്മൾ കേൾക്കുന്നത് വെറും ഒരു നിസ്സാര ശതമാനം കേസ് മാത്രമാണ് പുറത്തു കേൾക്കുന്നത്. എത്രയോ കേസുകൾ അല്ലെങ്കിൽ നടക്കുന്നുണ്ട് ഈ കുട്ടികളുടെ ഇഷ്യൂസ് വന്നിട്ട്. ഒരു വല്ലാത്തൊരു ഡിനയലിലാണ് ഈ പേരന്റ്ഹുഡ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വല്ലാത്തൊരു ഡിനയലിലാണ്. എന്റെ മക്കളൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ എന്റെ മക്കൾ വളരെ ഹാപ്പിയാണ്, വളരെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സെൽഫ് ക്രിയേറ്റഡ് ഒരു പാരലൽ വേൾഡിലാണ് പേരന്റ്സ് എല്ലാവരും ജീവിക്കുന്നത്.
1: കുട്ടികളുടെ നവമാധ്യമ ഉപയോഗവും മൊബൈൽ ഫോൺ ഉപയോഗവും നിയന്ത്രിക്കാൻ നിയമനിർമ്മാണവും ആവശ്യമായി വന്നേക്കാം.
0: എന്റെ മക്കളും ബാക്കിയുള്ളവരുടെ മക്കളെ പോലെ തന്നെ വൾണറബിൾ ആണെന്നും എന്റെ മക്കളും ഞാൻ എത്രത്തോളം എന്റെ കുട്ടിക്കാലത്ത് കാര്യങ്ങൾ വികൃതികൾ കാണിച്ചിരുന്നു അതേപോലെ തന്നെ വികൃതികൾ കാണിക്കും എന്റെ മക്കളെന്നുള്ളത് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ലാത്ത പാരന്റ്ഹുഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇൻ എ വെരി ബിഗ് സ്റ്റേറ്റ് ഓഫ് ഡിനയൽ. അവർക്കിതൊന്നും ആവശ്യമില്ലാത്ത പോലെയാണ്. ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഇതിനെ ട്രെയിൻ ചെയ്യണം. ഇതിനെ കാരണം ഇതില്ലാത്തൊരു ലോകത്ത് അവർക്ക് ഇനി പറ്റില്ല. അത് നമ്മൾ തന്നെ അവരെ ഇതിനകത്ത് അഡിക്റ്റഡ് ആക്കുകയും ചെയ്തു. നമ്മൾ തന്നെ നമ്മുടെ മക്കളെ ഇതിനകത്ത് ഒരുപാട് അഡിക്റ്റഡ് ആക്കി. അപ്പൊ ഡെഫിനറ്റ്ലി അപ്പൊ ഇതിനകത്ത് അവർക്ക് ഇനി ഇതിനകത്ത് സേഫ് ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ടും ഇതില് തന്നെ ജീവിച്ചിട്ടും ഒക്കെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെ പഠിപ്പിക്കുക തന്നെ വേണം. ഇനിയിപ്പോ അത് എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ അത്ര പ്രോബ്ലം ഇല്ല എന്നും മൊബൈലാണ് ഏറ്റവും ഡേഞ്ചറസ് എന്നു കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫെസിലിറ്റീസും തന്നെയാണ് മൊബൈലിലും ഉള്ളൂ. പക്ഷെ മൊബൈൽ കുറച്ചും കൂടി ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഒരു കമ്പ്യൂട്ടർ കൊണ്ടുപോയിട്ട് ബ്ലാങ്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് വർക്ക് ചെയ്തു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷെ മൊബൈൽ അതല്ല. കുട്ടികൾ രാത്രി രക്ഷകർത്താക്കൾ ഉറങ്ങിയതിന് ശേഷം പോലും ഈ മൊബൈൽ എടുത്തിട്ട് ബ്ലാങ്കറ്റിന്റെ അടിയിലൊക്കെ ഇരുന്നിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത്ര അഡിക്ഷൻ ആണ് നമ്മൾ നോക്കുമ്പോൾ. അത് വളരെ വലിയ കുട്ടികളൊന്നും അല്ല, വളരെ ചെറിയ കുട്ടികൾ തന്നെ ഇതൊക്കെ കാണിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരം ഇഷ്യൂസ് ഒക്കെ ധാരാളം വരുന്നുണ്ട്. ഇനി നിയമം വന്നു, അപ്പൊ യൂറോപ്യൻ യൂണിയൻ ലോ കൊണ്ടുവരുന്നു, നല്ല കാര്യം. വളരെ എന്താ പറയുക, എന്നെ പോലത്തെ പ്രൊഫഷണൽസിനൊക്കെ ഇതുപോലത്തെ നിയമങ്ങൾ വരുന്നതിന് നോക്കി കാത്തിരിക്കുകയാണെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഞാനടക്കം കാത്തിരിക്കുകയാണ് ഇത്തരം നിയമങ്ങളെ ഓരോ രാജ്യത്തിൽ വരാനും അതിന്റെ പേരിലെങ്കിലും ഇതിന്റെ ഇമ്പാക്ട് ഒന്ന് കുറഞ്ഞു കിട്ടാൻ പറ്റുമോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ അതിനകത്തും പേരൻസിന് ഒരുപാട് റോളുണ്ട് ഇതിനകത്ത് കളിക്കാനായിട്ട്. കാരണം ഒരു നിയമം വന്നു എന്നുള്ളതിന് അതുകൊണ്ട് ഇതെല്ലാം മാറി മറിയാൻ സാധ്യതകൾ വളരെ കുറവാണ്. നിയമം വന്നു കഴിഞ്ഞാൽ ഒരു ഒരു ഭയമൊക്കെ ഉണ്ടാവും, അത്ര തന്നെയുള്ളൂ. പക്ഷെ ആ നിയമത്തിൽ നിന്ന് ബൈപ്പാസ് ചെയ്യാൻ ഈ കുട്ടികളെയും വളരെ ചെറുപ്പത്തിൽ ഈ പേരൻസ് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരം. നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. നിയമങ്ങൾ പാലിക്കാനോ അത് പാലിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ അടുത്ത ജനറേഷന് പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ്.
1: വിവരസാങ്കേതിക വിദ്യയുടെയും ആശയവിനിമയ സംവിധാനങ്ങളുടെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലോക ടെലികമ്മ്യൂണിക്കേഷൻ ദിനം ലക്ഷ്യം വെക്കുന്നത്. ഈയൊരു വിവരവിനിമയ കാര്യത്തിൽ മനുഷ്യജീവിതവുമായി ഏറ്റവുമധികം ഇഴചേർന്ന് നിൽക്കുന്നത് മൊബൈൽ ഫോണാണെന്നതും എടുത്തു പറയേണ്ടതാണ്. ടോർച്ച്, കാൽക്കുലേറ്റർ, റേഡിയോ എന്നതിനുപരി നിർമ്മിത ബുദ്ധിയുമായി ചേർന്ന് ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരു ഉപകരണമായി അത് മാറിയിരിക്കുന്നു. മൊബൈൽ ഫോൺ ഇത്രയേറെ സ്വീകാര്യത നേടിയിട്ട് 25 വർഷങ്ങളോളമായപ്പോൾ സംഭവിച്ച പരിവർത്തനം ഇനിയും 25 വർഷങ്ങൾക്കപ്പുറം ഏതു തരത്തിലാകും എന്നതും ചിന്തനീയമാണ്. അതുകൊണ്ടുതന്നെ പരസ്പര ബന്ധിതമായ ലോകത്ത് പ്രതിരോധം ശക്തിപ്പെടുത്തുക എന്ന ആശയം ഈയൊരർത്ഥത്തിൽ ടെലികമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ പ്രധാനവുമാണ്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. മറക്കാതെ കേൾക്കൂ, രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. കടങ്കഥയിലെ വിരുന്നുകാരൻ.

0: നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: സേവന വാർത്തകളുമായി FM ഇവനിംഗ് തുടരുന്നു. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ്, വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 81 36 80 23 04, 81 36 80 23 04.

0: സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. എഫ് എം ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
2: അഗ്നിഹോത്രി ആലോചനയിലാണ്ടിരിക്കുകയായിരുന്നു. കാരക്കിലമ്മ ചോദിച്ചു, എന്താ ഏട്ടനെ ആലോചിക്കുന്നത്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഇപ്പോൾ എടുക്കണം. ആലോചിക്കാനൊന്നുമില്ല, പാണനാർ കുഞ്ഞിക്കാളിയെ ഉടൻ തിരിച്ചു കൊണ്ടുവരണം. ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കണം, ഉപ്പുകൂറ്റൻ പറഞ്ഞു. അതാണ് അതിൻ്റെ ശരി. പാണനാർ എന്തു പറയുന്നു? അഗ്നിഹോത്രി ചോദിച്ചു. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നോളാം, മാപ്പ് ചോദിക്കുകയും ചെയ്തോളാം, പാണനാർ പറഞ്ഞു. നാറാണത്തെഴുന്നേറ്റ് നിന്നു, കുലുങ്ങിച്ചിരിച്ചു. അടി കൊണ്ടാലുണ്ടാകുന്ന വേദന താൻ അറിഞ്ഞിട്ടുണ്ടോ പാണനാരെ? നാറാണത്ത് ചോദിച്ചു. ഇല്ല, താൻ കുഞ്ഞിക്കാളിയുടെ ചെകിടത്താണോ അടിച്ചത്? അതെ. എത്ര അടി അടിച്ചു? 2. ഓരോ കവിളത്തും ഓരോന്ന് അല്ലേ? അതെ. ഇന്നാ പിടിച്ചോ. നാറാണത്ത് പാണനാരുടെ 2 കവിളത്തും ചുട്ട അടിയടിച്ചു. പാണനാർ തരിച്ചിരുന്നു പോയി. മറ്റുള്ളവരുടെ വേദന ഓരോരുത്തരും അറിയണം. അടി കൊണ്ടാലുള്ള സുഖം ഇപ്പം മനസ്സിലായോ? നാറാണത്ത്, മനസ്സിലായി. ഇനി പുറപ്പെട്, കുഞ്ഞിക്കാളിയെ കൊണ്ടുവരാൻ പുറപ്പെട്, ഞാനും കൂടെ വരാം. അവർ അപ്പോൾ തന്നെ പുറപ്പെട്ടു. എല്ലാവർക്കും സന്തോഷമായി. കാരക്കിലമ്മ അയൽപ്പക്കത്തുള്ള പുലയക്കിടാങ്ങളെ അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. നാറാണത്താണ് അതിനുവേണ്ട പ്രചോദനം നൽകിയത്. നാറാണത്ത് പറഞ്ഞു, അനുജത്തെ, മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്താലേ വിദ്യയുടെ ലക്ഷ്യം പൂർത്തിയാവൂ. സമീപത്തുള്ള ചെറുമച്ചാളുകളിലെ കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞുകൊടുക്കൂ. വാസനയുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കൂ. അവരെ വീണ വായിക്കാനും പഠിപ്പിക്കൂ. അനുജത്തി ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അത്. 10-15 കുട്ടികൾ കാരക്കലമ്മയുടെ വസതിയിലെത്തി വിദ്യ അഭ്യസിക്കാൻ തുടങ്ങി. കുട്ടികളുടെ മുന്നിൽ മണൽ വിരിച്ചിരുന്നു. മണലിൽ വിരൽ കൊണ്ടവരെഴുതി ഹരിശ്രീ

കറുപ്പൻ എന്ന കുട്ടിയുടെ കയ്യക്ഷരം കാരക്കിലമ്മയ്ക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടു. കറുപ്പൻ കേമനാവും ട്ടോ, നല്ല കയ്യക്ഷരം, അവർ അഭിനന്ദിച്ചു. പരിയാണി എന്ന പെൺകുട്ടി പെട്ടെന്ന് ചോദിച്ചു, കറുപ്പൻ മാത്രം കേമനായാൽ മതിയോ തമ്പ്രാട്ടി? ഞങ്ങളും നന്നാവണ്ടേ? വേണം. കറുപ്പനെപ്പോലെ നിങ്ങളും ശ്രദ്ധയോടെ പഠിക്കണം. ശ്രദ്ധയോടെ പഠിച്ചാൽ എല്ലാവർക്കും നന്നാവാം, കാരക്കിലമ്മ പറഞ്ഞു. വയറ് വശക്കുമ്പോൾ

0: അമ്മ പറഞ്ഞു. കുട്ടികളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു.
1: പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി കൊച്ചി FM 102.3, സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. നാളെ രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. കോഴിക്കോട് മിന്നലേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ചു. കൂമ്പാറ സ്വദേശി ജെയ്സണാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം.
1: ആകാശവാണി FM വാർത്തകൾ.

നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കുകളോടൊപ്പം ചേർക്കാൻ ഒരു പുതുവാക്ക് കിട്ടുമ്പോൾ ചിലപ്പോഴെങ്കിലും ഭാഷയോടൊപ്പം അത് ജീവിതത്തെ ആകെ പുനരാവിഷ്കരിക്കുന്നതായി കാണാം. അത്തരമൊരു വാക്കാണ് കോൺഫെലിസിറ്റി. COFELICITY. കോൺഫെലിസിറ്റി ഇസ് എ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് വി ഫീൽ അറ്റ് അനദർ പേഴ്സൺസ് ഹാപ്പിനെസ് ഓർ ഗുഡ് ഫോർച്യൂൺ. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ കഴിയുക, അവർക്ക് സുഖവും സമൃദ്ധിയും ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തെ ഒരു വിധത്തിലും മെച്ചപ്പെടുത്തുന്നതല്ലെങ്കിലും അവരുടെ സൗഭാഗ്യത്തിൽ ആഹ്ലാദമുണ്ടാവുക. തികച്ചും നിസ്വാർത്ഥമായ ഈ ആനന്ദമാണ് കോൺഫെലിസിറ്റി. ജീവിതത്തെ ഏറ്റവും ലളിതമായും മനോഹരമായും അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു വാക്ക്, വിത്ത് ഹാപ്പിനെസ് എന്ന് ഇംഗ്ലീഷിൽ അർത്ഥം വരുന്ന കോൺ ഫെലിസിറ്റാസ് എന്ന ലാറ്റിൻ പദങ്ങളാണ് കോൺഫെലിസിറ്റിയുടെ ഉറവിടം. ദി ന്യൂസ് ഓഫ് എ ഫ്രണ്ട്സ് അവാർഡ് ഫിൽഡ് ഹർ വിത്ത് കോൺഫെലിസിറ്റി. സീയിങ് ലിറ്റിൽ ചിൽഡ്രൻ പ്ലേ വിത്തൗട്ട് എ കെയർ ഇൻ ദ വേൾഡ് എൻവലപ്ഡ് ഹർ വിത്ത് എ സെൻസ് ഓഫ് കോൺഫെലിസിറ്റി. എന്നാൽ സന്തോഷത്തിന്റെ ഉറവിടം മറ്റുള്ളവന്റെ സൗഭാഗ്യത്തിൽ എന്ന പോലെ മറ്റുള്ളവന്റെ ദൗർഭാഗ്യത്തിലുമാവാം. ഈ കുനിഷ്ട സന്തോഷത്തിനുമുണ്ടൊരു വാക്ക്, ഷാഡൻഫ്രോയ്ഡെ. SHADENFRUDE. ജർമ്മനിൽ നിന്ന് 19th century ഇംഗ്ലീഷിൽ എത്തിയ വാക്കാണ് ഷാഡൻഫ്രോയ്ഡെ. ഇസ് എ ഫീലിംഗ് ഓഫ് പ്ലഷർ ഓർ

0: satisfaction when something bad happens to someone else. The dark glee we feel at the misfortune of another. Schadenfreude is damaged joy. ഒരാൾ തെന്നി അടിച്ച് താഴെ വീണുന്നത് കാണുമ്പോൾ ചിരിയടക്കാൻ പാടുപെടുന്ന നമ്മൾ അനുഭവിക്കുന്ന ആഹ്ലാദമുണ്ടല്ലോ, അതാണ് ഷാഡൻഫ്രോയ്ഡേ. പോവാൻ കൊതിച്ചിരുന്ന യാത്ര നമുക്ക് പോവാൻ കഴിയാതെ വരികയും മറ്റൊരാൾക്ക് പോവാൻ കഴിയുകയും ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ആ കുശുമ്പ്. പിന്നെ മഴ കാരണം അയാൾക്ക് എങ്ങും ചുറ്റിക്കാണാൻ കഴിയാതെ മുറിയിൽ തന്നെ ഇരിക്കേണ്ടി വന്ന് കഴിയുമ്പോൾ ആശ്വാസമായി പരിവർത്തനം ചെയ്യുന്ന ഒട്ടുമേ വിചിത്രമല്ലാത്ത ആ അനുഭവമാണ് ഷാഡൻഫ്രോയ്ഡേ. എതിർ ടീമിന്റെ തോൽവി തരുന്ന ആനന്ദം, അതും ഷാഡൻഫ്രോയ്ഡേ. ദ മിസ്ഫോർച്യൂൺ ഓഫ് അതേഴ്സ് ടേസ്റ്റ് ലൈക്ക് ഹണി എന്ന ജാപ്പനീസ് പഴമൊഴിയെ അന്വർത്ഥമാക്കുന്ന വാക്ക്. ഷാഡൻഫ്രോയ്ഡേ ഈസ് റെയർലി അക്നോളജ്ഡ് ബട്ട് അൺമിസ്റ്റേക്കബ്ലി ഫെമിലിയർ ടു അസ് ഓൾ.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English Matters.

0: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. ഒരു ഉഗ്രൻ ഡാൻസ് പെർഫോമൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ അസ്ത്ര ഡാൻസ് കമ്പനിയിലെ രണ്ടംഗങ്ങളാണ് ഇന്ന് യുവവാണിയിലെത്തിയിരിക്കുന്നത്. ആര്യ, അനുഗ്രഹ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. ഒപ്പം അവരുടെ കൊറിയോഗ്രഫറും ഒരുപാട് റിയാലിറ്റി ഷോകളുടെ കൊറിയോഗ്രഫറുമായ അരുണും നമ്മോടൊപ്പമുണ്ട്. ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാ ശ്രോതാക്കളെയും യുവവാണിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം ആര്യ, അനുഗ്രഹ, അരുൺ മൂന്ന് പേർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ അവരെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും ആദ്യം.
1: ഞാൻ ആര്യ.
2: ഞാൻ അനുഗ്രഹ.
0: ഓക്കെ, ആര്യയും അനുഗ്രഹയും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ളത്
3: അരുൺ.
0: അരുൺ കൊറിയോഗ്രാഫറാണ്.
3: അതെ അതെ.
0: നിങ്ങൾ ആ ഗ്രൂപ്പിൽ 14 പേരുണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്? അവരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? നിങ്ങളിപ്പോ രണ്ടുപേരെ ഇവിടെ വന്നിട്ടുള്ളൂ എങ്കിലും നമ്മൾ അവരുടെ പേരുകൂടെ ശ്രോതാക്കൾക്കായിട്ട് പറയണല്ലോ.
1: സാനിയ, സാന്ത്വന, അശ്വനി, അശ്വതി, വൈഗ, അശ്വതി, അരുൺ, നന്ദന, അലൻ, ഗൗതം, ആര്യ, അനുഗ്രഹ, സ്നിഗ്ധ, അക്ഷയ, ഉണ്ണിക്കുട്ടൻ, ലച്ചു, കല്ലു. ഇത്രയും പേരാണുള്ള.
0: അനുഗ്രഹ, ഇത്രയും കാലം ഇവിടെ ഡാൻസ് ചെയ്തു, അപ്പം മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
1: മറക്കാനാവാത്ത അനുഭവം അതിവിടെ വന്ന് ചേർന്നപ്പോൾ ഉള്ള ഒരു അനുഭവമാണ്. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ 2 മാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഡാൻസ് ക്ലാസ്സിലോട്ട് ആക്കി. അപ്പം അതിന് മുമ്പ് ഞാൻ വേറൊരു ഡാൻസ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന എന്നെ കൊണ്ട് വന്ന് ആക്കിയപ്പം അമ്മ അച്ഛനും പറഞ്ഞത് ഇവിടെ നല്ല രീതിയിൽ നിന്ന് ഡാൻസൊക്കെ പഠിച്ച് അങ്ങനെ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഞങ്ങൾക്ക് പുതിയ ഡാൻസ് ക്ലാസ്സാണ് ആദ്യം പഴയതായിരുന്നു. അപ്പം അങ്ങോട്ട് കയറുമ്പോൾ എൻ്റെ മനസ്സിലിതായിരുന്നു ഇവിടെ നിന്ന് ഇത്ര നാളെ നിൽക്കണം എന്നുള്ളൊരിതായിരുന്നു. അപ്പം അന്ന് ഞങ്ങളുടെ 2 മാസേഴ്സും ഉണ്ടായിരുന്നില്ല, 1 മാസത്തോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദക്ഷിണ കൊടുക്കാൻ വേണ്ടി വന്നപ്പം. അത് കഴിഞ്ഞപ്പോഴാണ് വേറെ അരുൺ ചേട്ടൻ വന്നത്. അങ്ങനെ അവിടെ നിന്നപ്പോഴും എൻ്റെ മനസ്സിലിതാണ് നല്ലോണം ഡാൻസ് ക്ലാസ്സിൽ നിൽക്കണം എന്നുള്ളൊരിത്. അപ്പം
0: എന്ത് പ്രായമുണ്ട്?
1: എൻ്റെ എനിക്കപ്പോൾ 7 അങ്ങനെ എന്താ ഞാൻ പഠിക്കണേയിരുന്നു അപ്പോഴായിരുന്നു. അപ്പം അച്ഛനമ്മയും അവിടെ നിർത്തി പ്രാക്ടീസ് ചെയ്യാൻ നിർത്തിയിട്ട് അവർ പോയി. പോയപ്പോൾ അത് ഞാൻ എന്നെ ഓരോരുത്തരും ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ എനിക്കത് ഇപ്പോഴും എൻ്റെ മനസ്സിലത് ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കണം. എന്നെ പഠിപ്പിച്ചതും എല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ വേറെ ഗൂഗിൾ മാസ്റ്റർ വന്നിട്ട് ചേട്ടനായാലും എല്ലാവരോടും ഇങ്ങനെ പറയും പഠിപ്പിക്കുക, പുതിയ കൊച്ചാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഇത്.
0: പുതിയ കുട്ടിയാണ് പയ്യെ പഠിച്ചാൽ മതി എന്നൊന്നുമില്ലായിരുന്നു.
1: എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു എല്ലാവരും. ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ

0: മാറ്റിർത്തി അങ്ങനൊന്നും ഇല്ല, എല്ലാരും ഒറ്റതായിരുന്നു ഞങ്ങൾ.
1: അപ്പൊ അതിനു മുൻപ് ഡാൻസ് പഠിച്ചിരുന്നു?
0: ആ പഠിച്ചിട്ടുണ്ടായിരുന്നു,
1: ക്ലാസിക്കൽ ആയിട്ട്.
0: അല്ല ക്ലാസിക്കൽ, സിനിമാറ്റിക് തന്നെയായിരുന്നു. ഞങ്ങൾ വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു, പിന്നെ ഇങ്ങോട്ട് മാറിയതാണ് ഇവിടെ.
1: ശരി, ആര്യയൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും?
2: അന്ന് തൊട്ട് ഇന്നുവരെ എല്ലാം നല്ല അനുഭവങ്ങളാണ്,
1: എല്ലാം
2: മറക്കാനാവാത്ത.
1: അപ്പോ ഈ വൈപ്പിനിൽ ഉണ്ടായിരുന്ന, ഒരു വൈപ്പിനിൽ മാത്രം നിന്നിരുന്ന ഒരു ഡാൻസ് കമ്പനി അല്ലെങ്കിൽ ഒരു ഡാൻസേഴ്സ് നിങ്ങൾ കുറെ പേര്. ഇപ്പോൾ ഈ ഒരു കേരളം മുഴുവൻ, എന്നിട്ട് കേരളത്തിന് പുറത്തും ആളുകൾ നിങ്ങൾ അറിഞ്ഞു തുടങ്ങി അല്ലെ, ആ ഒരു അനുഭവം ഒന്ന് പറയാമോ?
3: ഞാൻ പറയാം കുറച്ച്.
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ.
3: സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നിലവിൽ
1: ഈ അസ്ത്രയുടെ.
3: അപ്പോ ഇറ്റലി എന്നൊക്കെ മെസ്സേജ് വരും, അപ്പോ എനിക്ക് ഈ ലാംഗ്വേജ് അത് അറിയില്ലല്ലോ. അപ്പോ രാത്രി 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും മെസ്സേജ് ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും. അപ്പൊ രാത്രി ട്രാൻസ്ലേറ്റർ എടുത്തിട്ട് ഞാൻ
1: ഇതിട്ട്
3: കൊടുക്കും, റിപ്ലൈ കൊടുക്കുക. അപ്പോ എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമാണ് നമ്മളോട് പറയുന്നത്. അതുപോലെ പുറത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോൺസ് ഇപ്പൊ കിട്ടുന്നുണ്ട്. അത്യാവശ്യം കോൾസ് വരുന്നുണ്ട് പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ, കോൾസ് വരുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്, ഇവരുടെ കുട്ടികളുടെ ഓരോരുത്തരുടെ കാര്യത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് ഞങ്ങൾക്ക് എനിക്ക് ചേട്ടനും ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും അത്യാവശ്യം ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പേ കിട്ടുന്നുണ്ട്, ഒരു മന്ത്ലി അത്യാവശ്യം ഇവർക്കൊരു സാലറി പോലെ ഇവർ കിട്ടുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ നേരത്തെ മുതൽ നമ്മളുടെ ബാച്ചുള്ള സമയത്ത് മുതലും പ്രോഗ്രാം കഴിഞ്ഞാലും എല്ലാവരും പേയ്മെൻറ്റുകളുടെ കേസിൽ ചേട്ടൻ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാവരെയും പേയ്മെൻറ്റ് കൊടുത്താൽ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും വലുത് ആദ്യമേ ഒന്നും ഉണ്ടായിരുന്നില്ല, പേയ്മെൻ്റ് ഒന്നും കൊടുക്കില്ലായിരുന്നു. പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഇപ്പൊ ഡിഗ്രിക്കാരൊക്കെ ആയി, പിന്നെ ചേട്ടൻ എല്ലാവർക്കും പേയ്മെന്റുകൾ അത്യാവശ്യം നല്ലൊരു പേയ്മെന്റ് മാസം ഒരു കിട്ടുന്നുള്ള രീതിയിൽ ഇപ്പൊ ആയിട്ടുണ്ട്. അതുപോലെ അവര് കഷ്ടപ്പെടുന്നുണ്ട്, പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണോ നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിൽ ഇപ്പൊ ആയിട്ടുണ്ട്. അതന്നെ ഏറ്റവും ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ്.
1: അപ്പൊ നിങ്ങളും ഹാപ്പി അല്ലേ? എല്ലാരും
3: വീട്ടുകാർക്കും കൂടുതൽ കുറച്ചുകൂടി ഹെൽപ്പായി ഇവരെ കൊണ്ടിട്ട് തന്നെ. ഇപ്പൊ കുറെ പേര് കളിയാക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ ഇത് ചെയ്ത സമയത്ത് നമ്മളെ കുറെ പേര് കളിയാക്കിയായിരുന്നു, കുറെ പേര് കളിയാക്കിയെന്ന് വെച്ചാൽ ഈ കുട്ടികൾ മത്സരങ്ങളിൽ കളിക്കാൻ ചെല്ലുമ്പോൾ ഇവർ ഞങ്ങളോട് ഡയറക്റ്റ് ചോദിച്ചാണ് കുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് കളിക്കണേന്ന് നമ്മളോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ മാറിക്കഴിയുമ്പോൾ ഇവർ ഗ്രൂപ്പായിട്ട് നിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അതാണ്, നമ്മുടെ കുട്ടികൾ ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ കാരണം ഇവരുടെ എനർജി അതുപോലെയുള്ള എനർജിയാണ് ഇവർ കളിക്കുന്നത്. ഇപ്പോൾ അടുത്ത് മറ്റുള്ള ടീമുകളിലൊന്നും നമ്മൾ അടുത്തൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ പെർഫോം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ സമയത്തൊന്നും അങ്ങനത്തെ എനർജിയിൽ വേറെ ടീം കളിക്കണം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നപ്പോൾ എല്ലാവരും കൂടി ഒരു അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇതുപോലെ അത് വോയിസൊക്കെ കിട്ടുന്നതൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കേൾപ്പിച്ച് തരുന്നുണ്ട് ഇതുപോലെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രാക്ടീസ് സെക്ഷൻ അതുപോലെയാണ്,
1: വളരെ എനർജറ്റിക് ആണ് കുട്ടികൾ.
3: ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും ഇവരെ കൊണ്ട് പതിയെ ചെയ്യിക്കണ പരിപാടി ഒന്നുമില്ല, സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനെ ഡബിള് പ്രാക്ടീസിൽ കാണിക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഒരു ചെറിയ അതിൻ്റെ കുറച്ചെങ്കിലും 50% നമുക്ക് സ്റ്റേജിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രാക്ടീസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പം അതിൻ്റെ റിസൾട്ട് സ്റ്റേജിൽ കാണാനുണ്ട്. അപ്പം അത് മറ്റുള്ളവർ പറയും, നെഗറ്റീവായിട്ട് പറയുമ്പോഴാണ് നമുക്ക് വിഷമം. ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് രാത്രി മുഴുവൻ ഉറക്കുന്നതിന് അത്രയും കഷ്ടപ്പെട്ട് കളിച്ച് നേടിയെടുക്കുന്നത് അങ്ങനെയല്ല. അത് പെൺകുട്ടികളാണെന്ന് കൂട്ടി നമ്മൾ നോക്കണ്ടേ, അതുപോലെ നോക്കാണ്ട് പറയുമ്പോൾ ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ. പിന്നെ ചേട്ടൻ തന്നെ പറഞ്ഞ് പറയണവർ പറയട്ടെ, പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ ഇപ്പോൾ എത്ര നാൾ പറയും, പക്ഷെ പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ നമുക്കതുകൊണ്ട് ഉയർച്ച മാത്രം ഉണ്ടായിട്ടുള്ളൂ. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ 100% അറിയാം, കുട്ടികളുടെ വീട്ടുകാർക്കും അറിയാം. ഞങ്ങളതുപോലെയാണ് ഇവരെ കൊണ്ടുവന്ന് നടക്കുന്നത്. ഇപ്പോൾ ഈ 18 പിള്ളേരെ ഞങ്ങൾ കൊണ്ടുവന്ന് നടക്കുന്നത് അതുപോലെയാണ്. അവർക്ക് നമ്മൾ വീട്ടുകാർക്ക് എല്ലാവർക്കും നമ്മളെ വിശ്വാസമാണ്. ഇതുവരെ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ നെഗറ്റീവായിട്ട് നമ്മൾ വരാനായിട്ടൊരു ഇത് വരുത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഒന്ന് മുഖം മാറി കാണുമ്പോൾ ചോദിക്കും, എന്തായി എന്തേറ്റി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാ?
1: ഒരു കുടുംബം പോലെയാണ്
3: എപ്പോഴാണെങ്കിലും ഞാൻ ചോദിക്കും. എല്ലാ ദിവസവും പ്രാക്ടീസ് കഴിയുമ്പോഴാണെങ്കിലും പ്രോഗ്രാം കഴിയുമ്പോഴാണെങ്കിലും ചേട്ടനെല്ലാം മാറിയത് വാച്ചിയാളാ ഡയറക്റ്റ് പറയില്ല, എന്നിട്ട് എന്നോട് ചോദിക്കും എന്നാക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് സംസാരിച്ച കേട്ടാന്ന് പറയും. അപ്പൊ ചേട്ടൻ പറയണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോ ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യം ചേട്ടനുണ്ടാവും. അപ്പൊ നമ്മളത് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കൊണ്ടിട്ട് പ്രശ്നങ്ങളില്ല. ഇയാളുടെ കുറ്റം മറ്റുള്ളവരോട് ചോദിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഡയറക്റ്റ് ചോദിക്കുക. ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മളോട് പറയും കാര്യങ്ങള്. അതാണ് നമ്മുടെ വിജയം എനിക്ക് തോന്നിയേക്കുന്നത്.

0: അതാണ് നമ്മുടെ വിജയം. കാരണം ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് ഡയറക്റ്റ് പറയും, അല്ലാണ്ട് ഇങ്ങനെ മറച്ചു വെക്കണവരായിട്ടൊന്നുമില്ല. അത്ര ക്ലോസ് ആണ്, എല്ലാവരുമായിട്ട് നല്ല ക്ലോസ് ആണ്,
1: ഞങ്ങൾ
0: ഹാപ്പിയാണ്.
1: തമ്മിലും അങ്ങനെ തന്നെയാണ് എല്ലാവരും.
2: ആണല്ലേ?
0: നമ്മൾ വയർലായ പെർഫോമൻസിന് മുന്നേ തന്നെ നമ്മൾ ഈ മത്സരങ്ങൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കളിക്കുന്ന സ്ഥലങ്ങളിൽ ആ സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ടായിരുന്നു. അപ്പോഴാണെന്ന് ആൾക്കാർ പതിയെ അറിഞ്ഞു തുടങ്ങിയത്. ആ സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിയില്ലാത്തതുകൊണ്ട് ചിലത് നമുക്ക് ടീമുകൾ എടുക്കില്ല. വലിയ വലിയ ഇപ്പോൾ അത്യാവശ്യം നല്ല ടീമുകൾ കളിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ സ്പേസ് കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ദിലീപ് പറവൂരുള്ള കോർഡിനേറ്ററാണ്. അപ്പോൾ ആളാണ് നമുക്ക് കൂടുതലും വേദികളിലോട്ട് നമ്മളെ റെക്കമെൻഡ് ചെയ്ത് നമുക്ക് കളിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഒരുക്കി തന്നത് പുള്ളിയായിരുന്നു. പുള്ളി ത്രൂ നമുക്ക് അത്യാവശ്യം നല്ല വേദികൾ കിട്ടി, നമ്മൾ പെർഫോം ചെയ്തു. ആള് അത്യാവശ്യം നല്ല നല്ല നല്ല മത്സരങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളോട് പോലും പറയാണ്ട് പുള്ളി പേര് കൊടുക്കും. എന്നിട്ട് നമ്മൾ ചെന്നാൽ മതി, അവിടെ ചെന്ന് നമ്മൾ പെർഫോം ചെയ്യാം.
2: എല്ലാ വിജയത്തിനും പിന്നിലും കുറച്ച് വെല്ലുവിളികളും അല്ലേ, കുറച്ച് സങ്കടങ്ങളും കുറച്ച് കഠിനാധ്വാനവും ഒക്കെ ഉണ്ട്. കുറച്ചല്ല, വളരെ കൂടുതൽ കഠിനാധ്വാനം ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ കാര്യത്തിൽ വളരെ സത്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം, എനിക്ക് വന്ന് അസ്ത്രേ ചേരണം എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യണ്ടേ?
0: വേറൊന്നും ചെയ്യാനില്ല, ഞങ്ങളുടെ അഡ്രസ്, ഫോൺ നമ്പർ എല്ലാം ഇൻസ്റ്റയിൽ ഉണ്ട്. ഡയറക്റ്റ് വിളിക്കാൻ വരാം. വന്ന് അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. എത്ര പെട്ടെന്ന് കളിക്കാൻ പറ്റും അത്ര പെട്ടെന്ന് കളിക്കാം.
2: അതാണ് ഇനി ചേരാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്.
0: ഞങ്ങൾ എപ്പോഴും ആർക്ക് വേണമെങ്കിലും വരാം, നമുക്ക് അങ്ങനെ ഏജ് പ്രോബ്ലം ഒന്നുമില്ല. എത്ര വയസ്സാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, ആർക്ക് വേണമെങ്കിലും വരാം. കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ വന്ന് കളിക്കാം, ഇന്ന ആൾക്കേ കളിക്കാൻ പറ്റുള്ളൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വരാം, പഠിക്കാം.
2: അങ്ങനെയുണ്ടോ? ഒരു പ്രായം കഴിഞ്ഞവരെല്ലാം ഉണ്ടോ?
0: പ്രായം കഴിഞ്ഞവരൊക്കെ ഉണ്ട്.
2: പ്രായം കഴിഞ്ഞവരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഇപ്പൊ നമ്മൾ കൂടുതലും ചെറുപ്പക്കാരെയാണ് നമ്മൾ കാണുന്നത്. കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. പക്ഷെ ആ പ്രായം കഴിഞ്ഞവരും അവിടെ അസ്ത്രയിലുണ്ടോ?
0: ആ ഉണ്ട് ഉണ്ട്, പ്രായം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ കൂടെ നിന്ന് ബാച്ചിൽ നിന്ന് പോയ ആൾക്കാരുണ്ട്, പിന്നെ അവരുടെ പാരന്റ്സ് പഠിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നെ ആയിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ. റെഗുലർ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നാണ്. അപ്പൊ പിന്നെ പ്രോഗ്രാമിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ക്ലാസ്സുകളെല്ലാം ഒതുക്കി വെച്ചേക്കുമാണ്.
2: ഇനി എന്തോ ഭാവി പരിപാടി നിങ്ങളുടെ മൂന്ന് പേരുടെ, പിന്നെ അസ്ത്രയുടെ, മൂന്നുപേരും പറഞ്ഞോളൂ ഈ ചോദ്യത്തിന് ഉത്തരം.
1: ഭാവി പരിപാടി എന്ന് വെച്ചാല്
2: ആര്യാണ് കേട്ടോ പറയുന്നത്.
1: അയ്യോ, ഭാവി പരിപാടി എന്ന് വെച്ചാല് ഇനി പഠിത്തം കഴിഞ്ഞിട്ട് ജോലി വേണം, അതല്ലാണ്ട് എനിക്കൊരു ഡാൻസ് ക്ലാസ് ഇടണമെന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എന്റെ ഭാവി പരിപാടി.
2: ശരി,
3: എന്റെ അതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് ടീച്ചറാവണമെന്നാണ് ആഗ്രഹം. ടീച്ചറായി ഡാൻസ് എന്നും കൂടെ ഉണ്ടാവണം, കൂടെ നിർത്തും അങ്ങനെ.
2: ശരി, എന്താണ് സർ അസ്ത്രയെ ഇങ്ങോട്ട് എത്തിക്കുക?
0: അസ്ത്ര എന്നെ മുന്നോട്ട് കൊണ്ടുപോവാം, പുതിയ കുട്ടികൾ വരും, എല്ലാവരുമായിട്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ലൊരു സക്സസ്സിലോട്ട് എത്തണം, ഭയങ്കര ആഗ്രഹമുണ്ട്. ചേട്ടനും ഞങ്ങൾക്ക് ആദ്യമേ ഇവരെ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ആരും ആദ്യം സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ കുറേ പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇനിയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
2: ഇപ്പൊ ഈ കാലം മാറുന്നതനുസരിച്ച് ഈ ഡാൻസിന്റെ രൂപങ്ങളും ഒക്കെ മാറുകയാണല്ലോ. ഇപ്പൊ തന്നെ കൈകൊട്ടി കളി മുൻപുണ്ടായിരുന്ന രീതിയിലല്ല ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഇനിയും നിങ്ങളുടെ ഈ ഡാൻസ് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമോ, വേറെ പല രൂപത്തിലാക്കി വരുമോ? പറയാൻ പറ്റില്ല,
0: ജനങ്ങൾക്ക് ഓഡിയൻസ് ഓഡിയൻസിന് വേണ്ടത് വെറൈറ്റി ആണ്. അപ്പോൾ നമ്മൾക്ക് നമ്മൾ കൊണ്ട് ജനങ്ങളെ എന്തോരം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും അത് നമ്മൾ ചെയ്യും. ഞങ്ങളത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു പ്രോഗ്രാം കണ്ടിരിക്കുമ്പോൾ ബോറടിക്കണമെന്ന് ഒരാളുടെ മനസ്സിൽ തോന്നരുത്. ഇപ്പം നമ്മൾ പുറത്ത് പ്രോഗ്രാം ഇങ്ങനെ കാണാൻ പോകുമ്പോൾ നമ്മൾ തീരണില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാവുന്നത് കൊണ്ടിട്ട് ഞങ്ങൾ പരമാവധി നമ്മളുടെ പെർഫോമൻസിൽ അങ്ങനെ ഒരു ബോറടി വരുത്താതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് പുതിയ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലും ഓരോ തവണ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ ചെയ്തതിൽ കലാപമണി ചേട്ടൻ്റെ ഓർമ്മ ദിവസം വരുന്നല്ലേ മാർച്ച്, അപ്പോൾ അത് ഞങ്ങളൊരു കലാപമണി ചേട്ടൻ്റെ ഒരു ട്രിബ്യൂട്ട് പോലെ നമ്മളുടെ സോങ്ങിൻ്റെ ഇടയിൽ ഒരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് വന്നൊരു പെർഫോമൻസ് ആയിരുന്നു. അത് ഭയങ്കര ഞങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് വെറൈറ്റികൾ ഞങ്ങളുടെ പെർഫോമൻസിലുള്ളത് കൊണ്ടിട്ട് എല്ലാവരും അതിനെക്കുറിച്ച് ഭയങ്കര നല്ലൊരു അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്.
2: ശരി, ഇപ്പൊ ഈ ഒരു വേദിയിൽ കാണാൻ വന്നവർ

0: വേറെ വേദിയിൽ കാണാൻ വരാറുണ്ടോ?
1: വരാറുണ്ട്
0: തീർച്ചയായിട്ടും
1: വരാറുണ്ട്,
0: ആണല്ലേ,
1: കുറെ പേര് വരാറുണ്ട്.
0: എന്നിട്ട് അഭിപ്രായമൊക്കെ പറയൂ.
1: അഭിപ്രായം പറയും.
2: തീർച്ചയായിട്ടും അങ്ങനെ ഒട്ടുമുക്ക്. ഇന്നലെ നടന്ന പ്രോഗ്രാമിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ തൃശ്ശൂർ ഒരു 10-25 കിലോമീറ്റർ റേഡിയസിലുള്ള ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ഇന്നലെ ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വണ്ടി വിളിച്ച് അവര് ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കളി കാണാൻ വേണ്ടിട്ട്. വന്ന് കളി കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് അവർ പോയത്. അത് ഇന്നലെ നമുക്ക് തൃശ്ശൂരായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അവിടുന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെ സൈഡ് ചാവക്കാട് സൈഡിൽ നിന്നാണ് അവര് വണ്ടി വിളിച്ച് വന്നത് കാണാൻ വേണ്ടിട്ട്. ഏകദേശം 10-30 കിലോമീറ്ററോളം വന്നിട്ടാണ് പ്രോഗ്രാം കണ്ട്. അതുപോലെ തന്നെ ഒരു വേദിയിൽ കളി കാണാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ വരുമ്പോൾ വിളിക്കുന്നത്, ഞങ്ങള് ലൊക്കേഷൻ ഇട്ടേക്ക് വരുന്നുണ്ട്, കളി കഴിഞ്ഞ് ഞങ്ങളെ കണ്ട് പിള്ളേരെ കണ്ട് ഫോട്ടോ എടുത്തിട്ട് എല്ലാ വേദിയിൽ നിന്നും ഫോട്ടോ എടുത്തിട്ടാ പറയുന്നത്.
0: ഇങ്ങനെ സ്ഥിരം കാഴ്ചക്കാരും ഉണ്ട്.
2: അതെ അതെ അതെ അതെ.
0: അസ്ത്രയുടെ പേരിലാണ് നിങ്ങൾ മൂന്ന് പേരും ഇന്ന് ആകാശവാണിയിൽ വന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ, അതുപോലെ തന്നെ അസ്ത്രയെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള എന്നാൽ ഇവിടെ ഇല്ലാത്ത ബാക്കി എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. അപ്പോൾ നന്ദി, സന്തോഷം.
1: താങ്ക്
2: യു. കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോഴും ഇപ്പോൾ വന്നിട്ടില്ല, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. കാരണം ഇതിന് ആശാമാർ തന്നെയാണ്, പണ്ടുള്ള ആശാമാർ തന്നെയാണ് ഇപ്പോൾ പല ടീമുകളെ പഠിപ്പിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ മത്സരങ്ങളിലാണെങ്കിലും വേദികളിൽ വരുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ടീമുകളും പണ്ടത്തെ പോലും മാറാതെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഓഡിയൻസിൻ്റെ അതിൽ ഭാരവാഹികളുടെ പറയുന്നതിനനുസരിച്ചിട്ടാണ് ചിലവർ അത് മാറ്റി കുറച്ചുകൂടി ഈ ജനങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റി ചെയ്യിക്കുന്നത്. പാട്ടുകളിൽ മാറ്റം വരുന്നതും അതുപോലെ ഈ മൂവ്മെന്റ്സ് ഒക്കെ കുറച്ചുകൂടി സ്പീഡാക്കുന്നതും. പണ്ട് എങ്ങനെയാണോ നമ്മൾ കളിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ ഇപ്പോഴും മത്സരങ്ങൾ നടക്കുന്നുണ്ട്. തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഇപ്പോഴും പാടി കളിക്കുന്ന മത്സരങ്ങൾ ഇപ്പോഴും തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളത് കഴിഞ്ഞ സീസണിലൊക്കെ ഞങ്ങൾ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രസമാണ്, കണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് കളി. അപ്പോൾ അതുപോലെയുള്ള ആശാന്മാർ ഇപ്പോഴും പല സ്ഥലത്തും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ കളിക്കുന്ന ടീമുകളിലും കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അത് കാണാൻ വേണ്ടി ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ മറ്റുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ഇതുപോലെയുള്ള മാറ്റങ്ങൾ പതിയെ പതിയെ ഇങ്ങനെ വരുന്നത്. അങ്ങനെ വരുന്നതും ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പൊ പഴയത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോ ഒരു ടീം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ രണ്ട്
0: ബാലൻസ് ചെയ്ത്
2: കൊണ്ടുപോയാൽ മാത്രമേ അത് ഒരു ആൾക്കാരെ അംഗീകരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളായ അസ്ത്ര ഡാൻസ് ഗ്രൂപ്പിന്റെ വിശേഷങ്ങൾ. പങ്കെടുത്തത് ഗ്രൂപ്പിലെ അംഗങ്ങളായ അനുഗ്രഹ, ആര്യ എന്നിവർ, ഒപ്പം കൊറിയോഗ്രാഫർ അരുൺ.
4: കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? 18-35 ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം. ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം. സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447562212. 9447562212. യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്.
3: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
5: യുവവാണി സമാപിക്കുന്നു.

കെഎസ്ഇബി അറിയിപ്പ്. കലൂർ സെക്ഷൻ പരിധിയിൽ മാണൂസ് കോംപ്ലക്സും പരിസരങ്ങളിലും നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെയും ആസാദ് റോഡിൽ MAT ജംഗ്ഷൻ മുതൽ തമ്മനം പുല്ലേപ്പടി റോഡ് വരെയുള്ള

ഭാഗങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ മൂലംപിള്ളി, സൗത്ത്, നോർത്ത്, അമ്പലം, ചർച്ച് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി ഉണ്ടായിരിക്കുന്നതല്ല. എരൂർ സെക്ഷൻ പരിധിയിൽ ഐരേറ്റിൽ അമ്പലം പരിസരം, നെടുങ്ങാമ്പുഴ, പറമ്പാട്ട്, പാമ്പാടിത്താഴം, മാരാന എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി ഭാഗികമായി മുടങ്ങും.

0: സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് രണ്ടാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.scholekerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദവിവരങ്ങൾ സ്കോൾ കേരള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള വിജ്ഞാപനത്തിലും മാർഗരേഖയിലും നൽകിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷയുടെ കോപ്പിയും നിർദ്ദിഷ്ട രേഖകളും എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള, വിദ്യാഭവൻ, പൂജപ്പുര PO, തിരുവനന്തപുരം 6950012 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ രജിസ്റ്റേർഡ് തപാൽ മാർഗമോ ജൂലൈ 2 എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം: 94-96-09-41-57 94-96-09-41-57.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസ് വിമൻസ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും PGDCA, ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10ാം ക്ലാസ്സിൽ കുറഞ്ഞ വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡാറ്റ WSC.QSAT@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.QSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക.

സാക്ഷരതാ മിഷന്റെ നാലാം തരം, ഏഴാം തരം, പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈനില്ലാതെയും അടുത്ത

0: മാസം 4 വരെ 50 രൂപ ഫൈനോടു കൂടിയും അടുത്ത മാസം 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടു കൂടിയും പ്രവേശനം നേടാവുന്നതാണ്. നഗരസഭകളിലും പഞ്ചായത്തുകളിലും പ്രവർത്തിക്കുന്ന സാക്ഷരതാ പ്രേരക്മാർ മുഖേനയോ നേരിട്ടോ തുല്യതാ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ നടത്താം. പ്രവേശനം സംബന്ധിച്ച വിശദ വിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.literacymissionkerala.org.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി, ചക്കരയുമ്മ എന്ന പടത്തിൽ യേശുദാസ്, പി സുശീല എന്നിവർ പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം
1: പ്രകൃതിയുടെ രുചി.
2: സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നടത്തുന്ന തിരുവനന്തപുരം കിലെ IIS അക്കാദമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ, ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൗണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ് ബാച്ച്, മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in/kile-IAS-academy എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ഉണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ പറയാം: 80 75 76 85 37 80 75 76 85 37

0: പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ. ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും ബി എഡും യു പി വിഭാഗത്തിന് ടി ടി സി യോഗ്യതയും ഉണ്ടായിരിക്കണം. യു പി വിഭാഗത്തിൽ 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളുണ്ട്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാകുന്നത്. അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 മുൻപ് വടവാതൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 85 47 63 00 69 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം, 85 47 63 00 69.
1: ചില്ലജാലകം. നിറമഴം ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.

IHRD യുടെ കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഈ അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു.

ഈ മാസം 19-ന് രാവിലെ 10 മണി മുതൽ അടുത്ത മാസം 8-ന് വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 85 47 00 50 00. 85 47 00 50 00. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഇവനിംഗിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഉസ്താദ് എന്ന ചിത്രത്തിൽ ശ്രീനിവാസ്, സുജാത മോഹൻ എന്നിവർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. മറക്കാതെ കേൾക്കൂ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇന്ന് 9:30. FM ഈവനിംഗിൽ നോവൽ പാരായണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
2: താൻ എടുത്ത തീരുമാനങ്ങൾ ഒരിക്കൽ കൂടി അയവിറക്കിയതിനു ശേഷം രാമർ ചോദിച്ചു, എനിക്ക് ആടെ എന്തെങ്കിലും വിഷമോ ഉണ്ടാവുമോ ചങ്ങായിമാരെ? പെട്ടെന്ന് അവ സൂചനകളൊന്നും തരില്ലെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ചോദ്യം കേട്ടപാടെ കുതിരകൾ രണ്ടും കഴുത്ത് മുന്നോട്ട് നീട്ടുകയും ചോദ്യത്തിന്റെ പ്രതികരണമായിട്ടെന്നോണം തലയാട്ടുകയും ചെയ്തു. അത് നിഷേധരൂപത്തിലുള്ള മറുപടിയായിട്ടാണ് രാമറിന് തോന്നിയത്. അവനതിൽ സന്തോഷിച്ചു. അന്നേരമാണ് മറ്റൊരു സംശയം രാമറിൽ ഉണർന്നത്. താൻ പോകാനുദ്ദേശിച്ച സ്ഥലത്തെക്കുറിച്ചോ അവിടെ ചെന്നുകഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചോ ഒന്നും ചങ്ങാതിമാരുമായി സംസാരിച്ചിട്ടില്ല. അതുകൂടി ചോദിച്ചറിയേണ്ടതല്ലേ? കുതിരകളുടെ കൂർത്ത മുഖം കൈകളിലേന്തി രാമർ ചോദിച്ചു, ആടെ ചെന്നു കഴിഞ്ഞാല് എന്നെ മണ്ടാന്ന് പറയോ ചങ്ങായിമാരെ? ആ സമയം കുതിരകൾ രണ്ടും ചുണ്ടുകൾ പിളർത്തി പല്ലുകൾ പുറത്തേക്ക് കാട്ടി പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി. തന്നെ വേണ്ട എന്ന് ഒരിക്കലും പറയില്ല എന്ന മറുപടിയാണ് കുതിരകൾ തന്നതെന്ന് രാമർ നിരൂപിച്ചെടുത്തു. അതവനെ ഒരുപാട് ആശ്വസിപ്പിച്ചു. നിലാവപ്പോൾ ചൊവ്വ വയലിലാകെ നിറഞ്ഞിരുന്നു. കുതിരപ്പന്തിയുടെ മേൽക്കൂരയിൽ നിന്നും താഴോട്ട് നീണ്ടുവന്ന നിലാവിന്റെ കനം കുറഞ്ഞ നൂലുകൾ കുതിരകളെ ഭംഗിയോടെ ആവരണം ചെയ്യുന്നത് രാമർ അരുമയോടെ നോക്കി നിന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു സംശയം കൂടി രാമർക്ക് തീർക്കാനുണ്ടായിരുന്നു. കറുകപ്പുല്ലുകൾ കുതിരയുടെ മുമ്പിലേക്ക് നീക്കിവെച്ചു. അവയുടെ നാക്കുകൾ കൊതിയോടെ നീണ്ടുവന്നു. തെല്ലുനേരത്തെ ഇടവേളയ്ക്ക് ശേഷം രാമർ ചോദിച്ചു, എന്റെ അമ്മ കിടക്കുന്ന സ്ഥലം എനക്ക് കിട്ടുക? ചോദ്യം തീരുന്നതിനു മുമ്പായി കുതിരകൾ തലയാട്ടിയതായി രാമറിന് തോന്നി. ഏറ്റവും സന്തോഷം തോന്നിയ അവസരമായിരുന്നു അത്. അവൻ പുറത്തേക്ക് നോക്കി. മഞ്ഞപ്പൂക്കൾ വിരിച്ച വിസ്തൃതമായ ഒരു ഭൂപ്രദേശം. അപ്പോൾ ചരൽക്കല്ലുകൾ ചിതറുന്ന ഒച്ച കേട്ടു. പതിഞ്ഞ ശബ്ദത്തിൽ ആരോ പാടുന്നു, നീട്ടിത്തുപ്പുന്നു. ഇമ്പിച്ചൻ വരുന്നു. കുതിരകൾ ഒരുപാട് മെനക്കെട്ട ദിവസമെന്ന് എനിക്ക് പേരാമ്പ്രക്കും ചന്തപ്പന് കൊയിലാണ്ടിക്കും രണ്ട് പ്രാവശ്യം പോവേണ്ടി വന്നു. ചന്തപ്പൻ എടുത്തു. പതിവ് പോലെ കുതിരയെ പന്തിയിലാക്കിയ ശേഷം ചന്തപ്പൻ പോയിരുന്നു. അയാൾക്ക് മണിയൂർക്ക് പോകാനുള്ളതാണ്. വൈകിയാൽ കടവത്ത് തോണിയുണ്ടാവില്ല. അതുകൊണ്ട് പന്തിയിലെത്തിയാൽ ഉടൻ അയാൾ ഓടും. ഇമ്പിച്ചനും അതറിയാം. രാമർ ഒന്നും പറഞ്ഞില്ല. ഇമ്പിച്ചൻ വായ തുറക്കുമ്പോഴൊക്കെ കള്ളിന്റെ പുളിച്ച നാറ്റം പുറത്തേക്ക് വരുന്നു. കുതിരച്ചാണകത്തിന്റെ വാടയും കള്ളിന്റെ നാറ്റവും കൂടിച്ചേർന്ന് ഓക്കാനിക്കാൻ തോന്നുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. കഴിയുന്നതും പെട്ടെന്ന് അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് രാമർ ആഗ്രഹിച്ചു. പക്ഷേ ഇമ്പിച്ചനോട് പറഞ്ഞിട്ട് വേണം പോകാൻ. വലതുകൈയിൽ പിടിച്ച തോർത്ത് എന്തു ചെയ്യണമെന്നറിയാതെ ഇമ്പിച്ചൻ ആട്ടിക്കൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് ബോധം വന്നിട്ടെന്നോണം തലയിൽ വലിച്ചു കെട്ടി. കള്ള് തലയിൽ നിന്നും ഇറങ്ങുകയാണെന്ന് രാമറിന് തോന്നി. അവൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഒന്നല്ല, എത്ര കാര്യവും മോനെന്നോട് പറയാലോ? ഇമ്പിച്ചന്റെ വാക്കുകളിൽ സ്നേഹം നിറഞ്ഞുകിടന്നു. അയാൾ രാമറെ കൗതുകത്തോടെ നോക്കി. നിലാവെളിച്ചത്തിൽ രാമറെ അയാൾ ചുറ്റിപ്പിടിച്ചു. രാമർ പെട്ടെന്ന് പിന്മാറി. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ തെല്ലിട നിന്നു. പിന്നെ കൈകൾ നീട്ടി കുതിരകളെ തൊട്ടു. എന്റെ കുതിരകൾക്ക് നിന്നെ വലിയ ഇഷ്ടാ. ആ ചന്തപ്പനെ ഒട്ടും ഇഷ്ടല്ല. ഓനെ കാണുമ്പോൾ രണ്ട് കുതിരകളും

0: മുഖം തിരിക്കും. ബുദ്ധിയില്ലാത്തവരെ കാണുമ്പോൾ നമ്മൾ കുതിരയെ എന്ന് വിളിക്കും. എന്നാൽ മനുഷ്യനേക്കാളും കുതിരകൾക്ക് ബുദ്ധിയുണ്ടെന്നാ എൻ്റെ പക്ഷം. അതുകൊണ്ടല്ലേ കുതിരകൾ എന്നെ ഇഷ്ടപ്പെടുന്നത്? എന്താ ഇനി പറയാൻ വിചാരിച്ച കാര്യവും? അത് പറ. പുല്ലുകൾ കൂട്ടിയിട്ട മൂലയിൽ ഇമ്പിച്ചൻ ചമ്രം പടിഞ്ഞിരുന്നു. രാമറയും തൊട്ടടുത്ത് പിടിച്ചിരുത്തി. അപ്പോൾ കുതിരകൾ ചെനച്ചു. അവയുടെ ശബ്ദം കേട്ടയുടനെ സന്തോഷത്തോടെ ഇമ്പിച്ചൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ മനുച്ചനേക്കാൾ ബുദ്ധി കുതിരകൾക്കുണ്ടെന്ന്? നെന്നെങ്ങോട്ട് പിടിച്ചിരുത്തിയത് ഐറ്റിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി പറ നിനക്ക് പറയാനുള്ളത്. അവിടെ നിന്നും പോകാൻ ആഗ്രഹിക്കുന്ന കാര്യം രാമർ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇമ്പിച്ചന്റെ മുഖത്തിന് മീതെ ഒരു കറുത്ത നിഴൽ കയറിയിറങ്ങി പോകുന്നത് രാമർ കണ്ടു. ഇനി പറയുന്നതിലും കാര്യമുണ്ട്. ഒരണ കൊണ്ട് നിനക്ക് എത്ര കാലാ കഴിഞ്ഞുകൂടാൻ പറ്റുക? അതിൽ കൂടുതൽ തരുവായി ഞാൻ കൂട്ടിയാൽ കൂടൂല. ഇനി പോയിക്കോ. എവിടെ പോയാലും നന്നായിട്ട് വരണോ. ഇനി നന്നാവും. കുതിരകളെ ഒരിക്കൽ കൂടി തടവി പന്തിയിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ രാമറിന്റെ മനസ്സിൽ നഷ്ടബോധമുണ്ടായിരുന്നു. കുതിരകളെ ഉപേക്ഷിച്ചു വരുന്നതിലായിരുന്നു ദുഃഖം. എന്തെങ്കിലും ഒരു കുതിരവണ്ടി സ്വന്തമാക്കണമെന്ന് അവൻ സ്വകാര്യമായി ആഗ്രഹിക്കുകയും ചെയ്തു. കുതിരക്കാരനായിട്ടല്ല, വണ്ടിയിലിരുന്നു കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചോടുന്ന കുതിരയെ ഉറ്റുനോക്കി പിറകിലേക്ക് തെന്നിമാറുന്ന വഴിയോര കാഴ്ചകളുടെ ഭംഗി ആസ്വദിക്കുക. കോടതിയും ബാങ്കും രജിസ്റ്റർ ഓഫീസും കഴിഞ്ഞ് മുന്നോട്ട്. തക്ഷൻ കുന്നങ്ങാടിയുടെ കണ്ണുകൾ തന്നെ പിന്തുടരുന്നുണ്ടാകണം. സന്ധ്യയിലെ നാട്ടുകാര്യ ചർച്ചകളിൽ രാമറിന്റെ കുതിരവണ്ടിയും ഉണ്ടാകണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ.
5: സ്പോർട്സ് മലയാളം കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങളും വിവരങ്ങളും എല്ലാം ചേർന്ന ഭാഷാമേഖലയാണ് സ്പോർട്സ് മലയാളത്തിൻ്റേത്. സാർവത്രിക സ്വീകാര്യതയുള്ള പ്രയോഗങ്ങളെ മലയാളീകരിക്കാതെ ഇരിക്കുക എന്നത് സ്പോർട്സ് മലയാളത്തിൻ്റെ പ്രത്യേകതയാണ്. പെനാൽറ്റി കിക്കിനെ പിഴത്തൊഴി എന്നൊക്കെ മലയാളീകരിച്ചാൽ അത് വികൃതമാകുമെന്നതിൽ സംശയമില്ല. കോർണർ കിക്ക്, ഫ്രീ കിക്ക്, ഹാട്രിക്ക്, LBW, നോബോൾ, സ്മാഷ്, വിക്കറ്റ്, ബാറ്റിംഗ്, ബൗളിംഗ്, ഇന്നിങ്സ് തുടങ്ങിയവയൊക്കെ അങ്ങനെ തന്നെ പ്രയോഗിക്കുന്നതാണ് ഉചിതം. കായിക വാർത്തകൾ നൽകാൻ പാകപ്പെട്ട രീതിയിൽ വിനിമയശേഷിയുള്ള ധാരാളം പ്രയോഗങ്ങൾ ഇന്ന് മലയാളത്തിലുണ്ട്. സമനില, കളിക്കളം, പ്രതിരോധ നിര, ആദ്യ പകുതി, വിലക്ക്, കിരീടം ചൂടുക, പൊരിഞ്ഞ പോരാട്ടം, തകർപ്പൻ വിജയം, അട്ടിമറി, നായകൻ, വഴുതിപ്പോവുക, ആർപ്പുവിളി, ആവേശം, മുന്നേറ്റം, ആകാംക്ഷയുടെ മുൾമുന, അടിപതറുക, ഇരച്ചെത്തുക, സമ്മാനിക്കുക, നിലംപരിശാവുക, ആദ്യപാദ മത്സരം, ലക്ഷ്യം കാണുക, പുറത്താവുക, ആരാധകർ, ഒറ്റയാൾ പോരാട്ടം, കരകയറുക, വാശിയേറിയ മത്സരം, പരിശീലനം തുടങ്ങി പ്രയോഗസജ്ജമായ പദസമ്പത്തുണ്ടെങ്കിലും കായിക വാർത്തയുടെ ഭാഷാവിശകലനത്തിൽ അത് മികവിൻ്റെ അടിസ്ഥാനമാകുന്നില്ല. വിനിമയശേഷിയാണ് അവിടെ പ്രസക്തമാകുന്നത്. കോഹ്ലിയുടെ ഔട്ട്സൈഡ് എഡ്ജിൽ തട്ടിയ പന്ത് വിക്കറ്റ് കീപ്പർക്കും സെക്കൻഡ് സ്ലിപ്പിനും ഇടയിലൂടെ ബൗണ്ടറിയിലേക്ക് പോയി എന്ന മട്ടിലുള്ള ഭാഷയാണ് ചില സാഹചര്യത്തിൽ വായനക്കാരനെ തൃപ്തിപ്പെടുത്തുന്നത്. ക്രിക്കറ്റിൽ 4 6 എന്നൊക്കെ മലയാളീകരിച്ചാൽ സ്പോർട്സ് മലയാളം തളരാനാണ് സാധ്യത. അവിടെയൊക്കെ സ്വകീയ പരകീയ പദ സമ്മിശ്രമായ പ്രയോഗങ്ങളാണ് ഉചിതമാകുന്നത്. ഓപ്പൺ വിഭാഗം, അർത്ഥ സെഞ്ചുറി, ക്യാച്ച് വിവാദം, ഗ്രൂപ്പ് മത്സരം, പുരുഷ ഫൈനൽ, ബാറ്റ് ചെയ്യുക, ഗോൾ അടിക്കുക തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. കായിക മലയാളം പൊതുമലയാളത്തെ തിരിച്ചും ശക്തിപ്പെടുത്താറുണ്ട്. 100 തികയ്ക്കുന്നതിനെ സെഞ്ചുറി അടിക്കുക എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അവശ്യ സാധന വില 100 കടന്നാലും അങ്ങനെ പറയാറുണ്ട്. ബോഡി ഷെയ്മിങ്ങിന്റെ ഭാഗമായി തലയിലെ മുടിയില്ലായ്മയെ സൂചിപ്പിക്കാൻ ക്ലീൻ ബൗൾഡ് എന്ന് പ്രയോഗിക്കുന്നതും സാധാരണമായി കഴിഞ്ഞു. രാഷ്ട്രീയ രംഗത്തെ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ കളരിപ്പയറ്റിലെ പദാവലികൾ കടന്നു വരാറുണ്ട്. ചുവടുറപ്പിക്കുക, അടവു നയം, ഒഴിഞ്ഞുമാറൽ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്.

0: ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതുമായി ബന്ധപ്പെട്ട് ഗോളടിച്ചു എന്ന ശൈലിയും സാമാന്യ വ്യവഹാരത്തിലുണ്ട്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതികൾക്കായി ഈ മാസം 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും യുവതീ യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ ടു വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൗജന്യം, ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകുന്നതാണ്. 18 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം: 04812303307, 04812303307.

ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, 1999 ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ ഉപകരണ സംഗീത വിദഗ്ധൻ ആരാണ്? ഉത്തരം, സിതാർ വാദകനായ പണ്ഡിറ്റ് രവിശങ്കർ.

ഇനി നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അനിത കർത്ത. 6:10 പ്രഭാതഗീതം, 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാരയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി എന്ന കവിത. നാളെ രാവിലെ 7:35 എഫ് എം ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികം, എന്തുകൊണ്ട് പെട്രോൾ ഉപഭോഗം കുറയ്ക്കണം. നാളെ രാവിലെ 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, കഴുത്തുവേദനയും ആയുർവേദ പരിഹാരവും. ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. നാളെ രാവിലെ 11:00 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. പി എം സ്വനിധി, വഴിയോര കച്ചവടക്കാർക്കു വേണ്ടിയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി. 12:40 പ്രകാശധാരയിൽ പുരുഷന്മാരിലെ വന്ധ്യത, ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. നാളെ ഉച്ചയ്ക്ക് 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി അരയൻകാവ്. വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ സമ്മിശ്ര കൃഷി ചെയ്യുന്ന നെച്ചൂർ സ്വദേശി ദീപു വർഗീസിന്റെ കൃഷിവിശേഷം. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി എഫ് എം ഈവനിംഗ്

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 59:47. അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

0: bilateral ties. Congress leader V.D. Satheesan to be sworn in as new Chief Minister of Kerala tomorrow. Four persons, including an Indian worker, killed in largest Ukrainian drone attack on Moscow. IMD forecasts severe heatwave conditions over North India tomorrow. In badminton, India's Shreyansi Valli Shetty clinches silver medal in women's singles at Baoji China Masters. And in IPL cricket, Royal Challengers Bengaluru defeat Punjab Kings by 23 runs in Dharamshala. That's all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 കഴിഞ്ഞ് 15:06.
2: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്ന് ധാരാളം കത്തുകളും സന്ദേശങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ കത്ത് ജബ്ബാർ ആലങ്ങാട് അയച്ചിട്ടുള്ളതാണ്. May 7 പ്രക്ഷേപണം ചെയ്ത എഫ് എം ഹെൽത്ത് ലൈൻ ഹൃദയമന്ത്രം കൊളസ്ട്രോൾ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി നൽകിയ ഡോക്ടർ ജാബിർ അബ്ദുള്ളക്കുട്ടി പങ്കെടുത്ത പരിപാടി ഏറെ ഇഷ്ടമായി എന്നാണ് ജബ്ബാർ എഴുതിയിട്ടുള്ളത്. അടുത്ത കത്തിൽ അദ്ദേഹം എഴുതുന്നു, വെള്ളിത്തിര ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് അസലായിരുന്നു. അന്നത്തെ 4 പൂക്കളും അതിഗംഭീരമായിരുന്നു. May 7 കാര്യമാണ് ജബ്ബാർ സൂചിപ്പിച്ചിട്ടുള്ളത്. പരിപാടികളെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി.
4: ഈ കത്തെഴുതിയത് KP മോഹനൻ പെരുമ്പളമാണ്. ഈ മാസം 5 രാത്രി 10 കേൾപ്പിച്ച സ്മൃതിരാഗം നല്ല ഒന്നാന്തരം ഗാനങ്ങളായിരുന്നു. സെലക്ട് ചെയ്ത് കേൾപ്പിച്ച നിലയത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു KP മോഹനൻ.
3: പഴയ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന കൊച്ചി FM പരിപാടിയാണ് സ്മൃതിരാഗം. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
4: ഈ കത്ത് PV സത്യൻ പെരിങ്ങോട്ടുകര അയച്ചതാണ്. ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം ഉജ്ജ്വലമായിരുന്നു. അതുപോലെ തന്നെ ആത്മസഖി ആകാശവാണിയിൽ സുധാബി മേനോനുമായി നടത്തിയ അഭിമുഖം ലളിതവും മനോഹരവുമായിരുന്നു എന്നാണ് PV സത്യൻ എഴുതിയിരിക്കുന്നത്. May 1 ഫ്രാങ്കോ പാടിയ ലളിതഗാനം കേൾപ്പിച്ചു, ചെമ്പകമേ എന്ന ഗാനം. രചനയിലും സംഗീതത്തിലും ആലാപനത്തിലും മികച്ച ഒരു ഗാനമായിരുന്നു അത് എന്നും സത്യൻ എഴുതിയിട്ടുണ്ട്.
3: സുഭാഷിതം, ലളിതഗാനം എന്നിവ ഇഷ്ടമായി സത്യന എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അഭിപ്രായത്തിന് നന്ദി. സുഭാഷിതത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള മറ്റൊരു കത്താണിത്. ഈ കത്തയച്ചിട്ടുള്ളത് TV ഹരികുമാർ കൺചുളങ്ങരയാണ്. റവറൻ ഫാദർ വിൻസെന്റ് വാര്യത്ത് അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥവത്തും ഗരിമയുള്ളതുമായിരുന്നു എന്നാണ് TV ഹരികുമാർ ഈ കത്തിലൂടെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം 9, 10, 11 തീയതികളിൽ പ്രക്ഷേപണം ചെയ്ത കാവ്യധാര കേൾക്കുകയുണ്ടായി എന്നും അറിയിച്ചിട്ടുണ്ട്. TP വിവേക്, മുട്ടറ BN രവീന്ദ്രൻ, അജിത സുരേഷ് എന്നിവരായിരുന്നു ആ കാവ്യധാരകൾ യഥാക്രമം ആലപിച്ചത്. വളരെ മെച്ചമായിരുന്നു 3 എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
4: ഈ കത്ത് അയച്ചിരിക്കുന്നത് MS രാജനാണ്, സൗത്ത് വാഴക്കുളത്ത് നിന്ന്. 1 പ്രക്ഷേപണം ചെയ്ത ചില്ല ജാലകം നല്ലതായിരുന്നു. പാട്ടിന്റെ നാട്ടുവഴി ഇത്തവണ ബീച്ചുകളിലൂടെയുള്ള യാത്രയായിരുന്നു, അത് ശ്രദ്ധേയമായിരുന്നു എന്നാണ് രാജൻ അഭിപ്രായപ്പെടുന്നത്. അന്നത്തെ കാർഷിക ജീവനം ഇഷ്ടമായി. 5 വിടരുന്ന മുട്ടുകളും നന്നായിരുന്നു. 6 സഹയാത്രിക, പിന്നെ സമകാലികം, എല്ലാം നല്ല പരിപാടികളായിരുന്നു. ഓരോ ദിവസവും ശാസ്ത്രദീപ്തിയിൽ കേൾപ്പിക്കുന്ന വിവരങ്ങൾ, അഭേഷ് രഘുവരൻ, കൊച്ചു ബേബി മാഞ്ഞുരാൻ, സുധീഷ് ഷേണ എന്നിവരുടെ കൊച്ചു കൊച്ചു അറിവുകൾ നൽകുന്ന ആ പരിപാടി ശ്രോതാക്കൾക്ക് പ്രചോദനമാകുന്നുണ്ട്. 7 ഇടപ്പള്ളി മാരിയമ്മൻ കലാസമിതിയുടെ ഉടുക്കുപാട്ട് നന്നായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 8 നിലവറയിൽ ലോനപ്പൻ നമ്പാടന്റെ ശബ്ദം കേട്ടപ്പോൾ വലിയ സന്തോഷമായി എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ 9 ആത്മസഖി ആകാശവാണിയിൽ ചന്ദ്രഭാനുവുമായി ജയമോഹൻ നടത്തിയ അഭിമുഖ പരിപാടി ഇഷ്ടപ്പെട്ടു. 10 വിടരുന്ന മുട്ടുകൾ എറണാകുളം സ്കൂളിലെ കുട്ടികളുടെ പരിപാടി, അതും കേമമായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 10 കാവ്യധാരയിൽ പി ഭാസ്കരന്റെ ആദ്യ വിദ്യാലയം എന്ന കവിത കേൾക്കാൻ ഇമ്പമുള്ളതായിരുന്നു. ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരു കവിത മുഴുവനുമായി കേൾപ്പിച്ചുകൂടെ എന്നും രാജൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമകാലികം, ഫോൺ ഔട്ട് ഗാനോത്സവം, ജയമോഹൻ അവതരിപ്പിച്ചത്, അഖിൽ റിയാസ് കൂട്ടുകെട്ടിലെ ഓർമ്മ ചിന്തും ഇഷ്ടപ്പെട്ടു. ദീപസ്തംഭം, മഹാശ്ചര്യം, ശനിദശ വൈകിട്ട് കേൾപ്പിക്കുന്നത് നന്നായിരിക്കും എന്നൊരഭിപ്രായമുണ്ട് അദ്ദേഹത്തിന്. പാട്ടിന്റെ നാട്ടുവഴി 2 ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇടിമിന്നൽ കാരണം രാത്രി പരിപാടികൾ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് ഉച്ചയ്ക്ക് പുനഃപ്രക്ഷേപണം വളരെ നന്നായി, എല്ലാ പരിപാടികളും കേൾക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ എന്നാണ് രാജൻ എഴുതിയിരിക്കുന്നത്.
3: നിരവധി പരിപാടികളെ കുറിച്ചാണ് ഇത്തവണ രാജൻ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. പാട്ടിന്റെ നാട്ടുവഴി, സഹയാത്രിക, ശാസ്ത്രദീപ്തി, സമകാലികം, ശനിദശ, ദീപസ്തംഭം, ആശ്ചര്യം, ഇങ്ങനെ ഒട്ടുമിക്ക പരിപാടികളെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ചില പരിപാടികളുടെ പുനഃപ്രക്ഷേപണവും അദ്ദേഹം

0: കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും ആകാശവാണിയുടെ പരിപാടികളുടെ സമയക്രമം തീരുമാനിക്കുന്ന അവസരത്തിൽ ഇത്തരം നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതാണ്. വിശദമായി അഭിപ്രായങ്ങൾ അറിയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് പി ടി മാധവൻ തുരുത്തിക്കരയാണ്. സഹയാത്രിയിൽ കേട്ട അഭിമുഖം, എൽ സി പ്രദീപുമായി ശ്രീമതി ലൗലി നടത്തിയ അഭിമുഖം ഏറെ ഇഷ്ടമായി. മറ്റൊന്ന് എഫ് എം ഹെൽത്ത് ലൈനിൽ വൻകുടൽ മലാശയം എന്ന അവയവങ്ങളിലെ രോഗങ്ങളെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്ത തത്സമയ പരിപാടി, ശ്രീമതി രമ്യ തുളസീധരൻപിള്ള പങ്കെടുത്ത ആ പരിപാടി അറിവ് പകരുന്നതായിരുന്നു എന്നാണ് പി ടി മാധവൻ എഴുതുന്നത്. പരസ്പരം തത്സമയ പരിപാടിയും സ്ഥിരമായി കേൾക്കുന്നു, വളരെ പ്രയോജനകരമാണ് അത്തരം പരിപാടികൾ എന്നും അദ്ദേഹം അഭിപ്രായം അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഈ കത്ത് കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറത്ത് നിന്ന് അയച്ചതാണ്. യുദ്ധത്തിൽ ആദ്യം മരിക്കുന്നത് സത്യമാണെന്നും പിന്നീട് കേൾക്കുന്നതെല്ലാം നുണകളാണെന്നും വ്യക്തമാക്കിയ ഷേർലി സോമസുന്ദരം അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകവും കാലിക പ്രസക്തി ഉള്ളതുമായിരുന്നു. ലോക തൊഴിലാളി ദിനത്തിൽ തൊഴിലാളികളുടെ അവകാശങ്ങൾ വിശദമാക്കി ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് പുലവത്ത് അവതരിപ്പിച്ച സുഭാഷിതം അതും അവസരോചിതമായിരുന്നു. തൊഴിലാളികളുടെ കടമകളെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിന്നെ ധർമ്മരാജ് അടാട്ട് അവതരിപ്പിച്ച സുഭാഷിതം, 27-ാം തീയതിയിലെ പ്രഭാതഗീതം, അതിലെ ഗാനങ്ങൾ, കാവ്യധാരയിൽ ആറ്റൂർ രവിവർമ്മയുടെ മേഘരൂപൻ എന്ന കവിത അജിത സുരേഷ് ആലപിച്ചതും ഏറെ നന്നായിരുന്നു എന്നാണ് കെ രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നത്. സാഹിത്യസുരഭയിൽ സാബു പുളിക്കത്തറ എഴുതി അവതരിപ്പിച്ച സൈക്കിൾ എന്ന കഥ മികച്ചതായിരുന്നു. ഹൃദ്യമായ അവതരണം സുധീഷ് കോട്ടയംപുറത്ത് അവതരിപ്പിച്ച ഒറ്റ കല്ലുമാല, ക്ഷുഭിതനായ തയ്യൽക്കാരൻ, അവസാനത്തെ ചായ എന്നീ ലഘു കവിതകളും നന്നായിരുന്നു എന്നാണ് രാമചന്ദ്രൻ പിള്ള എഴുതിയിരിക്കുന്നത്. ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കാതെയും നാളെയെക്കുറിച്ച് പരിഭ്രാന്തരാകാതെ ഇന്നിനെക്കുറിച്ച് ചിന്തിക്കാനും ആഹ്വാനം ചെയ്ത ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ നടത്തിയ സുഭാഷിതം ശ്രദ്ധേയമായിരുന്നു. ആൻസൺ കുറുമ്പത്തുരുത്ത്, ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ, ഡോക്ടർ എം ഹരിദാസ് എന്നിവരുടെ സുഭാഷിതങ്ങളും മികച്ചതായിരുന്നു. കാവ്യധാരയിൽ പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിത ലീന പീറ്റർ ആലപിച്ചത്, കടമനിട്ടയുടെ നദി ഒഴുകുന്നു എന്ന കവിത ശ്രീയുക്ത വർമ്മ ആലപിച്ചതും അതീവ ഹൃദ്യമായിരുന്നുവെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: സാഹിത്യ പരിപാടികളെ കുറിച്ചുള്ള വിശദമായ ഒരു രേഖപ്പെടുത്തലാണ് ഈ കത്തുകൾ. സുഭാഷിതം, സാഹിത്യസുരവി, കാവ്യധാര, ഈ പരിപാടികളെല്ലാം മികച്ചതായിരുന്നു, ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: എം ജോണി ചെമ്പുക്കാവിൽ നിന്ന് അയച്ച കത്തിങ്ങനെയാണ്. 12-ാം തീയതിയിലെ മഹിതം മലയാളത്തിൽ ചുക്കിനെക്കുറിച്ച് പറഞ്ഞത് വളരെ ഇഷ്ടമായി, ഒപ്പം ചുണ്ണാമ്പിനെക്കുറിച്ചും. 3-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സമകാലികം മഴവെള്ളം സംഭരിക്കുന്നതിനെക്കുറിച്ച്, ആ പരിപാടിയും ഇഷ്ടമായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: കേരളം വരൾച്ചയിലേക്ക് വന്ന വിഷയത്തിൽ പ്രക്ഷേപണം ചെയ്ത സമകാലികത്തെക്കുറിച്ചാണ് ശ്രോതാവ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് കരുതുന്നു. ആ പരിപാടി ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ മഹിതം മലയാളം അദ്ദേഹത്തിന് ഇഷ്ടമായെന്ന് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും തൃശൂർ ചെമ്പുകാവിൽ നിന്ന് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് ജോണി അയമ്മനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഈ കത്തുകൾ അയച്ചിട്ടുള്ളത് പി ടി ജയൻ കടുത്തുരുത്തിയാണ്. മെയ് 4-ാം തീയതി രാത്രി 10 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അവതരിപ്പിച്ച കച്ചേരി ഗംഭീരമായിരുന്നു. ആ പുനഃപ്രക്ഷേപണം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നാണ് പറയുന്നത്. മനോഹരമായ ആ കച്ചേരി കേട്ടപ്പോൾ അടപ്രഥമൻ കൂട്ടിയൊരു സദ്യ ഉണ്ട പ്രതീതി ഉണ്ടായി എന്നാണ് അദ്ദേഹം എഴുതുന്നത്. മെയ് 5-ന് രാത്രി 9:30 മാവേലിക്കര ചന്ദ്രദാസും സംഘവും അവതരിപ്പിച്ച പർണശാല എന്ന കഥാപ്രസംഗം തരക്കേടില്ലായിരുന്നു എന്നേ ഉള്ളൂ. തുടർന്ന് കേട്ട സ്മൃതിരാഗം പഴയ ഒരു പിടി ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു എന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. വർക്കിച്ചായനും തങ്കമ്മയും എത്തിയാൽ പിന്നെ ചിരിയുടെ പൊടിപൂരമാണ്. കാസനോവയുടെ പുതിയ അർത്ഥവുമായി എത്തിയ മെയ് 8-ാം തീയതിയിലെ ദീപസ്തംഭ മഹാശ്ചര്യം സൂപ്പറായിരുന്നു, ആശംസകൾ എന്നും പി ടി ജയൻ അറിയിക്കുന്നുണ്ട്. ഒരുപിടി മനോഹര സിനിമകളുടെ സംവിധായകൻ ഹരികുമാറിന്റെ ഓർമ്മ ദിവസം അദ്ദേഹത്തിന്റെ സിനിമയിലെ ഒരു ഗാനം തന്നെ ഈ ഗാനം ഇന്നത്തെ ഗാനത്തിലൂടെ കേൾപ്പിച്ച കൊച്ചി നിലയത്തിന് നന്ദി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആകാശവാണി കൊച്ചി നിലയത്തിന്റെ പരിപാടികളുടെ സമയമാറ്റം ഉടൻ പ്രതീക്ഷിക്കാമോ എന്നാണ് മറ്റൊരു കത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്. മെയ് 7-ാം തീയതിയിലെ പ്രഭാതഗീതത്തിൽ പി ലീല, സുദീപ് കുമാർ, രമേശ്, മുരളി എന്നിവർ പാടിയ ഗാനങ്ങൾ ഭക്തിസാന്ദ്രമാക്കി ആ പ്രഭാതത്തെ എന്നും പി ടി ജയൻ കത്തിലൂടെ അറിയിക്കുന്നുണ്ട്. നിരവധി പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പി ടി ജയൻ തന്റെ കത്തുകളിലൂടെ അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. സാധാരണയായി 6 മാസം കൂടുമ്പോഴാണ് ഇത്തരം സമയമാറ്റങ്ങളെക്കുറിച്ച് ഒരു ചർച്ച നടക്കാറുള്ളത്. എന്തായാലും ഏത് പരിപാടിയെക്കുറിച്ചാണ്, ഏത് സമയത്തേക്കാണ് മാറ്റേണ്ടത് എന്നീ വിവരങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരം അവസരത്തിൽ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക. അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
1: ഈ കത്ത് അയച്ചിരിക്കുന്നത് വെട്ടുമറ്റത്ത് നിന്ന് സിബി പൗലോസ് ആണ്, ഇടുക്കിയിൽ നിന്ന്. ഈ മാസം 9-ാം തീയതി പ്രക്ഷേപണം ചെയ്ത നാടകഗാനങ്ങൾ, അതായത് രാത്രി 9:15 കേൾപ്പിച്ച നാടകഗാനങ്ങൾ വളരെ മികച്ചതായിരുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഈ നാടകഗാനങ്ങളുടെ സമയം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ചൊവ്വാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്തു വരുന്ന കഥാപ്രസംഗം അതിന്റെ സമയം 1 മണിക്കൂറായി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്.
0: മുൻപ് വായിച്ച ഒരു ശ്രോതാവിന്റെ കത്തിന് മറുപടിയായി

0: പറയുകയുണ്ടായി. സമയമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്ന വേളയിൽ ഇത്തരം അഭിപ്രായങ്ങൾ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. തീർച്ചയായും എല്ലാ ശ്രോതാക്കളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് തന്നെയാണ് പരിപാടികളിൽ സമയമാറ്റം വരുത്തുന്നത്. ദയവായി കാത്തിരിക്കുക. അടുത്ത കത്ത് അയച്ചിട്ടുള്ളത് മരടിൽ നിന്ന് കെ അരവിന്ദാക്ഷനാണ്. അദ്ദേഹം തക്ഷംകുന്ന് സ്വരൂപം എന്ന യു കെ കുമാരൻ്റെ നോവലിനെ കുറിച്ചാണ് അഭിപ്രായം അറിയിക്കുന്നത്. ആ നോവൽ പാരായണം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമാകുന്നു എന്ന് കത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അഭിപ്രായം അറിയിച്ചതിന് പ്രത്യേകം നന്ദി.
1: ഈ നോവൽ വായനയെ കുറിച്ചാണ് വാട്സാപ്പിൽ വന്ന അഭിപ്രായം. ഇത് എഴുതിയിരിക്കുന്നത് എൻ കെ വിജയൻ കിഴക്കമ്പലമാണ്. യു കെ കുമാരൻ്റെ വിഖ്യാത നോവൽ തക്ഷൻകുന്ന് സ്വരൂപം ശ്രോതാക്കൾക്കായി വായിക്കുന്നത് ബോബി സി മാത്യു ആണെന്ന് അഭിപ്രായവേദിയിൽ പറയുന്നത് കേട്ടു. എന്നാൽ വായന അവസാനിക്കുമ്പോൾ വായിച്ചത് ബാബു എന്നും പറയുന്നു. മെയ് 11 തിങ്കളാഴ്ച രാവിലെയും 7:55 അങ്ങനെയാണ് പറഞ്ഞത്. ബാബു എന്ന് മാത്രം കേൾക്കുന്നതും അരോചകം. ആർ ദാമോദർ, അഖിൽ സുകുമാരൻ, പ്രീതി ജോസഫ് എന്നിങ്ങനെയല്ലേ പറയാറ്? എന്തോ എവിടെയോ ഒരു തകരാർ.
0: ഒരുപക്ഷെ ശ്രോതാവ് അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ബാബു എന്ന് കേൾക്കുന്നതായിരിക്കാം. ബോബി എന്നാണ് ആ നോവൽ വായിച്ച വ്യക്തിയുടെ പേര്. കോഴിക്കോട് നിലയത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ശബ്ദലേഖനമാണ് തക്ഷംകുന്ന് സ്വരൂപം എന്ന നോവൽ പാരായണം. അവിടെ അവതരിപ്പിച്ച വ്യക്തി ബോബി എന്നുള്ളത് ഒരുപക്ഷെ വേഗത്തിൽ പറഞ്ഞപ്പോൾ ശ്രോതാക്കൾ ബാബു എന്ന് കേൾക്കുന്നതായിരിക്കാം. എന്തായാലും ആ നോവൽ അവതരിപ്പിച്ച വ്യക്തിയുടെ പൂർണ്ണമായ പേര് ബോബി സി മാത്യു എന്ന് തന്നെയാണ്. സന്ദേശത്തിലൂടെ നോവൽ വായനയെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചതിന് നന്ദി.
1: ഗീത അരൂക്കുറ്റിയുടെ അഭിപ്രായം ഇങ്ങനെയാണ്: കൊച്ചി FM-ലെ പരിപാടികൾ സൂപ്പറാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടികൾ നോവൽ വായന, ബാലസാഹിത്യ കൃതികൾ, കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന വായന, ഗാനോത്സവം, ആരോഗ്യ പരിപാടി എന്നിങ്ങനെ. പ്രീതി എത്ര ഭംഗിയായിട്ടാണ് പറയപ്പെട്ട പന്തിരുകുലം എന്ന നോവൽ അവതരിപ്പിക്കുന്നത്. ശ്രോതാവിന്റെ ഭാവനയിൽ ആ രംഗങ്ങൾ ഓരോന്നായി കടന്നുപോകുന്നത് പ്രീതിയുടെ വായനയിലുള്ള മികവാണ്. ഇടയ്ക്ക് റിയാസും അഖിലും കൂടിയുള്ള ഇംഗ്ലീഷ് മാറ്റേഴ്സിന്റെ അവതരണം രസകരമാകുന്നുണ്ട്. ആരോഗ്യവേദിയിൽ കടന്നുവരുന്ന ഇംഗ്ലീഷ് വാക്കുകൾ, മെഡിക്കൽ ടേംസ് ഒഴികെ മലയാളത്തിൽ വിശദീകരിക്കാൻ ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുക്കാവുന്നതാണ്. വെളിത്തിര പഴയതുപോലെ തിരിച്ചെത്തിയിൽ സന്തോഷം എന്നും ഗീത എഴുതിയിരിക്കുന്നു.
0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്, ആരോഗ്യ പരിപാടികൾ, വെള്ളിത്തിര എന്നീ പരിപാടികളെ കുറിച്ചെല്ലാമാണ് ഗീത തന്റെ സന്ദേശത്തിലൂടെ അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. അഭിപ്രായങ്ങൾക്ക് നന്ദി. തീർച്ചയായും ആരോഗ്യ പരിപാടികളിൽ കൂടുതൽ ഇംഗ്ലീഷ് വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ്.
1: കൊച്ചി FM പരിപാടികൾ ഒട്ടുമിക്കതും സ്ഥിരമായി കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ഇത് എഴുതിയത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സതീശനാണ്. എല്ലാം ഒന്നിനൊന്ന് നല്ലത്. ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത ചില്ലുജാലകം ഒരുപാട് ഇഷ്ടമായി. നല്ല അവതരണം, ഹൃദ്യമായ ഗാനങ്ങൾ. അത് കഴിഞ്ഞു കേട്ട വില്ലടിച്ചം പാട്ട് രസകരമായിരുന്നു. കലാകാരന്മാർക്കും കൊച്ചി FM-നും അഭിനന്ദനങ്ങൾ.
0: ചില്ലുജാലകം, വില്ലടി ചമ്പാട്ട് എന്നീ പരിപാടികൾ ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. സന്ദേശത്തിന് നന്ദി.
1: സുരഭിയിലെ കവിതകൾ, കവികളെ പറ്റിയുള്ള അവതരണം എല്ലാം നന്നായിരുന്നു. അത് 1-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സാഹിത്യ സുരഭി. 9-ാം തീയതി ജെയ്സൺ തോമസിന്റെ നേർവഴി ഇഷ്ടപ്പെട്ടു. ചന്ദ്രബാബുവിന്റെ ആത്മസഖി ആകാശവാണി നല്ല ഗാനങ്ങളും അവതരണവുമായിരുന്നു. 11-ാം തീയതി നാടകോത്സവം വീണ്ടും തുടങ്ങിയതിൽ സന്തോഷം അറിയിക്കുന്നു. ദൈവത്തിന്റെ മനം ആര് കണ്ടു മോഹൻലാലിന്റെ സംഭാഷണം കൊണ്ടും കൊടുങ്ങല്ലൂരമ്മ കഥ ഉൾപ്പെടുത്തിയതും നന്നായിരുന്നു. 13-ാം തീയതിയിലെ മടക്കം നാടകം ഇഷ്ടപ്പെട്ടു. ജീവിതോത്സവം നാടകം കൊള്ളാം. ഇന്ന് ആർക്കും ആരെയും നോക്കാൻ നേരമില്ലല്ലോ. ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്കാണ് നാടകം കേൾക്കാറ്. ഇത് എഴുതിയത് ഗിരിജാ പണിക്കരാണ്, മാണിക്യമംഗലത്ത് നിന്ന്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവം ശ്രോതാവ് കേൾക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. രാത്രി 9:30 ഉച്ചയ്ക്ക് 1 മണിക്കുമാണ് അഖില കേരള റേഡിയോ നാടകോത്സവം പ്രക്ഷേപണം ചെയ്തത്. എന്തായാലും ആ നാടകങ്ങൾ ഇഷ്ടമായി ശ്രോതാവിനെ എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അതോടൊപ്പം സാഹിത്യ സുരഭിയിൽ പ്രക്ഷേപണം ചെയ്ത കവിതകൾ ഇഷ്ടമായി എന്നും ശ്രോതാവ് അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൻ്റെ അഭിപ്രായങ്ങൾ അറിയിച്ചുള്ള കൂടുതൽ കത്തുകളും സന്ദേശങ്ങളും നമുക്ക് അടുത്ത അഭിപ്രായവേദിയിൽ വായിക്കാവുന്നതാണ്. ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കത്തുകളും സന്ദേശങ്ങളും അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, 68-20-21. വാട്സാപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 94-47-56-22-12. നമ്പർ ഒരിക്കൽ കൂടി: 94-47-56-22-12.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.

ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:29:36. ഇനി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരുവനന്തപുരം റിലേ.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അമ്മു, ആമിന,
1: ആന്റി എന്തിനാ വിളിക്കുന്നേ?
0: അത്താഴത്തിന് അല്ലാതെ എന്തിനാ?
2: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
3: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആവിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
0: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവോ?
3: എന്താ അമ്മൂ തലതാഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
0: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
2: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
3: തലവേദനയാണെന്ന് ആരാ പറഞ്ഞേ?
2: അമ്മു പറഞ്ഞു.
3: ആനിയോടാണോ പറഞ്ഞത്?
2: അതെ.
3: അതെ, എല്ലാവരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മുവിന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
0: എനിക്ക്.
2: അതെ, എന്താ വല്ലാണ്ടിരിക്കുന്നെ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
3: അതുപോട്ടെ, അമ്മുവിന് ഇപ്പൊ എന്തെങ്കിലും മരുന്ന് വേണോ?
0: വേണ്ട ആന്റി.
3: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
0: ശരി ആന്റി.
2: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
3: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
3: ആ, വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റൽ ഒന്നല്ല, അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാ താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
2: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
3: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
1: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്. ഇതെങ്ങനെയാ ഉണ്ടാക്കി?
3: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവുമില്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മടുപ്പ് ഓർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിൻ്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ എന്ത് പറയുമോ ആവോ.
1: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
3: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ്

0: ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
1: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
0: എന്തത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണമേശ അതിനുള്ളതല്ല. ആനി,
1: ഞാൻ ഇവിടുന്ന് പോവാ, ഡാഡിയെ വിളിച്ച് പറയണം.
2: അതിനിവിടെ എന്തുണ്ടായി?
3: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ? ആനിയെ ആന്റി വല്ലാതെ വഴക്കു പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
2: ആനി എവിടേക്കും പോവില്ല.
1: ഈ ആന്റിക്ക് കൂടെ അങ്ങ് പോകരുതോ? ഗോവയില്
2: ഈ വീട് എനിക്കും നിനക്കും ആമനയ്ക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
0: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
1: മാറി.
0: എന്താ നിനക്ക് പറ്റിയേ? നീ എന്നോട് പറയേ.
1: ഒന്നുമില്ല
0: എന്റെ പൊന്നുമോളെ. ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ. ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
1: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷമൊന്നും നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
1: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
1: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ് ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോ ഒരു കോൾ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
1: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞുകൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണവാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
4: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചുവെന്ന കാര്യം തുറന്നു പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടുകൂടി തന്നെ പറയട്ടെ. ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണിവരെ. ഞാനൊരു പെൺകുട്ടിയല്ലേ?
4: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യു ആർ സ്മാർട്ട്, ചാർമിംഗ്.
1: താങ്ക് യു.
4: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പോൾ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും. ഓൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തവൻ. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
0: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.

പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്നെഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, പക്ഷെ അഞ്ചാറാണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിൻ്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിനെ നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ. ആഞ്ഞ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. ഷൊർണൂരുകാരി, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം. ആൻറ്റീന്നാ വീട്ടുകാരിയെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെയില്ല. ദന്തവും ശില്പവും വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാൻ്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാണ്.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വിയർക്കുന്നുണ്ട്, ഉഷ്മിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷാവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആണി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോട് പറയാതെ.
0: ഏയ്, വെറുമൊരു തോന്നൽ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരിയെന്നാ.
1: മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?

0: ഇന്ന് ബെർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തണിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാ പറയുന്നത്.
1: കുറച്ച് ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങള് വിശ്വാസമല്ലേ?
0: എനിക്കെല്ലാരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
1: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
0: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂതി ആവുന്നത് അവളായിരിക്കും, പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
1: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
2: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
0: ആമിനോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല, എനിക്ക് കുട്ടികളുണ്ട്.
3: I have no children.
0: ബെർണാഡ് എനിക്ക് എല്ലാം നന്നായി

0: ഒരു ഒരു കുഞ്ഞിനെ ഒഴിച്ചെനിക്കെല്ലാം തന്നു.
1: ആന്റി,
0: No children.
1: ആന്റി സമാധാനായിട്ടിരിക്കും. ആന്റി പോയി
0: No
1: കിടക്ക്,
0: children.
1: ഞങ്ങൾ പോവാ. വാ പോവാ.
2: ആമിന ഇവിടെ വാ.
0: എന്തേ?
2: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
0: എന്ത് കാര്യം?
2: ആരാ നിന്റെ ഈ ബഷീർക്ക?
0: ഏത് ബഷീർക്ക?
2: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
0: ആവോ,
2: നുണ പറയണ്ട കേട്ടോ.
0: ബഷീർക്ക, ബഷീർക്ക എന്റെ.
2: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
0: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്നാ ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
2: അപ്പൊ മറ്റൊരു ജോലി?
0: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
2: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
0: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും. ആരും
2: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും. ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായി വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്ന്.
3: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഗുഡ് മോർണിംഗ്.
3: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
1: എന്തിന്?
3: ആനിയെക്കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
1: അത് ഇന്നലെ കഴിഞ്ഞ കാര്യമല്ലേ.
3: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
1: എന്ത് വൃത്തിയുടെ അത്! നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
3: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
1: ഈ ബാച്ചവറിന്റെ ചോട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
3: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
1: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
3: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത് മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
1: ഞാൻ അങ്ങനെ ചോദിച്ചോ?
3: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
1: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ.
3: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
1: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ?
3: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
4: Are you in love with someone?
1: ശരിയാണോ അന്ന് ആന്റി ചോദിച്ചത്? യെസ്, അതെ. ഏയ്, നോ നോ, ഏയ് അല്ല.

0: ആരാ?
1: ഈ നിരത്തിലൂടെ ഞാൻ പലവട്ടം നടന്നു. അപ്പോഴേക്ക് ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
0: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
1: മനസ്സിലായി, അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ.

0: അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
1: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
0: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം, ഒരു വിദ്യാർത്ഥിയായി.
1: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
0: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്, പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
1: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്, അവരെ സമീപിക്കൂ കേട്ടോ.
2: വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലോ ശരി.
0: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
1: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
0: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാൻ.
1: അതിന് നിങ്ങൾ
0: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
1: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
0: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
1: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
0: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
1: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
0: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്? അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
1: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എന്റെ വലിയ വീടിന്റെ ചുമരുകളിൽ അവയുടെ ചീളുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വെക്കാം. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മു ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ,

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ച്? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞു അയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാമെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷെ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു. ആന്റി,
2: കല്യാണം കഴിച്ചു.

0: ആന്റി എന്ത് പറ്റി? ആന്റി
1: ആന്റി ആന്റി കണ്ണോർക്ക ആന്റി.
2: ഞാൻ ഉറങ്ങുമായിരുന്നു, നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
3: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല,
3: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
3: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
1: എന്ത് മര്യാദകേട്?
3: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
1: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
3: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ഹാനി ക്ഷമിക്കൂ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്?
3: വെയിൽ ഒരുമാതിരി തീപ്പൂക്കൾ പോലെ അകത്തളർന്നു. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
4: വരൂ സർ. എന്താ വേണ്ടത്?
3: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
4: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ
3: കുട്ടി. അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
4: ആമിന.
3: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സസ്?
4: മിസ് തന്നെ.
3: ഇവിടെ പുതിയതായി വന്നതാണോ?
4: അതെ.
3: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
4: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്, ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
3: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
4: ഉണ്ടല്ലോ.
3: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
4: 101.
3: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
4: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
3: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
4: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
3: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
4: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
3: പരിചയപ്പെട്ടു.
4: എങ്ങനെ പരിചയപ്പെട്ടു?
3: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
4: നിങ്ങൾ രണ്ടും മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്ന് ഒരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പൊ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
3: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
4: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
3: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.

0: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
1: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
2: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞു ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
2: എന്തിന് ഈ രസം കളയണം?
1: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
2: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ? നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
0: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ചു വരണം കേട്ടോ.
2: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
1: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. എന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല.

0: പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. എന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാവരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർഖാനെ വിട്ട് ഞാൻ ഇങ്ങോട്ടും പോകില്ല.
1: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
0: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്ന വള, മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കാക്ക് ഇത്രയ്ക്കേ കഴിയൂ.
1: ഇയാൾ ഇവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
0: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാള.
3: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
1: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
3: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
2: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
3: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
1: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
3: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
2: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
3: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
1: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
3: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
2: പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായി?
3: ഇങ്ങനെ വഷളനായി എന്നല്ലേ? ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉള്ള ഒരു ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ചവിട്ടിക്കടന്നുപോയ പാതയിലെ കുറേ പോറലും കുറേ പൊടിയും. അപ്പോ ശരി, കാണാം.
0: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
1: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
4: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
0: അങ്കിൾ എന്നേക്ക് വരും?
4: അതാണ് തമാശ, അങ്കിള് വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാണ്.
2: ആന്റി എപ്പോ മടങ്ങിയെത്തും?
4: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
2: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
4: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും, പെണങ്ങത്ത് പോലും ഇല്ല.
1: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ, പിന്നെ ആന്റിയും ഞാനും അമ്മും.
4: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്ക?
0: അറിയില്ല.
4: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
0: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
4: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞും ഞങ്ങൾക്ക് പറക്കുന്നു.
2: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
4: ഊണ് കഴിച്ചിട്ടെന്തിനാ? ഉറങ്ങിയിട്ടെന്തിനാ? പണം ഉണ്ടാക്കിയിട്ടെന്തിനാ?
3: അമ്മു,
2: നിങ്ങളോ?
3: ഞാൻ പിന്തുടരുകയായിരുന്നു.
2: എന്തിന്?
3: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
2: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
3: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
2: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്ക് അറിയായിരുന്നു.
3: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
2: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
3: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
2: നിങ്ങൾക്ക് വേണ്ടി പാടാൻ

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എന്റെ വീണയാണെന്ന്. മങ്കത്തം, എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചോരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകേറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിട്ടിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള കൊച്ചു നുണക്കുഴികളുള്ള കുറുനിരകളുള്ള അവളെയാണ്. ആമിന, അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാൻ്റെ മടിയിൽ ഞാൻ. ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല, ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി

0: ഒന്നുമില്ല. നിനക്കറിയുമോ, എന്റെ ഒരു ദിവസത്തെ ചെലവ് തന്നെ എത്രയാണെന്ന്?
1: ദൈവചൈതന്യം ഒന്ന് വെറുതെ വിടും. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നത്?
0: അല്ല, സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
1: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
0: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
1: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടു, എന്റെ കൈവിടാൻ.
0: ആമിന,
1: വിടൂ. എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
0: ഒച്ചകൂട്ടി രക്ഷപ്പെടാനുള്ള
1: നിങ്ങളെ ഞാൻ
0: പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
2: ആന്റി ഉറങ്ങിയില്ലേ?
1: ഇല്ല.

0: എനിക്ക് വല്ലാതെ സങ്കടമാണ്.
1: ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹമുണ്ടായിരുന്നു, ഇന്ന് ആവേശം നഷ്ടമായതുപോലെ.
2: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ഭരണാടിനായിരിക്കും. അനി
2: എന്താ? എൻ്റെ
1: 18 വയസ്സിൽ എനിക്കൊരു

0: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നീ എയർപോർട്ടിൽ വരുമോ?

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മയോടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആൻ്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കേ.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: ഞാൻ കണ്ടു ആന്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക്. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീറിക്ക തന്ന എന്റെ വള പൊട്ടിച്ചിതറി, എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരൂ അത്രേ. ഇനി ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർഖാൻ്റെ ആമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളൊന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്.

0: നിന്റെ ഇവിടെയില്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കടന്നോ.
1: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരുമല്ല, അമ്മു എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരുമല്ല, അമ്മു എന്ന വീണ, അമ്മു എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
0: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ഹനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ഹനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
0: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
0: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല?
3: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ് ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
0: എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്.
3: എങ്കിൽ ഐ ആം സോറി.
0: നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
0: അമ്മു?
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
0: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
0: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
0: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വംഗത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംപോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംപോറിയത്തിൽ കയറുന്നുണ്ട്.
0: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല. അമ്മു.
2: ആരാ?
3: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
3: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
3: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
2: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
3: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിന് അറിയാമോ?
2: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
3: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
2: വെറുതെ?
3: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നു വന്നവൻ? ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
2: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
3: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെക്കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല.

0: ഏത് പെൺകുട്ടിയാണ്? എന്നെ തിരിഞ്ഞു നോക്കുക. പക്ഷേ നിങ്ങൾ മൂന്ന് പേർ.
1: മൂന്ന് പേരോ?
0: ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക് സമ്മതം. പിന്നെ ആമിന, എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
1: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക?
0: ബഷീർക്ക, അതൊക്കെ പുഴിഞ്ഞുപോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാനറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
1: അപ്പോൾ എല്ലാവരും കള്ളികൾ.
0: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല. കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
1: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
2: അമ്മു,
3: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
2: ഇവൾ അത്താഴപട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു, എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
1: എനിക്ക് വേണ്ട.
2: കാരണം?
1: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
2: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
1: അത് നിങ്ങളുടെ ഇഷ്ടം.
3: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
1: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
3: എന്ത്?
2: എന്ത്?
3: എന്താ പറഞ്ഞ നീ?
1: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
2: നിനക്ക് എന്ത് പറ്റി വേണേ?
1: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
2: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
3: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
1: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
2: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
1: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
3: നീ എന്താണ് ഈ പറയുന്നത്?
1: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
2: അയാള്?
3: അരുത്,
1: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
2: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല. പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
3: ആന്റി വന്നിട്ട് പോകാം.
2: അയാളെ നീ കരുന്ന പോലെയല്ല.
1: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാളെ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ, മോശങ്ങൾ.
2: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
0: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റുനോക്കിയിരുന്നു.
2: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണവൾ. അവൾക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
0: ആനി വരുന്നോ? ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
2: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
0: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചേർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
3: ആരാ?
0: ഒരു ഗസ്റ്റ്.
3: നിങ്ങൾ
0: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാമെന്നതാണ്.
3: ആനി ഇവിടെ ഇല്ല.
0: ഞാനിവിടെ കാത്തിരിക്കാം.
3: അതിനിടെ അകത്ത് കയറിയോ?
0: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
3: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
0: വൈകട്ടെ,
3: നിങ്ങൾ ഇപ്പൊ പോകൂ.
0: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
3: അടുത്ത് വരരുത്.

0: തുടരുത്.
1: ഒന്നുകൂടി ആലോചിക്കൂ.
0: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
1: എന്നെ കൊല്ലും അല്ലേ?
0: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
1: അരി താമിന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
2: നിങ്ങൾ വെക്കേറ്റിയാണോ?
1: അതെ.
2: എവിടേക്കാ?
1: എന്തിനറിയണം?
2: അമ്മു എവിടെ?
1: ഏതമ്മു?
2: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
1: നീ വെറും ഒരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
2: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നെ. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
1: ഗുഡ് ബൈ അനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
0: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ? എന്നെ തനിച്ചാക്കി പോയി.
2: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്ക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാള് പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിലും അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാള് പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കേനെ വിളിച്ചോ?
3: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
4: ഞാൻ പോണോ? ടുത്തേക്ക്
3: ആമിന,
4: എന്നോട് ക്ഷമിക്കുന്നു.
1: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ. അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
5: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
6: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
5: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
7: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10:29:49.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: പ്രിയ ശ്രോതാക്കളെ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനമഞ്ജുഷ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം ഗാനമഞ്ജുഷയിലേക്ക്.

ബോബി എന്ന ചിത്രത്തിൽ ശൈലേന്ദ്ര സിംഗ് പാടിയ ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. രചന ആനന്ദ് ബക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരലാൽ. അടുത്ത ഗാനം എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്, ചിത്രം പുന്നകൈ മന്നൻ. വൈരമുത്തുവിൻ്റെ വരികൾ, സംഗീതം നൽകിയത് ഇളയരാജ.

അടുത്ത ഗാനം മിലൻ എന്ന ചിത്രത്തിൽ മുകേഷ്, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്. ആനന്ദ് ബക്ഷിയുടെ വരികൾ, ലക്ഷ്മികാന്ത് പ്യാരലാൽ സംഗീതം.

0: ചിത്രം ഗോപുരവാസലിലെ. പാടിയവർ പിറൈസൂദൻ, എസ് പി ബാലസുബ്രഹ്മണ്യം. ചിത്ര സംഗീതം ഇളയരാജ.
1: Yes, I love this idiot. I love this lovable idiot.

ഗാനമഞ്ജുഷയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. നിഴൽകൾ എന്ന ചിത്രത്തിൽ ദീപൻ ചക്രവർത്തി, ഉമാരമണൻ എന്നിവർ പാടിയത്. ഗംഗയമരന്റെ വരികൾ, സംഗീതം ഇളയരാജ.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനമഞ്ജുഷ ഇവിടെ പൂർണ്ണമാവുകയാണ്. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ വീണ്ടും കേൾക്കാം അടുത്ത ഞായറാഴ്ച രാത്രി ഇതേ സമയത്ത്. സമയം 10 മണി കഴിഞ്ഞ് 59:45. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം ഡൽഹിയിൽ നിന്നും.